പ്രഭാതഗീതങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി.

ആരോഗ്യമാണ് സമ്പത്ത്. എത്ര ആരോഗ്യവാനും പെട്ടെന്ന് അവശത വന്നേക്കാം. പല രീതിയിലുള്ള സമ്മർദ്ദം, അടിയന്തരമായി ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, അപകടങ്ങൾ, ഇങ്ങനെ പല രീതിയിലും അവശത വരാം. ഈ സന്ദർഭത്തിൽ പലയിടത്തു നിന്നും ആളുകൾ കൂടും. ചിലർ ബന്ധുക്കളെ അന്വേഷിക്കും, ഡോക്ടറുടെ സേവനത്തിനായി പായും, ആ വ്യക്തിയെ ആശ്വസിപ്പിക്കും, താങ്ങും, അങ്ങനെ വിവിധ രീതിയിൽ പിന്തുണ നൽകും. എന്നാൽ ചിലരുണ്ട് ഇതൊക്കെ കണ്ടിട്ടും മാറി നിന്ന് വീക്ഷിക്കുന്നവർ. അതുമല്ല, ഇതൊന്നും എന്നെ സ്പർശിക്കുന്നതല്ല എന്ന മട്ടിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ, തൊട്ടടുത്തായി ഇരുന്നിട്ട് പോലും നിർവികാരമായിരിക്കുന്നവർ. ഈ ഗണത്തിൽ കഠിന ഹൃദയമുള്ള ഞാനുണ്ടോ? ചിന്തിക്കാം. കാരണം ഈ അവശത എനിക്കും ഒരിക്കൽ വരാം. ക്യാമറ കണ്ണ് തുറന്ന് അദൃശ്യനായ ഒരാളുണ്ട്. അതോർത്താൽ അടിയന്തര സാഹചര്യങ്ങളിൽ കർമ്മനിരതരാകേണ്ടതിൻ്റെ ആവശ്യം ചിന്തിക്കാൻ കഴിഞ്ഞേൽക്കും. ശരിയല്ലേ?

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാറ്റാരിയിൽ ആദ്യം കേൾക്കാം റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കവിധാരയാണ്. ഇതിൽ ജി ശങ്കരക്കുറുപ്പിന്റെ പശ്ചാത്താപം എന്ന കവിത, ആലപിക്കുന്നത് നിത്യ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:45 ആകാശവാണിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ്. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയം. ഇതിൽ നടുവനാട് LP സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് എടവന, ഒപ്പം സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂർ എന്നിവരുമായി രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ സൗഹൃദ സംഭാഷണത്തിന്റെ 5-ാം ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 റേഡിയോ 8 സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കൃഷ്ണകുമാർ കണ്ണൂത്ത്. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിന് ശേഷം 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:30 നാടക നേരത്തിലൂടെ കേൾക്കാം നാടകം കുരങ്ങ് ദീനം 1-ാം ഭാഗം. രചന ഡോക്ടർ PV ജയരാജ് മട്ടന്നൂർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദം നൽകിയവർ ഡോക്ടർ PV ജയരാജ് മട്ടന്നൂർ, ലീനാ ജയരാജ് മട്ടന്നൂർ, അമൽമണി മട്ടന്നൂർ, കൃഷ്ണൻ കാഞ്ഞലേരി, ഷാജി മാലൂർ, ബാബുരാജ് അയ്യല്ലൂർ, വിനോദ് അയ്യല്ലൂർ. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകളാണ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, തുടർന്ന് കാവ്യസൗരഭം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് N. സുധാമണി ടീച്ചർ. 1:00 പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി, ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ മുരിക്കഞ്ചേരി കേളുവിന്റെ കഥ കേൾക്കാം. 5:00 മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:20 കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8:00 ചിരിയും ചിന്തയും. 8:30 വായനശാല. ഇതിൽ അഖിൽ പി ധർമ്മജന്റെ ജനപ്രിയ നോവലായ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള നിരൂപണം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ CM കല്ലൂർ. തുടർന്ന് നെമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിന്റെ ആസ്വാദന കുറിപ്പ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വൈഗാ സജീവൻ വെള്ളിയാമ്പറമ്പ്. 9:00 കെ ബാലൻ നമ്പ്യാരയൻ സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ നാട്ടിലെ പാട്ട്. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ കവിത പശ്ചാത്താപം ആലപിക്കുന്നു നിത്യാനാഥ്.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ജി ശങ്കരക്കുറുപ്പിന്റെ കവിത പശ്ചാത്താപം, ആലപിച്ചത് നിത്യാനാഥ് കൊതേരി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
2: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
1: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
1: പോകണം. നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്താ പ്രശ്നം?
3: ആ പിന്നെന്നാ?
4: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോർസ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
5: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
7: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
5: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
7: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്,

0: ഡെൽറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
1: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോഡ്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: ഫോൺ 9961004648
1: 9656943 21.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
0: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490271400 7220190018.
4: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
5: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
6: ഇന്ന് ഒക്ടോബർ 5, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ 5 വർഷത്തിലെ 278 ദിനമാണ്. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നത്. 1966 യുനെസ്കോ അധ്യാപക സ്റ്റാറ്റസ് നിർവചിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് 1994 മുതൽ ഈ ദിനം ആചരിച്ചു പോരുന്നത്. ഒക്ടോബർ 5 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1582 യൂറോപ്യൻ കത്തോലിക് രാജ്യങ്ങളിൽ ഗ്രിഗോറിയൻ കലണ്ടർ നിലവിൽ വന്നു. 1864 കൊൽക്കത്തയിൽ ഒരുപാട് പേരുടെ മരണത്തിനിടയാക്കിയ ചുഴലിക്കാറ്റ് ദുരന്തം സംഭവിച്ചു. 1919 നോർവേയിൽ മദ്യനിരോധനം നടപ്പിലാക്കുവാൻ തീരുമാനമുണ്ടായത്. 1947 അമേരിക്കയുടെ 33rd പ്രസിഡന്റ് ഹാരി ട്രൂമാൻ വൈറ്റ് ഹൗസിൽ നിന്ന് ലൈവായി രാഷ്ട്രത്തെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ആദ്യത്തെ പ്രസിഡന്റായി മാറി. 1951 അന്ന മൽഹോത്ര സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ IAS ഓഫീസറായി ചുമതലയേറ്റു. 1924 ജനുവരി 27 അന്തരിച്ച വ്ളാഡിമിർ ലെനിന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചത് 1993. 2000 ബുൾഡോസർ വിപ്ലവം നടന്നത്. 2011 കമ്പ്യൂട്ടർ പഠനം സുഗമമാക്കാൻ വില കുറഞ്ഞ ആകാശ് ടാബ് ഇന്ത്യ വിപണിയിലിറക്കി. റോക്കറ്ററി എന്ന ശാസ്ത്രശാഖയുടെ പിതാവ് റോബർട്ട് ഗെദാർത്ത്, ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്രഥമ പ്രസിഡന്റ് വക്ലാവ് ഹാവൽ, ഞാൻ എന്തുകൊണ്ട് ഹിന്ദുവല്ല എന്ന ഗ്രന്ഥത്തിന്റെ ഉടമ കാഞ്ച ഐലയ്യ, 2012 മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ സിനിമാ താരം കൽപ്പന തുടങ്ങിയവരുടെ ജന്മദിനവും, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്ന കോൺവാലിസ് പ്രഭു, ഇന്ത്യൻ എക്സ്പ്രസിന്റെ സ്ഥാപകനായ രാംനാഥ് ഗോയങ്ക, ആപ്പിൾ കമ്പ്യൂട്ടർ ശൃംഖല സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് തുടങ്ങിയവരുടെ ചരമദിനവും ഒക്ടോബർ 5.
5: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ

ചെറിയ കാര്യങ്ങൾ പോലും വലിയ സ്നേഹത്തോടും കരുതലോടും കൂടെ ചെയ്യുക. അവ ആർദ്രതയോടും അനുകമ്പയോടും കൂടെ ചെയ്യുമ്പോൾ അത് അമൂല്യവും ശ്രേഷ്ഠവുമായ ഒന്നായി രൂപാന്തരപ്പെടുന്നു. മദർ തെരേസ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത് ലാബ്.

0: എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: മതി.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ, കൂരൻമുക്ക്. 26 സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ, കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grandfoss, Hutik, Vox Laminate.
1: Phone 9496420880,
0: 8111933600.
1: CM Vistara.
0: CM Vistara Nilluni.
5: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റിച്ച് വെൽ പോർട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
6: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിൻ്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ തുടർച്ചയായ 3 യുവരോഷം ഇരമ്പി. ഇന്ത്യാഗേറ്റ് പരിസരത്തു നിന്ന് ജന്തർമന്ദിറിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ച ഐസ AAP യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അശോക റോഡിൽ പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച ഐസ ദേശീയ പ്രസിഡന്റ് നേഹ ബോറ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കി. MC റോഡ് നിർമ്മാണത്തിന് കരാറെടുത്ത മലേഷ്യൻ കമ്പനിയിലെ എഞ്ചിനീയർ ലിസി ബിനിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ സംസ്ഥാന വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഉത്തരവിനെ തുടർന്ന് 20 മുൻപുള്ള പരാതിയിൽ വിജിലൻസ് പ്രാഥമിക പരിശോധന തുടങ്ങി. 50th വയലാർ അവാർഡ് R രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിന്. 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത വെങ്കലശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കിയ കൗൺസിലർ R ശ്രീലേഖ രാജ്യഭീഷണിയിൽ നിന്ന് പിൻവാങ്ങി. ശ്രീലേഖ തുടരുമെന്ന് മുതിർന്ന BJP നേതാക്കൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. വിപുലീകൃത ജില്ലാ കമ്മിറ്റിയിൽ അപ്രതീക്ഷിത തിരുത്തുമായി CPM. പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെ മാറ്റി. ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവും മുൻ MLA V ചന്ദാമരാക്ഷനാണ് പുതിയ സെക്രട്ടറി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ വിപുലീകൃത ജില്ലാ കമ്മിറ്റിയുടേതാണ് തീരുമാനം. അർജന്റീന ഫുട്ബോൾ ടീമിന്റെയും മെസ്സിയുടെയും പേരിൽ നടന്ന തട്ടിപ്പിൽ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ചുമതലക്കാരനായ ആൻഡ്രൂ അഗസ്റ്റിന്റെ പേരിൽ കേസെടുക്കാൻ ED അനുമതി. ED ഉന്നതതല സമിതിയായ റിസ്ക് അസസ്മെന്റ് മാനേജ്മെന്റ് കമ്മിറ്റിയാണ് അനുമതി നൽകിയത്. കുപ്പം മംഗലശ്ശേരി പുഴയിൽ 7th ജലോത്സവത്തിന്റെ ഭാഗമായി നടന്ന വള്ളംകളി മത്സരത്തിൽ 25 തുഴയുന്ന ചുരുളൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ AKG പൊടോത്തുരുത്തി ജേതാക്കളായി. ആവശ്യകരമായ മത്സരത്തിൽ പാലിച്ചോൻ അച്ചാന്തുരുത്തി 2nd അഴീക്കോടൻ അച്ചാന്തുരുത്തി 3rd നേടി. സംസ്ഥാന സർക്കാരിന്റെ നിർമ്മലം

സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തിയതിനെക്കുറിച്ചായിരുന്നു പ്രതികരണം. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് പരിശോധിക്കും. സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ ജില്ലാതല നിരീക്ഷണ സമിതികൾ രൂപവൽക്കരിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. അഡീഷണൽ DMO അല്ലെങ്കിൽ ഡെപ്യൂട്ടി DMO ആണ് സമിതി കൺവീനർ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പ് കാര്യക്ഷമമാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ രൂപവൽക്കരിച്ച പരാതി പരിഹാര സെൽ ഇന്ന് പ്രവർത്തനം തുടങ്ങും. സംസ്ഥാനത്തെ സ്വയംഭരണ കോളേജുകൾക്ക് പുറമെ എയ്ഡഡ് കോളേജുകൾക്കും കൽപ്പിത സർവകലാശാല പദവി നൽകാനൊരുങ്ങി സർക്കാർ. കൽപ്പിത സർവകലാശാലകൾ അനുവദിക്കാനുള്ള വ്യവസ്ഥയിൽ UGC ഭേദഗതി വരുത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. ജനപ്രതിനിധികൾ പോലീസിന്റെയോ കോടതിയുടെയോ ജോലി നിർവഹിക്കേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. ജനവിധി എന്നത് മറ്റുള്ളവരോട് ആജ്ഞാപിക്കാനോ അവരെ ഭീഷണിപ്പെടുത്താനോ ഉള്ള അനിയന്ത്രിത അധികാരത്തിന്റെ ഉറവിടമല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ലേബർ വാർഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറോട് അപമര്യാദയായി പെരുമാറിയ മുംബൈയിലെ കല്യാൺ ഡോംബിവിലി മുനിസിപ്പൽ കോർപ്പറേഷൻ കോർപ്പറേറ്റർ ഉൾപ്പെടെ 3 പേരുടെ ജാമ്യം നിഷേധിച്ചുകൊണ്ടാണ് നിരീക്ഷണം. കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുക, ബിസിനസ്സുകൾക്ക് കൂടുതൽ ഉറപ്പ് നൽകുക എന്നിവയാണ് GST പരിഷ്കരണങ്ങളുടെ അടുത്ത ഘട്ടത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അനാവശ്യ ബുദ്ധിമുട്ടുകളില്ലാതെ ബാധ്യതകൾ നിറവേറ്റാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരുക്കുക കൂടിയാണ് ഈ ശ്രമങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു. സ്കൂൾ കലോത്സവ ചടങ്ങുകളുടെ ഉദ്ഘാടനം അതത് പ്രദേശത്തെ നിലവിലെ ജനപ്രതിനിധികൾ മാത്രമേ ചെയ്യാവൂ എന്ന് ഉത്തരവ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് പുതിയ നിർദ്ദേശം ഇറക്കിയത്. ജനപ്രതിനിധികൾ ഉള്ളപ്പോൾ മുൻ ജനപ്രതിനിധികൾ ചില ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തത് പരാതിക്കിടയാക്കിയതിനെ തുടർന്നാണ് നടപടി. മഴക്കാലത്ത് മാത്രം പടർന്നിരുന്ന ഡെങ്കിപ്പനി സംസ്ഥാനത്ത് വർഷം മുഴുവൻ നിലനിൽക്കുന്ന രോഗമായി മാറുന്നു. ഈ വർഷം September 24 വരെ 11,281 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 42 പേർ മരിച്ചു. 2025 ആകെ 10,886 പേർക്കായിരുന്നു രോഗം, 56 മരണവും. രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ പാകിസ്ഥാൻ സ്വദേശിയായ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് ചോർത്തി നൽകിയ കേസിൽ നാവികനെ അറസ്റ്റ് ചെയ്തു. പശ്ചിമബംഗാൾ സ്വദേശിയും വിശാഖപട്ടണം ഈസ്റ്റേൺ നേവൽ കമാൻഡ് ബേസിലെ നാവികനുമായ പ്രദീപ് മുഖർജിയെയാണ് ആന്ധ്രാപ്രദേശ് പോലീസിന്റെ ഭീകരവിരുദ്ധ വിഭാഗം കോയമ്പത്തൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റലിലുണ്ടായ സംഘർഷവും പോലീസിന്റെ പ്രതികാര നടപടികളും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്തെഴുതി. യൂത്ത് കോൺഗ്രസും പോലീസും ചേർന്ന് നടത്തിയ ആസൂത്രിത അക്രമ സംഭവങ്ങളാണ് ഹോസ്റ്റലിലുണ്ടായത്. ഏകപക്ഷീയമായി അക്രമം അഴിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ദുബായിൽ നിന്ന് ടെൽ അവീബിലേക്ക് പറക്കുന്നതിനിടെ സഹ പൈലറ്റിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ഫോണിൽ വിളിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹത്തെ ലോകത്തിന്റെ ഹീറോ എന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു അടുത്ത വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ദീപം കൊളുത്താൻ സ്മിത്തിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇസ്രായേലിലേക്ക് ക്ഷണിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം നേടിയ ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള ആദരസംഗമം നടത്തി. ചാവശ്ശേരി പൗരാവലിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കേരളം കർണാടക അതിർത്തിയായ കൂട്ടുപുഴ പോലീസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിൽ 192 ഗ്രാം MDMA രണ്ട് യുവാക്കളെ ഇരിട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഉളിക്കൽ നുച്ചേട് സ്വദേശി മുബഷീർ, വള്ളിത്തോട് പെരുങ്കരി സ്വദേശി റഹീം എന്നിവരാണ് പിടിയിലായത്. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് LP വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. കണ്ടൽക്കാടുകളും അതിലെ വന്യജീവികളും എന്നതാണ് വിഷയം. ഫോൺ നമ്പർ 9847313431. ജില്ലാ ആം റെസ്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 25-ാമത് ജില്ലാതല പഞ്ചഗുസ്തി മത്സരങ്ങൾ മട്ടന്നൂരിൽ VK സനോജ് MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഭാഗങ്ങളിലായി 300-ലധികം താരങ്ങൾ പങ്കെടുത്തു. രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ളതും സജീവവുമായ വിമാനത്താവള ടെർമിനലുകളിൽ ഒന്നായ മുംബൈ ടെർമിനൽ 1 പൊളിച്ചു നീക്കുന്നു. ഏകദേശം 80 വർഷം പഴക്കമുള്ള ഇത് സാന്താക്രൂസ് വിമാനത്താവളമെന്നാണ് അറിയപ്പെടുന്നത്. October 25 മുതൽ ഇവിടെ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തലാക്കും. കായിക വാർത്തകൾ. ഒരൊറ്റ ഏഷ്യ എന്ന ചിന്തയിൽ ഹൃദയത്തുടക്കം കുറിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ കായികമേളക്ക് 15 ദിവസത്തെ മത്സരാവേശത്തിനൊടുവിൽ ജപ്പാൻ വിടചൊല്ലി. കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റിനും വർണ്ണശബളമായ നൃത്ത വാദ്യഘോഷങ്ങൾക്കുമിടെ 2030 ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തർ ഗെയിംസ് ദിവശിഖയും പതാകയും ഏറ്റുവാങ്ങി.
ഇരുപത്തിയൊന്ന്

0: സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവുമായി ഇന്ത്യക്കാകെ 85 മെഡലുകൾ. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം നടത്തിയ ഇന്ത്യൻ പുരുഷ വനിതാ താരങ്ങൾക്ക് പുരസ്കാരം പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ. വനിതാ അമ്പയത്തിൽ മികച്ച പ്രകടനം നടത്തിയ 17-കാരി കുങ്കും മഹോദിന് IOA ആദ്യമായി ഏർപ്പെടുത്തുന്ന ജസ്പാൽ റാണ പുരസ്കാരം നൽകും. അമ്പയത്തിൽ 2 സ്വർണമടക്കം കുങ്കും 3 മെഡലുകൾ നേടി. മികച്ച പുരുഷ താരത്തിന് IOA ഏർപ്പെടുത്തിയ രാജ രൺധീർ സിംഗ് പുരസ്കാരം ഗുസ്തിയിൽ സ്വർണം നേടിയ സുജിത് കൽക്കലിനെ നൽകും. IOA പ്രസിഡന്റ് PT ഉഷയാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിലെ ആദ്യ ഹോം മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സിനെ ഷൂട്ടൌട്ടിൽ വീഴ്ത്തി തിരുവനന്തപുരം കൊമ്പൻസ്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചു. കൊമ്പൻസിനായി മുഹമ്മദ് നിഷാമും കണ്ണൂരിനായി ഫ്രെഡറിക് ബോച്ച്ബേയും സ്കോർ ചെയ്തു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 141. മുനീർ ചാസി ആലപിച്ച ഗാനം മയൂഖമാലകൾ മയങ്ങിയുണരും. ബാബുരാജ് അയ്യല്ലൂരിന്റെ വരികൾക്ക് മഹേഷ് മലപ്പട്ടമാണ് ഈണം പകർന്നത്.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: അച്ഛനെന്ന ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
4: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
3: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
4: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
1: മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
5: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങളറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446903345. മറ്റൊരു നമ്പർ 9495532542.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിൻ ഇന്ന് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഡൽഹിയിലെത്തും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് മുന്നിൽ. വാർത്തകൾ വിശദമായി. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിൻ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. മുതിർന്ന ഉദ്യോഗസ്ഥരും വ്യവസായ പ്രമുഖരും അടങ്ങുന്ന ഉന്നതതല സംഘം അദ്ദേഹത്തോടൊപ്പമുണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ശാസ്ത്ര സാങ്കേതിക നൂതനാശയങ്ങൾ, മൊബിലിറ്റി, സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും ചർച്ച. വൈകിട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിക്കുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2-ാമത് ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയിൽ സ്വിസ് പ്രസിഡന്റ് പങ്കെടുക്കും. EFTA രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര നിക്ഷേപ പങ്കാളിയാണ് സ്വിറ്റ്സർലൻഡ്. ഇന്ത്യയുടെ സുരക്ഷയും പ്രാദേശിക അഖണ്ഡതയും ഭീഷണിയായ ഘട്ടങ്ങളിൽ ഇന്ത്യക്കൊപ്പം നിലകൊണ്ട രാജ്യമാണ് റഷ്യയെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരത്തിനും നിക്ഷേപത്തിനും പുറമെ സൈനിക, ആണവ, ബഹിരാകാശ മേഖലകളിലെ സഹകരണവും നിലവിലുണ്ടെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. റഷ്യ ഉക്രൈൻ സംഘർഷം നിർഭാഗ്യകരമാണെന്നും സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളും ആവശ്യമാണെന്നാണ് ഇന്ത്യയുടെ അഭിപ്രായമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയുമായും ഉക്രൈനുമായും ഇക്കാര്യത്തിൽ ഇന്ത്യ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും കരിങ്കടലിലെ കപ്പൽ ഗതാഗത സുരക്ഷാ വിഷയം ഉൾപ്പെടെ കാര്യങ്ങളിൽ സഹായകമായ നിലപാട് സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ജയശങ്കർ അറിയിച്ചു. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അധ്യക്ഷത വഹിക്കുന്ന അദാലത്തിൽ മുതിർന്ന പെൻഷൻകാരുടെയും കുടുംബ പെൻഷൻകാരുടെയും ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ പരിഗണിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. കുടുംബ പെൻഷൻകാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൊതുചോദ്യങ്ങളും അവയ്ക്ക് മറുപടികളും അടങ്ങിയ ലഘുപുസ്തകവും ചടങ്ങിൽ പുറത്തിറക്കും. 2017 പെൻഷൻ അദാലത്ത് ആരംഭിച്ചതു മുതൽ ഇതുവരെ നടന്ന 16 അദാലത്തുകളിലായി ലഭിച്ച ആകെ 28,797 പരാതികളിൽ 20,676 എണ്ണം പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 2026 അവസാനത്തോടെ വ്യാപാര കരാർ അന്തിമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു രാജ്യങ്ങളും ചർച്ചകൾക്ക് തുടക്കമിടുന്നത്. ചർച്ചകൾ ഈ മാസം 9 വരെ തുടരും. കഴിഞ്ഞ മാസം 18 ന്യൂഡൽഹിയിലാണ് ഇതിനു മുമ്പ് ചർച്ചകൾ നടന്നത്. ഈ വർഷത്തെ നൊബേൽ പുരസ്കാര പ്രഖ്യാപനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഉച്ചകഴിഞ്ഞ് 3 ഫിസിയോളജി മെഡിസിൻ പുരസ്കാരം പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയെക്കുറിച്ചാണ്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് സംരംഭത്തിന് കീഴിൽ മിസോറാമിലെ ലുംലേ ജില്ലയിൽ വാഴ കർഷകർ വാഴ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇതുവരെ ഏകദേശം 3,78,00,000 രൂപ സമ്പാദിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു. പദ്ധതിക്ക് കീഴിൽ വാഴകൃഷിയും വാഴപ്പഴം ഉപയോഗിച്ച് ചിപ്സ്, ജ്യൂസ് തുടങ്ങിയ ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് സംസ്കരണ പ്രവർത്തനങ്ങളും സംസ്ഥാന ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ജില്ലയിലെ കാർഷിക സാധ്യതകൾ വിലയിരുത്തിയതിനും പ്രദേശത്ത് വാഴ നന്നായി വളരുമെന്ന് കണ്ടെത്തിയതിനും ശേഷം ഹോർട്ടികൾച്ചർ വകുപ്പുമായി ആലോചിച്ചാണ് ജില്ലാ ഭരണകൂടം വാഴപ്പഴം പദ്ധതിക്കായി ലുംലേ ജില്ലയെ തിരഞ്ഞെടുത്തത്. 17 ഗ്രാമങ്ങളിൽ നിലവിൽ വാഴകൃഷി നടക്കുന്നുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വാഴകൃഷി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് കൂടുതൽ വരുമാനം നേടുന്നതിന് വാഴപ്പഴം ഉപയോഗിച്ച് ജ്യൂസും ചിപ്സും നിർമ്മിക്കുന്നതിൽ പരിശീലനം നൽകുന്നുണ്ടെന്നും ലുംലേ ഡെപ്യൂട്ടി കമ്മീഷണർ നവനീത് മാൻ പറഞ്ഞു.
0: സംസ്ഥാന ഗവൺമെന്റിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് വിതരണം ചെയ്യുന്നത്. വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. പദ്ധതി സംബന്ധിച്ച സംശയങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും 9188946063 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. ക്യാമ്പസ് ഫ്ലിക്സ് സിനിമാ ക്യാമ്പസുകളിലേക്ക് പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വഴുതക്കാട് വിമൻസ് കോളേജിൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
2: കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള കലാ സാംസ്കാരിക അവബോധവും സർഗാത്മകതയും വളർത്തുന്നതിനായി ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ സാംസ്കാരിക വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ക്യാമ്പസ് ഫ്ലിക്സ് സിനിമ ക്യാമ്പസിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. സിനിമയെ വിനോദമാധ്യമം എന്നതിലുപരിയായി കല, സംസ്കാരം, സാമൂഹിക ബോധം, സർഗാത്മകത, വിമർശനാത്മകത, ചിന്ത എന്നിവ വളർത്തുന്ന മാധ്യമമായി വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതിയ തലമുറയിലെ ചലച്ചിത്ര പ്രതിഭകളെ കണ്ടെത്തുകയും വളർത്തുകയുമാണ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും നാളെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പ്രശസ്ത ഗജവീരൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇടിമിന്നലേറ്റ് ചരിഞ്ഞു. ഇന്നലെ വൈകിട്ട് കോട്ടയം പാല അമ്പാറയിലെ പല്ലാട്ട് വീട്ടിൽ വെച്ചാണ് ആന ഇടിമിന്നലേറ്റ് ചരിഞ്ഞത്. തൃശൂർ പൂരമടക്കം സംസ്ഥാനത്തെ പ്രമുഖ ഉത്സവങ്ങളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു പല്ലാട്ട് ബ്രഹ്മദത്തൻ. മന്ത്രി കെ എം ഷാജി ഇന്ന് കാസർകോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കാസർകോട് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ജില്ലാതല പട്ടയമേള മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് കാറടുക്ക ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിട ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കും. സംസ്ഥാനത്തെ 14 KSRTC ബസ് ടെർമിനലുകളിൽ സ്ഥാപിക്കുന്ന സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളുടെയും ഇൻസിനറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനോദ്ഘാടനം നാളെ മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. തമ്പാനൂർ KSRTC ബസ് ടെർമിനലിലാണ് ചടങ്ങ്. കൊല്ലത്ത് സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് 2 ദിവസം പിന്നിട്ടപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് 200 പോയിന്റുമായി മുന്നിട്ട് നിൽക്കുന്നു. 191 പോയിന്റുമായി മലപ്പുറമാണ് രണ്ടാം സ്ഥാനത്ത്. അണ്ടർ 18 3000 മീറ്റർ റേസ് വാക്ക്, അണ്ടർ 16 വിഭാഗങ്ങളുടെ ഹർഡിൽസ്, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ജാവലിൻ ത്രോ തുടങ്ങിയ മത്സരങ്ങൾ ഇന്ന് നടക്കും. ഷൊർണൂരിൽ സമാപിച്ച സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയിൽ 91 പോയിന്റ് നേടി മഞ്ചേരി ടെക്നിക്കൽ ഹൈസ്കൂൾ കിരീടം സ്വന്തമാക്കി. കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂൾ 90 പോയിന്റോടെ രണ്ടാം സ്ഥാനവും 72 പോയിന്റ് വീതം നേടി അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളും കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളും മൂന്നാം സ്ഥാനവും പങ്കിട്ടു. സമാപന സമ്മേളനം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. 7th മലബാർ ജലോത്സവത്തിന്റെ ഭാഗമായി കണ്ണൂർ മംഗലശ്ശേരി പുഴയിൽ നടന്ന വള്ളംകളി മത്സരത്തിൽ ചുരുളൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ AKG പോഡോതുരുത്തി ജേതാക്കളാക്കി. പാലിച്ചോൻ അച്ചാംതുരുത്തി രണ്ടാം സ്ഥാനവും അഴീക്കോടൻ അച്ചാംതുരുത്തി മൂന്നാം സ്ഥാനവും നേടി. 15 പേർ തുഴയുന്ന ചുരുളൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ അഴീക്കോടൻ അച്ചാംതുരുത്തിക്കാണ് ഒന്നാം സ്ഥാനം. വനിതകളുടെ വിഭാഗത്തിൽ കൃഷ്ണപിള്ളക്കാവും ചിറയ്ക്കാണ് ഒന്നാം സ്ഥാനം. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ കണ്ടെത്തുന്നതിന് അഭിമുഖം ഇന്ന് നടക്കും. ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങൾ, തന്ത്രിമാരായ കണ്ഠരര് മഹേഷ് മോഹനര്, കണ്ഠരര് ബ്രഹ്മദത്തൻ, പുറത്തുനിന്നുള്ള തന്ത്രി, ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷകൻ എന്നിവരാണ് അഭിമുഖം നടത്തുക. ആലപ്പുഴ എടത്വ ജംഗ്ഷനിൽ തീപിടുത്തത്തിൽ ചന്തയ്ക്ക് സമീപത്തെ 3 കടകൾ കത്തിനശിച്ചു. സമീപത്തെ മറ്റു കടകളിലേക്കും തീ പടർന്നു. ഇന്നലെ രാത്രി 8:45 സംഭവം. ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ അണച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമെലിൻ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഡൽഹിയിലെത്തും. 17th പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാന ഗവൺമെന്റിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിലെ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് മുന്നിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത ബുള്ളറ്റിൻ 7:25.
3: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. अथ वार्ताः। अद्य नवदिल्ल्यां प्रधानमन्त्री नरेन्द्र मोदी स्विट्जरलैंड देशस्य राष्ट्रपतिना गाय पारमेलिन इत्यनेन सह द्विपक्षिक चर्चां करिष्यति। राष्ट्रपतिः पारमेलिनः अद्य प्रातः वरिष्ठैः अधिकारिभिः व्यापारनेतृभिः च युतेन उच्चस्तरीय प्रतिनिधिसंघेन सह भारतस्य त्रिदिवसीयायाम् आधिकारिकयात्रायाम् आगमिष्यति। श्रीमोदी तथा राष्ट्रपतिः पारमेलिनः च व्यापारनिवेशः, विज्ञानम्, प्रौद्योगिकी, नवान्वेषणम्, गतिशीलता, संस्कृतिः, जनसम्पर्कः इत्यादिषु विस्तृतक्षेत्रेषु द्वैपाक्षिकसहयोगस्य प्रगतेः समीक्षां करिष्यतः। राष्ट्रपतिः द्रौपदी मुर्मुः, विदेशमन्त्री डॉ एस जयशंकरः अपि तेन सह मेलनं करिष्यतः। विदेशमन्त्री डॉ एस जयशंकरः अवदत् यत् भारतस्य सुरक्षायाः, क्षेत्रीय अखण्डतायाः च संकटस्य समये रूसदेशः अनेकविधैः भारतस्य पक्षे आसीत्। नवदिल्ल्यां द्विषष्ठितमे म्यूनिख सुरक्षा सम्मेलने भाषमाणः विदेशमन्त्री अवधानं दत्तवान् यत् यदा विश्वस्य अधिकांशः भागः भारतस्य अनन्तरं सैन्यशासनस्य समर्थनम् इच्छति स्म तदा रूसदेशः एकः देशः आसीत् येन सह भारतस्य सम्बन्धः अतीव उत्तमः आसीत्। सः अवदत् यत् भारतरसिया सम्बन्धाः परम्परया अनेकैः विधैः निर्मिताः सन्ति। सः अवदत् यत् अद्य द्वैपाक्षिकसम्बन्धः, आर्थिकसम्बन्धः च ततः परं विस्तृतः। डॉ जयशंकरः अवदत् यत् द्वयोः देशयोः मध्ये सैन्यस्य, परमाणोः, अन्तरिक्षस्य च घटकाः सन्ति, अपि च व्यापारस्य, निवेशस्य महती मात्रापि अस्ति। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते।
4: यात्रारताः अपि जगद्वृत्तान्तेन सह एकीभूताः तिष्ठन्तु। एक्स् पटले @AIRNewsAlerts इत्यनुगच्छन्तु। TV शब्द माध्यमेन च आकाशवाणी वार्ताः शृण्वन्तु।
3: भारत कनाडा देशौ अद्य ओटावा नगरे प्रस्तावितस्य व्यापक आर्थिक सहभागित्व सन्धेः पञ्चम चरणीय वार्तालापं प्रारब्धवन्तौ। उभयोः 26,000 अन्तपर्यन्तं व्यापारसन्धिं समापयितुं लक्ष्यमस्ति। द्वयोः देशयोः मुख्यवार्ताकाराणां नेतृत्वे पञ्चदिवसीयः चक्रः अस्मिन् मासे 9 प्रचलिष्यति। पूर्वं गतमासस्य 18 नवदिल्ल्यां परिसमाप्तम् अभवत्। अधुना अधिकारिणः अन्तिमस्वरूपे द्रुतगत्या प्रगतिं कर्तुं प्रणोदयन्। मार्गपरिवहन राजमार्गमन्त्रालयः अद्यारभ्य गुजरातराज्ये द्विदिवसीयस्य चिन्तनशिबिरस्य आयोजनं करिष्यति। अस्मिन् सम्मेलने केन्द्रस्य, राज्यानां, कार्यान्वयन अभिकरणानां च वरिष्ठप्रतिनिधयः सम्मिलिताः भविष्यन्ति, येन ते देशे राजमार्गस्य मूलसौकर्याणां विकासस्य, वितरणस्य च विषये प्रमुखविषयेषु चर्चां करिष्यन्ति। कार्मिक लोक अभियोग निवृत्ति वेतन मंत्री डॉ जितेन्द्र सिंह अद्य नवदिल्ल्यां 17 निवृत्ति वेतन न्यायालयस्य अध्यक्षता करिष्यति। कार्मिक लोक परिवाद निवृत्ति वेतन मंत्रालयः सूचितवान् यत् अतिवरिष्ठ निवृत्ति वेतन ग्रहीतानां, परिवार निवृत्ति वेतन ग्रहीतानां च दीर्घकालं यावत् विलंबितानां 97,800 यावत् परिवादानां निवारणं भविष्यति। फुटबॉल क्रीडायां गतविजेता मोहन बागान सुपर जायंट्स दलेन पंजाब FC इत्येतं दलं पेनाल्टी द्वारा 43 अंकैः पराजित्य अंतिमस्पर्धायां स्वस्थानं रक्षितम्।
5: नमस्कार, आकाशवाणी समाचार के साथ मैं प्रियंका अरोड़ा।

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. ചിത്രകാരനും നാടക സിനിമ പ്രവർത്തകനുമായിരുന്ന മുരളി ഏറാമലയുടെ രണ്ടാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി ഉത്തരമേഖല ഏകപാത്ര നാടക മത്സരം നടത്തും. ഈ മാസം 24-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ പാനൂർ പി ആർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരം. 30 മിനിറ്റുകളിൽ അധികരിക്കാത്തതാവണം സ്ക്രിപ്റ്റുകൾ. ഈ മാസം 10-ാം തീയതിക്ക് 5 മണിക്ക് മുൻപായി ജനറൽ കൺവീനർ മുരളി ഏറാമല രണ്ടാം ചരമവാർഷികാചരണ കമ്മിറ്റി, പി ആർ മന്ദിരം, പി ഒ പാനൂർ എന്ന വിലാസത്തിൽ ലഭിക്കണം. ഫോൺ നമ്പർ 9446307361. കണ്ണൂർ ചെണ്ടയാട് നവോദയ വിദ്യാലയത്തിൽ അടുത്ത അധ്യയന വർഷത്തെ 9+1 ക്ലാസുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയുടെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി ഈ മാസം 15 വരെ നീട്ടി. പരീക്ഷാ തീയതി നവംബർ 28-ന്. കൂടുതൽ വിവരങ്ങൾക്ക് 0492-9629-965 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ നിന്ന് 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ച് ഉത്തരവായവർക്ക് ഇ മസ്റ്ററിംഗ് ചെയ്യേണ്ട സമയപരിധി ഈ മാസം 31 വരെ നീട്ടി. ഫോൺ നമ്പർ 0497270519. 2026 മാർച്ചിലെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടി വിജയിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അഞ്ചരക്കണ്ടി സൗത്ത് യൂണിറ്റ് അംഗങ്ങളുടെ മക്കൾ, പേരമക്കൾ എന്നിവരിൽ നിന്ന് എൻറോൾമെന്റിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 15-ാണ്. ഫോൺ നമ്പർ 9446530559. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. കണ്ണൂർ കോർപ്പറേഷനിൽ പയ്യാമ്പലം ശാന്തിതീരം ശ്മശാനത്തിൽ ശവദാഹ പ്രവൃത്തികൾ ചെയ്യുന്നതിനായി കരാറടിസ്ഥാനത്തിൽ 6 മാസത്തേക്ക് ഒരു തൊഴിലാളിയെ നിയമിക്കുന്നു. അഭിമുഖം ഇന്ന് പകൽ 10:30 കോർപ്പറേഷൻ ഓഫീസിൽ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷകർക്ക് ശവദാഹ പ്രവൃത്തികൾ ചെയ്യുന്നതിനും മറ്റ് ശ്മശാന ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും ആവശ്യമായ ശാരീരിക ക്ഷമതയുണ്ടായിരിക്കണം. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ വികസന സമിതിയുടെ കീഴിൽ ഒഴിവുള്ള ആയുർവേദ തെറാപ്പിസ്റ്റിന്റെ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 8-ാം തീയതി രാവിലെ 10:30 ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ ഭാഗമായി തളിപ്പറമ്പ് ബ്ലോക്കിൽ പുതുതായി നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അക്കൗണ്ടന്റിനെ ആവശ്യമുണ്ട്. കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബശ്രീ കുടുംബാംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കുമാണ് അവസരം. അപേക്ഷയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും CDS ചെയർപേഴ്സൺ, മെമ്പർ, സെക്രട്ടറി എന്നിവരുടെ സാക്ഷ്യപത്രം ഉൾപ്പെടെ ഈ മാസം 12-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുൻപ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ ജില്ലാ മിഷൻ, BSNL ഭവൻ, 3-ാം നില, കണ്ണൂർ 670002 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0497270208. പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയുടെ ഭാഗമായി പ്രൈമറി വിഭാഗം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിനായി പരിശീലകരെ തിരഞ്ഞെടുക്കുന്നു. അഭിമുഖം നാളെ പകൽ 11:30 നഗരസഭാ ഹാളിൽ. കൂത്തുപറമ്പ് നഗരസഭയിലെ 10, 17, 26 വാർഡുകളിലെ ആശാ വർക്കർ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. SSLC യോഗ്യതയും അതത് വാർഡിൽ സ്ഥിരതാമസവുമുള്ള 24-നും 45 വയസ്സിനുമിടയിലുള്ള വനിതകൾക്ക് പങ്കെടുക്കാം. ഈ മാസം 9-ാം തീയതി രാവിലെ 10 മണിക്ക് നഗരസഭാ ഓഫീസിലാണ് അഭിമുഖം. തലശ്ശേരി താലൂക്ക് കോട്ടയം മലബാർ വില്ലേജിലെ കോട്ടയം തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരെ നിയമിക്കുന്നതിന് ഹിന്ദുമത വിശ്വാസികളായ ക്ഷേത്ര പരിസരവാസികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദിഷ്ട മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷ ഈ മാസം 28-ന് വൈകിട്ട് 5 മണിക്ക് മുൻപ് തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0490023218. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മയ്യൽ സാമൂഹികാരോഗ്യ കേന്ദ്രം സെക്കൻഡറി പാലിയേറ്റീവ് കെയർ പദ്ധതിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവറെ നിയമിക്കുന്നു. SSLC പാസ്സായ LMV ലൈസൻസുള്ള 45 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ളവർക്ക് മുൻഗണന. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ മറ്റന്നാൾ പകൽ 11 മണിക്ക് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ഈ മാസം 8-ാം തീയതി വരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് തിരുവനന്തപുരം മൃഗശാലയിലും അക്വേറിയത്തിലും പ്രവേശനം സൗജന്യമായിരിക്കും. ബ്രണ്ണൻ അല സുവനീർ ഈ മാസം 3-ാം വാരം ബ്രണ്ണൻ കോളേജിൽ വെച്ച് പ്രകാശനം ചെയ്യും. എരമം എരമത്തപ്പൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം ഈ മാസം 11-ാം തീയതി മുതൽ 21-ാം തീയതി വരെ നടക്കും. കേരള ലോകായുക്ത ഈ മാസം 13-ന് രാവിലെ 10 മണിക്ക് കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും 14-ാം തീയതി രാവിലെ 10 മണിക്കും 15-ാം തീയതി രാവിലെ 10:30 കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും ക്യാമ്പ് സിറ്റിംഗ് നടത്തും. തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററും മുഴക്കുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രവുമായി സഹകരിച്ച് നടത്തുന്ന 4-ാമത് കോട്ടയത്ത് തമ്പുരാൻ കഥകളി ഉത്സവം ഈ മാസം 9-ാം തീയതി വരെ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടക്കും. എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ 9:30 വരെയാണ് കഥകളി. വേളം പൊതുജന വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നാടകാചാര്യൻ ഒ മാധവൻ സ്മാരക നാടകോത്സവം നവംബർ മാസം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ വേളം പൊതുജന വായനശാല ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗം ഈ മാസം 15-ാം തീയതി പകൽ 11 മണിക്ക് കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം.
1: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
7: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
8: ഏയ്, അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
6: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
8: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
6: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന
7: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
8: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ടു.
6: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
8: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളു. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
6: ഏയ്, എനിക്കെന്താ പ്രശ്നം?
8: ആ പിന്നെന്നാ?
1: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
9: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
10: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
9: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
10: യെസ്,
9: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
10: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
9: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
10: 9447371836,
9: 8078502836.
1: ജനകീയം. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. പലരും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വിജയങ്ങളെക്കാൾ കൂടുതൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് നേരിട്ട ബുദ്ധിമുട്ടുകളായിരിക്കാം. കാരണം അവിടെയാണ് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്നത്. തളർന്നു പോകാമായിരുന്നിടത്ത് എങ്ങനെ മുന്നോട്ടു പോയി, വഴിയില്ലെന്ന് തോന്നിയപ്പോൾ എങ്ങനെ പുതിയൊരു വഴി കണ്ടെത്തി. അങ്ങനെ പിന്നിട്ട അനുഭവങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി മാറും, അത് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷനായി മാറും. അങ്ങനെയെങ്കിൽ തുടർന്ന് കേൾക്കാം നടുവനാട് എൽ പി സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് ഇടവനയുമായും ഒപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂരുമായും രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ സൗഹൃദ സംഭാഷണത്തിന്റെ തുടർഭാഗം.
11: രാജന്റെ ഒരു പ്രത്യേകത എന്നറിയാ, ഞാൻ നേരത്തെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഇത്രയും ദുരന്തങ്ങളും ദുരിതങ്ങളും എല്ലാം അനുഭവിക്കുമ്പോൾ കൃത്യമാണ് ഡേറ്റ്, അതെ, അത് അതിന്റെ ഓരോ ആളുകളുടെ പേര്, സന്ദർഭം എല്ലാം വളരെ കൃത്യം. നമ്മളിപ്പോ കൊല്ലം പറയുമായിരിക്കും ചിലപ്പോ, ഇത് അതല്ല,
12: രാവിലെ 8 മണിക്ക്
11: അതാണ് ആ സമയം അടക്കാ പറയുന്നത്. അത് ശരിക്കും
13: രാമ, ഞാന് നീക്ക് ഓർമ്മയുണ്ടാകുന്നില്ല, നമ്മള് 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ 5 പേര് ഒരേ ബെഞ്ചിലായിരുന്നു. അയ്യല്ലൂര് എം സി രാജേഷ്, ലാൽജിത്ത്, ഇവിടെ എടപ്പാഴ്ചയിലെ ടി പി ഷാജി, പിന്നെ ഒരു അശോകനുണ്ട്, ഡോക്ടറാണിപ്പോ. അപ്പൊ നമ്മൾ 9ാം ക്ലാസ് പഠിക്കുന്ന എച്ചിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ ശൈല ടീച്ചർ ആയിരുന്നു, ക്ലാസ് ടീച്ചർ. ടീച്ചർ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിക്കുന്ന കോറമെന്റൽ ഫിഷേഴ്സ് എന്നൊരു കവിത ഉണ്ടായിരുന്നു, റൈസ് ബ്രദേഴ്സ് റൈസ്. ടീച്ചർ നല്ല രീതിയിൽ പാടുത്തരും, വെഹിക്കനീസ് കൈസ് പാടുന്നതാണ് ടീച്ചർ, പാടുന്ന പോലെ എനക്കും പാടണത്. പക്ഷെ ഈ സാധനം അന്നോട് ഇങ്ങോട്ട് മിണ്ടുന്നില്ല, ഇത് ഇംഗ്ലീഷ് മിണ്ടും, ഇംഗ്ലീഷ് അറിയണ്ടേ എനിക്ക് വായിക്കേ, ഇംഗ്ലീഷ് അറിഞ്ഞാലേ എനിക്ക് ഇത് പറയാൻ പറ്റുമോ. ടി പി ഷാജിയോട് ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഇവൻ പറഞ്ഞു ഞാൻ എന്റെ മുകളിൽ മലയാളത്തിൽ റൈസ് ബ്രദേഴ്സ് റൈസ് ഇങ്ങനെ എഴുതി വെച്ചു, മൊത്തം മലയാളത്തിൽ എഴുതിയിട്ട് മലയാളത്തിൽ എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു റെഡിയായി നിന്ന്. അപ്പൊ ടീച്ചർ ചോദിച്ചു ആരാ പാടുവാണ്, ഞാൻ പറഞ്ഞു ഞാൻ പാടും. ഞാൻ എന്ത് ചെയ്തു എഴുന്നേറ്റ് ഇരുന്ന് ഇതങ്ങ് പാടി, ടീച്ചർ പാടുന്ന പോലെ പാടി, റൈസ് ബ്രദേഴ്സ് റൈസ്. അതിനകത്ത് ഒരു സ്റ്റാൻസ് ഉണ്ട്, നോ ലോങ്ങർ ഡിലേ, ലെറ്റ് അസ് സെറ്റ് ഇൻ എ വേ ഇൻ ദ ട്രാക്ക് ഓഫ് ദ സീഗൾസ് കോൾ, ദ സീസ് അവർ മദർ, ദ ക്ലൗഡ് ഈസ് അവർ ബ്രദർ. എന്നിട്ട് ടീച്ചർ പാടും ഭയങ്കര സ്റ്റൈലാണ്. ഞാനിതെല്ലാം പാടുമ്പോൾ ടീച്ചർ പറഞ്ഞു വെരി ഗുഡ് രാജേഷ് എന്നെല്ലാം പറഞ്ഞു. ഇത് റാഫി ഇല്ലേ, ആ കള്ളൻ പിറകിയിട്ടിരിക്കുന്നുണ്ട്. ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ആ ബുക്ക് മാറ്റിയിട്ട് വേറെ ബുക്ക് കൊടുത്താട്ടെ, അവൻ പാടുമെന്ന്.
12: അപ്പോ
13: ടീച്ചർ ചോദിച്ചു എന്താ സംഭവം നോക്കുമ്പോ, ഇത് പാടാനുള്ള പ്രവണത കൊണ്ട് യേശുദാസ് പാടുന്ന പോലെ നമുക്ക് പാടണം.
12: അപ്പൊ
13: അത് ഈ ടീച്ചറാണ് എന്നെ എന്ത് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാൻ പ്രേരിപ്പിച്ചത്. ആ ടീച്ചർ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോ ഷാജി ഓടിച്ച് എനിക്ക് ആരാവണം, ഷാജു ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു എനിക്കൊരു എഞ്ചിനീയർ ആണെന്ന്. എം സി രാജേഷ് ഓടിച്ചപ്പോ എന്റെ ഏട്ടന്മാരെല്ലാം പിന്നെ ശാസ്ത്രജ്ഞന്മാരാണ്, എനക്ക് അതിലേക്ക് പോകണം. ലാലുവിനോട് വെച്ചപ്പോ ലാൽജിത്ത് പറഞ്ഞു അച്ഛൻ ഡ്രോയിങ് മാഷാണ്, അശോകനാണ്, അശോകൻ എനിക്ക് ഡോക്ടറാണ്. ലാസ്റ്റിൽ ഇരിക്കുന്ന രാജേഷ് ഇടവനോട് ചോദിച്ചു എന്നാണ്ട്, ഞാൻ പറഞ്ഞു രണ്ട് പൊറോട്ട ഒന്നിച്ചു തിന്നു, കാരണം പട്ടിണിയായിരുന്നു. ഇതൊന്നും ഒരിക്കലും തമാശയല്ല, ടീച്ചറൊന്നും തോർക്കൂല. അങ്ങനെ ടീച്ചർ എന്നോട് ചോദിച്ചു രണ്ട് പൊറോട്ട ഒന്നിച്ചു തിന്നാണ്. അപ്പം പറഞ്ഞു ടീച്ചറെ ഇവൻ ചോറൊന്നും എടുക്കില്ല, എന്നോട് ചോദിച്ചു എന്താ ചോറെടുക്കാതെ, ചോറെടുക്കാൻ വീട്ടിൽ രാത്രി കഴിക്കാൻ ഉണ്ടായില്ല, രാവിലെ കിട്ടും, കൊണ്ടുവരണ്ടേ എങ്ങനെയെങ്കിലും, പിന്നെ കുളുത്ത വധപ്പിച്ചിട്ടല്ലേ നമ്മൾ എടുക്കുക. അപ്പൊ ടീച്ചർ പറഞ്ഞു നാളെ എന്ത് ചെയ്യണോ ഓഫീസിലേക്ക് വരണം. ടീച്ചർ എന്ത് ചെയ്തു, ഇന്നും എനക്ക് ഓർമ്മയുണ്ട്, ടീച്ചർ കൊണ്ടുവന്ന ചോറിൻ്റെ ചുറ്റുപാത്രത്തിൻ്റെ മൂടിയിൽ ഒരു കൂമ്പ് വറവും ചമ്മന്തി ഉരുളിയും വെച്ചിട്ട് എനിക്ക് തന്നു. ആദ്യത്തെ ദിവസം പോയി കഴിച്ചു, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ദിവസം എൻ്റെ മറ്റേ സാധനം ഇങ്ങനെ വന്നത്.
12: കാരണം
13: കുട്ടികളെല്ലാം പറയാം ഓ ടീച്ചർക്ക് പറ്റി ചോറ് തന്നു. ഞാൻ പറഞ്ഞു ഞാൻ നാളെ മുതൽ എടുത്തോളൂ, എടുത്താൽ പോരാ കാണിക്കണം. ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് വരുമ്പോൾ ടിപ്പി എടുക്കും, ഇങ്ങനെ കട്ടയില്ലേ നമ്മള് ഇങ്ങനെ വെക്കുക, ഇങ്ങനല്ലേ ചുറ്റുപാത്രം വെക്കുക, ഞാനവിടെ വെച്ച് രാജേഷി ഓർമ്മ ഞാൻ അതാ കൊണ്ടുവന്ന് നിന്നത്, അതിൻ്റെ അകത്തൊന്നും ഇല്ല, ചുറ്റുപാത്രം ആടി ടീച്ചർ പറ്റിക്കഴിഞ്ഞു വന്നിട്ട്. അപ്പൊ ഇങ്ങനെയല്ലോ ജീവിതത്തില് കുറെ കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഓപ്പണായിട്ട് നിങ്ങൾ ചോദിച്ചില്ല, നിങ്ങൾ ഇത്രയും പറയാന്നുള്ള, ഞാനിങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഇന്ന് മക്കള് ചെറിയ ഒരു ഫോണ് വാങ്ങിച്ചു കൊടുക്കാതെ എൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് വീട്ടിൽ, അല്ലെങ്കിൽ പിന്നെ പ്ലസ് ടു കഴിഞ്ഞാട് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാതെ എൻ്റെ പേരിൽ. ഇതിലൊക്കെ നമ്മൾ ഇതെല്ലാം തരണം ചെയ്തിട്ടു. ഞാനിപ്പോഴും പറയുന്നത് വെച്ചാൽ നമ്മൾ ആരാണെന്ന് നമ്മൾ തീരുമാനിക്കണം. ഭഗവത്ഗീതയിൽ നല്ലൊരു ശ്ലോകമുണ്ട്, ഉദ്ധരോ ആത്മനാത്മാനം ആത്മനോ അവസാദയെ ആത്മൈവ ഹൃദയാത്മനാ ബന്ധു ആത്മൈ പരിബുധാത്മനാണ്. അതായത് നീ ആരാവണമെന്ന് നീ തന്നെ തീരുമാനിക്കും, നിന്റെ ശത്രു നിന്റെ മിത്രവും നീ തന്നെയാണ്. നിനക്ക് ചിന്തിക്കാൻ പറ്റും, നിനക്ക് ചെയ്യാൻ പറ്റും, നിനക്കേ ചെയ്യാൻ പറ്റും. നീ കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല, നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രകാരം നമുക്ക് തലയിലെഴുത്തുന്നൊരു സംഭവമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നതാണ് നമ്മൾ ഇന്നേ കാലത്ത് ഇന്നേത് ചെയ്തണം, ആ കർമ്മം ചെയ്തിട്ടേ നമ്മൾ പുറത്തു പോകാൻ പറ്റൂ. ഒരു വാഴ കുഴിച്ചിരുന്ന ഒരു കൊലയുണ്ടാകാനാണ്, കുഴിച്ചിട്ട് അത് വാഴ പൊങ്ങി വന്നിട്ടാകുമ്പോൾ ചിലപ്പോൾ അത് പേടായി പോകും, അതിൻ്റെ യോഗമായിട്ട് കണക്കൂട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ എന്തെല്ലോ തന്നിട്ടുണ്ട്, അത് നമുക്ക് വേണ്ടി മാത്രമല്ല അതിനെ മനോഹരമായിട്ട് നമ്മൾ ഉപയോഗിച്ച് അതിലും ഭംഗിയായി തിരിച്ചു കൊടുക്കാനും കൂടി പറ്റിക്കഴിഞ്ഞാൽ
11: പലർക്കും പറ്റാതെ പോകുന്ന നമുക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നുള്ള
13: നമ്മളിപ്പം ഒരു അമ്പലോ, അമ്പലത്തിൽ ഞാൻ ഇരിക്കും പറയുന്നില്ല, അമ്പലത്തിൽ പോയിട്ട് പോയാ ദൈവം അവിടെ ഉണ്ട് എന്ന് പറയുന്നല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? അതിനിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നേരെ ആസീസ്ക്കായിട്ടും അല്ലെങ്കിൽ നേരത്തെ നിതിനായിട്ടോ അല്ലെങ്കിൽ കമലേച്ചിയായിട്ടോ ഏതെല്ലോ ആളായിട്ട് നമ്മുടെ മുന്നിൽ, അത് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ്. വിശന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ മുമ്പിൽ നമ്മൾ അറിയാണ്ട് എന്തും കൊടുക്കും, അയാൾ ഏറ്റവും വലിയ ദൈവം നമ്മൾ ആ കൊടുക്കുന്ന ആളാണ്. ആ രീതി ചിന്തിച്ചു കഴിഞ്ഞാലല്ലേ ഇവിടെ നമുക്കൊന്നും ഇല്ല. പിന്നെ നിസാരമായ കാര്യത്തിൻ്റെ പേരിൽ എനിക്കതില്ലല്ലോ, എനിക്കിതില്ലല്ലോ, നമ്മളൊരിക്കലും താഴത്തോട്ട് നോക്കുന്നില്ല. ഞാനിപ്പോഴും കണക്കൂട്ടുന്നറിയാം, എനിക്കിന്നിപ്പോൾ ഉണ്ടായ സൗഭാഗ്യമൊന്നും ഞാനൊരിക്കലും എൻ്റെ കഴിവായിട്ടൊന്നും കൂട്ടുന്നില്ല. ഒരു നിമിത്തമാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു പറമ്പുണ്ട്, ഒരു വയലുണ്ട്. ഞാനും അമ്മയെ വയലിൽ പണിയെടുത്തിയാണ്. നുരിവലിക്കും അറിയാലോ, പണ്ടത്തെ നുരിവലി, നുരിവലിക്കും അമ്മ നുരി വെക്കുന്നത്. അപ്പം അമ്മ എന്നോട് അധികം പറയലുണ്ട്, ഇത് നമ്മളെ വയലിനും മോനെ നമ്മളെ കണ്ടേരുന്ന് അറിയലുണ്ട്. എന്റെ വയലാണ്, ഇത് എന്റെ അച്ചാച്ചന്റെ അച്ഛന്റെ സ്ഥലമായിരുന്നു. അവരെന്ത് വിറ്റതല്ല, അച്ചാച്ചന്റെ അച്ഛൻ മരിച്ച സമയത്ത് എന്തോ കടായിട്ട് ഇവര് എടുത്തതാണ്. വർഷങ്ങൾ മുന്നേ ഇവർ എടുത്തു, അതിങ്ങനെ കൈമാറി കൈമാറി അങ്ങനെ എടുത്തപ്പോ ഞാൻ എന്ത് പണിയെടുത്തു, ഈ ഏച്ചിയായിട്ട് കണ്ട് സംസാരിച്ചു. ഞാൻ ഇവരോട് ചോദിച്ചു ഇത് തീരുന്നാന്ന്, അവര് തീരുന്നു എന്ന് പറഞ്ഞു. ഞാനതിങ്ങ് വായിച്ചു, ആ വയലിപ്പം എൻ്റെതാണ്, അമ്മേനെയും കൂട്ടിയിട്ട് ഞാനത് ചെയ്തു. നമുക്കൊരു ഫ്ലൈറ്റിൽ യാത്ര പോകുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്, അതിലൊരു രസമുണ്ട്. ഈ അമ്മേനെയും കൂട്ടിയിട്ട് ഞാനിങ്ങനെ മട്ടന്നൂർ എയർപോർട്ടിൽ പോകുന്നതാണ്. അപ്പോൾ എയർപോർട്ടിൽ പോകുമ്പോൾ കുറേ മക്കളുണ്ട്, അവിടെ യൂണിവേഴ്സിൽ പഠിച്ച കുറേ മക്കളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം എന്നെ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഓടി വന്നിട്ട് എൻ്റെ കാലുകൂടലും ഉണ്ട് പരിപാടിയുണ്ട്. അപ്പോൾ ഒരു ഉളിയിൽ രജീഷ് എന്ന് ഞാൻ സി ആർ എഫ് ഉണ്ട് അവിടെ, പ്രൊട്ടക്ഷൻ വിങ്ങിനുണ്ട്. അപ്പോൾ ഇവൻ കണ്ടുമ്പോൾ എന്ത് ചെയ്തു, മാഷേ നമസ്കാരം, എന്നിട്ട് എന്ത് ചെയ്തു, അമ്മേൻ്റെ കാല് തൊട്ടു. ഇത് തൊട്ടപ്പോൾ ഇവൻ്റെ കൂട്ടത്തിന് ഒരു ആസാം കാരണം അമ്മേൻ്റെ കാല് തൊട്ടു. ഇതിങ്ങനെ രണ്ട് മൂന്നാള്. അപ്പോൾ ഇവർ വിചാരിച്ച അമ്മ ആരോ ഇല്ലയാണ്, അമ്മേനോട് ചിതന്ത പരിപാടി. അപ്പൊ അങ്ങനെ അമ്മേനെ കൂട്ടിയിട്ട് ഞാൻ കയറി, ഫ്ലൈറ്റ് കയറിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ആകാശത്ത് ഞാൻ പറഞ്ഞു താഴെ എന്തും കാണുന്നുണ്ടെന്ന് ചോദിച്ചു. അമ്മ, ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എപ്പോ വിശ്വസിച്ചില്ല ഇങ്ങനെ ഫ്ലൈറ്റ് കയറും മിണ്ടാണ്ട്. എന്റെ അമ്മയും ഭാര്യ എന്റെ
11: അമ്മയും
13: അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുത്തിട്ട് കൊണ്ടുവന്നാ. ഞാൻ പറഞ്ഞു, അമ്മ എപ്പോ വിചാരിച്ചിന് ഇങ്ങനെ ഫ്ലൈറ്റ് കയറും. നേരെ അമ്മ പറഞ്ഞു, ഏടുന്നാന്ന്, അമ്മേന്റെ ഭർത്താവ് ഏടുന്നാന്ന്. ഞാൻ അന്ന് നുരിവലിക്കുന്ന സമയത്ത് ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോ ഇത് കാണും നമ്മളെന്നല്ലാണ്ട്. അപ്പം പറഞ്ഞു, ഞാൻ പറഞ്ഞു ആ നുരിവലിച്ച കണ്ടോണ്ട് ഓർമ്മയുണ്ട്, ആ കണ്ട ഇപ്പൊ ആര്യാന്നറിയാം, ആര്യാന്ന് നമ്മുടെ എന്റെ രാമ അമ്മയുടെ നോട്ടം നോക്കി തന്നെ സത്യം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന്. ഒരുപക്ഷെ ഇതെല്ലാം എനിക്ക് എന്റെ ജീവിതത്തിൽ ഇതെല്ലാം ഈ കേൾക്കുന്നവർക്കോ അല്ലെങ്കിൽ അറിയുന്നവർക്കോ ഇതൊന്നും വലിയ കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യത്തില്ല സന്തോഷം കാണും. ഞാൻ എപ്പോ എന്റെ ഭാര്യയോട് പറഞ്ഞത്, അതായത് ഞാൻ ചെറിയ കാര്യങ്ങൾക്ക് നല്ലോണം സന്തോഷിക്കും, അതേപോലെ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ വല്ലാണ്ട് സങ്കടപ്പെടും. ഒരു തവണ ബസ്സിലിങ്ങനെ യാത്ര പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ കാര്യം എൻ്റെ അടുത്ത് ഇരുന്നിട്ട് അയാളിങ്ങനെ ഇടക്കിടക്ക് കരഞ്ഞു കൊടുക്കുന്ന നല്ല ജെന്റിൽമാനാണ്. കുറെ കഴിയുമ്പോൾ ഇയാൾ ഇങ്ങനെ പൊങ്ങി കരയുമ്പോൾ ഞാനും കരഞ്ഞു കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അതായത് എനിക്ക് തിരിയുന്നില്ല. പുള്ളിയെ പറഞ്ഞു പുള്ളിയുടെ ആരോ മരണപ്പെട്ടാന്ന്. അപ്പൊ നമ്മൾ രണ്ടാളും കാര്യം തിങ്ങിയപ്പുറത്തെ ആൾ എന്ന പ്രശ്നം നമ്മളോട് ചോദിക്കുന്നത്. എനിക്ക് പറയാൻ പറ്റി ഇവർ ആരോ മരിച്ചുകൊണ്ടാണ് ഞാൻ കരുതുന്നത്. അതേപോലെ ഒരു ദിവസം ഞാനും ബാബുമാഷും കൂടി
11: ഗോഡ് ഫാദറിൽ കടപ്പുറത്തേക്ക് പോകുന്നു എന്താന്നറിയാണ്ട് ഒരാളെ പുറകെ പോകുന്നത് അയാളെ മറ്റേ പുറകെ.
13: അധികം ഞാൻ ടെൻഷൻ ഒന്നും വെക്കില്ല. നമുക്ക് ഇത് ഇന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു, നാളെ എന്താ സംഭവിക്കുന്നില്ല. ആ രീതിയിൽ ജീവിതത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ അധികമായിട്ട് എന്താ പറയുക, ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാലാണ് എല്ലാറ്റിനും നമ്മൾ ബുദ്ധിമുട്ട് കാണുന്നത് അല്ലെങ്കിൽ വിഷമം കാണുന്നത്. മറ്റെല്ലാം നമ്മളിങ്ങനെ അത് ഓക്കെ എനിക്ക് സംഭവിക്കേണ്ട കിട്ടേണ്ട കിട്ടും. പിന്നെ നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോടെല്ലാം പറയുന്നത് നമ്മൾ എന്ത് തലകുത്തി പറഞ്ഞാലും നമ്മൾ എത്തേണ്ട സത്യം അതാര് മുടക്കി കഴിഞ്ഞാലും അവര് എത്തിയിരിക്കും. അതാണ് പ്രപഞ്ച സത്യത.
11: ഇനി നമുക്ക് ബാബോട്ടിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഒരുപാട് ശിഷ്യ സമ്പത്തും ഒരുപാട് സൗഹൃദ വലയങ്ങളൊക്കെ ഉള്ള ബാബോട്ടിന് രാജേഷ് അടവന എന്ന് പറയുന്ന സുഹൃത്തിനെ പറ്റി, രാജേഷിന്റെ ആദ്യ കാലഘട്ടം മുതൽ രാജേഷിന്റെ വളർച്ചയിൽ ഓരോ ഘട്ടത്തിലും അടുത്തറിയുന്ന ഒരാളാണല്ലോ, എങ്ങനെ രാജേഷിനെ നോക്കിക്കാണും?
14: അത്ഭുതത്തോടെ, വിസ്മയത്തോടെ, അഭിമാനത്തോടെയാണ്. കാരണം എന്താ വെച്ചാല് ആ ചെറിയ വഴികളിൽ പഠനകാലം മുതൽ രാജേഷിനെ എനിക്കറിയാം. ഓരോ കാര്യവും ഞാനുമായിട്ട് ആലോചിച്ചിട്ടാണ് രാജേഷ് എല്ലാം ചെയ്തിട്ടുള്ളത്. അത് ഒരു ഗുരുത്വം അതൊന്നുണ്ട്. അതോടൊപ്പം തന്നെ സഹോദരനായിട്ടാണ് കാണുന്നത്. ഞാനാണെങ്കിൽ അനിയെന്ന് പറയുന്നത് ആ സമയത്തെല്ലാം എഴുതുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലല്ലോ, അന്നേരമെല്ലാം ഞാൻ കുറേയെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരമല്ലോ അനിയൻ തന്നെ പറഞ്ഞിട്ടാണ്, അതും വന്നു അനിയനെത്തി എല്ലാം പറഞ്ഞിട്ടാന്ന് എഫ് ബി ലെറ്ററിൽ. പ്രത്യേകിച്ച് ആ ബെൽഗാം പഠനകാലത്ത് തന്നെയല്ല, അത് ആദ്യം രാജേഷിന് അറിയില്ലല്ലോ. ആ ബെൽഗാം പഠനകാലത്ത് ഒരു സംഭവം പറയാതെ പോകുന്നത് വളരെ അവസ്ഥയായിരിക്കും അല്ലേ. അതായത് ഈ ബെൽഗാമിൽ നമ്മൾ താമസിക്കുന്ന ലക്ഷ്മി ബിൽഡിംഗ് എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ്. കുറേ ആൾക്കാർ താമസിക്കുന്നതാണ്. ദൂരെയാണ് കിണർ. ആ കിണറിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കൊണ്ടുവരണമല്ലോ. അപ്പം ഞാനൊരു കൃഷകാത്രനല്ല, രാജേഷോ നല്ല തടിയല്ലേ, പൊറോട്ടേൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അതിനുശേഷമാണ് ഈ ഞാനിങ്ങനെ ഒരു പാത്രത്തെ തൂക്കുന്നില്ല പറയാം, നമ്മൾ രണ്ട് ഇങ്ങനെ എടുത്തിട്ട് വരുന്നത്. ആ തൂക്ക് വെള്ളം എടുത്ത് ഞാൻ വെള്ളം നിറയ്ക്കുമ്പോഴത്തേക്ക് രാജേഷ് അത് എടുത്തിട്ട് പോയിട്ടുണ്ടാവും. രാജേഷ് ഞാൻ എടുത്തോളൂ, ഏഹ് മാഷക്കൊണ്ട് ഞാൻ എടുക്കാം. ഇത് അന്ന് ആ പിടിച്ച പിടുത്താണ്, അതിപ്പോഴും അങ്ങനെയാണ്. അതേത് പ്രതിസന്ധി ആയാലും ഏത് സമയത്തായാലും രാജേഷ് എന്തെങ്കിലും ഒരു നമ്മുടെ മുന്നിൽ വരുന്നൊരു വിഷയമാണെങ്കിൽ ആ അന്നേരം വയസ്സത് അന്നേരം കണ്ടിട്ടില്ലെങ്കിലും അടുത്ത നിമിഷം തന്നെ കണ്ട് അതിനൊരു മറുപടി ഉണ്ടാവും. അത് ഇത് മാത്രമല്ല, ഏത് വിഷയം, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഐവർക്കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിച്ച ആ ടീമുണ്ട്. ഇപ്പോഴും ഒരു ടീമും അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നേഹധീരം എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, റഫീഖാന്നതിൻ്റെ സ്ഥാപകൻ. അതിൽ അന്ന് പഠിച്ച ആൾക്കാർ കുറച്ച് ഒരു അഞ്ചെട്ടാളുകൾ. അതിൽ ഏറ്റവും ആക്റ്റീവായ നമ്മൾ ഐവർക്കൂട്ടം നേരത്തെ പറഞ്ഞ ടീമാണ്. ഇതൊരു നേതൃത്വത്തിൽ തന്നെയാണ് അവിടെ നമ്മളൊരു ഏറ്റവും നല്ലൊരു ജീവിതമാണ് നയിച്ചത്. അതിലൊക്കെ ഇവൻ വലിയ പങ്ക്, മാൻ ഓഫ് ടൈഡിങ്സ് എന്നാണ് ഇവനെ നമ്മൾ വിളിക്കുന്നത്. അതായത് രാവിലെ മണ്ണെണ്ണ, അവിടെ സ്റ്റൗ അല്ലേ അന്ന്, ഗ്യാസ് അടുപ്പൊന്നും ആ സമയത്ത് ഇല്ലല്ലോ. മണ്ണെണ്ണ ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. മണ്ണെണ്ണ ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ പറ്റും. ഇവന്റെ പ്രധാന ഉത്തരവാദിത്വം, നമ്മൾ അഞ്ചാള് ഒരു റൂമിലാണ്, നാലാക്കെ ആ ലോഡ്ജിൽ താമസിക്കാൻ അവകാശമുള്ളൂ. ഒരു കൊല്ലം വരെ ഈ അഞ്ചാമൻ ഒളിച്ചു
6: താമസിച്ചിട്ടുണ്ടാകട്ടെ.
14: അയാള് ചെക്കിങ് വരുന്ന ഒരു ഗോപാൽജി ഉണ്ട്. ഗോപാൽജി വന്ന് നോക്കുമ്പോ റൂമില് നാലാളെ ഉണ്ടാവും. ഏഹ് ഗോപാൽജി തെറ്റിയാൽ അത് അഞ്ചാമത്തെ ആളായി. ഒരിക്കലും ഗോപാൽജിക്ക് ഗോപാൽജി വന്നിട്ട്
6: ഇയാളിങ്ങനെ ഉണ്ടെന്നായിരിക്കും, ഒന്നോ എരടോ മൂരോ അപ്പഴ് ഞാൻ ഗോപാൽജി
14: അഞ്ചാമത്തെ ആളെ
11: അഞ്ചാളോ
14: അഞ്ചാളുണ്ടായാലും
6: അഞ്ചല്ല, നമ്മൾ അഞ്ചെട്ട് പേര് റൂം ഇങ്ങനെ എടുത്തല്ലോ, അഞ്ചെട്ട് പേരുണ്ട്. അപ്പൊ ഈ റൂമിലെ ആള് വന്ന് നിക്കുന്നുണ്ട്. അപ്പൊ നിന്ന് കഴിഞ്ഞാല് നമ്മള് നിക്കണല്ലോ, ഞാനും എടുത്തിട്ടുണ്ടാവും. അപ്പൊ അയാള് ഒന്നോ എരടോ മൂരോ നാക്കൂന്ന് പറയുമ്പോ ഞാൻ ഗോപാൽജി ഊട്ടായിട്ടാ, ഓ ചെന്നായതാ ഷേട്ട് ചെന്നായതാണ്, ഓ ചെന്നായത എന്റെ മോള് മനുഷ്യ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. വീണ്ടും ആദ്യം ഒന്തോ ഇന്നേ വരെ
14: അവർ സിനിമയിൽ പകർത്താൻ പറ്റുന്ന നിമിഷങ്ങളാണ് അങ്ങനത്തെ ഒരു ജീവിതം. പിന്നെ അതുപോലെ തന്നെ ഇവൻ കലാകാരൻ കൂടിയാണ്. രാജേഷിന്റെ ഒരു പ്രത്യേകത, ഓൻ എന്താ പറയാ, സഹൃദയനാണ്, കലാകാരനാണ്. കവിത നല്ലൊരു കവിത എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പടുന്ന അതുകൊണ്ടാണല്ലോ ശ്രീജന്മാഷുമായിട്ട് നമ്മുടെ അടുത്ത് ഇതേപോലെ ഒരു ബന്ധമുള്ള ഒരാളാണ് ശ്രീജന്മാഷ്. ഇപ്പറഞ്ഞ പോലെയാണ് ഏത് കൂട്ടത്തിലും നമുക്ക് കൂട്ടാൻ പറ്റുന്ന, കയ്യിലുള്ളവരെ ഞാൻ എപ്പോഴും മുറുകെ പിടിക്കും. കയ്യിൽ സാധനം വേണം, അത് പിടിച്ചാൽ പിന്നെ അയാളെ വിടുകയില്ല, ഒരിക്കലും ഇല്ല. അത് പിടിച്ചാ പിടിച്ച പോലെയാണ്. അതുപോലെയാണ് ഈ പറയുന്ന കക്ഷിയും. അപ്പൊ ഇവൻ കവിതകൾ കേൾക്കുന്ന ഇഷ്ടമാണ്, പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ്. അപ്പൊ അവിടെ നമ്മളെ കൂട്ടത്തിലൊരു പാട്ടുകാരിയുണ്ടായിരുന്നു, ശ്രീലത എന്ന് പറഞ്ഞിട്ട്. പാട്ട് കേൾക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടും. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് ഇത്. പിന്നെ നമ്മള് ഇതുവരെ ഒരു അല്ലലും അലട്ടും ഇല്ലാതെ ബ്രേക്ക് ചെയ്യാതെ വളരെ വളരെ സ്നേഹം ഓരോ ദിവസവും അത് കൂടിക്കൂടി വരിക. പിന്നെ ഇവൻ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ പുലർത്തുന്ന ബന്ധമുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ഞാൻ അതിശയിക്കുന്നു ഇതെങ്ങനെ കഴിയുന്നില്ല. ഓരോ ആളെയും വളരെ ഷാർപ്പായിട്ട് ഓർമ്മിക്കുന്നു. ആരൊക്കെയാണ് തൻ ഏറ്റവും വിഷമിച്ച സമയത്ത് കൂടുതൽ കൂടെ ഉണ്ടായിരുന്ന, അവരെയെല്ലാം ഓർമ്മിക്കുകയും അവരെയൊക്കെ വേണ്ട പോലെ കാണുകയും ചെയ്യുന്നു. ഒരു നിലയിലെത്തിയാൽ സാധാരണ ഇയാളെന്ന് ചെയ്യുക, എല്ലാം മറന്ന് പിന്നെ പത്രാസുമായിട്ട് അല്ലേ അവഗണിക്കുന്ന രീതിയുണ്ടാവും. രാജേഷ് ഇതുവരെ അങ്ങനെ ഒരാളെ അവഗണിച്ചിട്ടില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. അത് തന്നെയാണ് പിന്നെ ഇപ്പം പല കാര്യങ്ങളും. ഇപ്പം ഒന്നേ കാര്യം നമ്മുടെ ഇത് പൊതു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം അടുത്ത് തന്നെ പയ്യല്ലൂർ തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു. നമ്മളെ ക്ലബിന് വേണ്ടിയിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, ഒരു ചെറിയൊരു സഹായം എന്നിട്ട് അത് വേണം. അപ്പോൾ ഒരു സ്ട്രെച്ചറാണ്, അതിൻ്റെ പക്ഷേ നമുക്ക് ചെയ്യാലോ എന്നാണ് ചെയ്തു കഴിഞ്ഞ ദിവസം. ഇപ്പം അടുത്താണ് കഴിഞ്ഞത്, അങ്ങനെ ഇവിടെ മാത്രമൊന്നുമല്ല, അത് പല ആളുകൾക്ക് ആരൊക്കെയാണോ. അപ്പൊ അതൊക്കെ ചെയ്യാൻ കഴിയുന്ന എന്താ, ആ ബന്ധം ഒരുക്കെ പിടിച്ച കൈ മൂപ്പർ വിടാറില്ല.
11: നമുക്ക് പല ആളുകൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കും, പക്ഷെ അത് നിലനിർത്താൻ കഴിയില്ല.
14: ഇല്ല,
11: പക്ഷെ രാജേഷിനെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്. നേരത്തെ പറഞ്ഞ പോലെ ഓരോ സന്ദർഭവും അതിന്റെ ഓരോ നിമിഷം പോലും ഓർമ്മിക്കുന്ന ഒരാളെന്ന നിലക്ക് അതൊരു കഴിവ് തന്നെയാണ്, മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു കഴിവാണ്.
15: ഒരു കാലത്ത് നേരിട്ട വെല്ലുവിളികളിൽ നിന്ന് സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നേറിയതിലേക്കും ഇന്ന് മറ്റുള്ളവരോടൊപ്പം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിലേക്കും ഒരു മനുഷ്യന്റെ യാത്ര എങ്ങനെയാണ് വളരുന്നത് എന്ന് ഇന്നത്തെ സംഭാഷണത്തിലൂടെ നമുക്ക് അടുത്തറിയാൻ കഴിഞ്ഞു അല്ലേ. നടുവനാട് എൽ പി സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് എടവന ഒപ്പം സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂരും പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ ഇനിയും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അടുത്ത ജനകീയത്തിൽ.
16: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിന്റെ 3 ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ കാനഡ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. കേരളത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. അമേരിക്ക തങ്ങളുടെ 7 നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതി. 2026 ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 21 സ്വർണമടക്കം 85 മെഡലുകളുമായി ഇന്ത്യ 4-ാം സ്ഥാനത്ത്. 2030 ഗെയിംസ് ദോഹയിൽ. വാർത്തകൾ വിശദമായി. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിന്റെ 3 ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സ്വിസ് പ്രസിഡന്റ് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, നവീകരണം തുടങ്ങി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ഇരു നേതാക്കളും വിലയിരുത്തും. വൈകുന്നേരം രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുന്ന സ്വിസ് പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും സന്ദർശിക്കും. ഇന്ത്യയും കാനഡയും തമ്മിൽ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് കാനഡയിലെ ഒട്ടാവയിൽ ആരംഭിക്കും. ഈ വർഷം അവസാനത്തോടെ വ്യാപാര കരാർ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു രാജ്യങ്ങളിലെയും ഉന്നത

0: ಅದೆ ಹಮ್ ವ್ಯಕ್ತಮಾಕಿ
1: ಯುರೋಪ್ ಆಸ್ ಅ ಹೋಲ್ ಹ್ಯಾಸ್ ಇನ್ ದ ಲಾಸ್ಟ್ ಫ್ಯೂ ಇಯರ್ಸ್ ಬಿಕಮ್ ಮೋರ್ ಕೋಹೆಸಿವ್ ಅಂಡ್ ದೇರ್ಫೋರ್ ಆನ್ ದ ವರ್ಲ್ಡ್ ಸ್ಟೇಜ್ ಪೊಟೆನ್ಷಿಯಲಿ ಮೋರ್ ಕ್ರೆಡಿಬಲ್. I do think Europe has really a very powerful case today and frankly offers a very strong attraction for a country like India to reach out and develop its relationship.
0: 17th pension adalat inna New Delhi il nadakkum. Kendra Mantri Jitendra Singh adhyakshanagum deerghakalamayi thirppagada kidakkunna 897 paradigal adalathil pariganikkum. 2017 ilana adalathukalkku thudakkamittathu iduvare 20676 paradigal pariharichu. സൂപ്പർ കമ്പ്യൂട്ടിംഗ് രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ദൌത്യത്തിന് കീഴിൽ ഇന്ത്യ പ്രത്യേക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുത്തതായി കേന്ദ്ര സർക്കാർ. സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ രൂപകൽപ്പന, വികസനം, നിർമ്മാണം, സിസ്റ്റം സോഫ്റ്റ്വെയർ, പ്രത്യേക ആപ്ലിക്കേഷനുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയിൽ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഏകദേശം 4500 കോടി രൂപ ചെലവിൽ 2015 ഏപ്രിലാണ് ദൌത്യം ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ അനുച്ഛേദം 370നെക്കുറിച്ചാണ് ഇന്ന്.
2: 2019 ഓഗസ്റ്റ് 5 ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മുകശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി റദ്ദാക്കിക്കൊണ്ടുള്ള രാഷ്ട്രപതിയുടെ ഉത്തരവ് പുറപ്പെടുവിച്ചു. 2023 ഡിസംബറിൽ സുപ്രീംകോടതി ഈ നടപടികളുടെ ഭരണഘടനാപരമായ സാധുത ശരിവയ്ക്കുകയും ആർട്ടിക്കിൾ 370 താൽക്കാലിക വ്യവസ്ഥയായിരുന്നുവെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് 2024 മേഖലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്ന് ജമ്മുകശ്മീരിൽ സമാധാനവും സാധാരണ നിലയും തിരിച്ചെത്തിയതായാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് അസമിലെ ദിബ്രുഗഡിൽ നിന്ന് ആദ്യത്തെ അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ബോഗിബിൽ ടെർമിനലിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഓൺലൈനായി പങ്കെടുക്കും. അസം പെട്രോ കെമിക്കൽസ് ലിമിറ്റഡിൽ നിന്നുള്ള മെഥനോളുമായി ബംഗ്ലാദേശിലെ ധാക്കയിലുള്ള പങ്കോൺ തുറമുഖത്തേക്കാണ് യാത്ര. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഷീ സ്കൂട്ടർ വിതരണവും ഇന്ന് നടക്കും. വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ അധ്യക്ഷനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജൂണിലെ ഇടക്കാല കരാറിലെ 7 നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. അമേരിക്കയുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതിയുണ്ടെന്ന് ഇറാനിയൻ സൈനിക വക്താവ് മുഹമ്മദ് അക്രാമിനിയ പറഞ്ഞു. എന്നാൽ ഇറാനുമായുള്ള സംഘർഷം ഉടൻ അവസാനിക്കുമെന്നും തുടർന്ന് എണ്ണവില കുത്തനെ കുറയുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. വർണ്ണാഭമായ സമാപന ചടങ്ങോടെ ജപ്പാനിലെ ഏഷ്യൻ ഗെയിംസിന് തിരശീല വീണു. 2030 ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ദോഹയ്ക്ക് ഔദ്യോഗികമായി ദീപശിഖയും പതാകയും കൈമാറി. ഗെയിംസിൽ ഇരട്ട സ്വർണം നേടിയ ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം നീരു ധണ്ട സമാപന ചടങ്ങിൽ ദേശീയ പതാകയേന്തി. മെഡൽ പട്ടികയിൽ ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾക്കാണ് യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം 85 മെഡലുകൾ സ്വന്തമാക്കി ഇന്ത്യ 4th സ്ഥാനത്തെത്തി. പാലക്കാട് ഷൊർണൂരിൽ സമാപിച്ച സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയിൽ 91 പോയിന്റ് നേടി മഞ്ചേരി ടെക്നിക്കൽ ഹൈസ്കൂൾ കിരീട ജേതാക്കൾ. കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂൾ 90 പോയിന്റോടെ 2nd സ്ഥാനം നേടി. 72 പോയിന്റ് വീതം ലഭിച്ച അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളും കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളും 3rd സ്ഥാനം പങ്കിട്ടു. കേരളത്തിലെ ആദ്യ പുകയില രഹിത ഗ്രാമമായി എറണാകുളം ജില്ലയിലെ കീഴ്മാടിനെ പ്രഖ്യാപിച്ചു. കീഴ്മാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP പ്രഖ്യാപനം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: പൊതുസ്ഥലത്തെ പുകവലി തടയിൽ വിദ്യാലയങ്ങളുടെ 100 മീറ്റർ പരിധിയിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിക്കൽ, 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയത്. പൊതുസ്ഥലത്ത് പുകവലിച്ചതിന് 200 രൂപ വീതം പിഴ ഈടാക്കി കുടുംബശ്രീ, ആശാ പ്രവർത്തകർ, ഹരിത കർമ്മസേന, ആരോഗ്യ പ്രവർത്തകർ, വ്യാപാരികൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ. എക്സൈസുമായി ചേർന്ന് പരിശോധനകളും പുകയില വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ

മറാത്ത്വാഡ, വിദർഭ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നും തെക്കുപടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങിയേക്കുമെന്നും സൂചനയുണ്ട്. ഉത്തരാഖണ്ഡ്, തെലങ്കാന, ലക്ഷദ്വീപ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തർപ്രദേശിലെ ഗോമതി നദിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ലക്നൌ ജില്ലാ ഭരണകൂടം. ലക്നൌ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം ദുരിതബാധിതരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ബോട്ടുകൾ വഴി വീടുകളിലെത്തി ദുരിതാശ്വാസ കിറ്റുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ ചിന്താ ശിബിരം ഇന്ന് ഗുജറാത്തിൽ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നേതൃത്വം നൽകും. രണ്ടു ദിവസം നീളുന്ന ശിബിരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ ഏജൻസികളിലെയും പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിലെ പ്രശസ്ത ഗജവീരൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇടിമിന്നലേറ്റ് ചരിഞ്ഞു. കോട്ടയം പാലാ അമ്പാറയിലെ പല്ലാട്ട് വീട്ടിൽ വച്ചാണ് ആനയ്ക്ക് ഇടിമിന്നലേറ്റത്. മന്ത്രി കെ എം ഷാജി ഇന്ന് കാസർകോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കാസർകോട് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ജില്ലാതല പട്ടയമേള മന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ നഗാവ് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച നടക്കും. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റജീനഗർ, നന്ദിഗ്രാം എന്നിവയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഇന്ന് ലോക അധ്യാപക ദിനം. അധ്യാപകരുടെ പദവി സംബന്ധിച്ച് 1966 ഐഎൽഒ യുനെസ്കോ ശുപാർശയുടെ 60 വർഷം അടയാളപ്പെടുത്തുന്നതാണ് ഈ ദിനം. നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സൂപ്പർ ഇന്റലിജൻസ് ഫോഴ്സ് എന്ന പേരിൽ ദൌത്യസേന രൂപീകരിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ ജെ ക്ലേട്ടൺ നയിക്കുന്ന സംഘത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമലിന്റെ 3 ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ കാനഡ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. കേരളത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷി സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. അമേരിക്ക തങ്ങളുടെ 7 നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതി. 2026 ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 21 സ്വർണമടക്കം 85 മെഡലുകളുമായി ഇന്ത്യ 4-ാം സ്ഥാനത്ത്. 2030 ഗെയിംസ് ദോഹയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ ആറ്റ് സ്കൂൾ. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ 89.6 FM അവതരിപ്പിക്കുന്ന റേഡിയോ അറ്റ് സ്കൂൾ പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത റേഡിയോ അറ്റ് സ്കൂളിന്റെ പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. ഇന്ന് ഗാന്ധിജയന്തി, മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. സത്യം, അഹിംസ, സ്നേഹം, സഹിഷ്ണുത, ലാളിത്യം, സേവനം തുടങ്ങിയ മഹത്തായ ജീവിത മൂല്യങ്ങളെ ഓർമ്മിക്കാനുള്ള ദിനം. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് എത്രത്തോളം പ്രസക്തമാണ്? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട്? സത്യവും അഹിംസയും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം? ഈ ചിന്തകളുമായി ഗാന്ധിജിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഈ ചർച്ചയിൽ ശ്രീകൃഷ്ണകുമാർ കണ്ണോത്തിനൊപ്പം പങ്കെടുക്കുന്നു ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരായ അന്വന്ത്, നവജ്യോത്, ശിവപ്രിയ, അൻഹ. കുട്ടികളുടെ ചിന്തകളും ഗാന്ധിജിയുടെ ജീവിതവും ആശയങ്ങളും ചേർന്ന ഈ സംവാദത്തിലൂടെ നമുക്കും മഹാത്മാവിന്റെ സന്ദേശങ്ങളെ ഒന്നുകൂടി ഓർമ്മിക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗാന്ധിജയന്തിയാണ്. ഗാന്ധിജയന്തി ദിനത്തിൽ നമ്മോടൊപ്പം കുറച്ച് കൂട്ടുകാരെത്തിച്ചേർന്നിട്ടുണ്ട്. ശിവരം ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥികളാണല്ലേ എല്ലാവരും? ഏതാണ്, ഹ്യൂമാനിറ്റീസ് ആണോ കൊമേഴ്സ് ആണോ?
2: കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ്.
1: എല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പം ഗാന്ധിയുടെ വിഷയങ്ങൾ പറയാൻ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആണ്, ഒരു ടെക്നിക്കൽ കോഴ്സാണ്. സന്തോഷം. നമുക്കൊന്ന് പരിചയപ്പെടാം.
2: എൻ്റെ പേര് അന്വന്ത്.
1: അന്വന്തിൻ്റെ വീട് എവിടെയാ?
2: എൻ്റെ വീട് അയലൂർ.
1: അയലൂർ അല്ലേ.
3: എൻ്റെ പേര് നവജ്യോത്, വീട് അയലൂർ.
1: അയലൂർ തന്നെ.
4: ശിവപ്രിയ, മട്ടന്നൂർ.
1: മട്ടന്നൂരാണ്.
5: അൻഹ, അയലൂർ.
1: അയലൂരാണ്. ഗാന്ധിജയന്തിയാണ്, നമ്മൾ ലോകമെമ്പാടും സഹസ്രാബ്ദത്തിൻ്റെ മഹാപുരുഷൻ എന്നാണ് നമ്മൾ ഗാന്ധിജി പറയല്ലേ. ഒരുപാട് അനുസ്മരണങ്ങൾ വിദ്യാലയങ്ങളിലും മറ്റൊക്കെ ആയിട്ട് നടത്തുന്നത്. നിങ്ങൾ NSS-ലുണ്ട്
2: എല്ലാവരും?
1: എല്ലാവരും NSS-കാരാണോ? അപ്പോൾ തീർച്ചയായിട്ടും ഗാന്ധിയോട് കൂടുതൽ അടുത്തൊരു പ്രസ്ഥാനമാണല്ലോ NSS. എന്താണ് ബന്ധം? ഗാന്ധി ജയന്തി ദിനത്തിൽ പിറവി കൊണ്ട ഒരു പ്രസ്ഥാനമാണല്ലേ. ശരി, നമുക്ക് അന്നത്തോട് ചോദിക്കാം. അന്നന്ത്, എന്താണ് ഗാന്ധിജിയെക്കുറിച്ച് മനസ്സിലാക്കിയത്? ഇപ്പം ഒരു പ്രസംഗിക്കാൻ വേണ്ടി അന്നത്തോട് പറയുന്നു. ഗാന്ധിയെക്കുറിച്ച്, ഗാന്ധി ജയന്തി ദിനത്തിൽ കുറച്ച് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞാൽ എന്തൊക്കെ പറയും?
2: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത
1: പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഗാന്ധിജി. ഓക്കെ, നമുക്ക് ഒരു സെൻറ്റൻസ് പറയാം അല്ലേ. നവജ്യോതിൻ എന്ത് പറയും? നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളേ ഒരു സെൻറ്റൻസ്. നമുക്ക് തൽക്കാലം ശിവപ്രിയുടെ കേട്ടിട്ട് തിരിച്ചു വരാം അല്ലേ. ശിവപ്രിയ പറ,
5: തൻ്റെ എല്ലാവർക്കും ബാക്കിയുള്ളവരെയും ഒരുപോലെ കാണണം എന്നുള്ളൊരു,
1: എല്ലാവരെയും ഒരുപോലെ കാണണം എന്നുള്ളൊരു മാനസിക നിലയുള്ള ഒരാളായിരുന്നു
5: ഗാന്ധിജി.
1: ഗുഡ്. അൻഹ പറയാ, നമുക്ക് നവജ്യോതിൻ എന്തോ കിട്ടിയിട്ടുണ്ടല്ലേ. അവ വരട്ടെ.
3: അഹിംസയിലൂടെയാണ് ഇങ്ങനെ
1: അതെ, അഹിംസയാണ് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട സമരായുധം. സ്വാതന്ത്ര്യ സമരം നയിച്ചത് അഹിംസയിലൂടെയാണ്. ഇനി അനഹ മാത്രമേ ബാക്കിയുള്ളൂ.
5: തന്റെ ജീവിതം മറ്റുള്ളവർക്കായിട്ട് ഒഴിഞ്ഞു വെച്ച,
1: തന്റെ ജീവിതമാണ് എന്ത്, എന്റെ ജീവിതമാണ് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഒരു ക്വട്ടേഷൻ അല്ലേ.
5: സന്ദേശം,
1: എന്റെ ജീവിതമാണ് സന്ദേശം എന്ന് പറഞ്ഞ ഒരു മഹാനാണ് ഗാന്ധിജി. നമ്മുടെ ഗാന്ധിജിയെ നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ആളാണ്. അഹിംസ ഒരു സമരായുധമായിരുന്നു. തന്നെ പോലെ മറ്റുള്ളവരെയും ഒരുപോലെ കാണാൻ ശ്രമിച്ച ആളാണ്. അങ്ങനെയാണ് നമ്മുടെ ശിവപ്രിയ പറഞ്ഞത്, അൻഹ പറഞ്ഞതും ശരിയാണ്. പക്ഷേ ഗാന്ധിജി എന്നൊക്കെ ഒരു പ്രത്യേക ബഹുമതി കൊടുത്തിട്ടില്ലേ നമ്മൾ വിളിക്കുന്നത്? ആരാണ് ഗാന്ധിജി?
5: രാഷ്ട്രപിതാവാണ്.
1: എന്താണ് രാഷ്ട്രപിതാവ് എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടായിരിക്കും? രാഷ്ട്രപതി നമ്മൾ കേട്ടു അല്ലേ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, ഇന്ത്യയുടെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനം നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി അങ്ങേയറ്റം ശ്രമിച്ച ഒരാളാണ് അല്ലേ. ഗാന്ധി ജയന്തി എപ്പോഴാണ്?
5: ഒക്ടോബർ 2 ആയതുകൊണ്ടാണ്
1: നമ്മൾ ഇന്നിരിക്കുന്നത് അല്ലേ. ഏത് വർഷം ഗാന്ധി ജനിച്ച വർഷം അറിയില്ലേ? 1868 ഗാന്ധിജിയുടെ ജനനം. ഒക്ടോബർ 2 എല്ലാ വർഷവും നമ്മൾ അഹിംസാ ദിനമായിട്ടും സേവന ദിനമായിട്ടും സേവന വാരമായിട്ടൊക്കെ ആചരിക്കുന്നുണ്ട്, ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും. കാരണം ശുചിത്വം, പ്രത്യേകിച്ചും പുതിയ കാലത്ത് നിങ്ങൾ NSS-കാരൊക്കെ അത് ചെയ്യുന്നില്ലേ, പരിസര ശുചിത്വമുണ്ട്, വിദ്യാലയത്തിനും ചുറ്റുവട്ടം ഒരുപാട് മാലിന്യ നിർമ്മാർജ്ജനം. മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു പ്രധാനപ്പെട്ട മാലിന്യം എന്താണ്, ലഹരിയാണ്. ലഹരിക്കെതിരെയൊക്കെ മുന്നേറാൻ നമുക്ക് ഗാന്ധിജിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഗാന്ധി അദ്ദേഹത്തിൻ്റെ 7 sins എന്ന് പറയും, 7 പാപങ്ങളെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയെന്നറിയാം? നമ്മൾ ചെയ്തുകൂടാത്ത അല്ല ചില പ്രധാനപ്പെട്ട പാടില്ലാത്ത 7 കാര്യങ്ങൾ, അത് 7 sins എന്നാണ് പറയുക. സോഷ്യൽ സിൻസ്. സിൻ എന്ന് പറഞ്ഞാൽ പാപം, സാമൂഹിക തിന്മകൾ. ഒന്ന്, പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾസ്. കമ്പ്യൂട്ടർ സയൻസിൽ പൊളിറ്റിക്സ് ഒരു വിഷയം ഇല്ലല്ലേ? ഉണ്ടോ? ഇല്ല. ഹ്യൂമാനിറ്റീസിലുണ്ടല്ലേ. കൊമേഴ്സിലുണ്ടോ? കൊമേഴ്സിൽ ഇല്ല. ഹ്യൂമാനിറ്റീസിലൊരു വിഷയമാണ് പൊളിറ്റിക്സ്. പക്ഷെ ആ പൊളിറ്റിക്കൽ സയൻസ് അല്ല. എന്താ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ?
5: രാഷ്ട്രീയം.
1: രാഷ്ട്രീയം നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികൾ, നമ്മുടെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രിമാർ, എം എൽ എമാർ, എം പിമാരൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളുകളാണല്ലേ. കാരണം ഇന്ത്യ എന്താണ്? ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. എന്താ അതിന് മലയാളം പറയാം? അന്നത്തെ
2: ജനാധിപത്യ രാജ്യം.
1: ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആധിപത്യം. അതിന് ഒരു അബ്രഹാം ലിങ്കന്റെ ഒരു ഡെഫിനിഷൻ ഇല്ലേ? ഫോർ ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാലുള്ള, ജനങ്ങളുടെ ഭരണകൂടമാണ്. അപ്പം അതുകൊണ്ട് അത് നിർവഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് നിർബന്ധമാണ്? പ്രിൻസിപ്പിൾസ്. എന്താ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ? പ്രിൻസിപ്പാളല്ല. ചില പ്രിൻസിപ്പിൾസ് ഉണ്ടാവില്ല ജീവിതത്തിൽ നമുക്ക്, ചില തത്വങ്ങൾ, തത്വശാസ്ത്രങ്ങൾ അല്ലേ, ഫിലോസഫികൾ. അപ്പോൾ തത്വശാസ്ത്രങ്ങളില്ലാത്ത, ആദർശങ്ങളില്ലാത്ത രാഷ്ട്രീയം ഒരു മഹാപാപമാണ്. അപ്പോൾ നോക്ക്, നമ്മൾ ഇന്ന്, ഗാന്ധിജി മരിച്ചത് 1948 ഇത് വർഷം 2026 ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ എന്നിട്ടും ഗാന്ധിജിയുടെ ഈ ഫിലോസഫിക്ക് ഒരു റിലവൻസ് ഉണ്ടല്ലേ. രാഷ്ട്രീയം, തത്വശാസ്ത്രമില്ലാത്ത, ആദർശബോധമില്ലാത്ത രാഷ്ട്രീയമാണ് ഒരു പക്ഷേ നമുക്ക് ചുറ്റുമുള്ളത്. അത് പാടില്ല. രാഷ്ട്രീയക്കാരാണ് ആരായിട്ട് മാറുക? നമ്മുടെ ജനങ്ങളെ ഭരിക്കുന്ന എം എൽ എമാരും എം പിമാരായിട്ട് മന്ത്രിമാരൊക്കെ ആയിട്ട് മാറുക. അവർക്ക് എന്ത് വേണം നിർബന്ധമായിട്ടും?
5: പ്രിൻസിപ്പിൾസ്
1: വേണം, ആദർശം വേണം. രണ്ടാമത്തെ വെൽത്ത് വിത്തൗട്ട് വർക്ക്. എന്താ അതിനർത്ഥം? വെൽത്ത് വിത്തൗട്ട് വർക്ക്. വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ?
5: സമ്പത്ത്.
1: ഗുഡ്. വർക്കില്ലാത്ത വെൽത്ത്. വർക്ക് എന്ന് പറഞ്ഞാലോ?
2: ജോലി.
1: ജോലി. ജോലി ചെയ്യാതെ സമ്പാദിക്കുന്നത് മഹാപാപമാണ്. അങ്ങനെ ചിലരുണ്ടല്ലേ, ജോലിയൊന്നും പണിയൊന്നും എടുക്കാണ്ട് കുറേ സമ്പാദിക്കും. എങ്ങനെയാണ് പണിയെടുക്കാതെ സമ്പാദിക്കുന്നതിന് ഒറ്റ വാക്ക് എന്താണ്?
5: തെറ്റായ
1: മാർഗം. പിന്നെ മോഷണം അല്ലേ. അതൊന്നും പാടില്ലല്ലോ. ഇല്ല, ഗാന്ധി തൻ്റെ 78 ഉപവാസം ഇരുന്നിരുന്നു. 78 ഗാന്ധിജി മരിക്കുന്നത്. ആ ദിവസം ഗാന്ധിജി ചില സ്ലോഗൻസ്, ചില സൂക്തങ്ങൾ ഇങ്ങനെ തൻ്റെ അനുയായികളായ മനുവോടും ആഭയോടും പറയാൻ പറയും. അതിലൊന്നിതായിരുന്നു, അധ്വാനിക്കാതെ കഴിക്കുന്ന ആഹാരം മോഷ്ടിക്കപ്പെട്ടതാണ്. ഒരു ബൈബിൾ വചനം. എന്താണ്? അധ്വാനിക്കാതെ കഴിക്കുന്ന ആഹാരം മോഷ്ടിക്കപ്പെട്ടതാണ്. ഇനി നമ്മളത് സ്വയം ഒന്ന് ജീവിതത്തിലേക്ക് പറഞ്ഞു നോക്കട്ടെ. നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ അധ്വാന ഫലമാണോ? അല്ല. ആരുടേതാണ്? അത് തെറ്റില്ല. നമ്മുടെ രക്ഷിതാക്കൾ അധ്വാനം നമുക്ക്, കാരണം നമ്മൾ നാളെ രക്ഷിതാക്കളാകുമ്പോൾ ആ അധ്വാന ഫലമാണ് നമ്മുടെ മക്കൾ അനുഭവിക്കുക അല്ലേ. അതിൽ തെറ്റില്ല. പക്ഷെ അതിനപ്പുറം, അതിനപ്പുറം ആരുടെയെങ്കിലും സൗജന്യങ്ങൾ നമ്മൾ ഭുജിക്കരുത്. നമ്മൾ അധ്വാനിക്കണം. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ അവസാന മിനിറ്റുകൾ 1948 ജനുവരി 30 വൈകിട്ട് 5:15 അദ്ദേഹം അന്ന് 12 അഭിമുഖങ്ങളാണ് അനുവദിച്ചത്. അതിൽ 4 നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ബിർള ഹൗസിൽ വരുന്നത്. അദ്ദേഹമായിട്ട് നീണ്ട സംസാരമാണ്, കോൺഗ്രസിൻ്റെ ഭരണഘടന, മറ്റൊരുപാട് കാര്യങ്ങളാണ്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഗാന്ധിജി വെറുതെ ഇങ്ങനെ കൈയും കെട്ടിരിക്കലാണോ? എന്താ ചെയ്യുന്നത്? ചർക്കയിൽ നൂൽ നൂൽക്കലാണ്. വെറുതെ ഇരിക്കുന്നതേ ഇല്ല. അപ്പോൾ ആ സമയം പോലും ഗാന്ധിജി കർമ്മനിരതനായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും വാങ്ങിച്ച് ആഹാരമൊക്കെ കഴിക്കും, അങ്ങനെ പാടുണ്ടോ? നമ്മൾ അധ്വാനിക്കണം. നമുക്ക് അധ്വാനിക്കേണ്ട പ്രായമാകുമ്പോൾ നമ്മൾ അധ്വാനിക്കണം. അധ്വാനിക്കാതെ ലഭിക്കുന്ന സമ്പത്ത് അതെന്തിനു തുല്യമാണ്? മോഷ്ടിക്കപ്പെട്ടതിന് തുല്യമാണ്. ഇതാണ് രണ്ടാമത്തെ സോഷ്യൽ സിൻസ്. മൂന്നാമത്തെ പ്ലഷർ വിത്തൗട്ട് കോൺഷ്യൻസൻസ്. കോൺഷ്യൻസ് ഇല്ലാതെ, സന്തോഷമില്ലാതെ, അല്ലെങ്കിൽ സിൻസിയറിറ്റി, ആത്മാർത്ഥതയില്ലാത്ത പ്ലഷർ, സന്തോഷം. നമ്മൾ ചിരിക്കും ചിലരോട് അല്ലേ, അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന് പറയും, കേട്ടില്ലേ? പുഞ്ചിരിഹ കുലീനമാം കള്ളം, നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടമെന്നൊക്കെ കവിതയുണ്ട്. നിങ്ങളിപ്പോൾ എന്നോട് ചിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉള്ളറിഞ്ഞിട്ടാണോ ചിരിക്കുന്നത്? ഒരു സംശയം ഉണ്ടാവും ചിലപ്പോൾ അല്ലേ. വെറുതെ നമ്മളൊന്ന് ചിരിച്ചു കൊടുക്കൂലേ. അപ്പോൾ ഉള്ളറിഞ്ഞുകൊണ്ടുള്ള ആത്മാർത്ഥമായ സന്തോഷം. നമ്മൾ സന്തോഷങ്ങളൊക്കെ വെറുതെ പ്രകടിതമാവാനല്ല, ഉള്ളറിഞ്ഞിട്ടാണ് സന്തോഷിക്കേണ്ടത്, ഉള്ളറിഞ്ഞിട്ടാണ് ദുഃഖിക്കേണ്ടത്. കാരണം മുഖം എന്തിൻ്റെ? മനസ്സിൻ്റെ
5: കണ്ണാടിയാണ്.
1: മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം. അങ്ങനെയല്ലേ പഴമൊഴി അല്ലേ. അതുകൊണ്ട് ഒരു കോൺഷ്യസ് നമുക്ക് വേണം, ആത്മാർത്ഥത വേണം. നോളജ് വിത്തൗട്ട് ക്യാരക്ടർ. ഇതാണ്. നിങ്ങളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു, പിന്നെ ഡിഗ്രിക്ക് പോകും. കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. കൊമേഴ്ഷ്യൽ സി എ അല്ലേ എം പി ഇ അങ്ങനെയൊക്കെ ഒരുപാട് കമ്പ്യൂട്ടർ ടെക്നീഷ്യൻസ് ഒക്കെ ആയിട്ട് വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താം. ഒരുപാട് അറിവ് നമുക്ക് നേടാം, പക്ഷേ ആ അറിവ് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? സ്വഭാവ ഗുണമില്ലെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ നോളജ്, നമ്മുടെ അറിവ് നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. പക്ഷേ ആ ഉയരം നമുക്ക് നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? നമുക്ക് നല്ല സ്വഭാവം വേണം. നമുക്ക് നല്ല സ്വഭാവമില്ലേ? കൂട്ടുകാരോടും രക്ഷിതാക്കളോടും അധ്യാപകരോടൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അതാണ് ഗാന്ധിജി പറഞ്ഞത്, അറിവുള്ളവർക്ക് അഹങ്കാരം ഉണ്ടാവും ചിലപ്പോഴല്ലേ, അത് പാടുണ്ടോ? ഇല്ല. അറിവ് വർദ്ധിക്കും തോറും നമ്മൾ അഹങ്കാരമുള്ളവരാവരുത്. അതിന് ഗാന്ധിജി ചില ചെടികളെയാണ് ഉദാഹരിക്കുന്നത്. നമ്മളിപ്പം ചില കതിർക്കുലകൾ കണ്ടില്ലേ, നെൽക്കതിർക്കുലകൾ, അതിങ്ങനെ കുനിഞ്ഞു നിൽക്കും. എന്തുകൊണ്ടാണ്? ആ കതിരിനുള്ളിൽ നിറച്ചും നെല്ലാം പതിരാണെങ്കിലോ കുത്തനില നിൽക്കുക. അപ്പം കതിര് താഴോട്ട് കുനിയാൻ കാരണം അതിൻ്റെ നിറയെ നെല്ലുള്ളത് കൊണ്ടാണ്. ഒരു മരത്തിൽ നിറയെ പഴങ്ങളുണ്ടെങ്കിൽ അത് കുനിയും അല്ലേ. അപ്പോൾ അറിവുള്ളവരുടെ തലയാണ് കുനിയ, അല്പം അറിയുന്നവർ വലിയ അഹങ്കാരികളായിട്ട് മാറും. അപ്പം ഗാന്ധിജി പറഞ്ഞു, അറിവ് എന്ത് ക്യാരക്ടർ, സ്വഭാവ വിശുദ്ധിയില്ലാത്ത അറിവ് മഹാപാപമാണ്. നമ്മൾ നിങ്ങൾ പഠിച്ച് വലിയ ആളാകുമ്പോൾ കുടുംബത്തിന് മാത്രമല്ല, നിങ്ങൾക്ക് മാത്രമല്ല, സമൂഹത്തിനും വേണ്ടേ? ഇപ്പം മെഡിക്കൽ മേഖലയൊക്കെ ഒരുപാട് പേര് പഠിക്കുന്നു, ഒരുപാട് പൈസയൊക്കെ ചിലവാക്കും. പക്ഷെ അത് അവനവന് വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്തുമ്പോൾ അവിടെ ഒരു നല്ല സ്വഭാവമല്ല. അതാണ് ഗാന്ധിജി പറഞ്ഞ മറ്റൊരു സോഷ്യൽസ്. നമ്മളിപ്പോൾ സാമൂഹിക തിന്മകൾ, ഗാന്ധിജി കണ്ടെത്തിയ സാമൂഹിക തിന്മകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തേതായിരുന്നു പ്രിൻസിപ്പിൾസ്, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെയാണ് നോളജ് വിത്തൗട്ട് ക്യാരക്ടർ, അഞ്ചാമത്തെ കൊമേഴ്സ് വിത്തൗട്ട് മൊറാലിറ്റി. കൊമേഴ്സ്, നമ്മളൊരു കൊമേഴ്സ് മെയിൻ അല്ല അല്ലേ, കമ്പ്യൂട്ടർ സയൻസ് ആണ്. പക്ഷെ കൊമേഴ്സിൻ്റെ ഒരു ബന്ധുവാണ്, അടുത്ത ബന്ധുവാണ് കമ്പ്യൂട്ടർ സയൻസും അല്ലേ. അതിലും ടാലിയും മറ്റു കാര്യങ്ങളൊക്കെ, കണക്കുകളും കച്ചവട കണക്കുകളൊക്കെ അതിൽ വരുന്നുണ്ട്. ഈ വാണിജ്യം, കച്ചവടം, അതിന് മൊറാലിറ്റി വേണം. എന്താ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ?
5: ധാർമ്മികത.
1: ധാർമ്മികത വേണം അല്ലേ. കച്ചവടം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വേദന അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ടായിരിക്കണോ കച്ചവടം? നമ്മളിപ്പോൾ ഒരു സ്ഥാപനം വരുമ്പോൾ ആ സ്ഥാപനം വളരണം, പക്ഷെ മറ്റൊരു സ്ഥാപനത്തിന് തളർത്താൻ പാടുണ്ടോ? ഇല്ല. നമ്മുടെ ഉയർച്ച മറ്റുള്ളവൻ്റെ തളർച്ചയിലൂടെ ആവരുത്. അതാണ് ഗാന്ധിജി വിവക്ഷിക്കുന്നത്. അപ്പം കൊമേഴ്സ് വിത്തൗട്ട് മൊറാലിറ്റി അതൊരു പാപമാണ്. മൊറാലിറ്റി ഇല്ലാത്ത കൊമേഴ്സ്, ധാർമ്മികത ഇല്ലാത്ത ഒരു കച്ചവടവും ഒരു വാണിജ്യവും ശരിയല്ല. നമ്മൾ ഇന്ന് കച്ചവടത്തെ നോക്കിയാട്ടെ, അങ്ങനെയാണോ? ആരെങ്കിലും എന്തെങ്കിലും ധാർമ്മികത ചെയ്യുന്നുണ്ടോ? ഒരുപാട് വിൽപ്പന നടത്താൻ വേണ്ടി മായം ചേർക്കും അല്ലേ. പരസ്യത്തിലൊക്കെ അവർ ഡ്യൂപ്ലിക്കേഷനൊക്കെ ഉണ്ടാവും. അവർക്ക് ജനങ്ങളുടെ ആരോഗ്യം എന്നൊരു വിഷയമല്ല, അങ്ങനെ പാടുണ്ടോ? അപ്പോൾ ധാർമ്മികത, മാനുഷികത വേണം ഏതൊരു കച്ചവടത്തിനും എന്ന് ഗാന്ധിജി ആഗ്രഹിച്ചു. അടുത്ത, വർഷിപ്പ് വിത്തൗട്ട് സാക്രിഫൈസ്. വർഷിപ്പ്, എന്താ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ?
2: ആരാധന.
1: ആരാധന, നമ്മളെല്ലാവരും വിശ്വാസികളാണ് എല്ലാവരും അല്ലേ. പല ദൈവം, ഓരോരുത്തരും അവരുടേതായ ദൈവങ്ങളൊക്കെ വിശ്വസിക്കും. ഈ ആരാധനയും അല്ലെങ്കിൽ അമിതമായ വിശ്വാസവും മാത്രം മതി ഒരാൾക്ക്? എന്തുകൂടി അതിൻ്റെ കൂടെ വേണം? സാക്രിഫൈസ് വേണം, ത്യജിക്കണം അല്ലേ. നമ്മൾ മറ്റുള്ളവരെ ഒന്നും സഹായിക്കാൻ തയ്യാറാവാതെ, നമ്മുടെ സുഖങ്ങളോ അല്പം പോലും ത്യജിക്കാൻ തയ്യാറാവാതെ വലിയ ഭക്തന്മാരായിട്ട് കാര്യമുണ്ടോ? ഗാന്ധിജി ഒരു ഭക്തനാണ് അല്ലെ, ഈശ്വര വിശ്വാസിയാണ്. പക്ഷേ സത്യമാണ് ദൈവമെന്ന് വിശ്വസിച്ചാലാണ്, ദൈവമാണ് സത്യമെന്നല്ല. അതായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ ഒരു സങ്കല്പം. എന്താണ് വ്യത്യാസം? ട്രൂത്ത് ഈസ് ഗോഡ് ആൻഡ് ഗോഡ് ഈസ് ട്രൂത്ത്. എന്താണ് വ്യത്യാസം? ഗോഡ് ഈസ് ട്രൂത്ത് എന്ന് പറയുമ്പം അവിടെ ഏറ്റവും വലുത് ആരാണ്? ദൈവമാണ്. പക്ഷെ ട്രൂത്ത് ഈസ് ഗോഡ് എന്ന് പറയുമ്പോഴോ? ട്രൂത്താണ്. നമ്മൾ സാധാരണ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മേലെ ഒന്നുമില്ല അല്ലേ. അപ്പം ഏറ്റവും മേലെ ഉള്ളത് സത്യമാണ്. അപ്പം സത്യസന്ധതയ്ക്ക് വലിയ വില കൽപ്പിച്ചു ഗാന്ധിജി. അപ്പം നമ്മൾ സാക്രിഫൈസ് ചെയ്യണം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ത്യജിക്കണം, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, അടുത്തുള്ള ആളുകൾക്കൊക്കെ വേണ്ടി, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് വേണ്ടി, മുതിർന്നവർക്ക് വേണ്ടി, അതുപോലെ അനാഥർക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്തിട്ടുള്ള വർഷിപ്പാണ് ഏറ്റവും നല്ല വർഷിപ്പ്. ഗാന്ധിജി ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ ശുശ്രൂഷകനായിട്ട് പോയിട്ടുണ്ട്, ആംബുലൻസിൻ്റെ സഹായികളായിട്ട് പോയിട്ടുണ്ട്. രോഗം വന്ന ആളുകളെ ശുശ്രൂഷിക്കും ഗാന്ധിജി പോകും. നമ്മുടെ നാട്ടിൽ നിങ്ങൾ എൻ എസ് എസ് ഒക്കെ ചെയ്യുന്നില്ലേ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങളൊക്കെ ഇല്ലേ അല്ലേ, പല സ്ഥലങ്ങളിലും പോകും അല്ലേ. അത് വളരെ ശയ്യാവലംബിയായ ആളുകളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് കൂടി വേണം. അത്തരം മനസ്സില്ലാത്ത ആരാധന കൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ മനുഷ്യസ്നേഹികളാവണം. അവസാനത്തെ, സയൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റിയാണ്. എന്താണ് അർത്ഥം? ശാസ്ത്രം ആവശ്യമുണ്ട്, പക്ഷെ അതിനെന്ത് നിർബന്ധമാണ്? മനുഷ്യത്വം വേണം. ഇന്ന് മനുഷ്യത്വം ഉണ്ടോ? നമ്മളിപ്പോൾ എ ഐയുടെ പുതിയൊരു കാലത്തല്ലേ അല്ലേ. മനുഷ്യത്വം ഒന്നും നമ്മൾ നോക്കുന്നേ ഇല്ല. എല്ലാവരും നമ്മൾ ഫോൺ ഒരുപാട് ആൻഡ്രോയിഡ് ഫോണുകൾ വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരോടോ കൂട്ടുകാരോടോ ഒന്നും സംസാരമൊന്നും ഇപ്പം വരുന്നില്ല. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളൊക്കെ നമുക്ക് നല്ലതാണ്, പക്ഷേ അത് എന്ത് കൈമോശം വെച്ചുകൊണ്ടാവരുത്, മനുഷ്യത്വം. അപ്പോൾ സയൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റി അതൊരു വലിയ സിന്നാണ്. അപ്പോൾ നമ്മുടെ സെവൻ സിൻസിനെ കുറിച്ച് പറഞ്ഞു, എന്തൊക്കെയാണെന്നും കൂടി പറയാം.
3: പൊളിറ്റിക്സ് വിത്തൗട്ട് വെൽത്ത്,
2: പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾ.
1: ഓക്കെ, അടുത്ത ഗേൾസ് പറയൂ.
2: പ്ലഷർ വിത്തൗട്ട് കോൺഷ്യൻസ്,
1: യെസ്.
5: നോളജ് വിത്തൗട്ട് ക്യാരക്ടർ.
1: ഇനി അടുത്തത്
2: കൊമേഴ്സ് വിത്തൗട്ട് മൊറാലിറ്റി.
5: വർഷിപ്പ് വിത്തൗട്ട് സാക്രിഫൈസ്.
2: സയൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റി.
1: ഈ ഏഴ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, പഠിച്ചാൽ മാത്രം മതിയാ, നമ്മൾ എന്ത് വേണം, പ്രാവർത്തികമാക്കണം നമ്മുടെ ജീവിതത്തിലും. നിങ്ങൾ NSS എന്നുള്ളൊരു സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകരാണ്, മറ്റുള്ളവരിലേക്കും ഇത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഗാന്ധിജിയുടെ സ്വപ്ന സഫലമാവുക. അതുകൊണ്ടാണ് ഗാന്ധിജി തൻ്റെ ജീവിതമാണ് സന്ദേശമെന്ന് പറഞ്ഞത്. നമുക്ക് ഗാന്ധിജി അനുകരിക്കുക എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ ജീവിതം അദ്ദേഹം അനുകരിക്കലാണോ?
5: അദ്ദേഹം
1: 13-ാമത്തെ വയസ്സിൽ കസ്തൂർബ ഗാന്ധി വിവാഹം കഴിച്ചു. അങ്ങനെ ചെയ്യാനാണ് നമ്മൾ വേണ്ടത്?
5: അല്ല.
1: അദ്ദേഹത്തിൻ്റെ നല്ല വശങ്ങൾ, ഗാന്ധിജി എന്ന് ഉണ പറഞ്ഞിട്ടുണ്ട് അല്ലേ, മാംസാഹാരം കഴിച്ചിട്ടുണ്ട്, അദ്ദേഹം പുകവലിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് വ്യത്യാസം? ആ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അത് തിരുത്താൻ തയ്യാറാവുകയും ചെയ്തു, പശ്ചാത്തപിക്കുകയും ചെയ്തു അല്ലേ. അദ്ദേഹത്തിന് ഓർമ്മയില്ലേ സ്കൂൾ ദിവസങ്ങളിൽ ഒരു ഇൻസ്പെക്ടർ വന്നപ്പോൾ മറ്റുള്ള ആളുടെ പേപ്പർ നോക്കി എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഗാന്ധിജി തയ്യാറായില്ല അല്ലേ, ചെറിയ കുട്ടി ഗാന്ധി. നമ്മളെന്താ ഗാന്ധിയെ വിളിക്കുക, സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കും. അപ്പോൾ കുട്ടിക്കാലത്തെ നമ്മൾ ശീലിക്കേണ്ട ഒരുപാട് ഗുണങ്ങൾ ഗാന്ധിജിയിലുണ്ട്. അദ്ദേഹം രണ്ട് ആയുധങ്ങളാണ് അദ്ദേഹത്തിന്, അമ്പവില്ലു വാളും കുന്തോ ആ, എന്തൊക്കെയാണ്?
2: അഹിംസ,
5: സത്യസന്ധത.
1: അഹിംസയും സത്യവും രണ്ട് സമരായുധങ്ങളാക്കിക്കൊണ്ടാണ് നമ്മൾ പൊതുവെ പറയില്ലേ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പടപൊരുതി ജയിച്ചത്. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചു, ലണ്ടനിൽ പഠിച്ചു, ബാരിസ്റ്ററാണ്, വക്കീലാണ്. പക്ഷേ വക്കീൽ എന്നുള്ള നില അദ്ദേഹം ഒരു പരാജയമായിരുന്നു. പക്ഷേ ആഫ്രിക്കയിലെ ഒരുപാട് വർണ്ണവിവേചനത്തിനെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു. ഗാന്ധിജി എങ്ങനെയാണ് ഒരു മഹാത്മാവായിട്ട് മാറുന്നത്? അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ, പീറ്റേഴ്സ്ബർഗിലെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഓഫീസർ ഇംഗ്ലീഷുകാരൻ വന്നപ്പോൾ അദ്ദേഹത്തിനോട് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞു. ഗാന്ധിജി പറഞ്ഞു, ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യുന്നതാണ്. ഏയ്, അത് പറ്റില്ല, കാരണം അവിടെ വർണ്ണവിവേചനം ഉണ്ടായിരുന്നു. വർണ്ണം എന്ന് പറഞ്ഞാൽ നിറം, വെള്ളക്കാരനും കറുത്ത വർഗ്ഗക്കാരും. നമ്മൾ ഇന്ത്യക്കാരൊക്കെ കറുത്ത വർഗ്ഗക്കാരാണ്, വെള്ളക്കാരുടെ കമ്പാർട്ട്മെൻറ്റിൽ പോലും യാത്ര ചെയ്യാൻ പാടില്ല. നമ്മൾ ഓർമ്മയില്ലേ നമ്മുടെ കുമാരനാശാൻ്റെ ചണ്ടാല വിഷുകയിൽ, ദൃഷ്ടിയിൽ പെട്ടാലും ആ തൊട്ടുകൂടാത്തവർ, പഠിച്ചില്ല, തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളവർ, അങ്ങനെ കാണാൻ പോലും പാടില്ല. ഗാന്ധിജിയെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് ആ രാത്രി മുഴുവൻ ഗാന്ധിജി അവിടെ ഉറങ്ങാതെ മനസ്സിൽ ആലോചിച്ച് എന്ത് വേണം, ഈ വിവേചനത്തിന് എതിരെ പ്രവർത്തിക്കണോ അല്ലെങ്കിൽ അത് അനുഭവിച്ചുകൊണ്ട് വിധേയനായിട്ട് കഴിയണം. വിധേയനായിട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എതിർത്താലോ? കുഴപ്പമുണ്ടോ? അവിടുത്തെ വള്ളപ്പട്ടാൾക്കാർ പിടിക്കും, അടിക്കും, പോലീസ് അറസ്റ്റ് ചെയ്യും. ഒടുവിൽ ഗാന്ധിജിൻ്റെ തീരുമാനിച്ചത്
2: എതിർക്കാൻ
1: തന്നെ അല്ലേ. അനീതിയാണ്, മനുഷ്യത്വരഹിതമാണ് വർണ്ണവിവേചനം, അതിനെ എതിർക്കുക തന്നെ ചെയ്യും. അങ്ങനെ ആ രാത്രിയാണ് നമുക്ക് ലോകത്തിനൊരു മഹാത്മാവിനെ ലഭിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവുകയും സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നതിൽ ഒരുപാട് സമയം വേണം. ചമ്പാരൻ സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, അതിലൊക്കെ സജീവമായിട്ട് പങ്കെടുത്തു അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട സമരം ഏതായിരുന്നു? ഡു ഓർ ഡൈ എന്ന് പറഞ്ഞ ക്വിറ്റ് ഇന്ത്യ. ഏതാണ് വർഷം?
2: 1942.
1: 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടുകൂടി ഇംഗ്ലീഷുകാർ ഏതാണ്ട് തീരുമാനിച്ചു. ഗാന്ധിജി അന്ന് ആഗാഖാൻ കൊട്ടാരത്തിലാണ് അറസ്റ്റിൽ. അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അറസ്റ്റ് ചെയ്തു. ഭാര്യയുടെ പേരെന്താണ്?
3: കസ്തൂർബ
1: ഗാന്ധി. രോഗിയായിരുന്നു, പക്ഷേ ഗാന്ധിജി ഉപവസിച്ചു. ഗാന്ധിജി ഉപവസിച്ചപ്പോൾ നിരാഹാരം നടന്നപ്പോൾ ഇംഗ്ലീഷുകാരെന്താ ചെയ്യുന്നറിയോ? കുറേ വിറകുകൾ സംഘടിപ്പിച്ചു. കാരണം ഗാന്ധിജി മരിച്ചാൽ ചിതി ഒരുക്കണമല്ലോ. പക്ഷേ ആ ചിത ഗാന്ധിജിക്ക് വേണ്ടിയായിരുന്നല്ല പ്രയോജനപ്പെടുത്തിയത്, കസ്തൂർബ ഗാന്ധിക്കായിരുന്നു. കസ്തൂർബ ഗാന്ധി രോഗം മൂർച്ഛിച്ച് മരിക്കാനുണ്ടായത്. ആഗാഖാൻ കൊട്ടാരത്തിൽ നിന്നാണ് ഗാന്ധിജി തൻ്റെ ഭാര്യയുടെ ഭൗതിക ശരീരം കാണാൻ വരുന്നത്. അങ്ങനെ ത്യാഗപൂർണമായ ജീവിതം നയിച്ച ഒരാളാണ് നമ്മുടെ ഗാന്ധിജി. ഒരുപാട് ദിവസങ്ങളോളം, ഏതാണ്ട് 2338 ദിവസം അദ്ദേഹം ജയിലിലാണ്. എല്ലാ സ്ഥലങ്ങളും സ്വാതന്ത്ര്യത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ഇന്ത്യ വിഭജിച്ചപ്പോൾ നമ്മുടെ വർഗീയ സാമുദായിക കലാപം ഉണ്ടായപ്പോൾ അവിടെയൊക്കെ ഗാന്ധിജി സമാധാന ദൂതനായിട്ട് എല്ലാ ഇന്ത്യയിലെല്ലാവിടെയും പോയി. ഗാന്ധിജി എവിടെയാണോ അവിടെയായിരുന്നു ഇന്ത്യ ഒരുപാട് കാലത്ത്. നമ്മളിപ്പോൾ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ ഒരു കവിതയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അടികൊണ്ടാൽ ചിരിക്കുന്നോൻ, കുടിൽ കൊട്ടാരമാക്കിയോൻ, മകനെ ഗാന്ധിയപ്പൂപ്പൻ, അത്ഭുതങ്ങളിൽ അത്ഭുതം. കേട്ടണി കവിത? ആ, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കവി. എന്താണ്? അടികൊണ്ടാൽ ചിരിക്കും, ഒരു കവിളിന് അടികിട്ടിയാൽ മറ്റേ കവിള് കാണിച്ചു കൊടുക്കും. അഹിംസയാണല്ലോ ഗാന്ധിജിയുടെ സിദ്ധാന്തം. അതുപോലെ കുടിൽ കൊട്ടാരമാക്കിയോൻ, ഗാന്ധിജി കഴിയുന്ന വലിയ കൊട്ടാരത്തിലാണോ? ചെറിയ ഓലമേഞ്ഞ കുടിലിൽ മറ്റൊക്കെയാണ്. ആശ്രമങ്ങൾ എന്നാണ് പറയുക, വാർദ്ധാശ്രമം, സബർമതി ആശ്രമം, അവിടെയാണ് കഴിയുക. അങ്ങനെയുള്ള ഒരാളാണ് ഗാന്ധിയപ്പൂപ്പൻ. അതെങ്ങനെയാണ്? അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയല്ലേ ഐൻസ്റ്റീൻ പറഞ്ഞത്? എന്താണ്? മജ്ജയും മാംസവുമുള്ളൊരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നോ എന്ന് വരും തലമുറ ഒരുപക്ഷെ സംശയിക്കും. അങ്ങനെ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുജി, മഹാത്മജി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് പോരാട്ടം നടത്തി, അതും അഹിംസാധിഷ്ഠിതമാണ്. 200 കൊല്ലക്കാലം നമ്മുടെ നാട് വിരിച്ച രാജ്യമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഗാന്ധിജിയുടെ കോൺഗ്രസിൻ്റെ ആദ്യത്തെ കാലഘട്ടം മിതവാദികളുടെ കാലമാണ്, പിന്നെ തീവ്രവാദികളുടെ കാലം, പിന്നീട് ഗാന്ധിജിയുടെ കാലം വരുന്നത്. സ്വാതന്ത്ര്യം വരെ ഗാന്ധിജി തന്നെയാണ്. പക്ഷേ അധികാരത്തിൻ്റെ സ്ഥലങ്ങളിലേക്കൊന്നും ഗാന്ധിജി വരുന്നേയില്ല. അദ്ദേഹം 1948 ഉപവസിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇന്ത്യ വിഭജന കരാറ് അനുസരിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിൽ രണ്ട് സമൂഹം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു സ്പർദ്ധയും ഉണ്ടാവരുത്, ഒരു എതിർപ്പും ഉണ്ടാവരുത്, സമാധാനത്തിന് വേണ്ടി അദ്ദേഹം പട്ടിണി കിടന്നു. എപ്പോഴാണ് ഗാന്ധിജി വധിക്കപ്പെടുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു
2: 1948
1: ജനുവരി 30. നമുക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ചർച്ച ഇവിടെ നിർത്താം അല്ലേ. ഗാന്ധിജിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയുന്ന കാര്യം നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. 1948 ജനുവരി 30 ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് തിരക്കുള്ള ദിവസമായിരുന്നു. 5 മണിക്കാണ് പ്രാർത്ഥന യോഗം. അല്പം വൈകി സംസാരിക്കുന്നത് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേലുമായിട്ടാണ്. അങ്ങനെ ഇവരെ ഉണർത്തേണ്ടത്, ഈ സമയത്തെ സൂചിപ്പിക്കേണ്ട രണ്ട് പേരുണ്ട് ഗാന്ധിജിയുടെ അസിസ്റ്റൻറ്റുമാരായിട്ട്, തൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളായ മനു മാഭയും. അവരോട് പറഞ്ഞു, അവർ അവസാനം സൂചിപ്പിച്ചു. അങ്ങനെ അവരെ സഹകരിച്ചുകൊണ്ട് പോകുന്ന പോക്കിലാണ് നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്നത്. ബിർള ഹൗസിൽ ഗാന്ധിജിയുടെ ഭൗതിക ശരീരം അവിടെ കിടത്തിയപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു?
2: ജവഹർലാൽ
1: നെഹ്റു അവിടെ എത്തി. തൊട്ട് മുമ്പ് സംസാരിച്ചു പോയ സർദാർ വല്ലഭായ് പട്ടേൽ അവിടെ എത്തി. ഉരുക്കു മനുഷ്യനല്ലേ. പിന്നെ നെഹ്റു കരയുന്നതാണ്, ലോകം മുഴുവനും പൊട്ടിക്കരയുന്നതാണ് ഗാന്ധിജിയുടെ വധ വാർത്ത അറിഞ്ഞിട്ട്. ഈ സമയത്ത് നമ്മുടെ ഗവർണർ ജനറൽ വൈസ്രോയി ആയിരുന്നു ലൂയി മൗണ്ട് ബാറ്റൻ. സ്വാതന്ത്ര്യത്തിന് ശേഷവും ആദ്യത്തെ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രപതിക്ക് തുല്യമായ പദവിയാണ്. അദ്ദേഹം വന്നു. രണ്ടുപേരും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ പാർട്ടിക്കുള്ളിൽ രണ്ട് ഗ്രൂപ്പുണ്ടായിരുന്നു, ഒന്ന് നെഹ്റുവിൻ്റെ ഗ്രൂപ്പും പട്ടേലിൻ്റെ ഗ്രൂപ്പും. രണ്ട് പ്രധാനപ്പെട്ട ഗാന്ധിജിയുടെ ശിഷ്യന്മാരാണ്, ഒന്നാമത്തത് നെഹ്റു, രണ്ടാമത്തത് പട്ടേൽ. അപ്പോൾ കോൺഗ്രസ്സിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ രാജ്യത്തെ വിഭജിച്ചേക്കുമെന്ന് ആര് ഭയന്നിരുന്നു? മഹാത്മാഗാന്ധി പേടിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ മൗണ്ട് ബാറ്റൻ പറഞ്ഞു, ബാപ്പുജി എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് അനുസരിക്കണം. അനുസരിക്കുമെന്ന് ചോദിച്ചു. ആരോടൊക്കെ? നെഹ്റുവോടും പട്ടേലിനോടും. അപ്പോൾ അവർ, കാരണം അവിടെ ആര് കിടക്കുന്നുണ്ട്, ഭൗതിക ശരീരം അവിടെ കിടക്കുന്നില്ലേ, വളരെ ഇമോഷണലായ രംഗല്ലേ, ഞങ്ങളനുസരിക്കുന്നു പറഞ്ഞു. എന്താണ് കാര്യം പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മഹാത്മജിയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു, അത് തുടർന്നാൽ രാജ്യത്തിന് അത് ദോഷമായിട്ട് വരും, അതുകൊണ്ട് നിങ്ങളിന്ന് ഗാന്ധിജിയുടെ ഭൗതിക ശരീരം സാക്ഷി നിർത്തിക്കൊണ്ട് പ്രതിജ്ഞ എടുക്കണം എന്ന് പറഞ്ഞു. ഉടനെ അവർ രണ്ടുപേരും എഴുന്നേറ്റ് ഗാന്ധിജിയുടെ ശവശരീരം സാക്ഷി നിർത്തിക്കൊണ്ട് പ്രതിജ്ഞ എടുത്തു, ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പൊരുതു. നോക്കൂ, നമ്മൾ ഗാന്ധിജിയുടെ ചേതനയേറ്റ ശരീരം പോലും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് അല്ലേ. അപ്പോൾ രാജ്യത്തിൻ്റെ എല്ലാത്തിന് ഓരോ ജീവവായുവും ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം സഫലമാക്കേണ്ട ചുമതല ആർക്കുണ്ടെന്ന്? പുതിയ തലമുറയായ നമുക്കുണ്ട്. നമ്മളാരും ഗാന്ധിജിയെ കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല അല്ലേ, കേട്ടിട്ടേ ഉള്ളൂ. ഓരോ വർഷവും ഗാന്ധിജിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ കേൾക്കുക, ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കുക. അങ്ങനെ നമ്മൾ രാജ്യത്തിന്, രാജ്യത്തോട് മാത്രമല്ല, നമ്മുടെ സഹജീവികളോട്, നമ്മുടെ മുതിർന്ന ആളുകളോട്, രക്ഷിതാക്കളോട്, അതുപോലെ അധ്യാപകരോട്, അയൽവാസികളോട്, സമൂഹത്തോട്, രാജ്യത്തോടൊക്കെ സ്നേഹമുള്ളവരായിട്ട് മാറുക. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പാപങ്ങളെല്ലാം ഓർക്കണം അല്ലേ. കൈവശം എന്തായുധമായിട്ട് പോകണം നമ്മൾ? അഹിംസയും സത്യസന്ധതയും. അപ്പോൾ നമ്മൾ അങ്ങനെ പോവല്ലോ അല്ലേ, നമുക്ക് ഈ ചർച്ച ഇവിടെ നിർത്താം അല്ലേ. സൂപ്രിയക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?
5: നല്ലൊരു പരിപാടിയായിരുന്നു.
1: ഗാന്ധിജിയെ കുറിച്ച്
5: ഒരുപാട് കാര്യങ്ങൾ കേട്ടു.
1: നമുക്കിനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അത് ഈ കാര്യങ്ങൾ കേട്ടിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ ഗാന്ധിജിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മുടെ ചെറിയ ചർച്ച ഉപകരിക്കട്ടെ നമുക്ക് ആശംസിക്കാം. ശരിയല്ലേ? അപ്പം നമുക്ക് ഇന്ന് ഈ പരിപാടി ഇവിടെ ഉപസംഹരിക്കാം. നന്ദി, നമസ്കാരം.
0: സത്യം പറയാനും അഹിംസയെ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവരെ സ്നേഹിക്കാനും സമൂഹത്തിന് നന്മ ചെയ്യാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഗാന്ധിജിയുടെ ജീവിതം. ഗാന്ധിജിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഈ ചെറിയ ചർച്ചയിൽ പങ്കെടുത്തത് ശ്രീകൃഷ്ണകുമാർ കണ്ണോത്ത്, ഒപ്പം ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരായ അന്വന്ത്, നവജ്യോത്, ശിവപ്രിയ, അനഹ. പരിപാടിയിൽ പങ്കാളികളായ എല്ലാ കുട്ടികൾക്കും റേഡിയോ മലബാറിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഗാന്ധി ജയന്തി ഒരു ദിനാചരണം മാത്രമാകാതെ ഗാന്ധിജിയുടെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ.

0: പൂവച്ചു മണ്ണിൽ ശാന്തി വിത്തു തരിച്ചു രണ്ടു പല്ലു പോയ മോണ.
1: ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ എട്ട് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.

0: റേഡിയോ ആറ്റ് സ്കൂൾ. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: മധുര ഗീതങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മധുരഗീതങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു മധുരഗീതത്തിൽ അപ്രതീക്ഷിതമായ ഒരു അതിഥി വന്നിരുന്നു. പതിവ് ഗാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു
1: അതിഥി,
0: പതിവായി വരാറുള്ള ഗാനങ്ങളിൽ നിന്ന് മാറി ആ അതിഥി വന്നപ്പോൾ ശ്രോതാക്കളെല്ലാം

ആ അതിഥി അതിഥി ഭാഷാ ഗാനങ്ങളായിരുന്നു. ഇതര ഭാഷകളിലെയും മധുരഗീതങ്ങളുടെ അവതരണം ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രോതാക്കൾ പ്രതികരണത്തിലേക്ക് എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മലയാള ഭാഷ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് തമിഴും പിന്നീട് ഹിന്ദി ഗാനങ്ങളുമാണ്. അതെ, പഴയകാല ഹിന്ദി സിനിമകളിലെ ഹൃദയഹാരിയായ ഗാനങ്ങളാണ് ഇന്നത്തെ മധുരഗീതങ്ങളിൽ.

പണ്ടുകാലത്ത് ഗാനമേള തുടങ്ങുമ്പോൾ പാടുന്നൊരു ഗാനമുണ്ട്. പരിപാടി ഭംഗിയായി പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥന കൂടിയാണ് ആ ഗാനം. ആസ്വാദകന്റെ ഹൃദയ ധമനികളിലേക്ക് അനശ്വര ശബ്ദത്തിൻ്റെ മധുകണ്ണങ്ങൾ ഇറ്റുവീഴുന്ന അസുലഭ നിമിഷം. ആ അനശ്വര ശബ്ദം ലതാ മങ്കേഷ്കരുടേതാണ്. ശ്രോതാക്കൾക്ക് ഗാനത്തെക്കുറിച്ച് ഏതാണ്ട് ധാരണയായിട്ടുണ്ടാകും. അതെ, സത്യം ശിവം സുന്ദരം. 1978 ഒരു റൊമാൻറ്റിക് നാടക ചിത്രമായ സത്യം ശിവം സുന്ദരം പുറത്തിറങ്ങിയത്. ജൈനേന്ദ്ര ജയൻ്റെ കഥ രാജ് കപൂർ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച് പുറത്തിറക്കിയ സിനിമയിൽ ശശി കപൂറും സീനത്ത് അമനും പത്മിനി തുടങ്ങിയവരുമാണ് പ്രധാന അഭിനേതാക്കൾ. കേവലം 85 ലക്ഷം രൂപ ചെലവാക്കി നിർമ്മിച്ച സിനിമ അന്ന് 4.5 കോടി രൂപയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ സ്വന്തമാക്കിയത്. സീനത്ത് അമനും ശശി കപൂറുമാണ് ഗാനരംഗത്ത്. പണ്ഡിറ്റ് നരേന്ദ്ര ശർമ്മയുടെ വരികൾക്ക് ലക്ഷ്മികാന്ത് പ്യാരലാൽ സംഗീതം നൽകി. ലതാ മങ്കേഷ്കറും സംഘവും പാടിയ ഗാനമാണ് സത്യം ശിവം സുന്ദരം. മികച്ച സംഗീത സംവിധാനം, മികച്ച ഛായാഗ്രഹണം, മികച്ച സംവിധാനം, മികച്ച അഭിനയം, മികച്ച ഗാനരചന, മികച്ച ഗായകൻ എന്നീ പുരസ്കാരങ്ങളും ഈ ചലച്ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ഈശ്വര സത്യഹേ, സത്യഹി ശിവഹേ, ശിവഹി സുന്ദർഹേ, ജാഗോദ്കർ ദേഖോ, ജീവൻ ജോ തുജാഗർഹേ, സത്യം ശിവം സുന്ദരം.

ലതാ മങ്കേഷ്കരുടെ ആലാപന മാധുര്യത്തിൽ, ഭക്തിമയമായ അന്തരീക്ഷത്തിൽ നമുക്കിനി മറ്റൊരു ഗാനത്തിലേക്ക് പോവാം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശബ്ദം, ഗാനഗന്ധർവൻ്റെ ശബ്ദം. ചിത്രം ചിറ്റ്ചോർ. ബസു ചാറ്റർജി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് 1976 പുറത്തിറങ്ങിയ ഒരു റൊമാൻറ്റിക് സംഗീത ചിത്രമാണ് ചിറ്റ്ചോർ. അമോൽ പല്ലേക്കർ, സറീന വാഹബ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. മികച്ച പിന്നണി ഗായകനായി യേശുദാസിന് 1976 ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയായിരുന്നു ഇത്. മികച്ച പിന്നണി ഗായകക്കും മികച്ച സിനിമക്കും മികച്ച സംവിധായകനും മികച്ച പിന്നണി ഗായകനും 1977 ഫിലിംഫെയർ അവാർഡും ഈ സിനിമ കരസ്ഥമാക്കിയിട്ടുണ്ട്. യേശുദാസിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ഗാനം ഗോരി തേരെ ഗാവ് ബഡാ പ്യാരാ.

1976 പുറത്തിറങ്ങിയ മെഹബൂബ എന്ന സിനിമയിൽ ഒരു മെലഡി ഗാനമാണ് അടുത്തത്. ഗുൽഷൻ നന്ദ രചന നിർവഹിച്ച് ശക്തി സാമന്ത സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രാജേഷ് ഖന്ന, ഹേമമാലിനി, പ്രേം ചോപ്ര തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. ആനന്ദ് ബക്ഷിയുടെ വരികൾക്ക് ആർ ഡി ബർമൻ ഈണം നൽകിയ 8 ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. മികച്ച ഗാനരചനയ്ക്കുള്ള ഫിലിംഫെയർ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആനന്ദ് ബക്ഷിയുടെ മേരേ നൈന സാവൻ എന്ന ഗാനമാണ് മധുരഗീതങ്ങളിൽ അടുത്തത്. കിഷോർ കുമാറിന്റെ ശബ്ദത്തിലും ലതാ മങ്കേഷ്കറുടെ ശബ്ദത്തിലും ഈ ഗാനം നമുക്ക് കേൾക്കാം. മെലഡി ഗാനങ്ങൾക്കൊരു മാതൃകയാണ് ഈ ഗാനം. ശ്രോതാക്കൾ കാതോരം ചേർത്ത് ശ്രദ്ധാപൂർവം കേൾക്കുക. ഒരു ഗാനം എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക്

പാട്ട് തീർന്നിട്ടും ഗാനാസ്വാദനത്തിൻ്റെ ലയത്തിൽ നിന്ന് നമുക്ക് മോചിതരാവാനാവില്ല. ഇനി ഹിന്ദി ഗാനാസ്വാദകരുടെ ചുണ്ടിൽ എന്നും മോളുന്ന മറ്റൊരു ഗാനം, ദിൽ തോ പാഗൽ ഹൈ. ആയിരത്തി തൊള്ളായിരത്തി 1997 യാഷ് ചോപ്ര തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് ഈ സിനിമ പുറത്തിറക്കിയത്. പമേല ചോപ്രയുടെ കഥ. ഷാരൂഖ് ഖാൻ, മാധുരി ദീക്ഷിത്, കരിഷ്മ കപൂർ, അക്ഷയ് കുമാർ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. അന്ന് 9 കോടി രൂപ മുതൽ മുടക്കിയിറക്കിയ ഈ സിനിമക്ക് 72 കോടിയോളം രൂപയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ ലഭിച്ചിരുന്നത്. ആസ്വാദകരുടെ സ്വീകരണത്തോടൊപ്പം നിരൂപക പ്രശംസയും ഒരുപാട് പുരസ്കാരങ്ങളും ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. 45th ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ജനപ്രിയ ചിത്രം ഉൾപ്പെടെ 3 അവാർഡുകളാണ് കരസ്ഥമാക്കിയത്. ആനന്ദ് ബക്ഷി എഴുതി ഉത്തം സിംഗ് സംഗീതം നൽകിയ 10 ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ബോളിവുഡ് സൗണ്ട് ട്രാക്ക് ഈ സിനിമയിലേതായിരുന്നു. ലതാ മങ്കേഷ്കറും ഉദിത് നാരായണും ചേർന്ന് പാടിയ ഗാനമാണ് ദിൽ തോ പാഗൽ ഹേ ദിൽ ദീവാന.

ഉദിത് നാരായണനും അൽക്കാ യാഗ്നിക്കും പാടി അനശ്വരമാക്കിയ ഒരു ഗാനം കുച്ച് കുച്ച് ഹോത്താ ഹേ. സിനിമയുടെ പേരും ഇതു തന്നെ. കരൺ ജോഹർ കഥയും സംവിധാനവും നിർവഹിച്ച ഈ സിനിമയിൽ ഷാരൂഖ് ഖാനും കാജോളും ഒപ്പം റാണി മുഖർജിയും സൽമാൻ ഖാനും അഭിനയിക്കുന്നു. 1998 ഒക്ടോബർ 16 ഈ സിനിമ പുറത്തിറങ്ങിയത്. ഇന്ത്യയിലുടനീളം വൻ കളക്ഷൻ നേടിക്കൊണ്ടാണ് ഈ സിനിമയുടെ പ്രദർശനം പുരോഗമിച്ചത്. 8 കോടിയോളം രൂപ ബജറ്റുള്ള ഈ സിനിമയിൽ നിന്നും അന്ന് 103 കോടി രൂപ കളക്ഷൻ ലഭിച്ചിരുന്നു. സമീറിൻ്റെ വരികൾക്ക് ജതിൻ ലളിത് സംഗീതം നൽകിയ 7 ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. സംഗീതാസ്വാദകരുടെ മനസ്സ് കീഴടക്കിയത് മാത്രമല്ല, അർഹതയുടെ അംഗീകാരമായി ഒട്ടേറെ പുരസ്കാരങ്ങളും ഈ ഗാനത്തിന് ലഭിച്ചിട്ടുണ്ട്. മികച്ച ഗാനരചന, മികച്ച പിന്നണി ഗായകൻ, മികച്ച പിന്നണി ഗായിക എന്നീ വിഭാഗങ്ങളിൽ വ്യത്യസ്ത അവാർഡുകളാണ് ഈ ഗാനം സ്വന്തമാക്കിയത്. തുംപാസ് ആയേ യുൻ മസ്കുരായേ തുംനേന ജാനേക്യ സപ്നേ ദിഖായേ

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കല്ലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആന്നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കു
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. ഔർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 3090 9496 974 141. ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025 9000 17 7025 9000 15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
4: മധുര ഗീതങ്ങൾ.

ഹിന്ദി ചലച്ചിത്രങ്ങളിലെ മെലഡി ഗാനങ്ങളിൽ ശ്രദ്ധേയമായ ഒരു ഗാനമാണ് കഭി കഭി എന്ന് തുടങ്ങുന്ന ഗാനം. സിനിമയുടെ പേരും ഗാനത്തിന്റെ ആദ്യ വരി തന്നെ. പമേല ചോപ്രയുടെ കഥക്ക് സാഗർ സർഹാദ് തിരക്കഥ എഴുതി യാഷ് ചോപ്രയാണ് ഈ ചലച്ചിത്രം സംവിധാനം ചെയ്തത്. വഹീദ റഹ്മാൻ, ശശി കപൂർ, അമിതാഭ് ബച്ചൻ, ഋഷി കപൂർ തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. 1976 പുറത്തിറങ്ങിയ ഒരു മ്യൂസിക്കൽ റൊമാൻറ്റിക് സിനിമയാണ് കഭി കഭി. സാഹിർ ലുധിയാൻവിയുടെ രചനക്ക് ഖയ്യാമാണ് സംഗീതം നൽകിയത്. മികച്ച സംഗീത സംവിധാനത്തിനും മികച്ച ഗാനരചനക്കും 24th ഫിലിംഫെയർ അവാർഡ് ഈ ഗാനത്തിലൂടെ അവർ സ്വന്തമാക്കി. മുകേഷും ലതാ മങ്കേഷ്കറും ഈ ഗാനം ആലപിക്കുന്നു. കഭി

1993 പുറത്തിറങ്ങിയ ഷാരൂഖ് ഖാൻ സിനിമയായ ബാസീഗർ എന്ന സിനിമയിലെ ഗാനമാണ് മധുര ഗീതങ്ങളിലെടുത്തത്. അബ്ബാസ് മുസ്താന്റെ സംവിധാനത്തിൽ ഷാരൂഖ് ഖാൻ, കാജോൾ, ശിൽപ ഷെട്ടി തുടങ്ങിയവരാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. ദേവ് കോഹ്ലിയുടെ വരികൾക്ക് അനുമാലിക്ക് സംഗീതം നൽകി 8 ഗാനങ്ങൾ ഈ ചലച്ചിത്രത്തിലുണ്ട്. 39th ഫിലിംഫെയർ അവാർഡിൽ 11 പുരസ്കാരങ്ങളാണ് ഈ ചലച്ചിത്രം വാരിക്കൂട്ടിയത്. ആ വർഷത്തെ ഏറ്റവുമധികം കളക്ഷൻ സമ്പാദിച്ച 4 ചലച്ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ബാസീഗർ. തെലുഗ്, തമിഴ്, കന്നഡ, ബംഗാളി തുടങ്ങിയ വിവിധ ഭാഷകളിലേക്കും ഈ ചലച്ചിത്രം മൊഴിമാറ്റിയിട്ടുണ്ട്. അൽക്കയാഗ്നിക്കും കുമാർ സാനുവും പാടിയ ഗാനം, അൽക്കയാഗ്നിക് പാടിയ ഗാനം, ബാസീഗർ ഓ ബാസീഗർ, തൂ ഹൈ ബദാ ജാദൂഗർ.

1995 പുറത്തിറങ്ങിയ ദിൽവാലെ ദുൽഹാനിയയിലെ ജായംഗെ എന്ന സിനിമയിൽ മനോഹരമായ ഗാനങ്ങളുണ്ട്.

ആദിത്യ ചോപ്ര രചനയും സംവിധാനവും നിർവഹിച്ച ഈ സിനിമയിൽ ഷാരൂഖ് ഖാനും കാജോളുമാണ് മുഖ്യവേഷത്തിൽ. യൂറോപ്പിലെ ഒരു അവധികാലം ആഘോഷിക്കുന്നതിനിടെ പ്രണയത്തിലാകുന്ന രണ്ട് യുവ പ്രവാസി ഇന്ത്യക്കാരായ രാജ് സിമ്രാൻ എന്നിവരെയാണ് ഷാരൂഖ് ഖാനും കാജോളും അവതരിപ്പിക്കുന്നത്. റിലീസ് ചെയ്ത വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രവും ചരിത്രത്തിൽ ഏറ്റവും വിജയകരമായ ഇന്ത്യൻ ചിത്രങ്ങളിലൊന്നുമായിരുന്നു ഇത്. ആനന്ദ് ബക്ഷിയും ജതിൻ ലളിത് പണ്ഡിറ്റ് എന്നീ സഹോദരങ്ങളുമാണ് ഗാനശില്പികൾ. ലതാ മങ്കേഷ്കർ, ആശാ ഭോസ്ലെ, കുമാർ സാനു, അഭിജിത് ഭട്ടാചാര്യ, ഉദിത് നാരായൺ എന്നിവർ ഈ സിനിമയിലെ വിവിധ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഡൽഹിയുടെ പ്രാന്തപ്രദേശത്തുള്ള ഗുഡ്ഗാവിലെ കടുകുപാടങ്ങളിൽ ഷാരൂഖും കാജോളുമൊത്തുള്ള രംഗങ്ങൾ ഉൾപ്പെടെ മനോഹരമായ ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തുജേ ദേഖാത്തോ എന്ന ഗാനം വെള്ളിത്തിരയിൽ നമുക്ക് കാണാവുന്നത്. പൂത്തുനിൽക്കുന്ന കടുക് ചെടികളുടെ പശ്ചാത്തലം നമുക്ക് സങ്കല്പിക്കാം. ഒപ്പം ഈ ഗാനവും, തുജേ ദേഖാത്തോ യേ ജാനാ സനം.

റിമ രാകേഷ് നാഥിൻ്റെ രചനയിൽ ലോറൻസ് ഡി സൗസ സംവിധാനം ചെയ്ത ഈ സിനിമ താരനിബിഡവും സംഗീത പ്രാധാന്യവുമുള്ള സിനിമയായിരുന്നു. 37th ഫിലിംഫെയർ അവാർഡിൽ 11 നോമിനികളാണ് ഈ ചലച്ചിത്രത്തിനുണ്ടായിരുന്നത്. സഞ്ജയ് ദത്ത്, മാധുരി ദീക്ഷിത്, സൽമാൻ ഖാൻ, ഖാദർ ഖാൻ, റീമ ലഘു തുടങ്ങിയ ഒട്ടേറെ താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സമീറിൻ്റെ വരികൾക്ക് നദീം ഷാവൺ സംഗീതം നൽകിയ ഗാനങ്ങൾ ഓരോന്നും പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഗാനാസ്വാദകരുടെ ചുണ്ടിലുണ്ട്. ബഹുത്ത് പ്യാർ കർത്തെ, ദേക്കാ ഹേ പഹലേ, തുംസേ മിൽനേക്കി, ജിയേ തു ജിയേ കൈസേ, പെഹ്ലി ബാർ മിലേ ഹേൻ തുടങ്ങിയ ഗാനങ്ങൾ ഭാഷകളുടെ അതിർത്തി ഭേദിച്ച് ആസ്വാദകർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അനുരാധ പദ്വാളിന് മികച്ച പിന്നണി ഗായിക

0: മലയാളികളുടെ ചുണ്ടിൽ നിന്നും മോളുന്ന ഒട്ടേറെ ഗാനങ്ങൾ ഹിന്ദി സിനിമാ ലോകത്തുണ്ട്. അതിൽ ഏതാനും ഗാനങ്ങൾ മാത്രമാണ് ഇന്ന് മധുരഗീതങ്ങളിൽ ഉൾക്കൊള്ളിച്ചത്.
1: മധുരഗീതങ്ങൾ.
2: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില,

0: and windows, wooden doors and window frames, WPC doors and windows, membrane doors, FRP doors, PVC and UPVC doors and windows, തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK Doors, Talasheri Road, Mattanur.
1: AKG Hospital, Talap, Kannur.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. ഫോൺ 0497276240.
3: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:30 നാടക നേരത്തിലൂടെ കേൾക്കാം നാടകം കുരങ്ങ് ദീനം 1-ാം ഭാഗം. രചന ഡോക്ടർ പി വി ജയരാജ് മട്ടന്നൂർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദം നൽകിയവർ ഡോക്ടർ പി വി ജയരാജ് മട്ടന്നൂർ, ലീന ജയരാജ് മട്ടന്നൂർ, അമൽമണി മട്ടന്നൂർ, കൃഷ്ണൻ കാഞ്ഞലേരി, ഷാജി മാലൂർ, ബാബുരാജ് അയ്യല്ലൂർ, വിനോദ് അയ്യല്ലൂർ. ഉച്ചയ്ക്ക് 12:00 സർഗചാലകം. 12:30 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകളാണ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, തുടർന്ന് കാവ്യസൗരഭം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എൻ സുധാമൻ ടീച്ചർ. 1:00 പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ മുരിക്കഞ്ചേരി കേളുവിന്റെ കഥ കേൾക്കാം. 5:00 മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:20 കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8:00 ചിരിയും ചിന്തയും. 8:30 വായനശാല. ഇതിൽ അഖിൽ പി ധർമ്മജന്റെ ജനപ്രിയ നോവലായ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള നിരൂപണം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ, CM കല്ലൂർ. തുടർന്ന് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിന്റെ ആസ്വാദനക്കുറിപ്പ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വൈഗാ സജീവൻ, വെള്ളിയാമ്പറമ്പ്. 9:00 കെ ബാലൻ നമ്പ്യാരയൻ സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ, നാട്ടിലെ പാട്ട്. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്,

0: മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ,
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ തുടർച്ചയായ 3 യുവരോഷം ഇരമ്പി. ഇന്ത്യാഗേറ്റ് പരിസരത്തു നിന്ന് ജന്തർ മന്ദിറിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ച ഐസ AAP യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അശോക റോഡിൽ പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച ഐസ ദേശീയ പ്രസിഡന്റ് നേഹ ബോറ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കി. MC റോഡ് നിർമ്മാണത്തിന് കരാറെടുത്ത മലേഷ്യൻ കമ്പനിയിലെ എഞ്ചിനീയർ ലിസി ബിനിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ സംസ്ഥാന വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഉത്തരവിനെ തുടർന്ന് 20 മുൻപുള്ള പരാതിയിൽ വിജിലൻസ് പ്രാഥമിക പരിശോധന തുടങ്ങി. 50th വയലാർ അവാർഡ് R രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിന്. 1,00,000 രൂപയും കാനായ് കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത വെങ്കലശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കിയ കൗൺസിലർ R ശ്രീലേഖ രാജ്യഭീഷണിയിൽ നിന്ന് പിൻവാങ്ങി. ശ്രീലേഖ തുടരുമെന്ന് മുതിർന്ന BJP നേതാക്കൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. വിപുലീകൃത ജില്ലാ കമ്മിറ്റിയിൽ അപ്രതീക്ഷിത തിരുത്തുമായി CPM. പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെ മാറ്റി. ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവും മുൻ MLA V ചന്ദാമരാജനാണ് പുതിയ സെക്രട്ടറി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ വിപുലീകൃത ജില്ലാ കമ്മിറ്റിയുടേതാണ് തീരുമാനം. അർജന്റീന ഫുട്ബോൾ ടീമിന്റെയും മെസ്സിയുടെയും പേരിൽ നടന്ന തട്ടിപ്പിൽ റിപ്പോർട്ടഡ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ചുമതലക്കാരനായ ആൻഡ്രൂ അഗസ്റ്റിന്റെ പേരിൽ കേസെടുക്കാൻ ED അനുമതി. ED ഉന്നതതല സമിതിയായ റിസ്ക് അസസ്മെന്റ് മാനേജ്മെന്റ് കമ്മിറ്റിയാണ് അനുമതി നൽകിയത്. കുപ്പം മംഗലശ്ശേരി പുഴയിൽ 7th ജലോത്സവത്തിന്റെ ഭാഗമായി നടന്ന വള്ളംകളി മത്സരത്തിൽ 25 തുഴയുന്ന ചുരുളൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ AKG പൊടോത്തുരുത്തി ജേതാക്കളായി. ആവശ്യകരമായ മത്സരത്തിൽ പാലിച്ചോൻ അച്ചാന്തുരുത്തി 2nd അഴീക്കോടൻ അച്ചാന്തുരുത്തി 3rd നേടി. സംസ്ഥാന സർക്കാരിന്റെ നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മേയർ പി ഇന്ദിര നിർവഹിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെയും കോർപ്പറേഷന്റെയും നേതൃത്വത്തിൽ പയ്യാമ്പലം ബീച്ചിലാണ് പരിപാടി നടന്നത്. വടക്കേ മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ബസലിക്കയിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളിന് ഇന്ന് കൊടിയേറും. ബസലിക്ക റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് തിരുനാൾ പതാക ഉയർത്തും. പോലീസുകാരെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താമെന്ന് കരുതേണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് CPM ബഹുജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തിയതിനെ കുറിച്ചായിരുന്നു പ്രതികരണം. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് പരിശോധിക്കും. സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ ജില്ലാതല നിരീക്ഷണ സമിതികൾ രൂപവൽക്കരിക്കാൻ മന്ത്രി K.മുരളീധരൻ നിർദ്ദേശിച്ചു. അഡീഷണൽ DMO അല്ലെങ്കിൽ ഡെപ്യൂട്ടി DMO ആണ് സമിതി കൺവീനർ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പ് കാര്യക്ഷമമാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ രൂപവൽക്കരിച്ച പരാതി പരിഹാര സെൽ ഇന്ന് പ്രവർത്തനം തുടങ്ങും. സംസ്ഥാനത്തെ സ്വയംഭരണ കോളേജുകൾക്ക് പുറമെ എയ്ഡഡ് കോളേജുകൾക്കും കൽപ്പിത സർവകലാശാല പദവി നൽകാനൊരുങ്ങി സർക്കാർ. കൽപ്പിത സർവകലാശാലകൾ അനുവദിക്കാനുള്ള വ്യവസ്ഥയിൽ UGC ഭേദഗതി വരുത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. ജനപ്രതിനിധികൾ പോലീസിന്റെയോ കോടതിയുടെയോ ജോലി നിർവഹിക്കേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. ജനവിധി എന്നത് മറ്റുള്ളവരോട് ആജ്ഞാപിക്കാനോ അവരെ ഭീഷണിപ്പെടുത്താനോ ഉള്ള അനിയന്ത്രിത അധികാരത്തിന്റെ ഉറവിടമല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ലേബർ വാർഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറോട് അപമര്യാദയായി പെരുമാറിയ മുംബൈയിലെ കല്യാൺ ഡോംബിവിലി മുനിസിപ്പൽ കോർപ്പറേഷൻ കോർപ്പറേറ്റർ ഉൾപ്പെടെ മൂന്ന് പേരുടെ ജാമ്യം നിഷേധിച്ചുകൊണ്ടാണ് നിരീക്ഷണം. കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുക, ബിസിനസ്സുകൾക്ക് കൂടുതൽ ഉറപ്പ് നൽകുക എന്നിവയാണ് ജി എസ് ടി പരിഷ്കരണങ്ങളുടെ അടുത്ത ഘട്ടത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അനാവശ്യ ബുദ്ധിമുട്ടുകളില്ലാതെ ബാധ്യതകൾ നിറവേറ്റാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരുക്കുക കൂടിയാണ് ഈ ശ്രമങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു. സ്കൂൾ കലോത്സവ ചടങ്ങുകളുടെ ഉദ്ഘാടനം അതത് പ്രദേശത്തെ നിലവിലെ ജനപ്രതിനിധികൾ മാത്രമേ ചെയ്യാവൂ എന്ന് ഉത്തരവ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് പുതിയ നിർദ്ദേശം ഇറക്കിയത്. ജനപ്രതിനിധികൾ ഉള്ളപ്പോൾ മുൻ ജനപ്രതിനിധികൾ ചില ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തത് പരാതിക്കിടയാക്കിയതിനെ തുടർന്നാണ് നടപടി. മഴക്കാലത്ത് മാത്രം പടർന്നിരുന്ന ഡെങ്കിപ്പനി സംസ്ഥാനത്ത് വർഷം മുഴുവൻ നിലനിൽക്കുന്ന രോഗമായി മാറുന്നു. ഈ വർഷം സെപ്റ്റംബർ 24 വരെ 11,281 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 42 പേർ മരിച്ചു. 2025 ആകെ 10,886 പേർക്കായിരുന്നു രോഗം, 56 മരണവും. രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ പാകിസ്ഥാൻ സ്വദേശിയായ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് ചോർത്തി നൽകിയ കേസിൽ നാവികനെ അറസ്റ്റ് ചെയ്തു. പശ്ചിമബംഗാൾ സ്വദേശിയും വിശാഖപട്ടണം ഈസ്റ്റേൺ നേവൽ കമാൻഡ് ബേസിലെ നാവികനുമായ പ്രദീപ് മുഖർജിയെയാണ് ആന്ധ്രാപ്രദേശ് പോലീസിന്റെ ഭീകരവിരുദ്ധ വിഭാഗം കോയമ്പത്തൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റലിലുണ്ടായ സംഘർഷവും പോലീസിന്റെ പ്രതികാര നടപടികളും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്തെഴുതി. യൂത്ത് കോൺഗ്രസും പോലീസും ചേർന്ന് നടത്തിയ ആസൂത്രിത അക്രമ സംഭവങ്ങളാണ് ഹോസ്റ്റലിലുണ്ടായത്. ഏകപക്ഷീയമായി അക്രമം അഴിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ദുബായിൽ നിന്ന് ടെൽ അവീബിലേക്ക് പറക്കുന്നതിനിടെ സഹ പൈലറ്റിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ഫോണിൽ വിളിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹത്തെ ലോകത്തിന്റെ ഹീറോ എന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു അടുത്ത വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ദീപം കൊളുത്താൻ സ്മിത്തിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇസ്രായേലിലേക്ക് ക്ഷണിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം നേടിയ ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള ആദരസംഗമം നടത്തി. ചാവശ്ശേരി പൗരാവലിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കേരളം കർണാടക അതിർത്തിയായ കൂട്ടുപുഴ പോലീസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിൽ 192 ഗ്രാം MDMA രണ്ട് യുവാക്കളെ ഇരിട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഉളിക്കൽ നുച്ചേട് സ്വദേശി മുബഷീർ, വള്ളിത്തോട് പെരിങ്കരി സ്വദേശി റഹീം എന്നിവരാണ് പിടിയിലായത്. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് LP വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. കണ്ടൽക്കാടുകളും അതിലെ വന്യജീവികളും എന്നതാണ് വിഷയം. ഫോൺ നമ്പർ 9847313431. ജില്ലാ ആം റെസ്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 25-ാമത് ജില്ലാതല പഞ്ചഗുസ്തി മത്സരങ്ങൾ മട്ടന്നൂരിൽ VK സനോജ് MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഭാഗങ്ങളിലായി 300+ താരങ്ങൾ പങ്കെടുത്തു. രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ളതും സജീവവുമായ വിമാനത്താവള ടെർമിനലുകളിൽ ഒന്നായ മുംബൈ ടെർമിനൽ 1 പൊളിച്ചു നീക്കുന്നു. ഏകദേശം 80 വർഷം പഴക്കമുള്ള ഇത് സാന്താക്രൂസ് വിമാനത്താവളമെന്നാണ് അറിയപ്പെടുന്നത്. ഒക്ടോബർ 25 മുതൽ ഇവിടെ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തലാക്കും. കായിക വാർത്തകൾ. ഒരൊറ്റ ഏഷ്യ എന്ന ചിന്തയിൽ ഹൃദയത്തുടക്കം കുറിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ കായികമേളക്ക് 15 ദിവസത്തെ മത്സരാവേശത്തിനൊടുവിൽ ജപ്പാൻ വിടചൊല്ലി. കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റിനും വർണ്ണശബളമായ നൃത്ത വാദ്യഘോഷങ്ങൾക്കുമിടെ 2030 ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തർ ഗെയിംസ് ദിവശിഖയും പതാകയും ഏറ്റുവാങ്ങി. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവുമായി ഇന്ത്യക്കാകെ 85 മെഡലുകൾ. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം നടത്തിയ ഇന്ത്യൻ പുരുഷ വനിതാ താരങ്ങൾക്ക് പുരസ്കാരം പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ. വനിതാ അമ്പയത്തിൽ മികച്ച പ്രകടനം നടത്തിയ 17-കാരി കുങ്കും മഹോദിന് IOA ആദ്യമായി ഏർപ്പെടുത്തുന്ന ജസ്പാൽ റാണ പുരസ്കാരം നൽകും. അമ്പയത്തിൽ 2 സ്വർണമടക്കം കുങ്കും 3 മെഡലുകൾ നേടി. മികച്ച പുരുഷ താരത്തിന് IOA ഏർപ്പെടുത്തിയ രാജ രൺധീർ സിംഗ് പുരസ്കാരം ഗുസ്തിയിൽ സ്വർണം നേടിയ സുജിത് കൽക്കലിന് നൽകും. IOA പ്രസിഡന്റ് PT ഉഷയാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിലെ ആദ്യ ഹോം മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സിനെ ഷൂട്ടൌട്ടിൽ വീഴ്ത്തി തിരുവനന്തപുരം കൊമ്പൻസ്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചു. കൊമ്പൻസിനായി മുഹമ്മദ് നിഷാമും കണ്ണൂരിനായി ഫ്രെഡറിക് ബോച്ച്ബേയും സ്കോർ ചെയ്തു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
4: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
4: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.

0: എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്?
1: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനും.
0: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
1: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
0: ഇനിയിപ്പ എന്നാ ചെയ്യാ?
1: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനോ ആടെയുള്ളത്? മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
0: എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ വേണ്ടി വരൂലേ?
1: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
0: നീ പറഞ്ഞതാ ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ഥ് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.0.

0: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
1: പ്രിയ ശ്രോതാക്കളെ, നാടകനേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാടകനേരത്തിൽ പുതിയ നാടകം കുരങ്ങ് ദീനം ഒന്നാം ഭാഗം. നാടകരചന ഡോക്ടർ പി വി ജയരാജ് മട്ടന്നൂർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണിശ്ശേരി. ഈ നാടകത്തിൽ ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും ഡോക്ടർ പി വി ജയരാജ് മട്ടന്നൂർ, ചന്ദ്രൻ, അമൽമണി മട്ടന്നൂർ, രവി, ലീന ജയരാജ് മട്ടന്നൂർ, മേമ, ഷാജി മാലൂർ, വിഘ്നേഷ്, ബാബുരാജ് അയ്യല്ലൂർ, സുന്ദർ, കൃഷ്ണൻ കാഞ്ഞിലേരി, രാഘവൻ, വിനോദ് അയ്യല്ലൂർ, മാതൻ. കുരങ്ങ് ദീനം ആദ്യ ഭാഗം.
2: It's finished at Sunderland. Manchester United have done all they can. That Rooney goal was enough for the 3 points. Manchester City are still alive here. Balotelli, Aguero. I swear you'll never see anything like this ever again.
3: Ah, mone revi niyetya. വണ്ടി നല്ല സ്പീഡിൽ പറപ്പിച്ചു എന്ന് തോന്നല്ലോ.
4: ഹൈവേ ഒന്നും ഇപ്പം വലിയ മോശമില്ല, പക്ഷേ അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള റോഡൊക്കെ മഹാബത്തങ്ങളാണല്ലോ. എൻ്റെ ഇളയച്ച, 2 മാസം മുമ്പ് വന്നപ്പോൾ നല്ല കണ്ടീഷനായിരുന്നല്ലോ.
3: വാട്ടർ കണക്ഷന് വേണ്ടിയിട്ട് റോഡ് മൊത്തം കളച്ച് മറിച്ചിട്ടില്ലേ? അത് കഴിഞ്ഞല്ലേ മഴ കനത്ത് കുത്തി ഒലിച്ച് പൂഴി മൊത്തം റോഡിൽ കിടക്കല്ലേ.
4: വെറുതെയാണോ എൻ്റെ അച്ഛൻ ഈ നാടിന് തിരുമണം എന്ന് പേരിട്ടത്? റോഡ് എങ്ങനെയായാലും ഇവിടത്തെ ഭൂമിയുടെ ഭംഗിയെന്ന് വേറെ തന്നെയല്ലേ.
3: ഈ നാട് എപ്പോൾ നന്നാവനാ മോനെ? നിന്റെ കല്ലൂര് തന്നെയാണ് ഏറ്റവും സുഖം. എൻ്റെ ഏട്ടൻ, നിന്റെ അച്ഛൻ അവിടെ തന്നെ കല്യാണം കഴിക്കാൻ തോന്നിയത് എത്ര നന്നായി. നീ അവിടെ തന്നെ കഴിഞ്ഞോ? ആ അതുപോട്ടെ, നീ കയറി വാ, അകത്തേത് സംസാരിക്കാം.

0: രവി, മീനേനെയും കൂടി കൂട്ടിക്കൂടായിരുന്നാ? കൊറേ കാലായില്ലേ ഓളെ കണ്ടിട്ട്.
1: അതെങ്ങനെയാ? ഞാനൊരു കാര്യം പറഞ്ഞത് കേട്ട് ഓടിങ്ങ് വന്നതല്ലേ ഇവൻ?
2: അല്ല മേമേ, ഇന്ന് മീനക്കാവളുടെ വനിതാ ക്ലബിന്റെ എന്തോ പരിപാടി ഉണ്ടത്രേ, അതാ വരാഞ്ഞേ. ഈ സോഫ സെറ്റ് പുതിയതാ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കണ്ടില്ലല്ലോ.
1: കുറേ കാലമായി ഡ്രോയിങ് റൂം ഒന്ന് മേക്കാൻ നോക്കണം. അപ്പോൾ പിള്ളേർ പറഞ്ഞു പുതിയ ഫർണിച്ചർ നമ്മളെ വകാണു. അങ്ങനെ അവർ തന്നെ ഓർഡർ ചെയ്ത് എല്ലാം സെറ്റാക്കി തന്നു.
2: നല്ല സുഖമുണ്ടല്ലോ ഇരിക്കെ.
0: രവി, നീ പുട്ടും കടലയും കഴിക്കൂലേ?
2: പിന്നെ
0: ഒരു 10 മിനിറ്റ് ഇരിക്കെ, ഞാൻ ചായയൊക്കെ വെള്ളം വെക്കട്ടെ.
2: തിരക്ക് കൂട്ടണ്ട മേമേ. ഏളേച്ചൻ എന്താ ഇങ്ങനെ ചിരിക്കുന്നേ?
1: ഒരു വിവരങ്ങ് കേൾക്കുമ്പോഴേക്ക് നീ ഇത്ര സീരിയസ് ആയി എടുക്കുന്നു ഞാൻ കരുതിയില്ല.
2: അല്ല, അതേപ്പറ്റി ഇളയച്ചൻ വെറുതെ തമാശ പറഞ്ഞതപ്പോ.
1: അല്ലല്ല, ആ കാണുന്ന വടക്കേക്കര വീടും 1 ഏക്കറും കൊടുക്കാൻ തന്നെ വെച്ചതാ.
2: ദൂരേന്ന് നോക്കുമ്പോ പഴകി ദ്രവിച്ച ഒരു ചവറ്റുകൊട്ട പോലെയുണ്ട് ഇളയച്ച ആ വീട്.
1: എന്നാലും നിനക്ക് അതിനോടുള്ള പ്രാന്ത് മാറൂല്ല അല്ലേ
2: ഇളയച്ച? ഈ തിരുമണലിലെ തെങ്ങിന്തോപ്പുകള്, ചതുപ്പുകള്, പുഴ, പിന്നെ നമ്മളെ ആ ശിവന്റെ അമ്പലം, ഇതെല്ലാം കുട്ടിക്കാലം മുതൊക്കെ തലയിലങ്ങ് കയറിപ്പോയതാ. ഇടക്കൊക്കെ ഈ ഗ്രാമത്തിലേക്ക് ഓടി വരണമെങ്കിൽ ഒരു തുണ്ട് ഭൂമിയെങ്കിലും എനിക്കിവിടെ വേണ്ടേ? അതിനുവേണ്ടി അവിടെ താമസിക്കുന്ന ഗോപിയേട്ടന് എത്രയാന്ന് വെച്ചാൽ കൊടുക്കാം.
1: പണ്ടി തിരുമണൽ മൊത്തം ഭരിച്ചത് വടക്കേക്കരക്കാരായിരുന്നു എന്ന് വിചാരിച്ചിട്ട് നീ അത് ഇപ്പം വിലക്ക് വാങ്ങിയ പണി കിട്ടും മോനെ.
2: പൊട്ടിപ്പൊളിഞ്ഞ വീടൊക്കെ നമുക്ക് ശരിയാക്കളേച്ച. ചതുപ്പ് നിലത്തിൻ്റെ വല്ലാത്തൊരു മണം നിറഞ്ഞു നിൽക്കുന്ന പുഴയോരത്തുള്ള ആ സ്ഥലം പണ്ടേ ഞാൻ ഇളയച്ചനോട് പറഞ്ഞിട്ടില്ലേ അതെല്ലാം? സമയം കളയേണ്ട ഇളയച്ച. അല്ല, ഗോപിയാട്ടെ ഇപ്പം ആ വീട്ടിലുണ്ടാവോ?
1: രാവിലെ തന്നെ വെള്ളടിക്കാൻ പോയിട്ടില്ലെങ്കിൽ അതിനുള്ളിൽ ചുരുണ്ട് മൂടി കിടക്കുന്നുണ്ടാവും. ആരും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ. അവനിപ്പോൾ കിട്ടിയ പൈസക്ക് അത് വിറ്റിട്ട് തലശ്ശേരി ഒരു ഫ്ലാറ്റ് വാങ്ങി അവിടെ കിടന്ന് കുടിച്ച് മരിക്കണം എന്നാണ് പറയുന്നു. അതോടെ ആ വംശം തീരുമല്ലോ.
2: അതെന്തോ ആവട്ടെ, നമുക്കിപ്പം തന്നെ അങ്ങോട്ട് പോയി വില പറഞ്ഞുറപ്പിക്കാന്ന്.
0: മോനെ രവി, വാ ചായ കുടിച്ചിട്ട് ഏടിയാന്ന് വെച്ചാ പോയിക്കോ.
1: അതെ അതെ, അതാ നല്ലത്. കൈ കഴുകുക.

0: ആ കടലക്കറിന്റെ ടേസ്റ്റ് കൊണ്ട് വല്ലാണ്ട് അങ്ങ് കഴിച്ചുപോയി മേമേ. ഇവിടെ ഇനി ഇരുന്നാലേ ഞാൻ എന്തായാലും ഉറങ്ങിപ്പോവും. അതുകൊണ്ട് നമുക്കൊന്ന് വടക്കേക്കര വരെ നടന്നിട്ട് വരാളേച്ച.
1: എനിക്ക് ഗോപിയെ കാണാൻ അത്രക്ക് ധൃതിയായ.
0: ഈ സ്ഥലത്ത് വേറെ ആരെയും ഭൂമി വിൽക്കാനുള്ളത്?
1: അത് വാസ്തവം. പക്ഷെ ഇതിലേക്ക് നീ എടുത്തുചാടുന്നതിന് മുമ്പ് ഞാനൊരു പഴയ കഥ പറഞ്ഞുതരാം.
2: ഓ, തുടങ്ങിയ ഒരു കഥ പറച്ചില്. ഇവനോട് പറയാൻ ഇനി എന്തെങ്കിലും കഥ ബാക്കിയുണ്ടാ? എനക്ക് അടുക്കളയിൽ കുറേ പണിയുണ്ട്. ഞാൻ പോട്ടെ മോനെ.
0: എനക്ക് ഓർമ്മ വെച്ച നാള് മുതലേ ഈ ഇളയച്ചൻ ഇങ്ങനെയാ. കഥ പറഞ്ഞിട്ടല്ലേ നമ്മൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം എല്ലാം മാറ്റിയത്. ശരി, ഏതായി പുതിയ കഥ?
1: നീ ഇപ്പൊ വാച്ചിലേക്കൊന്നും നോക്കണ്ട, സോഫയിൽ അമർന്നിരിക്ക്. പുതിയ കഥയൊന്നുമല്ല, കുറേ കൊല്ലം പഴക്കമുള്ള കഥയാ.
0: ശരിയപ്പാ, എന്നാ തുടങ്ങിക്കോ.
1: ഞാനിതെല്ലാം പറയുന്നത് നിന്നെ നിരുത്സാഹപ്പെടുത്താനാണെന്ന് വിചാരിക്കല്ലേ. പക്ഷെ നീ ഗോപിയെ കാണുന്നതിന് മുമ്പ് ഇതറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് പറയുന്നതാ. നിന്റെ മേമ അടുക്കളയിലല്ലേ? നന്നായി.
0: നിങ്ങളൊന്ന് കഥ പറയളേച്ച, ഞാൻ റെഡി.
1: ഇത് ഫ്ലാഷ് ബാക്ക് ആന്നേ, കൊറേ കൊല്ലം ബാക്കോട്ട് പോവാന്നേ ഞാൻ.
0: വടക്കേക്കരയുമായി ബന്ധപ്പെട്ടതാണെങ്കിലേ എത്ര നേരം വേണമെങ്കിലും കേൾക്കാം.
1: അതെ അതെ മോനെ, അക്കാലത്ത് വടക്കേക്കര എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സങ്കേതമായിരുന്നു. പ്രത്യേകിച്ച് വിഘ്നേഷനെ കാണാൻ കണ്ണൂരിൽ നിന്ന് സുന്ദർ വരുമ്പോൾ. ഒരു റിട്ടയേർഡ് ബ്രിഗേഡിയറെ ഒരേ ഒരു മോനായിരുന്നു സുന്ദർ. ഇമാതിരി ഒത്തുകൂടലൊക്കെ വിഘ്നേഷിൻ്റെ അച്ഛൻ എസ് ഐ പത്മനാഥൻ നായർ വീട്ടിലില്ലാത്തപ്പോഴേ പറ്റിയിരുന്നുള്ളൂ. എന്നെപ്പോലെ തന്നെ ആ രണ്ട് പയ്യന്മാരും ബി എ പാസ്റ്റ്. പക്ഷേ ആ സമയത്ത് അവരെ ആർമിയിൽ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. നിനക്കറിയാലോ എനിക്ക് ജീവിതത്തിൽ വലിയ മോഹങ്ങളൊന്നും ഇല്ലായിരുന്നു. ഏറിയാലൊരു ബാങ്കിൽ ക്ലർക്കാവുക, അത്ര തന്നെ. അന്ന് രാവിലെ വടക്കേക്കര എത്തിയപ്പോൾ കണ്ടത് വിഘ്നേഷും സുന്ദറും നമ്മളെ നാട്ടിലെ ചങ്ങായി രാഘവേട്ടനുമായി കാര്യമായ എന്തോ ചർച്ച ചെയ്യുന്നതാണ്. എന്നെ കണ്ടപ്പോൾ അവരെ സ്വകാര്യം പറിച്ചിട്ട് നിർത്തി. വിഘ്നേഷും സുന്ദറും കയ്യെല്ലാം ഉയർത്തി എന്നെ സ്വാഗതം ചെയ്തു.

0: വാ മോനെ വാ, സമയം കളയണ്ട, കാര്യമായ പണിയുണ്ട്.
1: എന്നാ മൂന്നാളും കൂടി വട്ടം കൂട്ടുന്നു.
2: മോനെ ചന്ദ്ര, ആറളത്തെ കാടിന്റെ ഓണർ ഹാജിയാർക്ക് അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെ പണിയെടുക്കുന്ന രാഘവേട്ടന്റെ ഒരു മച്ചനും വഴി അവിടെ തമ്പടിച്ച് കാട്ടിൽ വേട്ടയാണ് കണ്ണൂരുള്ള ഹാജിയാരുടെ മോൻ എനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് നമുക്ക് ആറളത്തേക്ക് വിട്ടാലോ?
3: അവിടെ എത്താൻ ചുരുങ്ങിയത് 3 മണിക്കൂറെങ്കിലും വേണം. ആദ്യം ഗസ്റ്റ് ഹൗസിൽ വിശ്രമം, പിന്നെ ഭക്ഷണം. രാത്രി കാട്ടിനുള്ളിൽ പോയി പന്നിയോ മുയലോ എന്താന്ന് വെച്ചാലാവാം.
1: നിങ്ങൾ മൂന്നാളും ഭയങ്കര ത്രില്ലിലാണല്ലോ.
2: ഇതുപോലുള്ളൊരു അവസരം ഇനി ജീവിതത്തിൽ കിട്ടൂല മോനെ. കുറച്ച് കഴിഞ്ഞാൽ ആ കാടെല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്താ പിന്നെ അവിടെ ആർക്കും ഹണ്ടിങ് ഒന്നും പറ്റൂല. എന്റെ കയ്യിൽ ഏതായാലും കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന തോക്കുണ്ട്.
0: അച്ഛൻ ഒരാഴ്ചത്തേക്ക് കോഴിക്കോട് DIG ഓഫീസിലാ പണി. ഓഫീസ് റൂമിൽ വെച്ച റമ്മിങ്ടൺ റൈഫിൾ ഞാൻ ഏതായാലും എടുക്കുക.
3: അപ്പോ എനക്കും ചന്ദ്രനും കയ്യിലൊന്നും ഇല്ല അല്ലേ?
1: അയ്യോ, എനക്ക് വെടിവെക്കാനെന്ന് അറിഞ്ഞൂടെ, ഞാൻ നിങ്ങളെ കൂടെ കാട് കാണാൻ വരുന്നു എന്നേ ഉള്ളൂ. അല്ല, ഞാൻ അമ്മയോട് എന്തും പറഞ്ഞിട്ടാ നിങ്ങളെ കൂടെ വരുവാ?
2: നീ എന്തൊരു തണുപ്പ യുവാവാണപ്പാ, എപ്പോഴും അമ്മേന്റെ കയ്യിൽ നിന്ന് ചോറും വരുത്തുന്നിട്ട് അങ്ങനെ. ഇന്ന് നീ അമ്മയോടൊരു ചെറിയ നുണ പറ സുന്ദറിന്, അതായത് എനക്ക് ഇരിട്ടിയിലൊരു എസ്റ്റേറ്റ് വാങ്ങേണ്ട കാര്യത്തിന് കൂടെ പോണോന്ന്. അതുകൊണ്ട് 2 ദിവസത്തേക്ക് അമ്മേന്റെ പള്ളക്കിന്ന് മാറി നിൽക്കണമെന്ന് പറ.
3: പിന്നെ 2 മണിയാകുമ്പോഴേക്കും തലശ്ശേരി എത്തുന്ന കണക്കിന് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണേ. ഞാനും ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം.

0: ഈശ്വരൻ സഹായിച്ച് എല്ലാം ഇവിടം വരെ നന്നായി നടന്നില്ലേ?
1: ഈശ്വരൻ സഹായിച്ചു എന്നാണ് നിങ്ങളെ അച്ഛനും ഭാര്യയും സഹായിച്ചു എന്ന് പറ. ഗസ്റ്റ് ഹൗസിലെ ഉഗ്രൻ മുറിയും സദ്യയും തന്നതിന്. അതുകൊണ്ട് ആറളം വരെയുള്ള യാത്രയുടെ ദുരിതമെല്ലാം മറക്കാൻ പറ്റി.
0: ആ മച്ചിനും കരിഞ്ഞതുകൊണ്ട് തൽക്കാലത്തേക്ക് എനക്കൊരു നാടൻ തോക്ക് കിട്ടി.
2: എനിക്കേ ഇപ്പൊ തോക്കില്ലാണ്ടല്ലോ.
1: നിനക്കത് കിട്ടിയിട്ട് എന്താ വേണ്ടത്? നീ ഒരു കാട്ടുപൂച്ചേനും കൂടി വെടിവെക്കൂലല്ലോ.
2: തോക്കില്ലെങ്കിലും നിങ്ങളെ പോലെ തന്നെ എനക്കും നെറ്റിയിലൊരു സെർച്ച് ലൈറ്റ് കിട്ടിയല്ലോ. ഇരട്ടിനെ കീറി മുറിച്ച് ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്.
3: ഇങ്ങനത്തെ ടോർച്ച് എല്ലാവർക്കും ഒന്നും അവരെങ്ങനെ കൊടുക്കൂല. ഇപ്പോ ഈ മൺ റോഡ് മൊത്തം ചളിയാ, പുഴ കടക്കുമെന്ന് നിറയെ പാറയാ. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കില് നിന്റെ രസമെല്ലാം പോവേ.
2: നിങ്ങൾ രണ്ടാൾ നല്ല അസൽ വേട്ടക്കാരെ ലുക്കല്ലേ. ഫുൾ കൈ ഷർട്ട്, കട്ടിയുള്ള പാൻസ്, കൗബോയ് തൊപ്പി, സ്പോർട്സ് ഷൂസ്, തോക്കും വാട്ടർ ബോട്ടിലും. സാദാ ഷർട്ടും മുണ്ടും എടുത്തു വന്ന് ഞാനൊരാകവട്ടനും നിങ്ങൾക്ക് അപമാനാ.
1: ഈ സന്നാഹമെല്ലാം നടത്തിയിട്ട് കാട്ടുന്ന ഒരു മുയലിനെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിലാ അപമാനം.
0: ഇതാ ഇവിടുന്ന് പുഴ മുറിച്ച് കടക്കാം. ഈ പാറക്കെട്ടിന്റെ മേലെ കാല് സൂക്ഷിച്ചു വെച്ച് എന്റെ കാല് നോക്കി നടന്നു.

0: ഓഹോ, എന്തൊരു തണുപ്പാവാനെ ഈ വെള്ളത്തിന്. നല്ല ഒഴുക്കുണ്ടല്ലോ. നിങ്ങളുടെ ഡ്രസ്സ് പോലെ തന്നെയുള്ള കുപ്പായിട്ടാ മതിയേനു.
1: എന്റെ ഒരു പാന്റും ക്യാൻവാസ് ഷൂവും നിനക്ക് തരാന്ന് ഞാൻ പറഞ്ഞതല്ലേ?
2: നിന്റെ അടുത്ത് നിന്ന് വാങ്ങിയിടാൻ ചന്ദ്രൻ അഭിമാനക്കുറവല്ലേ?
3: എന്നെ നോക്കിയാട്ടെ, മുണ്ടും മാടിക്കെട്ടി ഹവായ് ചെരുപ്പ് കൊണ്ട് നടക്കുന്ന എനക്ക് ഒരു പ്രശ്നമില്ലല്ലോ.
0: രാഘവട്ടം പണ്ട് കാട്ടിൽ കളിച്ചു വളർന്നല്ലേ.
1: നിങ്ങളുള്ളതാണ് നമുക്ക് ധൈര്യം.
3: നമുക്കിനി ഈ ഇരുട്ടത്ത് ധൈര്യം കിട്ടണമെങ്കിൽ മാതന്റെ ഏറു മാടത്തിലെത്തണം.
4: ഓഹോ,
2: ബ്രഹ്മഗിരി മലകളിലെ മരം കോച്ചുന്ന കാറ്റ് വീശാൻ തുടങ്ങി മക്കളെ.
3: ഈ കാട്ടിൽ എന്തെല്ലാം നടന്നിട്ടുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? പണ്ടെല്ലാം പുഴയിലൂടെ കാട്ടിലേക്ക് നീന്തി വന്ന് പലതും കട്ടുകൊണ്ടുപോകാൻ വരുന്നവരെല്ലാം ആജിയാർ പുഴയിൽ വെച്ച് തന്നെ വെടിവെച്ച് തീർത്തിട്ടുണ്ട്.
1: അവരുടെ എല്ലാ ആത്മാക്കള് ഈ ഇരുട്ടത്ത് നടന്ന് കളിക്കണ്ടാവരാകട്ടാ.
2: നീ ശരിക്കും പേടിച്ചിട്ടല്ലേ മോനെ ഇപ്പൊ ഇങ്ങനെ ചിരിക്കുന്നു?
1: പേടിയ അനക്ക, നമ്മളിനി അതിർത്തിയിൽ പോയി ശത്രുക്കളുടെ മുമ്പില് നെഞ്ചും വിരിച്ച് നിൽക്കേണ്ടവരാന്നുള്ള കാര്യം നീ മറന്നോ?
3: അതിലും വലിയ ശത്രുക്കൾ ഉണ്ട് മോനെ. ഇടാ, നെറ്റിയിൽ വെച്ച ടോർച്ച് ശരിക്കും കത്തുന്നില്ലേ? കോടകുമലയെന്ന് പുലി ഇങ്ങോട്ടും വരലുണ്ടെന്നാ പറയുന്നു. ചുറ്റും നോക്കി നടന്നോളെ. പിന്നെ തോക്കെല്ലാം റെഡിയാക്കി വെച്ചോ മക്കളെ.
0: വെറുതെ പേടിപ്പിക്കല്ലേ രാഘവണ്ണ.
3: എടാ നിക്ക് നിക്കേ, ആയിക്കില്ല, വച്ചുണ്ടാക്കില്ല. നിങ്ങളൊരൊച്ച കേട്ടിനാ, ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ. ഒച്ചുണ്ടാക്കാണ്ട് മെല്ലെ നടക്ക്. ഇപ്പൊ കേൾക്കുന്നില്ലേ? അതാ ആരോ നമ്മുടെ കൂടെ തന്നെ നടക്കുന്നുണ്ട്.
1: ഹെഡ്ലൈറ്റ് ഒന്നും കാണുന്നില്ലല്ലോ.
2: അതന്നെ, ഞാനൊന്നും കാണുന്നില്ല.
0: നമ്മൾ നടത്തം നിർത്തുമ്പോ ഒച്ച നിൽക്കുന്നുണ്ട് അല്ലേ?
5: എല്ലാരും മേലെത്തിയിട്ടില്ലേ? ചെറുതി ചിരിക്കണേ, മുളയെല്ലാം ഇളകിയിട്ടുണ്ട്.
1: നിങ്ങളെ റാന്തല്ലേ തിരിയോ, നമുക്ക് മര്യാദക്കൊന്ന് കാണട്ടെ.
5: നേരത്തെ നിങ്ങളെ ബയ്യില് ഒരു ജീവിണ്ടേനു. അതെ, ഞാളതിനെ നേരിട്ട് കണ്ടിട്ടില്ല. കാട്ടിലോട്ട് ആര് നടന്നാലും അത് ഞാളെ കൂടെ നടക്കൂ. അതിനൊരു പ്രത്യേക മണമുണ്ട്.
1: അത് നമ്മളും ചെയ്യൂല.
5: വേണ്ടാത്ത പണിയൊന്നും ചെയ്താലേ അത് ഉപദ്രവിക്കൂ.
1: അപ്പോ അതിനെ നേരിട്ട് കാണണമെങ്കിൽ വേണ്ടാത്ത എന്തെങ്കിലും പണി ചെയ്യണല്ലേ.
2: ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ തോക്കും തോക്കി പാതിരാക്കി തണുപ്പും കൊണ്ട് നടക്കുന്നത് എന്തെങ്കിലും ഒരു പണിയെടുക്കാനല്ലേ.
1: ഒരു കാര്യം ഞാൻ പറയാം, നാളെ നേരം പുലരുമ്പോൾക്ക് എന്തിനെങ്കിലും ഞാൻ പണിവെച്ചോറപ്പാ.
2: അതെ അതെ, എന്തായാലും ഒന്നിനെ വീഴ്ത്തണം.
3: ഒരു കാട്ടുപന്നിയെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം.
5: കൈക്കോറേ, നിങ്ങളെ മുണ്ടിലതാ ചോര, നിങ്ങൾ അറിഞ്ഞിട്ടില്ല?
0: അയ്യോ ചോര, ഇതെങ്ങനെയാ നിന്റെ കാലിലെന്തോ ഉണ്ട്? അയ്യോ അമ്മേ,
1: ടോർച്ച് വെളിച്ചത്തിൽ നോക്കട്ടെ. അതാ അത് നോക്ക് ചോര, ഇതെന്താ സാധനം?
5: ഇതൊരട്ടയാ, ചോര കുറേ കുടിച്ചിന്, ഞെക്കിയാലും ചാവൂല ഇത്.
0: അയ്യോ അമ്മേ, എത്ര ചോരയാ പോയേ? ഉയ്യന്റമ്മേ,
2: എന്തെങ്കിലും മരുന്നുണ്ടോ മാതാ ഇതിന്?
5: പേടിക്കണ്ട ആയിക്കോറേ, ഞാനിപ്പം താഴെ പോയിട്ട് വരാം. ഇതിനൊരു പച്ച മരുന്നുണ്ട്.
3: നീയല്ലേ പറഞ്ഞു താഴെ ഏതോ ഒരു ജീവി ഉണ്ട്?
5: അതിൻ്റെ ഓണം ഇപ്പോൾ ഉണ്ട്, പക്ഷേ അതന്നെയൊന്നും ചെയ്യൂല. ഞാൻ വേഗം വരാരാവട്ടെ.
1: മോനെ ചന്ദ്ര, ക്ഷീണായി പോയാ. കുറച്ചു നേരം നീ നിവർന്നു കിടക്ക്, മാതം മരുന്നും കൊണ്ട് വരട്ടെ.
2: ചന്ദ്രൻ അട്ടകടിച്ചപ്പോഴേക്കും ബോധം പോയി എന്നാ തോന്നുന്നു. ഇവരിത്ര സാധുവായി പോയല്ലോ.
3: മാതം വന്നു. എന്താ നിന്റെ കയ്യില്?
5: അട്ടകടിച്ചാല് ഇതാ വെക്കണ്ട്. കൈക്കോറ് ഉറങ്ങിപ്പോയോ? കാലി കാണിച്ചാ ഇതാ ഇവിടെ പിടിപ്പിച്ച, പിന്നെ ഒന്നും വേണ്ട. ആ

0: എടാ, സമയം 12 മണി കഴിഞ്ഞല്ലേ. എടോ, നമ്മൾ ഈ ഏറുമാടത്ത് കയറിയിട്ട് 2 മണിക്കൂറായി. മനെ ചന്ദ്ര, എണീക്ക്. ഒരു ചെറിയ അട്ട അടിച്ച നീ ഇങ്ങനെ നീ ക്ഷീണിച്ചുറങ്ങുന്ന.
1: എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണ്ട ഈ കാട്ടിലിറങ്ങിയിട്ട്. പിന്നെ ഈ മച്ചാനിൽ കിടന്നിറങ്ങാനാ നമ്മൾ വന്നത്?
2: കുറച്ചപ്പുറത്തുള്ള ഒരു പുൽപ്പരപ്പിൽ നമ്മളെ കൊണ്ടുപോകാന്ന് മാതൻ സമ്മതിച്ചിട്ടുണ്ട്.
0: ചന്ദ്ര, ഉഷാറല്ലേ? എന്താ, എന്റെ കുപ്പിയിൽ വെള്ളമുണ്ട്, എന്നാ കുടിക്കഞ്ഞു.
2: എല്ലാരും സൂക്ഷിച്ചിറങ്ങിക്കോ. ആ, കുടിക്കണേ. ശ്രദ്ധിച്ചിറങ്ങ്, ശ്രദ്ധിച്ച്.
3: ആ ജീവിന്റെ മണലിലിപ്പ് പോയി, ഇനി ബേജാറാവണ്ട.
2: മാതന്റെ പിന്നാലെ എല്ലാരും ടോർച്ചും കത്തിച്ച് നടന്നു.
4: കാട്ടിനകത്തോട്ട് പോകുന്നേ, തണുപ്പും കൂടി വരുന്നല്ലോ. ഈശ്വര,
0: ചന്ദ്ര, ഇനി പിന്നെ അട്ട കയറാണ്ട് നോക്കിക്കോട്ടാ. നിന്റെ ബാക്കിയുള്ള ചോരയും തീരും.
1: പറഞ്ഞ സ്ഥലത്തേക്ക് എത്രയുണ്ട് മാതാ? ഇനി
3: ഇപ്പത്തു.
2: അതൊരു തുറന്ന പ്രദേശമാണെന്നാ മാതം പറയുന്നത്. അവിടെ മുളകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു തട്ടുണ്ട്.
3: അത് ഏറുമടത്തിനെ കാട്ടിയും പഴയതാരാവട്ടാ. മേൽക്കൂരിയൊന്നുമില്ല, അതിന്റെ മേലിരുന്ന മൃഗങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാണാം.
0: നമുക്കൊരു സ്ഥലത്ത് സ്വൈര്യായിട്ടിരുന്നിട്ട് വെടിവെക്കണോ?
3: കുറ്റിക്കാട് കഴിഞ്ഞേ ഇനി അങ്ങോട്ട് കുറച്ച് തുറന്ന സ്ഥലാ.
0: ഓ, ആകാശത്ത് നീ നിറഞ്ഞ് ചിരിക്കുന്നുണ്ടല്ലേ.
4: മരങ്ങൾ ഒഴിഞ്ഞപ്പോഴാ നിങ്ങൾ എന്നെ കണ്ട് അല്ലേ? അതുകൊണ്ട് ലേശം നിലാവ് കിട്ടിയില്ലേ?
3: ഇതാ മോളേന്റെ തട്ട്. ഇതിന്റെ മേലേക്ക് പിടിച്ചു കയറിക്കോ.
1: ഓ, നമ്മൾ നാലാളും കേറുമ്പോഴേക്ക് ഇതിന്റെ തൂണല്ല ഇളകി കളിക്കുന്നുണ്ടല്ലോ. ഇതെപ്പോഴാ പൊട്ടി വീഴുമെന്നറിയില്ലേ.
3: ഇവിടെ പടിവെക്കായ എത്രയോ കാലമായി അരങ്ങ് വന്നിട്ട്.
2: തോക്കും ലൈറ്റെല്ലാം റെഡിയാക്കി വെച്ചോ. ഏതെങ്കിലും ഒരു നാൽക്കാലി ഈ നിലാവത്ത് വരും. ഇങ്ങനെ ഉയരത്തിലിരിക്കുമ്പോ നമ്മളെ കണ്ണു വെട്ടിച്ച് ഒരു ജീവിക്കും ഇതിലെ പോകാൻ കഴിയില്ല.
0: സമയം കുറയാലോ നമ്മൾ ഇരിപ്പൊടുങ്ങിട്ട്.
5: അതാരോട്ടാ, ആ കുറ്റി കടന്ന് ഒരു മുയലിന്റെ തല പൊന്തി വരുന്നാണ്ട.
1: എന്റെ മോനെ, അലക്കുന്ന ബക്കറ്റിൽ നിന്ന് സോപ്പ് കുമ്പളകൾ വരുന്ന പോലെയാ മുയലുകൾ തുരുതുരാ വരുന്നു.
5: അവര് വരി വരിയായി മമ്മി പമ്മി പുല്ല് മണപ്പിച്ച് വരുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ.
0: ഒച്ചയാക്കല്ല, നമ്മളെ ഹെഡ്ലൈറ്റ് കണ്ടിട്ട് അവര് പകച്ചു നിക്കുന്നുണ്ട്.
5: ഉന്നം പിടിച്ചോ. അവന് പരങ്ങൂല.
1: വിഘ്നേഷേ, പ്ലാറ്റ്ഫോമിന്റെ അറ്റത്തേക്ക് നിരങ്ങി നിരങ്ങി പോവാം നമുക്ക്.
0: അതാ നല്ലത്, അടുത്തു നിന്ന് ഉന്നം പിടിക്കണം. വാ, മെല്ലേ വാടാ.
2: ഇനി നമ്മൾ ഒരുമിച്ച് വെടിവെക്കണം. ആദ്യത്തെ റൗണ്ട് തന്നെ വെടികൊള്ളണം, അല്ലെങ്കിൽ അവർ ഓടിക്കളയും.
0: റെഡി, 1 2.
3: അയ്യോ, പൊട്ടി പൊട്ടി, മുളയെല്ലാം പൊട്ടി.
1: എന്റെ നടു, എന്താപ്പാ? ഓ, നടു നല്ലോണം പറ്റീന്ന് തോന്നുന്നു. ഒന്ന് പിടിക്കടാ, ഇന്നെ കൊണ്ട് കിട്ടിയൊരു പണി.
2: എന്റെ മക്കളെ, വെടിയൊച്ച കേട്ട് മോയലെല്ലാം ഓടിക്കളഞ്ഞു. നമ്മളെല്ലാരും പുല്ലിനും പോണു.
4: മോയന്റെ സ്ഥാനത്ത് നമ്മളായി ഇപ്പൊ പുല്ലിന്റെ അകത്ത്.
3: വെടിയൊച്ച കേട്ട് ഇനി ഒരൊറ്റ മൃഗവും ഈ ഭാഗത്തേക്ക് വരൂല. ഇന്നിനി ഒന്നും നടക്കൂല.
0: ഓ, നല്ലൊരു ചാൻസ് ആയാലും. ആ തല്ലിപ്പൊളി മുളേന്റെ മേലെ കയറിയിട്ട് എല്ലാം കോളായി.
2: പോയത് പോയി, ഇനി രാവിലെ വരെ ഒന്നും നോക്കാനില്ല. നമുക്ക് ഗസ്റ്റ് ഹൗസിൽ പോയി കിടന്നുറങ്ങിട്ട് നാളെ പുലർച്ചെ എന്തെങ്കിലും തടയോ നോക്കാം. വാ, നിരാശപ്പെടണ്ട വിഘ്നേഷേ. എടാ സുന്ദര, വാടാ, നടക്ക്.
6: കുരങ്ങ ദിനം ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ നാടകത്തിൽ ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും: ഡോക്ടർ പി വി ജയരാജ് മട്ടന്നൂർ, ചന്ദ്രൻ, അമൽമണി മട്ടന്നൂർ, രവി, ലീന ജയരാജ് മട്ടന്നൂർ, മേമ, ഷാജി മാലൂർ, വിഘ്നേഷ്, ബാബുരാജ് അയ്യല്ലൂർ, സുന്ദർ, കൃഷ്ണൻ കാഞ്ഞിലേരി, രാഘവൻ, വിനോദ് അയ്യല്ലൂർ, മാതൻ. നാടകരചന ഡോക്ടർ പി വി ജയരാജ് മട്ടന്നൂർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണിശ്ശേരി.
7: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയ

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

there.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: എടാ, നീ എന്നാ ഇങ്ങനെ കൂട്ടിലിട്ട് വെരു കളിക്കും പോലെ കളിക്കുന്നു? എന്നാ നിന്റെ പ്രശ്നോ?
3: എന്റെ കഷ്ടകാലം തുടങ്ങി അത്ര എന്നെ.
2: നീ എന്ത് കഷ്ടകാലത്തിന്റെ കാര്യമായി പറയുന്നു?
3: എല്ല മനുഷ്യ, മീൻ മുറിച്ച ഞാൻ എടിയ നീട്ടി മറിക്കലേ, ബാക്കി വന്ന വേസ്റ്റെല്ലാം ഞാൻ എടിയ കൊണ്ട് കളയല്. ഈ മതിലിന്റെ അപ്പുറത്തല്ലിനുവാ, അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നോലു. ഇനി ഇപ്പൊ എന്നെ കാടിയിടാൻ പറ്റുവാ?
2: അയ്യോ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ. അതിനല്ലേ രണ്ട് റിങ് കമ്പോസ്റ്റ് ഇവിടെ ഉള്ളത്.
1: ഓർക്കുക, അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വം. നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യത്തിന്റെ സംസ്കരണം ഉറപ്പുവരുത്തേണ്ടതും നമ്മൾ തന്നെ.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം, ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
5: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
6: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്,
2: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
6: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
5: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
6: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
6: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
6: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
7: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89

0: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാ എന്റെ ശാന്തെ.
1: യമണി ഇന്നെ തീർക്കണോ? അല്ലപ്പ, കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങൾക്കല്ലോ?
2: എനിക്ക് കിട്ടിയില്ലല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്, ബാങ്കിൽ പോയിട്ട്
1: എന്നാ പോയി നോക്കാം.
2: ഒന്നും കൂടി പോയി നോക്ക്.
1: അല്ല പങ്കെ, ഇന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ, അയ്യല്ലൂരിലെ റേഡിയോയില്.
0: ഓളെ മോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടുണ്ടേലും പോലും റേഡിയോയില്.
2: ഇപ്പൊ നാട്ടിലെല്ലാവർക്കും പാടാൻ പറ്റും പോലും.
1: അതാ വരുന്ന അതിലേക്ക് കൂടി ആ ഒരു ബാഗെല്ലെടുത്തിട്ട്
2: മോളെടുന്ന.
3: ഞാൻ അയ്യല്ലൂരെ റേഡിയോ സ്റ്റേഷനിന്നാ.
0: ഓ, റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങെത്തിയല്ല.
3: നിങ്ങളെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: കേക്കലുണ്ട്, കേക്കലുണ്ട്.
3: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
0: പാട്ട് ഇഷ്ടാന്ന്, പാട്ട് കേക്കലെല്ലാം ഉണ്ട്. പങ്കല്ലാണ് പാടുക.

0: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോൾ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടലി?
1: പങ്കെ വെറുതെ പറയല്ലേ, നീ കഴിഞ്ഞ ആഴ്ച കൂടി പാടുന്ന ഞാൻ കേട്ടു.
0: ഏ, ഞാൻ നാട്ടിക്കുള്ള പാട്ടു അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
2: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടി കൊടുക്കണ്ടേ പങ്കെ?
0: നമുക്ക് പാടാൻ തോന്നില്ലേ രമണി?
2: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാ.
0: ഉച്ചി

0: ആർക്കും ഓർമ്മയില്ല.
1: ഓർമ്മയില്ല, നാട്ടിയെല്ലാം പിടിച്ച് കൊറേ ആയില്ലേ. നമ്മുടെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലാന്നൊന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
0: അതേത് നേരം മുട്ടലും തട്ടലും തന്നെയല്ലപ്പാ, ഇതെത്ര ദിവസമായി തുടങ്ങിയിട്ട്.
2: മോളെ ഈ പങ്കപാടി പാട്ടിപ്പ നമ്മളെ റേഡിയോയിൽ കേൾക്കുക.
3: വേഗം തന്നെ വരെ
0: നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചുതരും നിങ്ങളെ റേഡിയോയില്.
3: ഏച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയോ, വെച്ചു തരാലോ.
0: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്?
3: ഓ പിന്നെ, ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
0: ഓ അങ്ങനെയുണ്ടല്ലേ.
3: വിളിച്ചൊരു പാട്ട് പറ.
2: രമണി, ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ? കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ സാ രാത്രിയാ
3: പെണ്ണാളേ പെണ്ണാളേ
0: പങ്ക് പാടുന്ന ആ പാട്ട് തന്നെ അങ്കെ പാടിക്കൊടുക്കും.

0: പാടാനൊരുങ്ങിക്കോളൂ, പാട്ടു കേൾക്കാനും. നാട്ടിടവഴികളിലേക്ക് ഞങ്ങൾ വരുന്നു, നാട്ടിലെ പാട്ടു തേടി.
1: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
1: അച്ഛന്റെ മുഖത്ത് സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: പാട്ടിഷ്ടങ്ങളുടെ മധുരതീരങ്ങളിലൂടെ സ്നേഹസല്ലാപത്തിന്റെ സംഗീതയാത്ര, ഗാനാസ്വദനത്തിന്റെ നവ്യാനുഭവം, ഗാനലയം, റേഡിയോ മലബാർ 89.6 FM.
5: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: എല്ലാരാമേട്ട, പണിയൊന്നും കഴിയാണ്ട് ഇങ്ങളെങ്ങോട്ടാ ഈ കൈയും കാലും കയറ്റി പോന്ന്?
1: എടോ, എന്റെ വീട്ടിൽ ആരെല്ലോ വന്നിട്ടുണ്ട് പോലും, എന്നോടെന്തല്ലോ ചോദിക്കണം പോലും.
0: നിങ്ങളോടെന്നാ ഈ ചോദിക്കണ്ടേ?
1: അല്ല, പഞ്ചായത്തിന്റെ വക നല്ല കർഷകരുള്ള സമ്മാനം അനക്കാൻ നല്ലപ്പോ കിട്ടീനെ, ചെലപ്പോ അതിനെ പറ്റി ചോദിക്കാനായിരിക്കും. അല്ല, നീ എന്തിനിപ്പിങ് വന്നിനി?
0: എന്റെ കൈപ്പേല് മൊത്തം പുഴുവന്ന് എല്ലാം നശിപ്പിച്ച് അതിനെല്ലാം ഇല്ലാണ്ടാക്ക. നിങ്ങളെ കൈമ്പിൽ കൊറേ സൂത്രപ്പണി ഉണ്ട് എന്ന് പറയുന്ന കേട്ടിനല്ലോ, വല്ല മരുന്നും ഉണ്ടോ നിങ്ങൾ എടുക്ക?
1: എന്റെ സുമതി, ഇപ്പൊ അതൊന്നും പറഞ്ഞു തരാന്റെ നേരം എനക്കില്ല. എനക്ക് അത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. ആ, ചെലപ്പോ ഈനെ പറ്റിയെല്ലാം ചോദിക്കാനായിരിക്കും അവരും വരുന്നുണ്ടാവുക. നിനക്ക് കേക്കണമെങ്കിൽ നീ എന്റെ ചെപ്പ് പോയി.
0: എന്നാ ഞാനും നിങ്ങൾ ഒന്നിച്ച് വരാൻ തോന്നല്ലേ.
2: ഹരിത സമൃദ്ധി.
3: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
4: ആഹാ, അങ്ങനെ പറഞ്ഞ
3: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
4: അതിപ്പ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരേ നമുക്ക്.
3: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
4: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
3: അതെന്താ?
4: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
5: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
6: ചുരികയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വീരാളിപ്പെട്ട് വിധാനത്തോടെ ആർത്തു വിളിച്ച് ശമമടിപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ടുകെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
7: ചിത്രപരിചയം.

0: അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെയും ഇരിക്കാം.
1: അത് ഞാൻ ഉറപ്പിച്ചു.
0: ഇതിനുമുമ്പ് പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.
2: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
3: നരസിംഹമ്മന്നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതം.
2: മറവയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
4: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
2: ചിത്രപരിചയം.
5: കുഞ്ഞുകണ്ണന്റെ മോളല്ലേ?
6: അതെ.
5: എന്താ പേര്?
6: മായ.
2: റേഡിയോ മലബാറിൽ ആഴ്ചതോറും
6: ഇവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
2: മറക്കാതെ കേൾക്കുക. ചിത്രപരിചയം.
7: റേഡിയോ മലബാറിന്റെ ജനപ്രിയ നാടകം നെല്ലിക്കയ്ക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം.
8: മയക്കുമരുന്ന് റാക്കറ്റിനെ തേടിയിറങ്ങിയ രാഘവൻ സാർ കടലിൽ വെച്ച് അവളെ കണ്ടത് ഹൈലി റിസ്ക്കാണ്. മംഗലാപുരം കടലിലാണ് കപ്പൽ. സാറ് റോജയെയും മറ്റൊരാളെയും നാളെ രാത്രി കൊണ്ടുവരും സാറിന്റെ വീട്ടിലേക്ക്. ഞാൻ അറേഞ്ച് ചെയ്തു കൊടുത്ത വീട്ടിലേക്ക്.
7: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
9: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയുമാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.

0: ഇവിടെ കടയൊന്നുമില്ലല്ലോ, പിന്നെന്താ കാറ് നിർത്തിയേ? ഏയ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്?
1: സാർ, മാഡം കുപ്പി പുറത്തേക്ക് എറിഞ്ഞു.
2: ഓ, വലിയ പരിസര സ്നേഹി.
1: നഗരസഭയുടെ ബോട്ടിൽ ബൂത്ത് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോ ഇങ്ങനെ വലിച്ചെറിയുന്നത് തെറ്റല്ലേ സാർ?
0: സോറി സ്നേഹിത, ഐ ആം പ്രൗഡ് ഓഫ് യു.
1: ഇത് എന്റെ ഉത്തരവാദിത്തമാണ് സാർ.
2: ആ കുപ്പി ഇങ്ങ് തന്നേക്ക്, ഞാൻ തന്നെ ആ ബോട്ടിൽ ബൂത്തിൽ ഇട്ടോളാം.
3: എന്റെ വീട് പോലെ തന്നെ എന്റെ നാടും ശുചിയായിരിക്കണം. അപ്പോൾ മറക്കരുത്, വൃത്തിയുള്ള വീടും നാടും നമ്മുടെ ഉത്തരവാദിത്തമാണ്.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.0.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എം ജി ശ്രീകുമാറും ശ്രേയ ജയദീപും ആലപിച്ചൊരു ഗാനം, ചിത്രം 'ഒപ്പം'.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്നേഹസ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം തിരിച്ചറിവ് എന്ന കഥ കേൾക്കാം. രചന സുനിൽ കുമാർ അമ്പലപ്പാറ. അവതരണം ഉഷാ പ്രദീപ് വിളമന.

പൂമുഖത്തെ ചാരുപടിയിൽ ചായക്കോപ്പയും പിടിച്ച് മുറ്റത്തെ മാവൻ ചുവട്ടിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു മാധവൻ നായർ. മുറ്റത്ത് പേരക്കുട്ടി രാഹുൽ വിലകൂടിയ സ്മാർട്ട് വാച്ചിൽ കൈവിരൽ അമർത്തി. വിയർക്കാതിരിക്കാൻ ഫാൻ ഘടിപ്പിച്ച ട്രെഡ്മില്ലിൽ അണച്ചുകൊണ്ട് ഓടുകയാണ്. കയ്യിലെ വാച്ച് 500 സ്റ്റെപ്പ് തികഞ്ഞു എന്ന് ശബ്ദമുണ്ടാക്കിയപ്പോൾ അവൻ ആശ്വാസത്തോടെ കിതച്ചു നിന്നു. ഇത് കണ്ട് ചിരിയടക്കാൻ കഴിയാതെ കാരണവർ മുറുക്കാൻ ചെല്ലം തുറന്നു. എടാ മോനെ രാഹുലേ, ഇങ്ങോട്ട് കയറി വാ. നിന്റെ ആ യന്ത്രം നിർത്തി ഇത്തിരി നേരം ഇവിടെ വന്നിരിക്കെ, കാരണവർ നീട്ടി വിളിച്ചു. രാഹുൽ വിയർപ്പ് തുടച്ച് കയ്യിലെ ഗ്രീൻ ടീ കുടിച്ചുകൊണ്ട് ചാരുപടിയിലേക്ക് ചാരിയിരുന്നു. എന്താ വല്യച്ഛ ഈ നോക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ദിവസവും 500 സ്റ്റെപ്പ് നടക്കണമെന്ന്. കാർഡിയോ വർക്കൗട്ടാണ്. കാരണവർ ഒന്ന് ചിരിച്ച് എന്നിട്ട് വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ചുകൊണ്ട് പറഞ്ഞു, കാർഡിയോയോ? ഓ, എന്തെല്ലാം പേരുകളാ! ഞങ്ങളുടെ കാലത്ത് ഇതിനൊക്കെ ജീവിതം എന്നാണ് പറഞ്ഞിരുന്നത്. നീ ആ ഓടിയ കിതപ്പൊന്ന് അടങ്ങ്, ഞാൻ പഴയൊരു കഥ പറയാം. അല്ലെങ്കിൽ വേണ്ട, ഇന്ന് നീ ജീവിക്കുന്ന ഈ സ്വിച്ച് ലോകത്തിന് മുൻപുള്ള ഞങ്ങളുടെ ലോകം പറയാം. ദാ ആ വടക്കിനയിലെ കിണർ കണ്ടോ? ഇന്ന് നീ കുളിക്കാൻ കയറിയാൽ ബാത്റൂമിലെ സ്വിച്ചിട്ട് പൈപ്പ് തുറക്കും, വെള്ളം ശാന്തമായി തലയിലേക്ക് വീഴും. എന്നാൽ പണ്ട് പുലർച്ചെ 5:30 കപ്പിയും കയറും പാട്ടയും എടുത്ത് കിണറ്റുകരയിൽ നിന്നാലുള്ള പുഴിൽ നീ കണ്ടിട്ടുണ്ടോ? ആ കിണറ്റിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു പാട്ട വെള്ളം കോരിയെടുക്കാൻ തോളിലെ മസിലുകൾ ഒന്നിളകി മറിയണം. കയറ് കൈവെള്ളയിലൂടെ ഉരഞ്ഞു പോകുമ്പോൾ കിട്ടുന്ന ആ എനർജി. കപ്പി കിരുകിരയെ പാട്ടുപാടും. 10 പാട്ട വെള്ളം കോരുമ്പോഴേക്കും ഞങ്ങളുടെ കാർഡിയോ കഴിഞ്ഞിരിക്കും. ഇന്ന് നിങ്ങൾക്ക് വെള്ളം കോരാൻ മോട്ടോർ ഉള്ളതുകൊണ്ട് വയറിലെ മസിൽ മുഴുവൻ കൊഴുപ്പായി അടിഞ്ഞുകൂടുന്നു. അന്ന് മോട്ടോർ കറങ്ങിയത് ഞങ്ങളുടെ കൈകളിലായിരുന്നു മോനെ, രാഹുൽ കൗതുകത്തോടെ കേട്ടിരുന്നപ്പോൾ കാരണവർ തുടർന്നു. ഇനി അടുക്കളയിലേക്ക് വാ. ഇന്ന് നിന്റെ അമ്മയും പെങ്ങളും ദോശയ്ക്ക് മാവെടുക്കാൻ ഫ്രിഡ്ജ് തുറക്കുന്നു, അല്ലെങ്കിൽ മിക്സിയുടെ 1, 2, 3 ബട്ടൺ അമർത്തുന്നു. ശബ്ദം കേൾക്കേണ്ട താമസം മാവ് റെഡി. പണ്ട് അടുക്കളയിലെ ആട്ടുകല്ലിന്റെ മുന്നിലിരുന്ന് ഒരു അരപ്പ് അരച്ചെടുക്കാൻ പെണ്ണുങ്ങൾ പണിപ്പെട്ടത് കണ്ടിട്ടുണ്ടോ? ഒരു കൈകൊണ്ട് കുഴയുടെ തുമ്പ് പിടിച്ച് മറ്റേ കൈകൊണ്ട് ഉഴുന്ന് തള്ളിയിട്ട് അരയ്ക്കുമ്പോൾ സ്ത്രീകളുടെ തോളും കൈകളും എത്ര ഉറപ്പുള്ളതായിരുന്നു. അന്ന് ആർക്കും ജിമ്മിൽ പോകേണ്ടി വന്നിട്ടില്ല. അമ്മായിമാർ ദോശമാവ് അരയ്ക്കുന്ന സ്പീഡ് കണ്ടാൽ ഇന്നത്തെ ജിമ്മിലെ ട്രെയിനർമാർ സല്യൂട്ട് അടിക്കും. അതുമാത്രമോ, പുട്ടിനും അപ്പത്തിനും അരിപ്പൊടി വേണമെങ്കിൽ ഉരലും ഉലക്കയും വരണം. രണ്ടുപേർ എതിരെ നിന്ന് താളത്തിൽ ഉലക്ക താഴേക്കും മേലേക്കും പായിക്കുന്ന ആ കാഴ്ച, അതൊരു കാലമായിരുന്നു മോനെ. ഒരടി പിഴച്ചാൽ കാലിന്റെ പെരുവിരൽ ചമ്മന്തിയാകും. കോൺസെൻട്രേഷനും വർക്കൗട്ടും ഒന്നിച്ചു കിട്ടിയിരുന്ന കാലം. ഇന്നോ കടയിൽ പോയി ഇരട്ട വറുത്ത പുട്ടുപൊടിയുടെ പാക്കറ്റ് വാങ്ങിക്കീറുന്നു. ഒടുവിൽ തിന്നുതീർക്കുന്ന പൊടിയുടെ കൊഴുപ്പ് കളയാൻ നിങ്ങൾ 1000 ഫീസ് കൊടുത്ത് ജിമ്മിൽ പോയി ഇരുമ്പ് തൂക്ക് കട്ടകൾ പൊക്കുന്നു. കാരണവർ പൊട്ടിച്ചിരിച്ചു. രാഹുലിന്റെ മുഖത്ത് ചെറിയൊരു ജാള്യത വിടർന്നു. അവൻ ചോദിച്ചു, അപ്പോൾ പണ്ടത്തെ പുരുഷന്മാരുടെ വ്യായാമം എന്തായിരുന്നു വെല്ലിച്ച? ഞങ്ങൾക്ക് വ്യായാമം എന്നൊരു വാക്കേ അറിയില്ലായിരുന്നു മോനെ. കാരണവർ ഗൗരവത്തിലായി. വെളുപ്പാൻ കാലത്ത് ഉണർന്ന് തോട്ടിൽ പോയി മുങ്ങി നിവർന്ന് പച്ചവെള്ളം തണുപ്പിച്ചു കുടിച്ച് തോളിലൊരു തൂമ്പയും വെച്ചിറങ്ങും. കാളകളെയും കൂട്ടി പാടത്തേക്ക്. ഞങ്ങളുടെ കാൽപാദങ്ങൾ പതിഞ്ഞിരുന്നത് AC മുറിയിലെ റബ്ബർ മാറ്റിലല്ല, കുഴമ്പ് രൂപത്തിലുള്ള നെൽവയലുകളിലെ ചേറിലായിരുന്നു. കാളപൂട്ടും കിളയും നടിയിലും കഴിഞ്ഞ് വൈകുന്നേരം തോർത്തെടുത്തു വന്നിരിക്കുമ്പോൾ കിട്ടുന്ന വിശപ്പും ഉറക്കവും അതിന് തുല്യമായി ഇന്നത്തെ ഒരു 5-star റിസോർട്ടിലെ സൗകര്യത്തിനും നിൽക്കാൻ കഴിയില്ല. കാരണവർ ദൂരേക്ക് വീടുകൾ തിങ്ങി നിറഞ്ഞ പറമ്പുകളിലേക്ക് നോക്കി നെടുവീർപ്പിട്ടു. നോക്ക്, ഇന്ന് നീ കാണുന്ന ആ കോൺക്രീറ്റ് വീടുകൾ നിൽക്കുന്നിടത്തൊക്കെ പണ്ട് പച്ചവിരിച്ച നെൽവയലുകളായിരുന്നു.
ആ വയലുകൾ വെറും നെല്ലുണ്ടാക്കാൻ മാത്രമല്ല സഹായിച്ചിരുന്നത്, പ്രകൃതിയുടെ വലിയ ജലസംഭരണികളായിരുന്നു. മഴവെള്ളം മുഴുവൻ ഭൂമിയുടെ അടിയിലേക്ക് ഊർന്നിറങ്ങി ദാഹം ശമിച്ചിരുന്ന നല്ല ഒന്നാന്തരം നീർത്തടങ്ങൾ. അന്നൊക്കെ വേനലിലും കിണറ്റിൽ ഉറവ വെട്ടിയിരുന്നില്ല. ഇന്നോ വയലുകളെല്ലാം നികത്തി. നമ്മൾ ഫ്ളാറ്റും വില്ലയും കെട്ടിപ്പൊക്കി. മഴ പെയ്യുമ്പോൾ റോഡിലൂടെ വെള്ളപ്പൊക്കം. വേനലായാൽ കുടിവെള്ളത്തിന് ടാങ്കർ ലോറിയുടെ പിന്നാലെ ഓട്ടം. സയൻസും ടെക്നോളജിയും വളർന്നു, സുഖ സൗകര്യങ്ങൾ കൂടി. അതിലൊന്നും എനിക്ക് എതിർപ്പില്ല മോനെ. കാരണവർ സ്നേഹത്തോടെ രാഹുലിന്റെ തോളിൽ തട്ടി. കഷ്ടപ്പാടുകൾ കുറയണം, അത് നല്ലതാണ്. പക്ഷേ സൗകര്യങ്ങൾ കൂടിയപ്പോൾ നമ്മൾ ശരീരത്തെ മറന്നു, പ്രകൃതിയെ മറന്നു. പണ്ട് അധ്വാനം ജീവിത രീതിയായിരുന്നു, ഇന്ന് അതൊരു അധിക ചെലവാണ്. അന്ന് പ്രകൃതിയെ തൊട്ടറിഞ്ഞ് ജീവിച്ചതുകൊണ്ട് മനസ്സിലും ശരീരത്തിലും കാപട്യവും രോഗങ്ങളും കുറവായിരുന്നു. ഇന്ന് കയ്യിലെ സ്മാർട്ട് വാച്ച് നോക്കി ഹൃദയമിടിപ്പ് കറക്റ്റാണോ എന്ന് ആകുലപ്പെടുന്ന നിങ്ങളെ കാണുമ്പോൾ ചിരിയും സങ്കടവും ഒന്നിച്ചാണ് വരുന്നത്. കാരണവരുടെ വാക്കുകൾ കേട്ട് രാഹുൽ ചിന്താക്കുഴപ്പത്തിലായി. അവൻ തന്റെ കൈത്തണ്ടയിലെ സ്മാർട്ട് വാച്ചിലേക്കും വിയർക്കാത്ത തന്റെ ശരീരത്തിലേക്കും പിന്നീട് വടക്കിനയിലെ പഴകി തുടങ്ങിയ കപ്പിക്കിണറിലേക്കും മാറി മാറി നോക്കി. എന്താ മാന് ആലോചിക്കുന്നത്? കാരണവർ കണ്ണിറുക്കി ചോദിച്ചു. ഒന്നുമില്ല വല്യച്ഛ. രാഹുൽ പുഞ്ചിരിയോടെ ട്രെഡ്മില്ലിന്റെ സ്വിച്ച് ഓഫ് ചെയ്തു. നാളെ മുതൽ ഞാൻ ഈ യന്ത്രത്തിൽ ഓടില്ല. പകരം പുലർച്ചെ വടക്കിനിയിലെ കിണറ്റിൽ നിന്ന് വീട്ടിലേക്കുള്ള വെള്ളം ഞാൻ തന്നെ കോരി നിറയ്ക്കാം. ജിമ്മിന്റെ ഫീസും ലാഭിക്കാം, കൈയുടെ മസിലും കൂടും. കൂട്ടത്തിൽ വല്യച്ഛൻ പറഞ്ഞ ആ കാർഡിയോയും നടക്കും. പൂമുഖത്തിരുന്ന് കാരണവർ ഉറക്കെ ചിരിച്ചു. ആ ചിരിയിൽ ഒരു പഴയ തലമുറയുടെ ആരോഗ്യവും പുതിയൊരു തലമുറയുടെ തിരിച്ചറിവും ഒരുപോലെ പ്രകാശിച്ചു നിന്നു.

പ്രിയ ശ്രോതാക്കളെ, സുനിൽ കുമാർ അമ്പലപ്പാറ രചിച്ച തിരിച്ചറിവ് എന്ന കഥയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ഉഷ പ്രദീപ് വിളമന. സർഗജാലകത്തിൽ ഇനിയൊരു ഗാനം കേൾക്കാം. കരുണാകരൻ സി എളയാവൂരിൻ്റെ ഗാനരചനയ്ക്ക് രഘുധമൻ ചേലേരിയുടെ ആലാപനം.

0: స్వాగతం స్వాగతం సుస్వాగతం.
1: കരുണാകരൻ സി എളയാവൂർ ഗാനരചന നിർവഹിച്ച് രഘുത്തമൻ ചേലേരി ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനിയൊരു കഥ കേൾക്കാം. പിറന്നാൾ ദിനം, രചനയും അവതരണവും ഗീതാ ചെങ്ങന്നൂർ.

അച്ഛന്റെ തോളിൽ ഇരുന്ന് ചുറ്റും കൗതുകത്തോടെ നോക്കിക്കാണുന്ന നന്ദന. 3 വയസ്സ് തികയാത്ത കുട്ടി, ആദ്യമായിട്ടാണ് ഉത്സവം കാണുന്നത്. ഇത്രയും ആൾക്കാർ ഒന്നിച്ചുള്ള അമ്പലമൈതാനവും അവിടെ പല ഭാഗത്തായി ഉയർന്നു വരുന്ന പീപ്പിയുടെയും വെടിയുടെയും ഒച്ചയും ആൾക്കാരുടെ ആഹ്ലാദ പ്രകടനവും നിരത്തിവെച്ചിട്ടുള്ള കെട്ടുകാഴ്ചകളും എന്നു വേണ്ട എല്ലാം ആ കുഞ്ഞു കണ്ണുകൾ ആസ്വദിക്കുകയാണ്. ഓരോന്ന് കാണുമ്പോഴും അച്ഛന്റെ കവിളിൽ ഉമ്മകൾ നൽകാൻ അവൾ മറന്നില്ല. അച്ഛൻ ആരോടോ സംസാരിച്ചു നിൽക്കുന്നു. അമ്മ അപ്പുറത്തെ തുളസി ആന്റിയോട് വർത്തമാനമാണ്. വലിയ ഉയരത്തിലുള്ള ഒരു കെട്ടുകാഴ്ച കണ്ട് അവൾ അച്ഛന്റെ തലയിൽ മാന്തിക്കൊണ്ട് ചോദിച്ചു, ഇതെന്താ അച്ഛാ? മൈക്കിന്റെ ഉച്ചത്തിലുള്ള അനൗൺസ്മെന്റ് തുടർന്നുകൊണ്ടിരുന്നു. അതിനിടയിൽ നന്ദനയുടെ ചോദ്യം അച്ഛൻ കേട്ടില്ല. അവൾ വീണ്ടും അച്ഛന്റെ തലമുടിയിൽ വലിച്ചു ചോദ്യം ആവർത്തിച്ചു, മോളെ അതാണ് ഇരട്ടക്കാള. ഇരട്ടക്കാള എന്താ? അവൾ ചോദിച്ചു. മോളിപ്പൊ കാണൂ, വീട്ടിലെത്തുമ്പോ അച്ഛൻ പറഞ്ഞു തരാം. ദേ ഇത് കണ്ടോ? മോളുടെ ശ്രദ്ധ മാറ്റാൻ അച്ഛൻ വലിയൊരു ഭീമനെ കാണിച്ചു. ഭീമൻ, നരസിംഹം, കൃഷ്ണൻ, കൊച്ചു കൊച്ചു തേരുകൾ, കാളകൾ തുടങ്ങിയ കെട്ടുകാഴ്ചകൾ അവൾ അച്ഛന്റെ തോളിലിരുന്ന് കണ്ടു. അങ്ങനെ മുന്നോട്ട് നടന്നവർ മാലയും കുപ്പിവളയും ഒക്കെ വിൽക്കുന്ന സ്ഥലത്ത് വന്നു. അവളുടെ അമ്മ ഒത്തിരി കുപ്പിവളകൾ വാങ്ങി, കുറെ എണ്ണം വാങ്ങി നന്ദുവിൻ്റെ കയ്യിലും ഇട്ടു. അവൾക്കൊത്തിരി സന്തോഷമായി. ആ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു. അപ്പോഴാണ് അവളുടെ ചേട്ടൻ 5 വയസ്സുള്ള ശങ്കർ അമ്മാവനോടൊപ്പം അവിടെ എത്തിയത്. അവൻ്റെ കണ്ണുകൾ കടയിൽ തൂക്കിയിട്ടിരിക്കുന്ന വില കൂടിയ തോക്കിലേക്ക് നോക്കി വാങ്ങിച്ചു കൊടുക്കുവാൻ അമ്മയോട് പറഞ്ഞു. അപ്പോഴേക്കും അമ്മാവനത് വാങ്ങിച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ കെട്ടുകാഴ്ചകൾ കണ്ട് തിരികെ അവർ വീട്ടിലെത്തി. നന്ദന അച്ഛൻ്റെ മടിയിലിരുന്ന് അമ്പലത്തിൽ കണ്ട ഇരത്തക്കാളയെപ്പറ്റി സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഇരത്തക്കാളയോ? ശങ്കർ ചോദിച്ചു. കുഞ്ഞു വർത്തമാനം അമ്മയ്ക്ക് കൗതുകമേറി. എടി, അത് ഇരട്ടക്കാള എന്നാ മോൾ പറഞ്ഞത്, അച്ഛനമ്മയോട് വിശദീകരിച്ചു. അവിടെ കൂട്ട ചിരി ഉയർന്നു. പെട്ടെന്ന് നന്ദന ശങ്കറിന്റെ കയ്യിലെ തോക്ക് തട്ടിയെടുക്കാൻ നോക്കി. ആകെ ബഹളം. അച്ഛ അച്ഛ, ചേട്ടൻ തരുന്നില്ല, വാങ്ങിത്താ അച്ഛ. നന്ദന മോൾ ഉച്ചത്തിൽ കരഞ്ഞു. മോളുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് അമ്മ ലക്ഷ്മിയും മുത്തശ്ശിയും ഉണർന്നു. മോളെ, നന്ദു എന്താ? കണ്ണു തുറന്നവൾ മുറിയിലാകെ നോക്കി. അച്ഛ അച്ഛ, കുഞ്ഞിക്കണ്ണുകൾ ആരെയോ തേടുന്നു. കരയുന്ന കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ അമ്മയും മുത്തശ്ശിയും നന്നയെ പാടുപെട്ടു. മോൾക്കൊന്നര വയസ്സുള്ളപ്പോൾ പതിവ് പോലെ ജോലിക്ക് പോയ ആൾ തിരികെ നേരത്തെ എത്താമെന്നും അന്ന് റിലീസായ പുതിയ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തുവെന്നും പോകാൻ ഒരുങ്ങിയിരിക്കണമെന്നും വിളിച്ചു പറഞ്ഞു. വരുമ്പോൾ ചായയോടൊപ്പം കഴിക്കാനുള്ള അടയുമുണ്ടാക്കി അവൾ കാത്തിരുന്നു. വരേണ്ട സമയം കഴിഞ്ഞു. ലക്ഷ്മി അങ്ങോട്ട് ഫോൺ വിളിച്ചു. ഫോൺ എടുക്കുന്നില്ല. വണ്ടി ഓടിക്കുകയാവും. അവൾ സ്വയം ആശ്വാസം കണ്ടു. ഇടയ്ക്കിടയ്ക്ക് അവൾ വിളിച്ചു നോക്കും. മറുപടിയില്ല. രാത്രിയായി. എങ്ങനെ അറിയാൻ? പറയാതെ എങ്ങും പോവില്ല. കുറച്ചു കഴിഞ്ഞു ഫോൺ ബെൽ കേട്ടപ്പോൾ ഓടിച്ചെന്നെടുത്തു. ചേട്ടാ, എന്താ ഫോൺ എടുക്കാഞ്ഞത്? എത്ര നേരം വിളിച്ചു? അവൾ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. മറുതലയ്ക്കൽ നിശബ്ദം. എന്ത് ചെയ്യണമെന്നറിയാതെ ആ പോലീസുകാരൻ അയാളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി അവളുടെ തീരാ നഷ്ടത്തെ ഒറ്റ വാക്കിൽ അവളോട് പറഞ്ഞു. ലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ഒരുങ്ങിക്കാത്തിരിക്കാൻ പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ എവിടേക്ക് എന്നുപോലും പറയാതെ പോയി. ലക്ഷ്മിയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ കണ്ട നന്ദന പെട്ടെന്ന് കരച്ചിൽ നിർത്തി. അവൾ അമ്മയോട് താൻ കണ്ട കാര്യം പറയാൻ തുടങ്ങി. അമ്പലവും കളിപ്പാട്ടവും കുപ്പിവളയും ഒക്കെ വാങ്ങിയതും ഇരത്തക്കാളയും ഭീമനും കൃഷ്ണനും ഒക്കെ കണ്ടതും നന്ദു അമ്മയോട് നന്നായി പറഞ്ഞു. കുഞ്ഞു ഭിത്തിയിൽ തൂക്കിയിട്ടിട്ടുള്ള ഫോട്ടോയിലേക്ക് നോക്കി. ആ അച്ഛൻ, അതാ അച്ഛൻ. അവളുടെ സന്തോഷം ആ അമ്മ നേരിൽ കണ്ടു. മോൾ കണ്ട സ്വപ്നങ്ങൾ സത്യമാണെന്നറിഞ്ഞവൾ കലണ്ടറിൽ നോക്കി. എവിടെയാണെങ്കിലും
എന്റെ ലക്ഷ്മിയുടെ പിറന്നാൾ ദിനത്തിൽ ഞാൻ എത്തും എന്നും ചേട്ടൻ പറയുമായിരുന്നു. ഓരോ പിറന്നാൾ ദിനവും മറക്കാതെ ഓർത്ത് ആഘോഷമാക്കിയ നാളുകൾ ഇന്നും ഓർത്തെത്തിയിരിക്കുന്നു. തൻ്റെ പിറന്നാൾ, അവൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആരോ അവരുടെ സാമീപ്യം ഇരിക്കുന്ന പോലെ ലക്ഷ്മിക്ക് തോന്നി. എന്തൊക്കെയോ പറയാതെ പറയുന്ന അനുഭവവും അവൾക്കുള്ളിൽ തോന്നലുണ്ടായി. ഒരു തണുത്ത കാറ്റ് അവരെ തഴുകി തഴുകിയിരുന്നു. കാണാത്ത ആ രൂപത്തിൻ്റെ മാറിൽ തലചായ്ച്ചവൾ ആ രാവിലെ

അറിയില്ലൊരേക്കലും പ്രകൃതി തൻ ചലനങ്ങൾ കലിയായി കരയാകെ വീശുമെന്ന്. അറിയില്ലൊരേക്കലും ജീവിത നാടകം മുറിയാതെ പാതിയിൽ പൊലിയുമെന്ന്. അറിയില്ലൊരേക്കലും പ്രകൃതി തൻ ചലനങ്ങൾ

0: ലക്ഷ്മണൻ കുയിലൂർ രചനയും ആലാപനവും നിർവഹിച്ച ലളിതഗാനമാണ് ശ്രോതാക്കൾ സർഗജാലകത്തിലൂടെ ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.
1: റേഡിയോ മലബാറിന്റെ നാടകത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്ത നെല്ലിക്ക തുടർനാടകത്തിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ അഭിനന്ദനം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്ന്.
2: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.

0: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകൾ തുടരുകയാണെന്നും അന്തിമ രൂപമായിട്ടില്ലെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ മ്യൂണിക് ലീഡേഴ്സ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അവർ. രണ്ട് രാജ്യങ്ങളും തമ്മിൽ സമവായത്തിലെത്തിയതായും വ്യാപാര സന്തുലിതാവസ്ഥയ്ക്ക് ഇന്ത്യ അനുകൂലമാണെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ചർച്ചാവേദികളിലൂടെയാണ് കഴിയുകയെന്നും ധനമന്ത്രി അറിയിച്ചു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച അഞ്ചാംഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 2026 അവസാനത്തോടെ വ്യാപാര കരാർ അന്തിമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു രാജ്യങ്ങളും ചർച്ചകൾക്ക് തുടക്കമിടുന്നത്. ചർച്ചകൾ ഈ മാസം 9 വരെ തുടരും. കഴിഞ്ഞ മാസം 18 ന്യൂഡൽഹിയിലാണ് ഇതിനു മുൻപ് ചർച്ചകൾ നടന്നത്. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമെലിൻ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാര നിക്ഷേപം, ശാസ്ത്ര സാങ്കേതിക നൂതന ആശയങ്ങൾ, മൊബിലിറ്റി, സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും ചർച്ച. വൈകിട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിക്കുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ടെൽ അവീവിലേക്ക് പോവുകയായിരുന്ന ഫ്ളൈ ദുബായ് വിമാനം ഇസ്രായേലിലെ വിമാനത്താവളത്തിലോ കെട്ടിടത്തിലോ മറ്റൊരു വിമാനത്തിലോ ഇടിച്ചിറക്കാനായിരുന്നു ഒമാനി സഹ പൈലറ്റിന്റെ ശ്രമമെന്ന് വെളിപ്പെട്ടതായി അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. അറസ്റ്റിലായ പൈലറ്റ് ഹമാം അൽ ഹമാമിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. SIR തീരുമാനങ്ങളുടെ പേരിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി, ജസ്റ്റിസ് വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. മറ്റ് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും സമ്മതമില്ലാതെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിക്കണമെന്നും ഹർജിക്കാർ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ആരെയും ആശ്രയിക്കാതെ സ്ത്രീകൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നാണ് ഗവൺമെന്റിന്റെ സ്വപ്നമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് വനിതാ മത്സ്യത്തൊഴിലാളികൾക്ക് ഷീ സ്കൂട്ടർ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്നും കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി തീരദേശ മേഖലയിലെ കുടുംബങ്ങൾക്ക് തൊഴിലവസരം ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ചടങ്ങിൽ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ മുഖ്യമന്ത്രി കൈമാറി. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായ പാലക്കാട്ട് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്രവിഹിതത്തിന്റെ 5 ഗഡു അനുവദിച്ചു. 428.14 കോടി രൂപയ്ക്കാണ് അനുമതിയായത്. ഇതിന് ആനുപാതികമായി സംസ്ഥാന വിഹിതമായി 424 ഏക്കറിലധികം ഭൂമിയും കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറിയിട്ടുണ്ട്. പാലക്കാട്ട് നിന്നും ഫൈസൽ അലിമുത്ത്.
1: ഇതോടെ പദ്ധതിക്കായുള്ള കേന്ദ്ര സംസ്ഥാന വിഹിതത്തിന്റെ 90% കോർപ്പറേഷന് ലഭിച്ചു കഴിഞ്ഞു. 5 ഗഡുക്കളിലായി ഇതുവരെ 1362.60 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ പദ്ധതിക്കായി അനുവദിച്ചത്. സംസ്ഥാന സർക്കാർ 1313 ഏക്കറിലധികം ഭൂമിയും കൈമാറിയിട്ടുണ്ട്. പുതുശ്ശേരി സെന്ററിൽ 356 ഏക്കറും കണ്ണമ്പറയിൽ 68 ഏക്കറുമാണ് ഏറ്റവും ഒടുവിൽ കൈമാറിയത്. പാലക്കാട് IITയുടെയും തിരുച്ചിറപ്പള്ളി NIT യുടെ നേതൃത്വത്തിൽ അടിസ്ഥാന സൌകര്യ വികസന ഡിസൈൻ തയ്യാറാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്.
0: ഒരു വർഷത്തിനുള്ളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ചരിത്ര അന്വേഷികളെയും സഞ്ചാരികളെയും ആകർഷിക്കും വിധം മുസിരിസ് പൈതൃക പദ്ധതിയെ മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. മുസിരിസിന്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കാണ് സംസ്ഥാന ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. മുസിരിസ് ജലയാനങ്ങളുടെ പ്രവർത്തനോദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൈതൃക വഴികളിലൂടെ നടത്തുന്ന ജലയാത്ര ഏവർക്കും അവിസ്മരണീയമായ അനുഭവമാകുമെന്നും വിഷ്ണുനാഥ് അഭിപ്രായപ്പെട്ടു. നല്ല സിനിമകൾ വിദ്യാർത്ഥികൾക്ക് കാണാൻ അവസരമൊരുക്കുകയാണ് ക്യാമ്പസ് ഫ്ലിക്സ് സിനിമ ക്യാമ്പസുകളിലേക്ക് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. തിരുവനന്തപുരം വഴുതക്കാട് വിമൻസ് കോളേജിൽ പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ സാംസ്കാരിക വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. പട്ടയം കിട്ടുന്നത് ഏതൊരു ഭൂരഹിതന്റെയും സ്വപ്നമാണെന്നും ആ സ്വപ്നം നടപ്പാക്കുകയാണ് UDF ഗവൺമെന്റെന്നും മന്ത്രി KM ഷാജി കാസർകോട്ട് പറഞ്ഞു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലെ ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഉച്ചകഴിഞ്ഞ് കാറടുക്ക ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇടപ്പള്ളിയിൽ സ്പായിൽ ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശി ശ്രീരാജ്, തൃക്കാക്കര സ്വദേശി ജിത്തു മാർട്ടിൻ എന്നിവരാണ് പിടിയിലായത്. സ്പായുടെ മറവിൽ ആവശ്യക്കാർക്ക് യുവതികളെ എത്തിച്ചു നൽകുന്ന സംഘത്തിലെ കണ്ണികളാണ് പ്രതികളെന്ന് പോലീസ് അറിയിച്ചു. ഈ വർഷത്തെ നൊബേൽ പുരസ്കാര പ്രഖ്യാപനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഉച്ചകഴിഞ്ഞ് 3 ഫിസിയോളജി മെഡിസിൻ പുരസ്കാരം പ്രഖ്യാപിക്കും. നാളെ ഉച്ചകഴിഞ്ഞ് ഭൌതികശാസ്ത്ര നൊബേലും മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് രസതന്ത്രത്തിലും ഈ മാസം 8

സാഹിത്യ നൊബേലും പ്രഖ്യാപിക്കും. തൃശൂരിൽ കായികമേളയ്ക്കിടെയുണ്ടായ അപകടത്തിന്റെ കാരണം അപ്രതീക്ഷിതമായി ഉണ്ടായ മഴയും കാറ്റുമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കാലാവസ്ഥാ പ്രവചനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് UDFൽ കൂടിയാലോചനകൾ നടത്തുന്നില്ല എന്ന വിമർശനമുയർത്തിയ കൺവീനർ അടൂർ പ്രകാശ് ഇന്ന് ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെയും AICC നേതാക്കളെയും കണ്ട് ചർച്ച നടത്തിയേക്കും. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. മുതിർന്ന കോൺഗ്രസ് നേതാവും MPയുമായ കെ സുധാകരന്റെ പേരിൽ സാമൂഹ്യമാധ്യമത്തിലൂടെ വ്യാജ പ്രചാരണം നടത്തിയ സംഭവത്തിൽ കണ്ണൂർ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഫേസ്ബുക്കിലൂടെ മുഖ്യമന്ത്രിക്കെതിരെ കെ സുധാകരൻ പറഞ്ഞു എന്ന തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയെന്നാണ് കേസ്. രാജീവ് PR രാജീവ് എന്ന ഫേസ്ബുക്ക് അക്കൌണ്ടിനെതിരെയാണ് കേസ്. അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്ക് കെ സുധാകരൻ പരാതി നൽകിയിരുന്നു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി അധിക ബാച്ചുകൾ അനുവദിച്ചതിൽ അഴിമതി നടന്നതായി മുൻ വിദ്യാഭ്യാസ മന്ത്രി KV ശിവൻകുട്ടി ആരോപിച്ചു. പുതിയ ബാച്ചുകൾ അനുവദിച്ചതിൽ 300 കോടി രൂപയുടെ അഴിമതിയാണ് സംശയിക്കുന്നതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അധ്യാപക നിയമനത്തിന് ഇന്റർവ്യൂ ബോർഡിൽ മന്ത്രിമാരുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തിയത് അഴിമതി നടത്താനാണെന്ന് ശിവൻകുട്ടി ആരോപിച്ചു. ഇവർക്ക് ഇന്റർവ്യൂ ബോർഡിൽ പങ്കെടുക്കാൻ അധികാരമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട്ട് CPIM വിപുലീകൃത ജില്ലാ കമ്മിറ്റി യോഗത്തിന് നാളെ തുടക്കമാകും. പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഏരിയകളിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രതിനിധികളും ബഹുജന സംഘടനാ പ്രതിനിധികളും ഉൾപ്പെടെ 125 പേർ വിപുലീകൃത യോഗത്തിൽ പങ്കെടുക്കും. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ബസലിക്ക തിരുനാളിന് ഇന്ന് കൊടിയേറ്റം. രാവിലെ ബസലിക്ക റക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് കൊടി ഉയർത്തിയതോടെ ഈ മാസം 22 വരെ നീളുന്ന തിരുനാൾ ആഘോഷം ആരംഭിച്ചു. 18 ദിവസമാണ് തിരുനാൾ ആഘോഷം. ആദിമൂലം വെട്ടിക്കോട്ട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പ്രശസ്തമായ ആയില്യ മഹോത്സവം നാളെ. മാവേലിക്കര താലൂക്കിന് പുറമെ കായംകുളം മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. കായംകുളം നഗരസഭ, കൃഷ്ണപുരം, പത്തിയൂർ, കണ്ടല്ലൂർ, ദേവികുളങ്ങര എന്നീ പഞ്ചായത്തുകളിലെ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി നൽകിയത്. ഇന്ത്യ ഉറുഗ്വായ് അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരം നാളെ കൊൽക്കത്തയിൽ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. കേരള ബേക്കേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ബേക്ക് എക്സ്പോ 2026 ആറാം പതിപ്പിന് വെള്ളിയാഴ്ച അങ്കമാലിയിൽ തുടക്കമാകും. 3 ദിവസത്തെ പരിപാടി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 10 ബേക്ക്നെസ്റ്റ് 2026 ദ ഫുഡ്ടെക് ഇന്നൊവേഷൻ പിച്ചക്കത്തോൺ മുഖ്യമന്ത്രി BD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ബേക്കറി ഫ്രൂട്ട് പ്രോസസിംഗ് മേഖലയുടെ ഏറ്റവും വലിയ വ്യാപാര സംഗമങ്ങളിൽ ഒന്നായ ബേക്ക് എക്സ്പോയിൽ 700-ൽ പ്രദർശന സ്റ്റാളുകൾ ഉണ്ടാകും. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ 15 സംസ്ഥാന സമ്മേളനം ഈ മാസം 9 തലശ്ശേരിയിൽ ആരംഭിക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ അറിയിച്ചു. 9 രാവിലെ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് VG അരുൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകൾക്ക് അന്തിമ രൂപമായിട്ടില്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സ്ത്രീകൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നാണ് ഗവൺമെന്റിന്റെ സ്വപ്നമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പാലക്കാട് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്രവിഹിതത്തിന്റെ 5 ഗഡു അനുവദിച്ചു. മുസ്രിസ് പൈതൃക പദ്ധതി പരിഷ്കരിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, തുടർന്ന് കാവ്യസൗരഭം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എൻ സുധാമൺ ടീച്ചർ. 1 മണിക്ക് പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2 മണിക്ക് ഒരു വട്ടം കൂടി ചാരുക്കസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ മുരിക്കഞ്ചേരി കേളുവിന്റെ കഥ കേൾക്കാം. 5 മണിക്ക് മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:20 കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8 മണിക്ക് ചിരിയും ചിന്തയും. 8:30 വായനശാല. ഇതിൽ അഖിൽ പി ധർമ്മജന്റെ ജനപ്രിയ നോവലായ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള നിരൂപണം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ സി എം കല്ലൂർ. തുടർന്ന് നെമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിന്റെ ആസ്വാദന കുറിപ്പ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വൈഗാ സജീവൻ വെള്ളിയാമ്പറമ്പ്. 9:00 കെ ബാലൻ നമ്പ്യാരൻ സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ നാട്ടിലെ പാട്ട്. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സ്വന്തം മകനായി സ്നേഹിച്ച ഹതിരതൻ എന്ന അച്ഛനെ സമ്മാനിച്ചതിന് മഹാറാണി കുന്തിദേവിയോട് ഈ മകൻ കടപ്പെട്ടിരിക്കുന്നു.
1: അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഉണ്ണികൾക്ക് മുത്തം നൽകാൻ ജനവേജയ അച്ഛനു പകരം നീ വേണം. ഇനി
2: നാടകാസ്വാദകർക്ക് മുന്നിൽ റേഡിയോ മലബാറിന്റെ രംഗവേദി ഉണരുകയാണ്.
3: തൃപ്തിയായില്ലേ നിനക്ക്? നിന്റെ ആഗ്രഹം പോലെയെല്ലാം നടന്നില്ലേ? നീയാണ്, നിന്റെ ശാപമാണ് എന്നെ വിധവയാക്കിയത്. എന്തൊരു വിധിയാണിത്!
4: കരങ്ങളിൽ വിഫലമാം സ്വപ്നങ്ങൾ.
2: നാടകങ്ങൾ, നാടക ഗാനങ്ങൾ.
5: ഒരു മകനെ പോലെ സ്നേഹിച്ചതല്ലേ എന്ന് ആ മനസ്സിന് മുറിവേൽപ്പിച്ച് ഈ മകനോട് ക്ഷമിച്ചു.
6: ക്ഷമിക്കാൻ മാത്രം നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ മകനെ.
2: ഒരാഴ്ച, ഒരു മണിക്കൂർ.
3: വെറുപ്പാണ്, വെറുപ്പാണ് നിങ്ങളോട് എനിക്ക്. വെറും വെറുപ്പ്.
2: വാചികാഭിനയത്തിന്റെ വാതായനങ്ങളിൽ നാടകാവതരണത്തിന്റെ ശ്രവ്യാനുഭവം നാടകനേരം.
7: നാട്ടുവിശേഷം. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ഈ മാസം 8-ാം തീയതി വരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് തിരുവനന്തപുരം മൃഗശാലയിലും അക്വേറിയത്തിലും പ്രവേശനം സൗജന്യമായിരിക്കും. ബ്രണ്ണൻ അല സുവനീർ ഈ മാസം 3-ാം വാരം ബ്രണ്ണൻ കോളേജിൽ വച്ച് പ്രകാശനം ചെയ്യും. എരമം എരമത്തപ്പൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം ഈ മാസം 11-ാം തീയതി മുതൽ 21-ാം തീയതി വരെ നടക്കും. കേരള ലോകായുക്ത ഈ മാസം 13-ന് രാവിലെ 10 മണിക്ക് കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും 14-ാം തീയതി രാവിലെ 10 മണിക്കും 15-ാം തീയതി രാവിലെ 10:30 കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും ക്യാമ്പ് സിറ്റിംഗ് നടത്തും. തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററും മുഴക്കുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രവുമായി സഹകരിച്ച് നടത്തുന്ന 4-ാമത് കോട്ടയത്ത് തമ്പുരാൻ കഥകളി ഉത്സവം ഈ മാസം 9-ാം തീയതി വരെ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടക്കും. എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ 9:30 വരെയാണ് കഥകളി. വേളം പൊതുജന വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നാടകാചാര്യൻ ഒ മാധവൻ സ്മാരക നാടകോത്സവം നവംബർ മാസം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ വേളം പൊതുജന വായനശാല ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗം ഈ മാസം 15-ാം തീയതി പകൽ 11 മണിക്ക് കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.

0: അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹിയിൽ ആചാരപരമായ സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പശ്ചിമബംഗാളിൽ ഉഡാൻ പദ്ധതി പ്രകാരം 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കാനുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ഇന്ത്യ കാനഡ 5-ാം ഘട്ട ചർച്ചകൾക്ക് ഇന്ന് ഒറ്റാവയിൽ തുടക്കം. കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് എത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹി രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുത്തു. മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി സ്വിസ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അദ്ദേഹത്തിന്റെ ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ സ്വിസ് പ്രസിഡന്റ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൽ എത്തി പുഷ്പചക്രം സമർപ്പിച്ചു. ഇന്ത്യയും കാനഡയും തമ്മിൽ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് കാനഡയിലെ ഒറ്റാവയിൽ ആരംഭിക്കും. ഈ വർഷം അവസാനത്തോടെ വ്യാപാര കരാർ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചർച്ച. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ കാനഡ ഉഭയകക്ഷി ചരക്ക് വ്യാപാരം 8.66 ബില്യൺ US ഡോളറിൽ എത്തിയിരുന്നു. ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വ്യാപാര സന്തുലിതാവസ്ഥ ഇന്ത്യയ്ക്ക് അനുകൂലമാണെന്നും ന്യൂഡൽഹിയിൽ നടന്ന മ്യൂണിക് ലീഡേഴ്സ് മീറ്റിംഗിൽ ധനമന്ത്രി അറിയിച്ചു. വിശദമായ ചർച്ചകൾ ആവശ്യമായി വരുന്ന ഈ കരാറിൽ ഇരുപക്ഷവും ചർച്ചകളിൽ നിർണായക ഘട്ടത്തിലെത്തിയിട്ടുണ്ടെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പ്രാദേശിക അഖണ്ഡതയ്ക്കും വെല്ലുവിളി ഉയർന്നപ്പോൾ ഇന്ത്യയ്ക്കൊപ്പം നിന്ന രാജ്യമാണ് റഷ്യയെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് അടുത്തുള്ള സൈനിക ഭരണകൂടത്തെ പിന്തുണച്ച സമയത്തും ഇന്ത്യ റഷ്യ ബന്ധം മികച്ചതായിരുന്നുവെന്നും ശ്രീ എസ് ജയശങ്കർ വ്യക്തമാക്കി.
2: For us, Russia and Soviet Union before that was a country that stood by us in many ways when our security, when our territorial integrity was under threat. And at a time when much of the world preferred backing a military regime next to us, Russia was a country with which our relations were very good, and it has, you know, we are obviously shaped in many ways by that legacy.
1: 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. 2017-ലാണ് അദാലത്തുകൾക്ക് തുടക്കമിട്ടത്. ഇതുവരെ 20,676 പരാതികൾ പരിഹരിച്ചു. അസമിലെ ദിബ്രുഗഡിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ബോഗിബീൽ ടെർമിനലിൽ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഓൺലൈനായി പങ്കെടുക്കും. അസം പെട്രോകെമിക്കൽസ് ലിമിറ്റഡിൽ നിന്നുള്ള മെഥനോളുമായി ബംഗ്ലാദേശിലെ ധാക്കയിലുള്ള പങ്കോൺ തുറമുഖത്തേക്കാണ് യാത്ര. പശ്ചിമബംഗാളിൽ പ്രാദേശിക വ്യോമ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കും. ഉഡാൻ പദ്ധതി പ്രകാരം പുതിയ വിമാനത്താവളങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. കേന്ദ്രമന്ത്രി K രാമമോഹൻ നായിഡു, മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൊൽക്കത്തയിൽ വെച്ചാണ് കരാർ ഒപ്പിടുന്നത്. സൂപ്പർ കമ്പ്യൂട്ടിംഗ് രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ദൌത്യത്തിന് കീഴിൽ ഇന്ത്യ പ്രത്യേക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുത്തതായി കേന്ദ്ര സർക്കാർ. സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ രൂപകൽപ്പന, വികസനം, നിർമ്മാണം, സിസ്റ്റം സോഫ്റ്റ്വെയർ, പ്രത്യേക ആപ്ലിക്കേഷനുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയിൽ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഏകദേശം 4,500 കോടി രൂപ ചെലവിൽ 2015 ഏപ്രിലിലാണ് ദൌത്യം ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തെക്കുറിച്ചാണ് ഇന്ന്. രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതികളിൽ ഒന്നാണ് നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം. പ്രതിവർഷം 12 ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷി നിലവിൽ വിമാനത്താവളത്തിനുണ്ട്. 2026 മാർച്ച് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു. വികസിത ഇന്ത്യയ്ക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഈ വിമാനത്താവളം സുപ്രധാന പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു.
4: देश का सबसे बड़ा प्रदेश आज देश के सबसे अधिक इंटरनेशनल एयरपोर्ट्स वाले राज्यों में से एक हो गया है. ये एयरपोर्ट पश्चिमी उत्तर प्रदेश के किसानों, छोटे और लघु उद्योगों, यहां के नौजवानों के लिए अनेक नए अवसर लेकर आने वाला है.
1: പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണവുമായി എന്തുകൊണ്ട് സഹകരിക്കുന്നില്ലെന്ന് PSCയോട് ഹൈക്കോടതി. നോട്ടീസ് നൽകിയിട്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അടുത്ത നടപടിയെടുക്കണമെന്ന് സർക്കാരിനോട് കോടതി നിർദ്ദേശം നൽകി. പരീക്ഷയിലെ ചോദ്യങ്ങൾ മൂല്യനിർണയം നടത്താതിരുന്നത് ക്ലറിക്കൽ പിഴവാണെന്ന് പറയാനാവില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. വിശദവാദത്തിനായി കേസ് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഷീ സ്കൂട്ടർ വിതരണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ തുറമുഖ നഗരമായി മാറ്റുന്നതിന്റെ ഭാഗമായി തീരദേശ മേഖലയിലുള്ളവർക്ക് തൊഴിലവസരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്ത്രീകൾ സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന സർക്കാരിന്റെ ലക്ഷ്യത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും ശ്രീ VD സതീശൻ വ്യക്തമാക്കി. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ മറാത്ത്വാഡ, വിദർഭ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങിയേക്കുമെന്നും സൂചനയുണ്ട്. ഉത്തരാഖണ്ഡ്, തെലങ്കാന, ലക്ഷദ്വീപ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഫ്ളൈ ദുബായ് വിമാനം റാഞ്ചാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് വിമാനം മരുഭൂമിയിലേക്ക് ഇടിച്ചിറക്കാൻ ഒമാനി സഹ പൈലറ്റ് ശ്രമിച്ചതായി ഇറ്റാലിയൻ പത്രമായ കൊറിയർ ഡെല്ലാ സെറ റിപ്പോർട്ട് ചെയ്തു. ഒമാനി സഹ പൈലറ്റ് ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ആക്രമിച്ച് വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം ഇസ്രയേലിലെ ടെൽ അവീവിലുള്ള കെട്ടിടത്തിൽ ഇടിച്ചുകയറ്റാനാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നും പത്രത്തിൽ പറയുന്നു. ഈ ലക്ഷ്യം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് മരുഭൂമിയിലേക്ക് വിമാനം ഇടിച്ചിറക്കാൻ തീരുമാനിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 102 പോയിന്റ് ഉയർന്ന് 72,012 നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 22,455 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 ഗ്രാമിന് 13,675 ഇന്നത്തെ വില. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധി ഉൾപ്പെടെ ഒഴിവാക്കി ആകെ 9 ദിവസം സമ്മേളിക്കും. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഒക്ടോബർ 26 നടക്കും. ഈ മാസം 29 ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹിയിൽ ആചാരപരമായ സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പശ്ചിമബംഗാളിൽ ഉഡാൻ പദ്ധതി പ്രകാരം 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കാനുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ഇന്ത്യ കാനഡ 5th ചർച്ചകൾക്ക് ഇന്ന് ഒറ്റാവയിൽ തുടക്കം. കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യ ഗാനം കേൾക്കാം. അടിവേരുകൾ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയാലപിച്ച ബിച്ചു തിരുമലയുടെ ഗാനം. ശ്യാമാണ് സംഗീതമൊരുക്കിയത്.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? അവിടെ നിന്ന് പ്രശ്നമുണ്ടോ?
2: അവിടെ നിന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന
1: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ടു.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവൻ നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: അടുത്ത ഗാനം സത്യൻ അന്തിക്കാട് ചിത്രമായ ടി പി ബാലഗോപാലൻ എം എ എന്ന ചിത്രത്തിൽ നിന്നാണ് യേശുദാസാണ് ഗാനം ആലപിക്കുന്നത്. ഗാനരചന സത്യൻ അന്തിക്കാട്, സംഗീതം എ ടി ഉമ്മർ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: കേൾക്കാം യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം. MD രാജേന്ദ്രന്റെ ഗാനരചന, ജെറി അമൽദേവിന്റെ സംഗീതം. ചിത്രം അറിയാതെ.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140072590250018.
2: കുളമ്പടികൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. കൃഷ്ണചന്ദ്രനും എൻ ലതികയുമാണ് ഗാനം ആലപിക്കുന്നത്. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾ, ഗുണാസിംഗിന്റെ സംഗീതം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി. സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: കെ ജി മാർക്കോസും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയാണ് വരികൾ എഴുതിയത്, ശ്യാമാണ് സംഗീതമൊരുക്കിയത്. ചിത്രം ഇതിലെ ഇനിയും വരൂ.

0: Stitchwell, Boutique and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
0: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
2: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: ഫോൺ 9961004648,
2: 9656948321.
3: അടുത്ത ഗാനം ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്ന ചിത്രത്തിൽ നിന്ന് യേശുദാസാണ് ഗാനം ആലപിക്കുന്നത്. പൂവച്ചൽ ഗാദറാണ് ഗാനരചന, ജെറി അമൽദേവിൻ്റെ സംഗീതം.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: സുഗമോ ദേവി എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗാനമാലപിക്കുന്നു യേശുദാസ്. ഒ എൻ വി കുറുപ്പാണ് ഗാനരചന, രവീന്ദ്രന്റെ സംഗീതം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: കേൾക്കാം നിമിഷങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. യേശുദാസാണ് ഗാനം ആലപിക്കുന്നത്. രചന പി ഭാസ്കരൻ, സംഗീതം MB ശ്രീനിവാസൻ.

0: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: നമുക്ക് പാർക്കാൻ മുന്തിരിത്തൊപ്പുകൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പാണ് ഗാനരചന. ജോൺസന്റെ സംഗീതം. ആലാപനം യേശുദാസ്.

0: എന്താണോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്?
1: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനും.
0: അതുകൊണ്ട് നമുക്കൊരു ധൈര്യമല്ലേ.
1: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
0: ഇനിയിപ്പന്ന ചെയ്യ.
1: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
0: എല്ലാ കാര്യത്തിനും നമ്മള് കൂടെ വേണ്ടി വരൂലേ.
1: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലില് നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
0: നീ പറഞ്ഞതാ ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
3: യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം, ബിജു തിരുമലയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം, ചിത്രം, ഗീതം,

0: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-400, 7229-000-18.
1: ഇലഞ്ഞിപ്പൂക്കൾ എന്ന ചിത്രത്തിലെ ഗാനം ചിത്രയാലപിച്ച ഗാനം മധു ആലപ്പുഴയാണ് രചിച്ചത്. കണ്ണൂർ രാജന്റെ സംഗീതം.

0: ഇന്നത്തെ പ്രിയരാഗം ചലച്ചിത്രഗാനങ്ങൾ ഇവിടെ സമാപിക്കുന്നു.
1: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ചാരുകസേര ഒരു വട്ടം കൂടി.
3: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി,
1: ഓ,
0: നമുക്ക് കഥയറിയാൻ പോണ്ടേ?
1: വേണം.
0: കഥയറിയാനും കേൾക്കാനെല്ലാം താല്പര്യമില്ലേ?
1: എന്താ അങ്ങനെ ഒരു ചോദ്യം?
0: അല്ല, ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ചോദിച്ചതാന്ന്.
1: കഥ കേൾക്കാനായിട്ട് ഇരുന്നതാ.
0: ഓ, നമുക്ക് മാഷടുത്ത് പോവാ.
1: ആ, ഇന്ന് പോകുന്നതിന് മുന്നേ കഥ നമുക്ക് തന്നെ പറഞ്ഞു കൊടുക്കാം.
0: എന്തേ?
1: അതായത് കേളുവിനെ പറ്റി പറഞ്ഞു തരുമോന്ന് ഒരാളെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി.
0: ഏതാ കേളു? ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്.
1: എവിടെ കേട്ടത്?
0: ഏതോ ഒരു സിനിമയിലാണെന്ന് തോന്നുന്നു.
1: ആ,
0: സിനിമയിലില്ലേ മുരിക്കഞ്ചേരി കേളു?
1: ഉണ്ട്. ഉറുമിയിൽ കേളു നായർ.
0: അദ്ദേഹത്തെ കുറിച്ചാ കേൾക്കേണ്ടത്?
1: അതെ.
0: അതെന്താ എനിക്ക് ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ കാരണം?
1: എനിക്ക് തോന്നിയതല്ല, എന്നോടൊരാൾ പറഞ്ഞതാ.
0: ഇദ്ദേഹത്തെ കുറിച്ച് തന്നെ അറിയാം. അപ്പൊ മാഷോട് ചോദിക്കാ. മാഷേ,
2: കഥ പറയണമല്ലേ?
0: അതെ, കഥയുടെ വിഷയം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മാഷേ.
2: ഉണ്ടോ? അത് സൗകര്യമായല്ലോ അല്ലേ.
1: അതെ,
2: എന്താണ് വിഷയം?
1: കേളു.
2: കേളു?
1: ആ,
2: കേളു.
1: മുരിക്കഞ്ചേരി കേളു നായർ.
2: മുരിക്കഞ്ചേരി കേളു നായർ. എവിടുന്ന് കിട്ടി ഇദ്ദേഹത്തെ?
1: ഒരാള് ചോദിച്ചതാ മുരിക്കഞ്ചേരി കേളുവിന്റെ കഥ പറയൂന്ന്.
0: മാഷേ, ഈ ചാരികസേര ഉപയോഗിച്ചിട്ട് ബിസിനസ് ആക്കാനുള്ള ഒരു ഇതുണ്ട്, നീക്കങ്ങൾ ഉണ്ട് കേട്ടോ അശ്വിനിക്ക്.
2: ആണോ?
0: ആ,
2: അതെങ്ങനെയാണ്?
0: അതായത് അവരാവശ്യപ്പെട്ട കഥകള് മാഷോട് വന്ന് പറയും. അപ്പൊ മാഷ് എന്താക്കു, ഈ കഥ പറയും. അപ്പൊ അതൊരു ബിസിനസ് ആയില്ലേ?
2: അത് കേട്ടിട്ട് അശ്വിനി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും.
0: പറഞ്ഞു കൊടുക്കും.
2: അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അവരോട് എന്തെങ്കിലും അല്പം ദ്രവ്യങ്ങൾ
0: വാങ്ങും.
2: ഏതായാലും കഥ അങ്ങനെ ഒരാളെന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ പടരട്ടെ. എന്തായാലും ഇനി കേളു നായരെ കുറിച്ച് എന്താണ് നമുക്ക് ആമുഖമായിട്ട് അറിയാ, അത് പറയും.
1: ഉറുമി സിനിമ.
2: ആ,
1: പൃഥ്വിരാജ്
2: ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ഉറുമി സിനിമ ഒരു ചരിത്ര സിനിമയാണ്. പക്ഷെ അതിൽ ഒരുപാട് അതിശയോക്തികളുണ്ട്. യാഥാർത്ഥ്യവുമായിട്ട് പല തലങ്ങളിലും അകലം പാലിച്ചിട്ടുണ്ട് അത് സിനിമ. അങ്ങനെയല്ല മുരിക്കഞ്ചേരി. നമുക്ക് ഈ മുരിക്കഞ്ചേരി ഒക്കെ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന ആളുകളാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ്. അപ്പൊ അത്തരം ആളുകളെ കുറിച്ചുള്ള കഥ നമ്മൾ എങ്ങനെയാണ് അറിയാം?
1: വടക്കൻ പാട്ട്.
2: അതെ, വടക്കൻ പാട്ടുകളിലൂടെ. നമ്മൾ തച്ചോളി ഉദയനും ആരോമിൽ ചേകവിന്റെ ഒക്കെ കഥ നമ്മൾ കേൾക്കുന്നത്
0: വടക്കൻ
2: പാട്ടുകളിലൂടെയാണ്. ഈ വടക്കൻ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്താണ്? അതൊന്നും എഴുതപ്പെട്ടതല്ല, വാമൊഴിയാണ്. ആരാണത് പാടുക?
1: പാണന്മാര്.
2: പാണന്മാരുടെ ഒരു സമൂഹം അല്ലെങ്കിൽ സമുദായം തന്നെ പാട്ടുകൾ ചമയ്ക്കുകയും പാടുകയും ചെയ്യും. അവിടെയൊന്നും കടലാസിന്റെയോ പേനയുടെയോ ആവശ്യമില്ല. അത് പുതിയ കാലത്ത്, പഴയ കാലത്താണെങ്കിൽ ഓലകളോ എഴുത്താണികളുടെ ഒന്നും ആവശ്യമില്ലാതെ പാടിപ്പാടി ഹൃദിസ്ഥമാക്കും. അപ്പം അങ്ങനെ അതിൽ പല കൂട്ടിച്ചേർക്കലുകളും അതുപോലെ വെട്ടിച്ചുരുക്കലുകളും ഒക്കെ ഉണ്ടാവും. ചരിത്രം മെല്ലെ മെല്ലെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും ഈ പാണന്മാരുടെ ഈ കഥാകഥനത്തിലൂടെ. പാണന്മാർ പറഞ്ഞ കഥകൾ ബേസ് ചെയ്തുകൊണ്ട് കുറെ ചാരികസേലകൾ പറഞ്ഞിരുന്നു അല്ലേ? തച്ചോളി ഉദയനെ കുറിച്ച് പറഞ്ഞു. ഉണ്ണിയാർച്ചനെ കുറിച്ച് നമ്മൾ രണ്ട് എപ്പിസോഡുകളിലായിട്ട് പറഞ്ഞു. അതൊക്കെ തോറ്റം പാട്ടുകളിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ഫോക്കൽ

0: ോ അല്ലെങ്കിൽ നാടോടി കലകളുടെ ഒരു പ്രധാനപ്പെട്ട ഈടുവയ്പ്പാണ് ഈ തോറ്റം പാട്ടുകളും വടക്കൻ പാട്ടുകളും തെക്കൻ പാട്ടുകളും പയ്യന്നൂർ പാട്ടുകളും ഇങ്ങനെ പലതരത്തിൽ പാട്ടുകളുണ്ട്. ഇപ്പം നമ്മൾ നാട്ടിപ്പാട്ട് അല്ലേ, എന്താണ് നാട്ടിപ്പാട്ട് എന്ന് പറഞ്ഞാൽ? ഞാറ് നടുമ്പോൾ സ്ത്രീകൾ പാടുന്ന പാട്ടാണ്. അതിൽ വീരഗാഥകളായിരിക്കും, ഈ തച്ചുള്ളിപ്പാട്ട് പോലത്തെ വീരഗാഥകളായിരിക്കും. നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പാട്ടുകളുണ്ട്. ഈ പൊരിപ്പാട്ട് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ഞാറ് പൊരിക്കുമല്ലോ നമ്മൾ, ഞാറ്റടിയിൽ നിന്ന് ഞാറ് പൊരിച്ചിട്ട് ആ ഞാറ് പൊരിക്കുന്ന സമയത്ത് പാടുന്ന പാട്ടാണ് പൊരിപ്പാട്ട്. അതുപോലെ കളപ്പാട്ടുണ്ട്, കള പറിക്കുന്നത്, കളത്തെന്ന് പറയുന്നത്. കളമ്പാട്ടുണ്ട്, കളപ്പാട്ടുണ്ട്. കള പറിക്കുമ്പോൾ, അതായത് നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ തൊഴിലിനും പാട്ടുണ്ടായിരിക്കും. ആ പാട്ടുകളെല്ലാം പറയുന്ന ഇതിവൃത്തം, കഥകൾ എന്താണ്? അവരുടെ പൂർവികർ അതിലൂടെ പാടിപ്പാടി പകർന്നു വന്ന പഴയ വീരകഥകളാണ്. ഉണ്ണിയാർച്ചയും ഉദയനനും അതുപോലെ ആരോമലും അങ്ങനെ പല പല ആളുകളായിരിക്കും. അക്കൂട്ടത്തിൽ ഒരാളാണത് മുരിക്കൻ ചേരിക്കേളു നായർ. അപ്പം ഇത് ഒരുപാട് കാലത്തിന് ശേഷമുള്ള പാട്ടുകൾ, ചിലർ അത് എഴുതി വെക്കാൻ തുടങ്ങി. കുറച്ച് സമാഹരിക്കാൻ താല്പര്യമുള്ള ഗവേഷകരൊക്കെ, പണ്ഡിതന്മാരൊക്കെ എഴുതി വെക്കാൻ തുടങ്ങി. ഈ രേഖപ്പെടുത്തപ്പെട്ട പാട്ടുകൾ സമാഹരിച്ച നമ്മുടെ ആളുകൾ പലതും വിദേശീയരാണ്. മലബാറിൽ ആദ്യത്തെ കലക്ടർ ഉണ്ടല്ലോ നമ്മുടെ വില്യം ലോഗൻ, അദ്ദേഹം തൻ്റെ മലബാർ മാനലിൽ ആരോമൽ ചേകവിൻ്റെ അങ്കപ്പുറപ്പാടും തച്ചോളി പാട്ടൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഓഫീസർ പേഴ്സി മാക്വീൻ എന്ന ഒരു യൂറോപ്പുകാരൻ, അദ്ദേഹം പറഞ്ഞത് 1913 നൂറ് കൊല്ലത്തിന് മുൻപാണ്, തലശ്ശേരിയിലെ ഒരു അടിയേരി കുഞ്ഞിരാമൻ എന്ന ഒരാളുടെ നാട്ടുകാരൻ്റെ സഹായത്തോടുകൂടി ഒരുപാട് പാട്ടുകൾ സമാഹരിച്ചു. ഇന്ന് നമുക്കത് കുറേ ലഭ്യമാണ്. ഇപ്പോൾ MV വിഷ്ണു നമ്പൂതിരിയും മറ്റൊക്കെ പാട്ടുകൾ, ഒരുപാട് ആളുകൾ പാട്ടുകൾ രേഖപ്പെടുത്തിയിട്ട് അതിൻ്റെ അച്ചടി രൂപം നമുക്ക് ലഭ്യമാണ്. അപ്പം ഇത്തരം പാട്ടുകളിലൂടെ ഇതിൽ വിരിഞ്ഞൊരു കഥയാണ് ആരുടേത്? മുരിക്കൻ ചേരി കേളു നായർ. തീർച്ചയായിട്ടും വടക്കൻ പാട്ടിൽ നായകനാകണമെങ്കിൽ അദ്ദേഹം ധീരോദാത്തനായിരിക്കും അല്ലേ, അതുപോലെ വലിയ പടനായകനായിരിക്കും. വ്യക്തിപരമായ ആവശ്യത്തിനപ്പുറത്തേക്ക് നാടിൻ്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരാളൊക്കെ ആയിരിക്കും. ഉദയനായാലും ആരോമലാണെങ്കിലും അവർക്കൊക്കെ ഒരു വീരപരിവേഷമുണ്ടല്ലോ. പക്ഷെ മുരിക്കഞ്ചേരി കേളുവിൻ്റെ കഥ കേൾക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു വീരപരിവേഷമല്ല ഉള്ളത്, അല്പം ചതിയൻ്റെ പരിവേഷം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ മുരിക്കഞ്ചേരി അങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നും അല്ലെന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്താണ്? പാണന്മാരെ ചമക്കുന്ന പാട്ട് പലപ്പോഴും ആർക്കു വേണ്ടിയായിരിക്കും? MT വാസുദേവൻ നായർ വടക്കൻ വീരഗാഥ എന്ന തൻ്റെ തിരക്കഥയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്, പാണന്മാർ പതിവായി പോകുന്ന വീടുകൾ പുത്തൂരം വീടും ആറ്റുമണമ്മലൊക്കെയാണ്. മികവിൽ മികച്ചേരിയിലൊക്കെ പോകും, ഇളന്തളർ മഠത്തിലേക്ക് പോകൂല. എന്തുകൊണ്ട്? അവിടെ ദാരിദ്ര്യമാണ്, അവിടെ വരുമാനമില്ലാത്ത ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനാണ് ചന്തു. അപ്പൊ പാണന്മാർ അവരുടെ മടിശീലയിലേക്ക് നാണ്യങ്ങളും ധാന്യങ്ങളും നിറയാൻ എവിടുന്ന് പറ്റും അവിടത്തേക്ക് പോകും, അവരെക്കുറിച്ച് അപദാനങ്ങൾ പാടും. അതുപോലെ മുരിക്കഞ്ചേരി കേളുവും അങ്ങനെ അല്പ ദാരിദ്ര്യമൊക്കെ അനുഭവിച്ച ഒരാളാണ്. നമുക്കേതായാലും ലഭ്യമായ പാട്ടുകൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വിശകലനമാണ് പറയാൻ സാധിക്കുക. ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി, നമുക്കറിയാം കേരളത്തിലെ ഈ ഫോക്ലോർ സാഹിത്യ രംഗത്ത് വലിയ ഗവേഷണങ്ങൾ നടത്തിയ ഒരാളാണ് ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി. ഒരുപാട് ഫോക്ലോർ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥമാണ് മുരിക്കഞ്ചേരി കേളുവിൻ്റെ പാട്ടുകഥ എന്നൊരു ഗ്രന്ഥം. നമ്മൾ ഇന്ന് പറയുന്ന കഥകളുടെ ഒരു സോഴ്സ്, ഒരു ഉറവിടം എന്താണ്? ആ പുസ്തകമാണ്, മുരിക്കഞ്ചേരി കേളുവിൻ്റെ പാട്ടുകഥ എന്ന പുസ്തകമാണ്. ഇതിൽ നമ്പൂതിരി സാറ് പറയുന്നത് 5 പാട്ടുകളുണ്ട്. 5 5 കഥകളാണ്, ഇതിവൃത്തങ്ങളാണ് പറയുന്നത്. പഞ്ചനെയും കൂടി സമാഹരിച്ച് വേണം നമുക്ക് കേളു എന്നൊരു കഥാപാത്രത്തെ ചിത്രീകരിക്കാൻ. അങ്ങനെയല്ലാതെ പല മറ്റു പല പുസ്തകങ്ങളിലും കേളുവിനെ കുറിച്ച് ഒരു സാമാന്യ വിവരമുണ്ട്. നിങ്ങളുടെ കൈകളിലുള്ള സാമാന്യ വിവരം ഒന്ന് പറഞ്ഞേ.
1: ചിറക്കൽ രാജാവിന്റെ പടനായകനായിരുന്നു കേളു. പിന്നെ സിനിമ അനുസരിച്ച് വാസ്കോഡാഗാമ കേരളത്തിൽ വന്നപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ ശക്തമായി എതിർത്ത് നിന്ന ആൾക്കാരിൽ ഒരാളായിരുന്നല്ലോ.
2: അതുപോലെ കേളുവിനെ ചിറക്കൽ രാജാവ് തന്നെ ചെറുപ്പത്തിൽ തന്നെ
0: അഭ്യാസിയാക്കിയിട്ടുണ്ടായിരുന്നു.
2: പിന്നെ അവര് രണ്ടുപേരും തെറ്റി,
0: ചിറക്കൽ രാജാവും മുരുക്കൻ ചേരും എന്തിനെ ചൊല്ലിയാ തെറ്റിയത്?
2: പ്രണയത്തെ ചൊല്ലിയാണോ മാഷെ? അല്ല, ഇദ്ദേഹത്തിനൊരു
0: പ്രണയമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മള് വടക്കൻ ഐതിഹ്യമാല എന്നൊരു പുസ്തകമുണ്ടല്ലോ വനിതാ സെല്ലയാവൂരിന്റെ, അതിലും കേളു നായരെ കുറിച്ച് കുറച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിൽ പറയുന്നത് കണ്ണവമാണ് കേളുവിന്റെ തറവാടെന്നാണ്. പക്ഷെ മറ്റ് പാട്ട് കഥയിലൊക്കെ ചിറക്കൽ അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ അടുത്തുള്ള വളവട്ടണം ഭാഗത്തുള്ള ചില ചാലാട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കേളുവിൻ്റെ വീട് എന്ന് പറയുന്നുണ്ട്. ഇതിൽ വനിതാസിൻ്റെ അഭിപ്രായത്തിൽ തമ്പുരാൻ, എല്ലാവരും ഒരു കാര്യത്തിൽ ഏക അഭിപ്രായമുണ്ട്, തമ്പുരാൻ്റെ കീഴിലാണ് കേളു നായരുടെ ബാല്യം, യോദ്ധാവുകയൊക്കെ ചെയ്യുന്നത് ചിറക്കലിൽ വെച്ചാണ്. എവിടുന്നോ തമ്പുരാൻ തൻ്റെ വീട്ടിലേക്ക് കേളു നായരെ കൂട്ടി. കേളു നായർ നായരാണ്, രാജകുടുംബാംഗമല്ല. അപ്പോൾ ധീരനായ ഒരു കുട്ടിയെ കണ്ടപ്പോൾ രാജാവിന് ഇഷ്ടം തോന്നി, കോവിലകത്ത് പാർപ്പിച്ച് എല്ലാ അഭ്യാസങ്ങളും മറ്റ് ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചു, പരിശീലിപ്പിച്ചു. കേളുനായരുടെ കാലം നമ്മൾ പറഞ്ഞ് 200 രണ്ടര നൂറ്റാണ്ട് മുൻപാണ്. ആ സമയം യൂറോപ്പുകാർ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. യൂറോപ്പുകാർ പ്രധാനമായിട്ട് പോർച്ചുഗീസുകാരാണ്. ഇംഗ്ലീഷുകാരുടെ സ്വാധീനം വളരെ വർദ്ധിച്ചിരുന്നില്ല. ഉറുമി എന്ന സിനിമയിലെ പോർച്ചുഗീസുകാരാണ്, വാസ്കോ ഡി ഗാമയൊക്കെയാണ് അല്ലേ? അത് ഏതാണ്ട് കാലം ശരിയാണ്. വാസ്കോ ഡി ഗാമയുടെയും സംഘത്തിൻ്റെയും വരവ് ഉള്ള കാലത്താണ് കേളുനായരുടെയും പ്രവർത്തനം. ഇവിടെ മലബാർ ആക്രമിക്കാൻ പോർച്ചുഗീസുകാർ വരുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ ചിറക്കൽ ഭടനാണ്, ചിറക്കലിൻ്റെ സൈനികനാണ് കേളുനായർ. കേളുനായരും രാജാവൊക്കെ ചേർന്ന് അതിനെ പ്രതിരോധിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ പാളയത്ത് തന്നെ പടയുണ്ടായിരുന്നു, കപ്പലിൽ തന്നെ കള്ളന്മാരുണ്ടായിരുന്നു. ചിറക്കൽ കോവിലകത്ത് തന്നെ നമുക്ക് കേളുവിനെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരെല്ലാവരും കേളുവിനെയും രാജാവിനെയും ഏത് വിധേയനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. മാടായിക്കോട്ട ചിറക്കലിൻ്റെ അധീനതയിലെ കോട്ടയായിരുന്നു. അവിടെ സൈനിക സന്നാഹം ഏർപ്പെടുത്താത്തതിൻ്റെ പേരിൽ അത് അവിടുത്തെ അക്രമകാരികൾ പിടിച്ചടക്കിയിരുന്നു. ആ കോട്ട വീണ്ടെടുക്കാൻ കേളുനായരെ ചുമതലപ്പെടുത്തുകയാണ്. കേളുനായർ ആ കോട്ട വീണ്ടെടുത്തു. അവിടെ നികുതി ശേഖരിക്കാൻ തുടങ്ങി. ചിറക്കലിലേക്ക് ഒരുപാട് തുക നികുതി കൊടുത്തു. അപ്പോൾ അതോടുകൂടി കേളുനായർ ചിറക്കല രാജാവിൻ്റെ വളരെ പ്രിയപ്പെട്ട ആളായി മാറി. അപ്പം അത് ആർക്കിഷ്ടപ്പെടില്ല?
2: മറ്റുള്ളവർക്ക്,
0: അവിടുത്തെ മന്ത്രിമാർക്കും അതുവരെ ഉണ്ടായ ആളുകൾക്കൊന്നും ഇഷ്ടാവുന്നില്ല. അപ്പം അവർ ഗൂഢാലോചന നടത്തുകയും രാജാവിനെയും അതുപോലെ കേളുനായരെയും തമ്മിൽ തെറ്റിച്ച് രാജാവിൻ്റെ ആജ്ഞപ്രകാരമാണ് കേളുനായരെ കൊന്നത് എന്നാണ് ഒരു കഥ. അതിനിടയിലാണ് നമുക്കറിയാം കണ്ണൂരിലെ മറ്റൊരു രാജവംശമായ അറക്കൽ രാജവംശമായിട്ടും കേളുവിന് ബന്ധമുണ്ട്. ചിറക്കലെന്ന് വിട്ട് രാജാവ് നേരെ അറക്കലിലേക്ക് പോകുന്നു. അറക്കലും ചിറക്കലും ആ കാലത്ത് ശത്രുതയിലായിരുന്നു. ശത്രുതയുടെ കാലത്താണ് കേളുനായർ കൂറുമാറി പോകുന്നത്. അപ്പോൾ ചിറക്കൽ രാജാവിന് കൂടുതൽ അവിശ്വാസം തോന്നാൻ ഇത് കാരണമായി. പക്ഷേ കേളു അദ്ദേഹം നിസ്സഹായനായിരുന്നു. തന്നെ തൻ്റെ രാജാവ് അവിശ്വസിച്ചതിലുള്ള വേദന അദ്ദേഹത്തിനുണ്ടായിരുന്നു അവസാന കാലം വരെ. നമുക്ക് വിഷ്ണു നമ്പൂതിരിയുടെ, അതായത് സമാഹരിക്കപ്പെട്ട മുരിക്കഞ്ചേരി കേളുനായരെ കുറിച്ചുള്ള പാട്ടുകൾ, വടക്കൻ പാട്ടുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ആ വടക്കൻ പാട്ടുകൾ തന്നെയാണ് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അതിലെ ഒന്നാമത്തെ പാട്ടിൽ പറയുന്നത് ചിറക്കൽ തമ്പുരാൻ ഒരു യാത്രയിൽ അഴീക്കോട് വെച്ചാണ് ആരെ കാണുന്നത്? കേളുവിനെ, ചെറിയ കുട്ടിക്കേളുവിനെ അല്ലെങ്കിൽ കേളുക്കുട്ടിയെ കാണുന്നത്. അവിടെ ചാലാട്ടുതറ, അഴീക്കോടൻ മേഖലയിലാണ് ചാലാട് എന്നുള്ള സ്ഥലം കേട്ടില്ലേ നിങ്ങൾ, പള്ളിക്കുന്ന് ഭാഗത്ത്. ആ ചാലാട്ടുതറയിൽ ഒരുപാട് കുട്ടികൾ ഇട്ടിയും കോലും കളിക്കുകയാണ്. എന്താ ഇട്ടിയും കോലും?
2: അതായത് ഇപ്പോഴത്തെ ക്രിക്കറ്റ് മാഷെ,
0: വടി അല്ലേ? നമ്മൾ ക്രിക്കറ്റിൻ്റെ ഒരു പൂർവ്വരൂപം എന്ന് വേണമെങ്കിൽ പറയാം. പഴയ നാടൻ കളിയാണത്. അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികൾ ഈ ഇട്ടിയും കോലും കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജാവ് അതുവഴി പല്ലക്കൽ എഴുന്നള്ളുന്നത്. അപ്പോൾ രാജാവിൻ്റെ വരവ് ഒറ്റക്കാരികളല്ലോ, ഒരുപാട് പരിവാരങ്ങളും ഒക്കെ ഉണ്ടാവും. ഈ ശബ്ദം ഒക്കെ കേട്ട് എല്ലാ കുട്ടികളും ഭയപ്പെട്ട് ഓടിമറിഞ്ഞു. ഒളിഞ്ഞിരുന്ന് രാജാവിൻ്റെ യാത്ര ഇങ്ങനെ നോക്കലാണ്. രാജാവിൻ്റെ കൂടെ രാജഭടന്മാരും കിങ്കരന്മാരും ഒക്കെ ഉണ്ടാവും. അവരൊക്കെ പേടിച്ച് മാറിയിരുന്നപ്പോൾ ഒരു കുട്ടി മാത്രം മാറി നിന്നില്ല, അവിടെ തന്നെ നിന്നു, ധൈര്യത്തോടുകൂടി നിന്നു, രാജാവിനെ നോക്കി നിന്നു. ആ കുട്ടിയെ രാജാവിന് ഇവൻ്റെ ധൈര്യം കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി. വിളിച്ച് ചോദിച്ചു ആരാണ്, എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവൻ്റെ അമ്മ, അമ്മയുടെ പേര് ചെറിയ കുട്ടിയാണ്, അമ്മയോട് പറഞ്ഞു ഈ കുട്ടി എനിക്ക് വേണം, കൊട്ടാരത്തിൽ ഞാൻ അവനെ നോക്കിക്കൊള്ളും, അവന് നല്ല ധൈര്യമുണ്ട്, വലിയ ഭാവിയുണ്ട്, കൊട്ടാരത്തിന് ചെറുക്കലിനൊരു മുതൽക്കൂട്ടാകും അവൻ എന്നൊക്കെ പറഞ്ഞ് ചെറിയ കുട്ടി അമ്മയെയും മറ്റ് ബന്ധുക്കളെയൊക്കെ കണ്ട് സംബന്ധിപ്പിച്ച് കേളു തമ്പുരാൻ്റെ കൂടെ എവിടെ എത്തുന്നു? ചിറക്കൽ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം അവിടെ നിന്ന് എല്ലാ അഭ്യാസങ്ങളും കൊട്ടാരത്തിലെ രാജാവിൻ്റെ ചെലവിൽ കേളു പഠിക്കുകയാണ്. അഭ്യാസങ്ങൾ മാത്രമല്ല മറ്റ് ശാസ്ത്രങ്ങളൊക്കെ അവിടെ നിന്ന് അഭ്യസിക്കുന്നു. പിന്നീട് കോലത്തുനാട് ഒരുപാട് കോട്ടയത്തിലെ ഒരു പ്രധാനപ്പെട്ട നാടാണ്. നമുക്കറിയാം ഏഴിമല ആസ്ഥാനമാക്കി ഭരിച്ച രാജ്യമാണ്. ഇപ്പം ചെറുക്കലിലേക്ക് ഒതുങ്ങി ഒരുപാട് അന്തഃഛിദ്രങ്ങൾ ആഭ്യന്തരമായിട്ടും പുറമേയുള്ള ശത്രുക്കൾ ധാരാളമുണ്ട്. ഒരു ശക്തമായൊരു ഭരണത്തിൻ്റെ അഭാവം ചെറുക്കൽ നമുക്ക് കുറേ കാലത്തോളം കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു പടനായകൻ എന്നുള്ള രീതിയിൽ കേളുവിൻ്റെ ചുമതല വളരെ കൂടുതലായിരുന്നു, സങ്കീർണമായിരുന്നു. പ്രധാനമായിട്ടും കുടിയാന്മാരെ കണ്ട് പിരിവ് നടത്തുക, ആരും പിരിവ് കൊടുക്കുന്നില്ല. രാജാവിന് കൊട്ടാരവും രാജ്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പണസമ്പാദനമാണ് കേളുവിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയാക്കിയിരുന്നത്. പലരും അത് കൃത്യമായിട്ട് കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെയാണ് ചെറുക്കൽ തമ്പുരാൻ്റെ കീഴിലുള്ള മാടായിത്തറ, മാടായി എന്ന് കേട്ടിട്ടുണ്ടാവല്ലോ, മാടായിക്ക് അവ അറിയാലോ അല്ലേ, തിരുവർക്കാട്ട്. അവിടെ ആ കോട്ട ആകെ തകർന്നിട്ടുള്ളത്, രാജാവിനോ രാജാവിൻ്റെ നികുതി പിരിവുകാർക്കോ പട്ടാളക്കാർക്കോ അങ്ങ് പോവാൻ പറ്റുന്നില്ല. അവിടുത്തെ ദേശദ്രോഹികൾ, സാമൂഹ്യ ദ്രോഹികൾ ആക്രമിച്ചോടിക്കുകയാണ്. എല്ലാ സാമൂഹ്യ വിരുദ്ധരും അഴിഞ്ഞാടുന്നൊരു പ്രദേശമാണ് പഴയ മാടായി കോട്ട. കോട്ടയൊക്കെ തകർന്നുപോയാകെ അതിൻ്റെ ചുമതല ആർക്ക് കൊടുക്കുന്നു?
1: കേളുവിന്.
0: എല്ലാവർക്കും സംശയമായിരുന്നു ഇതെന്ത് നമുക്ക് ജോനകരുടെയൊക്കെ ഉപദ്രവമാണെന്ന്, ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റില്ലെന്നറിയാം. പക്ഷെ കേളു, ധീരനായ കേളു അവിടെ പോവുകയും അവിടുത്തെ എല്ലാ ശത്രുക്കളെയും അതിശക്തമായിട്ട് അടിച്ചൊതുക്കി. പിന്നെ നികുതി പിരിവ് തുടങ്ങി. ഒരു കോട്ട കെട്ടുന്നത് ആ പ്രദേശത്തുള്ള നികുതി സമാഹരിക്കാൻ കൂടിയാണ്. മാടായിക്കോട്ടയിലേക്ക് ചെറുക്കലിലേക്കുള്ള നികുതി വരാൻ തുടങ്ങി, പാട്ടവും വാരവും വരാൻ തുടങ്ങി. അത് കൃത്യമായിട്ട് രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിക്കുകയും ചെയ്തു. തിരുവർക്കാട്ടുകാവ് അതിന് സമീപത്താണ്. അതൊക്കെ ആളുകൾക്ക് തീർത്ഥാടനത്തിന് തുറന്നു കൊടുക്കാൻ സാധിച്ചു. അതുവരെ ജോനകന്മാരുടെയൊക്കെ ശല്യം കാരണം ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ സ്വസ്ഥത അവിടെ വീണ്ടെടുക്കാൻ ആർക്ക് സാധിച്ചു? കേളുവിന് സാധിച്ചു. രാജാവിന് വളരെ സന്തോഷമായി. കോട്ടയിലേക്ക് രാജാവ് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് ആളുകൾ രാജാവിന് ഏഷണി കൂട്ടാനുണ്ട്. രാജാവിൻ്റെ മന്ത്രിമാർ കല്യാട്ട് ചന്തു, കരിമ്പനാട്ട് കുഞ്ഞിക്കണ്ണൻ, കരിമ്പനാട്ട് കോരൻ, ഇങ്ങനെ കുറേ ആളുകളൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും ഈ കേളുവിനിങ്ങനെ ആർക്കും സാധ്യമല്ല എഴുതി തള്ളിയൊരു സ്ഥലം വീണ്ടെടുത്ത് കൊടുത്ത കേളുവിന് രാജാവ് ഒരുപാട് പദവികൾ കൊടുത്തേക്കും. അത് ഭയന്ന് അവർ ഉപജാപം നടത്തി. കേളു അറിഞ്ഞില്ല, രാജാവ് മാടായിക്കോട്ടയിൽ എഴുന്നള്ളെന്ന കാര്യം കേളു അറിയുന്നില്ല. അവിടെ രാജാവ് ചെല്ലുന്നു. കേളു അറിയാത്തത് കൊണ്ട് തന്നെ രാജാവിനെ വേണ്ട രീതിയിൽ സ്വീകരിക്കാൻ പറ്റിയില്ല. അത് രാജാവിന് അപമാനിക്കുന്നതാണ് എന്ന് മറ്റുള്ളവർ പറഞ്ഞ് പരത്തി ഏഷണി കൂട്ടി. മഹാരാജാവാണ് വരുന്നത്, മാടായിക്കോട്ടയുടെ അധിപനാണ്, കോട്ടയുടെ ചുമതല മാത്രമുള്ള കേളു രാജാവിനെ സ്വീകരിക്കാതെ അപമാനിക്കുകയാണ് എന്ന് മറ്റുള്ളവരൊക്കെ പറഞ്ഞ് ഏഷണി കൂട്ടി രാജാവിനെയും കേളുവിനെയും തെറ്റിച്ചു. ഇത് യഥാർത്ഥത്തിൽ കേളു ബോധപൂർവം രാജാവിനെ അപമാനിച്ചതാണ് എന്നും ചില കഥകൾ പറയുന്നുണ്ട്. കാര്യം രാജാവ് കോട്ട കാക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചതല്ലാതെ മറ്റൊരു സഹായവും സൈനികരെ പോലും അയച്ചു കൊടുത്തിരുന്നില്ല കേളുവിന്. കേളു സ്വന്തം കഴിവ് കൊണ്ടാണ് അത് വീണ്ടെടുത്തത്. അപ്പോൾ എല്ലാം ആയി വരുമാനം വന്നു തുടങ്ങുമ്പോൾ മാത്രം എന്തിനാണ് രാജാവ് എന്ന ഒരു ധിക്കാരം കേളുവിനുണ്ടായിരുന്നു എന്നും ചില പാട്ടുകളിൽ പറയുന്നുണ്ട്. തമ്പുരാൻ വെറും കയ്യോടെ മാടായി പാറയിലേക്കാണ് തന്നെ അയച്ചത് എന്ന പരാതി കേളുവിനുണ്ടായിരുന്നു, അത് പാട്ടിൽ പറയുന്നുണ്ട്. അപ്പം രാജാവിന് കേളുവിനോട് ശത്രുത വരികയും താക്കോല് രാജാവിനെ ഏൽപ്പിക്കാൻ വേണ്ടി ആജ്ഞാപിക്കുകയും ചെയ്തു. അങ്ങനെ കേളു രാജാവിന് താക്കോലും മറ്റ് ചുമതലകളൊക്കെ തിരിച്ചേൽപ്പിച്ച് നാടുവിട്ട് പോവുകയാണ്. ഇങ്ങനെ നാടുവിട്ട് പോകുന്ന കേളു നേരെ പോകുന്നത് ഇവിടത്തേക്കാണ്
2: അറക്കൽ.
0: അറക്കല് ചെറക്കലിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ കഥകളൊക്കെ നമ്മൾ പറഞ്ഞൊരു പണ്ട് അല്ലേ. അങ്ങനെ അറക്കൽ കേളുവിനെ സ്വീകരിക്കും, കാരണം ശത്രുവിൻ്റെ ശത്രുമിത്രം. ചെറുക്കലിനോട് ശത്രുത അറക്കലിനുണ്ട്. അപ്പോൾ ചെറുക്കലിൽ നിന്ന് ശത്രുതയായിട്ട് തിരിച്ചു വരുന്ന കേളുവിനെ തീർച്ചയായിട്ടും ആര് സംരക്ഷിക്കും?
1: അറക്കൽ.
0: കേളുവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെറുക്കലിനെതിരെ തിരിയുകയായിരുന്നു അറക്കലിൻ്റെ ലക്ഷ്യം. പക്ഷെ എന്നാലും കേളുവിന് തൻ്റെ മാതൃ രാജ്യത്തോട്, തൻ്റെ രാജാവിനോട് വലിയ താല്പര്യം, ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അറക്കലുകാർക്ക് കേളുവിനെ ശരിക്കും ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല. മാടേക്കാവെന്ന് തിരിച്ചെത്തിയ തമ്പുരാൻ മന്ത്രിമാരെയൊക്കെ വിളിച്ച് കൂടിയാലോചനകൾ നടത്തി. എന്നിട്ട് അവർ തീരുമാനിച്ചു മുരിക്കഞ്ചേരി കേളുവിനെ പിടിക്കണം, പിടിച്ചു കെട്ടി കൊല്ലണം. കാര്യമെന്താണ്? മാടായിക്കോട്ടെ നേരെ പോയത് തങ്ങളുടെ ശത്രുവായ അറക്കലിലേക്കാണ്. അങ്ങനെ രാജാവിൻ്റെ തന്നെ ഒരു തീരുമാന വിളംബരം കേളുനായരെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. കേളുവിന് അറിയാം രാജാവ് തനിക്കെതിരെ വധശിക്ഷ വിധിച്ച കാര്യം അറിയാം. തിരുവർക്കാട്ട് ഭഗവതിയാണ് കേളുവിൻ്റെ ആരാധന ദേവത. ഭഗവതിയും

0: മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അറക്കൽ തന്നെ കേൾ കഴിഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് കുറച്ച് നാളുകൾക്കകം പയ്യാമ്പലത്ത് വെച്ച് കുതിരപ്പുറത്ത് പോകുന്ന കേളുവിനെ ചെറുക്കൽ സൈന്യം വളഞ്ഞിട്ട് ആക്രമിച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. പയ്യാമ്പലത്ത് ഇപ്പോഴും ഒരു ശ്മശാനമുണ്ട്, മുരിക്കഞ്ചേരി കേളുനാരുടെ ശ്മശാനമുണ്ട്. ഇത്രയുമാണ് ഒന്നാം പാട്ടിലെ പ്രതിപാദ്യം.
1: മാഷെ, രണ്ടു മൂന്ന് പാട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ,
0: അതെ.
1: അപ്പൊ രണ്ടാമത്തെ പാട്ടിന്റെ ഇതിവൃത്തം?
0: മൊത്തം അഞ്ച് പാട്ടുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ പാട്ടിന്റെ ഇതിവൃത്തത്തോട് ഏതാണ്ട് സമാനതകളുള്ള ഇതിവൃത്തമാണ് ബാക്കി എല്ലാത്തിലുള്ളത്. ആദ്യത്തെ ഭാഗം കേളുവന് രാജാവ് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതാണ്. അതിൽ എല്ലാ പാട്ടിലും ഒരേ അഭിപ്രായം തന്നെയാണുള്ളത്. ചെറിയ ചില വ്യത്യാസങ്ങളാണ് രണ്ടാം പാട്ടിലുള്ളത്. മുരിക്കഞ്ചേരി കേളു ഒരു പാറയോട് മല്ലിട്ട് കളിക്കുമ്പോഴാണ് രാജാവ് കാണുന്നത്, തമ്പുരാൻ കാണുന്നത്. നേരത്തെ കണ്ടത് ഇട്ടിയും കോലും കളിക്കുമ്പോഴാണെങ്കിൽ ഇവിടെ ഒരു വലിയ പാറ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ, കേളുവിനെയാണ് തമ്പുരാൻ കാണുന്നത്. എന്തായാലും ശക്തിയും ധീരതയും ഒക്കെയുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെയാണ് തമ്പുരാൻ നാടും വീടൊക്കെ ചോദിച്ച് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ അനുവാദത്തോടുകൂടി കൊട്ടാരത്തിലേക്ക് കേളുനായരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ കേളു വളരുന്നു, എല്ലാം അഭ്യാസവും പഠിച്ചു, എല്ലാ മുറകളും പഠിച്ച് കേളുവിന് സ്വന്തമായിട്ടൊരു കോട്ട നൽകണമെന്ന് തമ്പുരാൻ തീരുമാനിച്ചു. അങ്ങനെ കേളുവിന് സമ്മാനിച്ച കോട്ടയുടെ പേരാണ്
2: മാടായിക്കോട്ട.
0: മാടായിക്കോട്ട, മാടായിക്കോട്ട സമ്മാനമാണോ ശാപമാണോ എന്ന് പിന്നീട് മനസ്സിലാവും. കാരണം ആ കോട്ട എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായിരുന്നു. മറ്റൊന്ന്, അവിടെ നിറയെ സാമൂഹിക ദ്രോഹികളാണ്. രാജാവിനോട് അല്പം പോലും അനുസരണ കാണിക്കാത്ത എല്ലാ കൊള്ളയും കൊള്ളിവെപ്പും നടക്കുന്ന ഒരു ആൾക്കൂട്ടം. അതിൻ്റെ പ്രദേശത്താണ് തിരുവൃക്കാട്ട് ഭഗവതിയുടെ ക്ഷേത്രവും. അവിടെയൊന്നും ദർശനത്തിന് പോലും ആർക്കും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാം കൊണ്ടും കുത്തൊഴിഞ്ഞൊരു പ്രദേശത്തെ നേർവഴിക്ക് നയിക്കാൻ ആർക്ക് സാധിച്ചു? കേളുവിന് സാധിച്ചു. അതുകൊണ്ട് കേളു ആ രാജാവ് എഴുതിത്തള്ളിയ മാടായിയും പരിസരവും രാജാവിന് ചെറുക്കലിന് ഒരു അസറ്റായിട്ട്, ഒരു ആസ്തിയായിട്ട് തിരിച്ച് ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി. കേളു അവിടെ പിന്നെ ചെറുക്കലല്ല, മാടായി തന്നെയാണ് സ്ഥിരതാമസം. തമ്പുരാന് ലഭിക്കേണ്ട വാരവും പാട്ടവും കേളു തന്നെ വാങ്ങിവെച്ചു. കാരണം മാടായിലും കുറേ ചിലവുണ്ടായിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു ചെറിയ തമ്പുരാനായിട്ട് കേളുനായരൻ അവിടെ വാഴുകയാണ്. ഇത് രാജാവിൻ്റെ മറ്റ് മന്ത്രിമാരൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. കേളു തമ്പുരാന് വേണ്ടി വാരവും പാട്ടും വാങ്ങുന്നു, തമ്പുരാനെ തരുന്നില്ല, അത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് കോട്ട ഒഴിഞ്ഞു പോകണമെന്ന് തമ്പുരാൻ കൽപ്പിച്ചു. താക്കോല് തിരിച്ചേൽപ്പിക്കണമെന്ന് കേളുവിനോട് പറഞ്ഞു. കേളു ആദ്യം മടിച്ചെങ്കിലും താക്കോല് ഏൽപ്പിക്കുകയാണ്. ഇവിടെയാണ് കരിമ്പനാട്ട് കുഞ്ഞിക്കണ്ണൻ, കരിമ്പനാട്ട് കോരൻ എന്ന രണ്ട് പേര് രംഗപ്രവേശം ചെയ്യുന്നത്. അതിൽ കരിമ്പനാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന മൂത്തയാൾ, കരിമ്പനാട്ട് തറവാട്ടുകാരാണ്, വളരെ പ്രധാനപ്പെട്ട തറവാടാണ്. കുഞ്ഞിക്കണ്ണൻ അറക്കലിലെ മന്ത്രിയാണ്, അനുജനായ കോരനോ ചെറക്കലിലാണ്. അപ്പം രണ്ട് ശത്രുക്കളായ രണ്ട് രാജ്യത്തിലും മന്ത്രിമാർ ഇവർക്കുണ്ട്. അവർ തമ്മിലാണ് പിന്നെ ഉപജാപങ്ങളെല്ലാം. ചെറക്കലിനെയും അറക്കലിനെയും തമ്മിൽ തല്ലിക്കാൻ ഈ കുറുമ്പനാട്ട് തറവാടുകാർ ശ്രമിച്ചു എന്നാണ് രണ്ടാം പാട്ടിലെ കഥയുടെ പ്രധാനപ്പെട്ട ഇതിവൃത്തം. കോരൻ എന്തെങ്കിലും പണി വേണം, കാരണം കോരൻ നോട്ടമിട്ട സ്ഥലമാണ് മാടായി. ആദ്യം കോരന് പോകാൻ തയ്യാറായിരുന്നില്ല, കാരണം അതാകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണല്ലോ. കോട്ട വീണ്ടെടുത്തപ്പോൾ കേളുവിൽ നിന്ന് അത് മോചിപ്പിച്ച് കോരന് വേണമെന്ന് കരിമ്പനാട്ട് കോരൻ ആഗ്രഹിച്ചു. അതിന് അറക്കലിലെ മന്ത്രിയായ തൻ്റെ സ്വന്തം മേട്ടൻ കുഞ്ഞിക്കണ്ണനും പിന്തുണച്ചു. അങ്ങനെ കോരൻ എന്ത് ചെയ്തെന്ന് പറയും തമ്പുരാന്? ഏഴ് ചെല്ലം പൊന്ന് തമ്പുരാന് കാഴ്ചവെച്ചു. ചെല്ലം എന്ന് പറഞ്ഞറിയില്ലേ, വിത്തിലെ ചെല്ലം കേട്ടില്ല, ആ സ്വർണങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ചെറിയ പേടകം. ഏഴ് ചെല്ലം നിറയെ പൊന്ന് തമ്പുരാന് കാഴ്ചവെച്ചിട്ട് പറഞ്ഞു, മാടായിക്കോട്ട എനിക്ക് തരണം. ആര് പറഞ്ഞു? കോരൻ പറഞ്ഞു. തമ്പുരാന് പിന്നെ പൊന്ന് മതി, കേളു വണ്ട. അങ്ങനെ കോരന് ഈ കോട്ട കൊടുത്ത് കേളുവിനവിടുന്ന് ഒഴിവാക്കി. പക്ഷെ ആദ്യം മുരിക്കഞ്ചേരി കേളുവെന്ന് തമ്പുരാൻ കോട്ടയുടെ താക്കോലൊക്കെ തിരിച്ചു വാങ്ങി കോരന് നൽകിയപ്പോൾ കേളുവിന് വല്ലാതെ വിഷമമുണ്ടാവുകയും നാടും വീടും ആളും ഒന്നുമില്ലാതെ അയാൾ നാട് വിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു ഭാഗത്താണ് രണ്ടാം പാട്ട് അവസാനിക്കുന്നത്. മൂന്നാം പാട്ട് ഒന്നാം പാട്ട് പോലെ തന്നെയാണ്. അഴീക്കോട് വെച്ചാണ് കേളുവിനെ തമ്പുരാൻ കാണുന്നത്. പക്ഷേ ഇട്ടിയും കോലും കളിയായിരുന്നില്ല. കുട്ടികളെ പഠിപ്പിക്കുമ്പോഴാണ് തമ്പുരാൻ ആ വഴിക്ക് എഴുന്നള്ളിയത്. കേളുനായർ അവിടുത്തെ അഴീക്കോട് വെച്ച് കുറച്ച് കുട്ടികളെ എന്തൊക്കെയോ അഭ്യാസങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോഴാണ് അതുവഴി തമ്പുരാൻ പോവുകയും ഈ വ്യത്യാസമുള്ളൊരു

0: ಎಷ್ಟು ನಾಮ
1: കേളുനായരെ,
0: മുരിക്കഞ്ചേരി കേളുനായരെ തമ്പുരാൻ ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നത്. അങ്ങനെ അഴീക്കോടുന്ന് കണ്ട കേളു തൻ്റെ വീരപരാക്രമങ്ങളൊക്കെ തമ്പുരാന്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് തമ്പുരാന്റെ പ്രീതി പിടിച്ചു പറ്റുകയാണ്. പിന്നീട് കോട്ടയിൽ നിന്ന് കേളു വിട്ടിറങ്ങുകയും അറക്കലിലേക്ക് കേളു മാറുകയും ചെയ്യുന്നുണ്ട്. ഈ കാര്യമാണ് മൂന്നാമത്തെ പാട്ടിൽ പറയുന്നത്. തമ്പുരാനെ അറക്കലിൽ നിന്നുകൊണ്ട് കേളു അപമാനിച്ചതായിട്ടും മൂന്നാം പാട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുവരെ ഇല്ലാത്ത തരത്തിൽ കേളുനായരെ അല്പം വിപരീത കഥാപാത്രമാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ചരക്കൽ തമ്പുരാൻ തൻ്റെ മന്ത്രിയായ കല്യാട്ട് ചന്തുവിനെ വരുത്തി 5000 പട്ടാളം സംഘടിപ്പിക്കാൻ പറഞ്ഞ്, അങ്ങനെ വെള്ളക്കാരുടെ അടുത്തേക്ക് തമ്പുരാൻ ചന്തുവിനെയും സംഘത്തെയും അയക്കുകയാണ്. വെള്ളക്കാരുടെ സഹായത്തോടെ കല്യാട്ട് ചന്തു കേളുവിൻ്റെ പിന്നാലെ പോയി. അതായത് കേളു എന്ന ഒരു യോദ്ധാവിനെ എതിർക്കാൻ 5000 പടയോടുകൂടി കല്യാട്ട് ചന്തു ചെറുക്കൽ രാജാവിന് വേണ്ടി പോകുന്നുണ്ട്. കൂടെ പോർച്ചുഗീസുകാരുടെ സൈന്യം ഉണ്ടായിരുന്നു. അത്രമാത്രം ശക്തനാണ് കേളു എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ കേളുവിനെ പിന്തുടർന്ന് പോകവെയാണ് യുദ്ധത്തിലല്ല ഒരു വെടികൊണ്ടാണ് മുരിക്കഞ്ചേരി കേളു അവിടെ മരിച്ചു വീഴുന്നത്. ഇതാണ് മൂന്നാമത്തെ പാട്ടിലെ ഇതിവൃത്തം. നാലാമത്തെ പാട്ടിൽ കുറച്ചും കൂടി നേരത്തെ സൂര്യ പറഞ്ഞൊരു പ്രണയം ഒക്കെ അതിൽ നാലാമത്തെ പാട്ടിലാണ്. എവിടെയാണ് പ്രണയം? അറക്കലിലാണ്. അറക്കൽ കൊട്ടാരത്തിലെ ബീവിയുമായിട്ടുള്ള ബന്ധമാണ് അത്. പ്രണയമായിരുന്നോ അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന ഒരു പ്രണയമാണോ എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. നാലാമത്തെ പാട്ടിലാണ് ഈ വിവരങ്ങൾ പറയുന്നത്. അറക്കലിലെത്തിയ കേളു ചെറക്കലിനോട് പ്രതികാരം ചെയ്യുകയാണ്. അറക്കൽ ബീവിയുമായിട്ട് വലിയ ബന്ധം, വിവാഹ ബന്ധത്തിലേർപ്പെടുന്നു. അവിടെ സ്ഥാനമുറപ്പിക്കുന്നു. അങ്ങനെയാണ് അറക്കലിന്റെ ശത്രുവായ ചെറുക്കലിനെ എതിർക്കാൻ കേളുവിനെ ഉപയോഗപ്പെടുത്തുന്നത്.
2: പക്ഷെ വേറൊരു കഥയും കൂടെയുണ്ട്.
0: അതെങ്ങനെയാണ്?
2: ഈ ചെറുക്കൽ രാജകുടുംബത്തിലെ ഒരു കുട്ടിയെ പ്രണയിക്കുന്നതാണ് പറയുന്നത്.
0: ഒരുപക്ഷെ അതും ശരിയായിരിക്കാം. ഏതാണ്ട് 2.5 നൂറ്റാണ്ട് മുൻപുള്ള കഥയാണ്. മുരിക്കഞ്ചേരി കേളുവിനെ പോലുള്ള ഒരു യോദ്ധാവിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവില്ലല്ലോ അക്കാലത്ത്. നമുക്കറിയാം ആരോമലിനെയും അതുപോലെ തച്ചുളയോദയനെയൊക്കെ ആ നാട്ടിലെ പെൺകുടിമാരൊക്കെ ആരാധിച്ചിരുന്നു എന്ന് പാട്ടുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരു ആരാധനാപാത്രം തന്നെയായിരിക്കാം കേളുനായർ. പക്ഷേ വിഷ്ണു നമ്പൂതിരി സമാഹരിച്ച ഈ പാട്ട് വടക്കൻ പാട്ടിൽ, മുരിക്കഞ്ചേരി കേളുവിൻ്റെ പാട്ട് കഥയിൽ നാലാമത്തെ പാട്ടിൽ വിഷയം ഇങ്ങനെയാണ്. മറ്റു ചില ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഈ കേളുനായർ ചെറുക്കിൽ തന്നെ കുടുംബാംഗമായൊരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ കുറച്ചും കൂടി സങ്കീർണമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോർച്ചുഗീസുകാരുടെ വരവുണ്ട്. ചെറുക്കൽ തമ്പുരാന് അറക്കലിനും അറക്കലിൻ്റെ കൂടെയുള്ള മുരിക്കഞ്ചേരി കേളുവിനോടും ചെറുത്തു നിൽക്കാൻ പറ്റുന്നില്ല. വല്ലാതെ ശക്തനായിട്ട് വളരുകയാണ്. തമ്പുരാൻ ഇവിടെ ഒരാളുടെ സഹായം തേടുന്നുണ്ട്. കട്ടത്തിൻ മീത്തൽ പട്ടാണി, ആ നാട്ടിലൊരു പ്രധാനപ്പെട്ട പ്രമാണിയാണ് പട്ടാണി. അയാളെ കാണുകയും അങ്ങനെ പറങ്കികളുടെ വളർച്ചയും മുരിക്കഞ്ചേരി കേളുവിൻ്റെ അതിക്രമങ്ങളൊക്കെ പട്ടാണിയുമായിട്ട് സംസാരിക്കുന്നു. പട്ടാണി തമ്പുരാൻ്റെ പാട്ടക്കാരനാണ് താനെന്ന സൂചന ഇടയിൽ ചെറുക്കൽ തമ്പുരാൻ പറഞ്ഞിരുന്നു. തൻ്റെ പ്രജയാണ്, തൻ്റെ പാട്ടക്കാരനാണ്, നിങ്ങൾ എന്നെ സഹായിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞപ്പോൾ പട്ടാണിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പട്ടാണിയെപ്പോൾ രാജാവിനെ അങ്ങോട്ട് ബന്ധിച്ചു, ബന്ധനസ്ഥനാക്കി. അങ്ങനെ പട്ടാണിയുടെ മകളായ കന്നിടോത്തി കല്യാണം കഴിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞ കല്യാട്ട് കണ്ണനാണ്. കല്യാട്ട് ചന്തുവിൻ്റെ സഹോദരനായ കല്യാട്ട് കണ്ണനായിരുന്നു. നേരത്തെ ഒരു യോദ്ധാവിനെ കുറിച്ച് പറഞ്ഞില്ലേ? അവര് മംഗലാപുരത്ത് കോട്ടയിലാണ് താമസിക്കുന്നത്. ചെറുക്കൽ തമ്പുരാന്റെ ബന്ധത്തെ പറ്റി നമ്മൾ കരിമ്പനാട്ട് കുഞ്ഞിക്കണ്ണൻ പട്ടന്മാരെന്ന് കേട്ടറിഞ്ഞ് പട്ടാണിയെ, തമ്പുരാനോട് ശത്രുത കാണിക്കുന്ന പട്ടാണിയെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഇവിടെ പല കഥാപാത്രങ്ങൾ വരികയാണ്. കല്യാട്ട് കണ്ണൻ, കല്യാട്ട് കുഞ്ഞിക്കണ്ണൻ, കല്യാട്ട് ചന്തു, കരിമ്പനാട്ട് കുഞ്ഞിക്കണ്ണൻ, കരിമ്പനാട്ട് കോരൻ പരസ്പരം മാറുന്നുണ്ട് ഓരോ പാട്ടുകളിലും. ഏതായാലും പട്ടാണിയെ അല്പം തെറ്റിദ്ധാരണയിലൂടെ ബന്ധനസ്ഥനാക്കിയെങ്കിലും തമ്പുരൻ അതിന് മോചിതനാവുകയാണ് ചെയ്തത്. അതിനെതിരെ ഒരുപാട് പട്ടാണിയോട്, പട്ടാണിയുടെ മകളെ ഭർത്താവ് വലിയ ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട്. ഞാൻ പട്ടിണി കിടന്ന് മരിച്ചാളെയും തമ്പുരനെ വിട്ടിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇവരുടെയൊക്കെ ശത്രു കേളുവായിരുന്നു. കേളുവിൻ്റെ അതിക്രമങ്ങളെക്കുറിച്ച് കുഞ്ഞിക്കണ്ണനോട് പറഞ്ഞു. പാളയം പട, വലിയൊരു പട ഇറക്കണമെന്ന് തമ്പുരൻ അപേക്ഷിച്ചു. അങ്ങനെ പട്ടാണിയുടെ സഹായത്തോടുകൂടി ചൊവ്വക്കാരൻ ചെണ്ടനും കേളുനായരും കൂടി ചേർന്നിട്ടാണ് ഇവരെ പ്രതിരോധിക്കുന്നത്. വലിയ പട ഏതാണ്ട്

0: ഒക്കെയാണ് ഈ അഞ്ചാമത്തെ പാട്ടിൻ്റെ ഇതിവൃത്തം. ചെറുക്കൽ തമ്പുരാൻ്റെ കീഴിലാണല്ലോ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം. അവിടെ വിഷുവിളക്ക് ഉത്സവം നടക്കാൻ ചുമതലപ്പെട്ട ഇവർ തളിപ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്ന് ആനയെ കൊണ്ടുപോകുന്നു. ഉത്സവത്തിന് തമ്പുരാക്കന്മാരെല്ലാവരും എഴുന്നള്ളും. ഇവിടെ ജോനകര് ക്ഷേത്രം ആക്രമിക്കാൻ കാരണം കേളുവിൻ്റെ പ്രേരണയാണ് എന്നാണ് ഈ പാട്ട് കഥയിൽ പറയുന്നത്. കേളു ആ സമയത്ത് അറക്കൽ കൊട്ടാരത്തിൽ അറക്കൽ ബീവിയുടെ ആളായിരുന്നു. അങ്ങനെ അവിടുത്തെ പന്തലിൽ കയറി ആകെ അലങ്കോലമാക്കി. പക്ഷേ ഈ സമയത്ത് ജോനകരുടെ ഒരു കൂട്ടം മറ്റൊരു കാര്യമാണ് ആലോചിച്ചത്. തമ്പുരാക്കന്മാരെല്ലാവരും ഉത്സവ സ്ഥലത്തായിരിക്കും, ചെറുക്കലിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? തമ്പുരാട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോണ്ട, കോവിലകത്തേക്ക് പോവാം. അപ്പം അവരുടെ ഉന്നം ആരാണ്? തമ്പുരാക്കന്മാരല്ല, തമ്പുരാട്ടിമാരായിരുന്നു. ഇത് അറക്കൽ ബീവി അറിയുകയും ജോനകര് പടയും വെടിയുമായി ചെറുക്കലെത്തുകയും ചെയ്തു. ചെറുകുന്നിലെ തമ്പുരാക്കന്മാർ ഈ വിവരമറിഞ്ഞ് അന്നപൂർണേശ്വരി അമ്മയുടെ തിരുനടയിൽ വെച്ച് അവരൊരു കൂട്ട പ്രാർത്ഥന നടത്തി. ഇനിയൊരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ ജോനകർ തമ്മിലടിച്ച് മുടിഞ്ഞു കാണണമെന്നാണ് അന്നപൂർണേശ്വരിയോട് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന ഫലിച്ചു. വിഷുവിളക്ക് ഉത്സവം കഴിയും മുൻപ് ചെറുക്കൽ കൊട്ടാരത്തിൽ തമ്പുരാട്ടിമാരെ ആക്രമിക്കാൻ ചെന്ന ജോനകപ്പട പരസ്പരം തമ്മിൽ തല്ലി നശിച്ചു എന്നാണ് അഞ്ചാം പാട്ടുകഥയിൽ പറയുന്നത്. അപ്പോൾ ഓരോ പാട്ടുകഥയിലെയും ഇതിവൃത്തങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അല്ലേ? മുരിക്കഞ്ചേരി കേളുവിൻ്റെ പാട്ടുകഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദയനൻ്റെ കഥയും ആരോമലിൻ്റെ കഥയും വ്യത്യസ്തമായി, അല്പം വ്യത്യസ്തമായിട്ട് അതിനേക്കാൾ കുറച്ചും കൂടി ആധുനികമാണ്. യൂറോപ്പുകാരുടെ വരവുള്ള സമയത്താണ് ഈ കഥകളൊക്കെ നടക്കുന്നത് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അല്പം രാഷ്ട്രീയം നമുക്കിതിൽ കാണാൻ പറ്റും. കടലിൽ പറങ്കി എന്ന കപ്പിത്താനെ കരമ്മൽ നട്ടു ഞാൻ നീര് പകർന്നു, കൊമ്പും തരം വെച്ച് പടന്നീലാട എനിക്കെൻ്റെ കുലോ തിരുതിയല്ലോ. പറങ്കിപ്പട വന്നതിൻ്റെ ഒരു പരാമർശമാണ് ഇവിടെ ചെറുക്കൽ തമ്പുരാൻ പറയുന്നതായിട്ട് ഈ പാട്ടിൽ പറയുന്നത്. കേളുവിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഈ പാട്ടിൽ ഒന്നാം പാട്ടിൽ പറയുന്നുണ്ട്. അതിലെ 22 കുട്ടികളുടെ കൂടെ കളിക്കുന്ന രംഗം പാട്ടിൽ പറയുന്നുണ്ട്. പാങ്ങളത്ത് വയലോളം പോകുന്നേരം 22 കുട്ടികളും കുട്ടികളൊക്കെ അങ്ങ് പാഞ്ഞേക്കുന്നു എന്ന് പറഞ്ഞാൽ തമ്പുരാൻ വരുമ്പം ഓടിമറിഞ്ഞു. മുരിക്കഞ്ചേരി കേളു കുഞ്ഞിക്കേളു തമ്പുരാൻ തിരുമുമ്പിൽ നിന്നോ അവിടെ, തിരുമേനി കണ്ടും കൈ തോവുന്നല്ലോ ചോദിക്കുന്നേരം തമ്പുരാന്, ഒന്നുണ്ടോ കേക്കടോ കുട്ടി നീയും, നിന്റെ ഒരു നാടേത് വീടേതാണ്, നിന്റെ ഒരു വീട്ടും പേരെന്താകുന്നു. തമ്പുരാൻ ചോദിക്കലാണ്, തമ്പുരാൻ്റെ മുമ്പിൽ നടുന്നുവർന്ന് നിൽക്കുകയാണ് ധൈര്യശാലിയായ കേളുനായർ. അമ്മയുടെ പേരും അച്ഛൻ്റെ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കലാണ്. ഐക്കോട് നാടൻ്റെ നാടാകുന്നു, അപ്പോൾ കൃത്യമാണ് നാടേതാണ്, അഴീക്കോട് തന്നെയാണ്. ഐക്കോട്ട് തറയെൻ്റെ തറയാകുന്നു, മുരിക്കഞ്ചേരി വീടെൻ്റെ വീടാകുന്നു, കേളുവൻ എൻ്റെ ഒരു പേരാകുന്നു. അപ്പോൾ വീട്ടു പേര് എൻ്റെ പേരൊക്കെ അവിടെ പറയുകയാണ്. അങ്ങനെയാണ് പിന്നെ തമ്പുരാനും സംഘവും അവിടെ സന്ദർശിച്ച് കേളുവിനെയും കൂട്ടി വരുന്നത്. വിദ്യകളൊക്കെ പഠിച്ചു കേളോ, എഴുത്തും പൊയ്ത്തും പഠിച്ചു കേളോ, പടയും പടവിട്ട് പഠിച്ചു കേളോ, നന്നായി പഠിച്ചങ്ങ് ഉറച്ചു കേളോ, കാര്യങ്ങളൊക്കെയും നോക്കിയറിയും, വേണ്ടുന്നതൊക്കെയും നോക്കിയറിയും, വേണ്ടുന്നതൊക്കെ എടുപ്പിക്കല്ലോ. ഇപ്പോൾ കേളുവിൻ്റെ പ്രാപ്തി വെളിവാക്കുന്ന ഈരടികളും ഈ പാട്ടിലുണ്ട്.
1: കേളുനായരത്ര മോശക്കാരനൊന്നും അല്ലല്ലോ സൂര്യച്ചി.
2: അല്ല,
1: പക്ഷേ ഉറുമി സിനിമയിൽ ഇതുപോലെ അല്ലല്ലോ പറയുന്നത്.
0: ഒരുപാട് വ്യത്യാസമുണ്ട്.
1: ആ,
0: ഈ ഉറുമി എന്ന ആയുധം ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ആ ഉറുമി എന്ന ആയുധം പരിചയപ്പെടുത്തി കൊടുത്തത് നമ്മുടെ കോട്ടയം പഴശ്ശി കേരളവർമ്മരാജയുടെ കാലത്താണ്. പഴശ്ശി കേരളവർമ്മയുടെ കാലത്തിൽ അതിനേക്കാൾ അവരുടെ മുൻഗാമികളാണ് കോട്ടയം രാജ്യമാണ്. അതിന് പിറകിലൊരു കഥയുണ്ട്. ഇവിടെ പാട്ടുകഥയിൽ നമ്മൾ ആമുഖമായിട്ട് പറഞ്ഞതുപോലെ ഉദയനനെ പോലെ വളരെ സത്യസന്ധനായ, ധീരോദാത്തനായ, അതായത് കുറ്റമറ്റ ഒരു നായക കഥാപാത്രമല്ല കേളുനായർ. അതിന് കാരണവും നമ്മൾ ഏതാണ്ട് കണ്ടെത്തി. പാട്ടുകളിലെ കഥ എങ്ങനെയാണ് ഇതിവൃത്തമെങ്കിൽ കൂടി പാണന്മാർ ചമക്കുമ്പോൾ അവർ ചില വിവേചനങ്ങൾ കാണിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, മാടായിക്കോട്ട കൃത്യമായിട്ട് കേളുനായരാണ് മോചിപ്പിച്ചത് എന്നതിൽ ആർക്കും തർക്കമില്ല. ചെറുക്കലും കേളുനായരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു. ചെറുക്കൽ തമ്പുരാനാണ് കേളുവിനെ വളർത്തിയത്. പിന്നീട് കേളു വളർന്ന് വളർന്ന് വലിയ ആളായപ്പോൾ അവർ തമ്മിൽ തെറ്റാനിടയായി. തീർച്ചയായിട്ടും കൊട്ടാരത്തിൽ മറ്റ് മന്ത്രിമാരും പുരോഹിതന്മാരും അതിന് പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും. ഉറുമി എന്ന സിനിമയിൽ അങ്ങനെയല്ല നമുക്ക്. അവിടെ പ്രണയത്തിൻ്റെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. വാസ്കോഡഗാമയുടെ വരവിൻ്റെ സമയത്തുള്ള ചില സ്വീകരണവും അവരുടെ ഏറ്റുമുട്ടലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സിനിമ ആസ്വാദനത്തിനാവശ്യമായ

0: ഒരുപാട് ചേർക്കലുകളും പൊലിമകളൊക്കെ അതിൽ വന്നിട്ടുണ്ടാകും. പക്ഷെ എന്തായാലും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ഒരു രണ്ടര നൂറ്റാണ്ട് മുൻപ് നമ്മുടെ കണ്ണൂരിൽ അഴീക്കോട് വളപട്ടണത്ത് പയ്യാമ്പലത്തൊക്കെ ജീവിച്ച ഒരു ധീരനായിരുന്നു മുരിക്കഞ്ചേരി കള്ളനാര്. മുരിക്കഞ്ചേരിയുടെ ശവക്കല്ലറ നമുക്കിന്നും കാണാൻ പറ്റും. അപ്പോൾ അവർ നിലപാടെടുത്തു, ചെറുക്കലും അറക്കലും തമ്മിൽ അടികൂടുന്നത് മുതലാക്കിയിരുന്നു ആര്? പോർച്ചുഗീസുകാർ, യൂറോപ്പുകാർ. നമ്മൾ രണ്ട് ആടുകൾ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് നെറ്റിയിൽ നിന്ന് ഉതിരുന്ന ചോര നുണയാൻ കാത്തിരിക്കുന്ന കുറുക്കന്മാരുണ്ടല്ലോ, അതാണ് നമ്മുടെ യൂറോപ്പുകാരുടെ ഒരു പോളിസിയായിരുന്നു. നാട്ടുരാജ്യങ്ങൾ തമ്മിൽ കലഹങ്ങൾ സ്ഥിരമായിട്ട് നിലനിർത്തുക, ആ ആഭ്യന്തര കലാപങ്ങളിൽ ഇടപെട്ടിടപെട്ട് രണ്ടുപേരുടെയും അധികാരവും സമ്പത്തും സ്വന്തമാക്കുക. അത് ശരിക്ക് മനസ്സിലാക്കിയ ഒരാളായിരുന്നു അവർ, കേളുനായർ. കേളുവിന് ചെറക്കലിനോടായിരുന്നു കൂറ്. അറക്കലും നമ്മുടെ നാട്ടിലൊരു രാജാവാണ്, പക്ഷേ അറക്കലും ചെറക്കലും നമ്മൾ എപ്പോഴും കലഹമുണ്ടായിക്കൊണ്ടേയിരിക്കണമെന്ന് ആഗ്രഹിച്ചു. ഇതിനിടയിൽ നിന്ന് ചില ഉപജാപകർ, സ്വാർത്ഥമോഹികളായ ചില മന്ത്രിമാരും യൂറോപ്പുകാരും, കാരണം കച്ചവടമാണ്, കപ്പമുണ്ട്, അതൊക്കെ അവർക്ക് സ്വന്തമായിട്ട് നേടാൻ വേണ്ടി, ഇപ്പോൾ വ്യക്തി താല്പര്യങ്ങൾ രാജ്യതാല്പര്യത്തിനപ്പുറത്തേക്കാണ് എന്ന് കരുതുന്ന കുറച്ച് ആളുകൾ ആണ് ചെറുക്കലിനെയും കേളുവിനെയും ഒക്കെ തെറ്റിച്ചത്. ഒരുപക്ഷെ നമുക്ക് കൂടുതൽ വിശകലനം അർഹിക്കുന്ന ഒരു കഥ തന്നെയാണ് കേളുനായരുടെ കഥ. അതുകൊണ്ടാണ് കേളുനായരുടെ കഥ വയലുകളിലും മറ്റൊക്കെ പാടിപ്പാടി നമ്മൾ ഇന്നും പ്രചരിക്കുന്നത്. തീർച്ചയായിട്ടും ചെറുക്കലിനെ അല്ലെങ്കിൽ സ്വന്തം രാജാവിനെ ഒറ്റുകൊടുത്ത ഒരാളുടെ കഥ ഇതുപോലെ പാടിപ്പറയില്ലല്ലോ. അപ്പോൾ മുരിക്കഞ്ചേരി കേളുനായരുടെ ധീരതയിലോ രാജ്യസ്നേഹത്തിലോ നമുക്ക് സംശയിക്കേണ്ട ഒരു കാര്യമേ ഇല്ല. ഇത്തരം ധീരരായ ഒരുപാട് ആളുകൾ പാട്ടുകളിലൂടെ പുനർജനിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. നമ്മുടെ വയലേലകളിൽ നിന്ന് പാട്ടുകൾ പടിയിറങ്ങിയെങ്കിലും നമ്മുടെ മനസ്സിൽ പടിയിറങ്ങാതെ നിൽക്കട്ടെ. അതുകൊണ്ട് ചാരകശൈലിയുടെ ഈ അധ്യായം നമുക്കിവിടെ നിർത്താം.
1: നന്ദി, നമസ്കാരം. ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിലിരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണി.

0: അച്ഛനെ കത്തി താഴെടറ, നിന്റെ അച്ഛനാണാ പറയുന്നത്, കത്തി താഴെടറ.
1: എന്റെ കൊച്ചുമോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്റെ മകനെ സ്നേഹിച്ചിട്ടില്ല എന്ന്, ഞാൻ വിളിച്ച അവൻ വരില്ല എന്ന്. രാജനെ ഒന്ന് ഫോണിൽ വിളിക്കണം.
2: വയ്യ, അങ്ങോട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രമുണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ. കിടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ.
3: പെരിങ്ങോടാ,
2: തനിക്ക് തരാൻ തന്നോട് പറയാൻ എന്റെ ഒന്നുമില്ലടോ. നീലകണ്ഠ, നാവാമുകുന്ദന് കൊടുത്തേന്റെ ബാക്കി ഇത്തിരി
4: നിവേദ്യമുണ്ട്.
5: നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ?
6: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു താരസ്വരം. കേൾക്കാൻ മറക്കരുത് കേട്ടോ.
7: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446-9033-345. മറ്റൊരു നമ്പർ 9495-532-542.
8: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: വീടിന്റെ പ്ലംബിംഗ് പണിയൊക്കെ ഇന്ന് തീരും. എന്നിട്ടും ഈ വാൽവ് എന്തിനാണ് നിങ്ങൾ പറഞ്ഞില്ലല്ലോ.
1: അതോ, കക്കൂസിന്റെ കുഴിയിൽ നിന്നൊരു പൈപ്പ് തോട്ടിലേക്ക് കൊടുക്കണോ, അതിനാണ് ഈ വാൽവ്.
0: ഓഹോ, ആരും കാണാതെ കക്കൂസ് മാലിന്യം ഒഴുക്കുവെള്ളത്തിലേക്ക് തുറന്നുവിടാൻ അല്ലേ?
1: അത് തന്നെ, ആരും അറിയണ്ടെന്ന്.
0: എന്തൊരു മനുഷ്യനാ നിങ്ങൾ! ദാ ആ തോട്ടിൽ നീന്തി കുളിക്കുന്ന മക്കളെ കണ്ട, അവരുടെ വായിലേക്കാണോ നിങ്ങൾക്ക് മാലിന്യം ഒഴുക്കേണ്ടത്?
1: എടോ, അത് പിന്നെ
0: തെറ്റാണ് നിങ്ങളുടെ ചിന്ത. തിരുത്തണം, നമുക്ക് നാടിനും വേണ്ടി.
2: ജലം അമൂല്യമാണ്, അത് അശുദ്ധമാകാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ്.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: പൊടു അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ, ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 04972 762400.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരുമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരുമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hutik, Vox Lanit,
1: phone 9496420880
0: 811933600.
1: CM Vistara,
0: CM Vistara Nellunni.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648 9656948321.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: എന്തിനാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്?
1: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനും.
0: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
1: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
0: ഇനിയിപ്പന്ന ചെയ്യാ.
1: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
0: എല്ലാ കാര്യത്തിനും നമ്മള് കൂടെ വേണ്ടി വരൂലേ?
1: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
0: നീ പറഞ്ഞതാ ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.

കെ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK Doors, Talasheri Road, Mattanur.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ, കേൾക്കാം ഒപ്പം ഒപ്പത്തിനൊപ്പം എന്ന ചിത്രത്തിലെ ഗാനം. യേശുദാസും ചിത്രയുമാണ് ഗാനം ആലപിക്കുന്നത്. ഗാനരചന ബിജു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

0: അല്ല, മോൾ ഉറങ്ങിയില്ലേ?
1: ഈ അമ്മയുടെ പാട്ട് കേട്ടിട്ട് എനിക്ക് ഉറക്കം വരണില്ല.
2: അല്ലെങ്കിൽ ഇവിടെ പാട്ട് കേട്ട് ആരും ഉറങ്ങാൻ? നളിനി മോൾ ഉറങ്ങണമെങ്കിൽ അച്ഛൻ പാടണല്ലേ.

അടുത്ത ഗാനം പി ഭാസ്കരൻ്റെ വരികൾക്ക് ശ്യാം സംഗീതമൊരുക്കിയതാണ്. ഡെയ്സി എന്ന ചിത്രത്തിലെ കൃഷ്ണചന്ദ്രൻ ആലപിച്ച ഗാനം.

എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

0: റേഡിയോ മലബാറിൽ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു.
1: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
2: ജനകീയം. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. പലരും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വിജയങ്ങളെക്കാൾ കൂടുതൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് നേരിട്ട ബുദ്ധിമുട്ടുകളായിരിക്കാം. കാരണം അവിടെയാണ് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്നത്. തളർന്നു പോകാമായിരുന്നിടത്ത് എങ്ങനെ മുന്നോട്ടു പോയി, വഴിയില്ലെന്ന് തോന്നിയപ്പോൾ എങ്ങനെ പുതിയൊരു വഴി കണ്ടെത്തി. അങ്ങനെ പിന്നിട്ട അനുഭവങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി മാറും, അത് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷനായി മാറും. അങ്ങനെയെങ്കിൽ തുടർന്ന് കേൾക്കാം നടുവനാട് LP സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് ഇടവനയുമായും ഒപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂരുമായും രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ സൗഹൃദ സംഭാഷണത്തിന്റെ തുടർഭാഗം.
3: രാജന്റെ ഒരു പ്രത്യേകതെന്ന് അറിയാം, ഞാൻ നേരത്തെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഇത്രയും ദുരന്തങ്ങളും ദുരിതങ്ങളും എല്ലാം അനുഭവിക്കുമ്പോൾ കൃത്യമാണ് ഡേറ്റ്, അതെ, അത് അതിന്റെ ഓരോ ആളുകളുടെ പേര്, സന്ദർഭം എല്ലാം വളരെ കൃത്യം. നമ്മളിപ്പോ കൊല്ലം പറയുമായിരിക്കും ചിലപ്പോ, ഇത് അതല്ല,
4: രാവിലെ 8 മണിക്ക്
3: അതാണ് ആ സമയടക്കാ പറയുന്നത്. അത് ശരിക്കും
5: എന്താ രാമ, ഞാന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്നില്ല, നമ്മള് 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ 5 പേര് ഒരേ ബെഞ്ചിലായിരുന്നു. അയ്യല്ലൂരിലെ MC രാജേഷ്, ലാൽജിത്ത്, ഇവിടെ എടപ്പാഴ്ചയിലെ TP ഷാജി, പിന്നെ ഒരു അശോകനുണ്ട്, ഡോക്ടറാണിപ്പോൾ. അപ്പം നമ്മൾ 9ാം ക്ലാസ് പഠിക്കുന്നത് HL പഠിക്കുന്ന സമയത്ത് നമ്മളെ ശൈല ടീച്ചറായിരുന്നു, ക്ലാസ് ടീച്ചർ. ടീച്ചർ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിക്കുന്ന കോറമെന്റൽ ഫിഷേഴ്സ് എന്നൊരു കവിത ഉണ്ടായിരുന്നു, റൈസ് ബ്രദേഴ്സ് റൈസ്. ടീച്ചർ നല്ല രീതിയിൽ പാടിത്തരും, വെഹിക്കനീസ് കൈസ് പാടുന്നതാണ്. ടീച്ചർ പാടുന്ന പോലെ എനക്കും പാടണത്, പക്ഷെ ഈ സാധനം അന്നോട് ഇങ്ങോട്ട് മിണ്ടുന്നില്ല. ഇത് ഇംഗ്ലീഷ് മിണ്ട്, ഇംഗ്ലീഷ് അറിയണ്ട എനിക്ക് വായിക്കേ, ഇംഗ്ലീഷ് അറിഞ്ഞാലും എനിക്ക് ഇത് പറയാൻ പറ്റുമോ. TP ഷാജിയോട് ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഇവൻ പറഞ്ഞു ഞാൻ എന്റെ മുകളിൽ മലയാളത്തിൽ റൈസ് ബ്രദേഴ്സ് റൈസ് ഇങ്ങനെ എഴുതി വെച്ചു, മൊത്തം മലയാളത്തിൽ എഴുതിയിട്ട് മലയാളത്തിൽ എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, റെഡിയായി നിന്ന്. അപ്പൊ ടീച്ചർ ചോദിച്ചു ആരാ പാടുവാണ്, ഞാൻ പറഞ്ഞു ഞാൻ പാടും. ഞാൻ എന്ത് ചെയ്തു, എഴുന്നേറ്റ് ഇരുന്ന് ഇതങ്ങ് പാടി. ടീച്ചർ പാടുന്ന പോലെ പാടി, റൈസ് ബ്രദേഴ്സ് റൈസ്. അതിനകത്ത് ഒരു സ്റ്റാൻസ് ഉണ്ട്, നോ ലോങ്ങർ ഡിലേ, ലെറ്റസ് ഇൻ ദ ട്രാക്ക് ഓഫ് ദ സീഗൾസ് കോൾ, ദ സീസ് അവർ മദർ, ദ ക്ലൗഡ് ഈസ് അവർ ബ്രദർ. എന്നിട്ട് ടീച്ചർ പാടുമ്പോൾ ഭയങ്കര സ്റ്റൈലാണ്. ഞാനിതെല്ലാം പാടുമ്പോൾ ടീച്ചർ പറഞ്ഞു വെരി ഗുഡ് രാജേഷ് എന്നെല്ലാം പറഞ്ഞു. ഇത് റാഫി ഇല്ലേ,

0: രണ്ട് പൊറോട്ട ഒന്നിച്ചു തിന്നാന്ന്. അപ്പം പറഞ്ഞു, ടീച്ചറെ ഇവൻ ചോറൊന്നും എടുക്കില്ല, എന്നോട് വെച്ച് എന്താ ചോറെടുക്കാതെ. ചോറെടുക്കാൻ വീട്ടിൽ രാത്രി കഴിക്കാൻ ഉണ്ടായില്ല, രാവിലെ കിട്ടും, കൊണ്ടുവരണ്ട എങ്ങനെയെങ്കിലും. പിന്നെ കുളുത്ത വധപ്പിച്ചിട്ടല്ലേ നമ്മൾ എടുക്കുക. അപ്പൊ ടീച്ചർ പറഞ്ഞു നാളെ എന്ത് ചെയ്യണോ ഓഫീസിലേക്ക് വരണം. ടീച്ചർ എന്ത് ചെയ്തു, ഇന്നും എനക്ക് ഓർമ്മയുണ്ട്, ടീച്ചർ കൊണ്ടുവന്ന ചോറിന്റെ ചുറ്റുപാത്രത്തിന്റെ മൂടിയിൽ ഒരു കൂമ്പ് വറവും ചമ്മന്തി ഉരുളിയും വെച്ചിട്ട് എനിക്ക് തന്നു. ആദ്യത്തെ ദിവസം പോയി കഴിച്ചു, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോ മൂന്നാമത്തെ ദിവസം എന്റെ മറ്റേ സാധനങ്ങൾ വന്നത്. കുട്ടികളെല്ലാം പറയാം, ഓ ടീച്ചർക്ക് പോയിട്ട് ചോറ് തിന്നു. ഞാൻ പറഞ്ഞു ഞാൻ നാളെ മുതൽ എടുത്തോളും, എടുത്താ പോരാ കാണിക്കണം എന്ന്. ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് വരുമ്പോ ടിപ്പി എടുക്കും, ഇങ്ങനെ കട്ടയില്ലേ നമ്മള് വെക്കുക, ഇങ്ങനല്ലേ ചുറ്റുപാത്രം വെക്കുക, ഞാൻ അവിടെ വെച്ച് ടൈസ് ചോറ് കൊണ്ടുവന്ന അതാ കൊണ്ടുവന്ന് നിന്നത്. അതിന്റെ അകത്തൊന്നും ഇല്ല, ചുറ്റുപാത്രം ആടി ടീച്ചർ പറ്റി കഴിഞ്ഞു വന്നിട്ട്. അപ്പൊ ഇങ്ങനെയല്ലോ ജീവിതത്തില് കുറെ കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഓപ്പണായിട്ട് നിങ്ങൾ ചോദിച്ചില്ല, നിങ്ങൾ ഇത്രയും പറയാന്നുള്ള, ഞാനിങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ, ഇന്ന് മക്കള് ചെറിയ ഒരു ഫോണ് വാങ്ങിച്ചു കൊടുക്കാതെ എന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് വീട്ടില്, അല്ലെങ്കിൽ പിന്നെ പ്ലസ് ടു കഴിഞ്ഞാട് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാതെ എന്റെ പേരിൽ. ഇതിലൊക്കെ നമ്മൾ ഇതെല്ലാം തരണം ചെയ്തിട്ടു. ഞാനിപ്പോഴും പറയുന്നത് വെച്ചാല്, നമ്മൾ ആരാണെന്ന് നമ്മൾ തീരുമാനിക്കണം. ഭഗവത്ഗീതയിൽ നല്ലൊരു ശ്ലോകമുണ്ട്, ഉദ്ധരോത് ആത്മനാത്മാനം ആത്മനോ അവസാദയെ ആത്മീവ ഹൃദയാത്മനാബന്ധു ആത്മീയപരിബുധാത്മന. അതായത് നീ ആരാവണമെന്ന് നീ തന്നെ തീരുമാനിക്കും. നിന്റെ ശത്രുവും നിന്റെ മിത്രവും നീ തന്നെയാണ്. നിനക്ക് ചിന്തിക്കാൻ പറ്റും, നിനക്ക് ചെയ്യാൻ പറ്റും, നിനക്കേ ചെയ്യാൻ പറ്റും. നീ കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രകാരം നമുക്ക് തലയിലെഴുത്തുന്നൊരു സംഭവമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നതാണ് നമ്മൾ ഇന്നേ കാലത്ത് ഇന്നേത് ചെയ്തണമെന്ന്. ആ കർമ്മം ചെയ്തിട്ടേ നമ്മൾ പുറത്തു പോകാൻ പറ്റും. ഒരു വാഴ കുഴിച്ചിരുന്നൊരു കൊലയുണ്ടാവാനാണ്, കുഴിച്ചിട്ട് അത് വാഴ പൊങ്ങി വന്നിട്ടാകുമ്പോൾ ചിലപ്പോൾ അത് പേടായി പോവും. അതിൻ്റെ യോഗമായിട്ട് കണക്കൂട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ എന്തെല്ലോ തന്നിട്ടുണ്ട്, അത് നമുക്ക് വേണ്ടി മാത്രമല്ല, അതിനെ മനോഹരമായിട്ട് നമ്മൾ ഉപയോഗിച്ച് അതിലും ഭംഗിയായി തിരിച്ചു കൊടുക്കാനും കൂടി പറ്റിക്കഴിഞ്ഞാൽ ആകും.
1: പലർക്കും പറ്റാതെ പോകുന്ന നമുക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നുള്ളൊരു
0: ധാരണയോട്. നമ്മളിപ്പം ഒരു അമ്പലത്തിൽ ഞാൻ ഇരിക്കും പറയുന്നില്ല, അമ്പലത്തിൽ പോയിട്ട് പോയാ ദൈവം അവിടെ ഉണ്ടെന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? അതിനിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നേരെ അസീസ്ക്കായിട്ടും അല്ലെങ്കിൽ നേരത്തെ നിതിനായിട്ടോ അല്ലെങ്കിൽ കമലേച്ചയായിട്ടോ ഏതെല്ലോ ആളായിട്ട് നമ്മുടെ മുന്നിൽ, അത് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ്. വിശന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ മുമ്പിൽ നമ്മൾ അറിയാണ്ട് എന്തും കൊടുക്കും, അയാൾ ഏറ്റവും വലിയ ദൈവം നമ്മൾ ആ കൊടുക്കുന്ന ആളാണ്. ആ രീതി ചിന്തിച്ചു കഴിഞ്ഞാലല്ലേ ഇവിടെ നമുക്കൊന്നും ഇല്ല. പിന്നെ നിസാരമായ കാര്യത്തിന്റെ പേരിൽ എനിക്കതില്ലല്ലോ, എനിക്കിതില്ലല്ലോ, നമ്മളൊരിക്കലും താഴത്തോട്ട് നോക്കുന്നില്ല. ഞാനിപ്പോഴും കണക്കൂട്ടുന്നറിയാം, എനിക്കിന്നിപ്പോൾ ഉണ്ടായ സൗഭാഗ്യമൊന്നും ഞാനൊരിക്കലും എൻ്റെ കഴിവായിട്ടൊന്നും കൂട്ടുന്നില്ല. ഒരു നിമിത്തമാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു പറമ്പുണ്ട്, ഒരു വയലുണ്ട്. ഞാനും അമ്മയും വയലിൽ പണിയെടുത്തിയാണ്. നുരി വലിക്കും, അറിയാലോ പണ്ടത്തെ നുരി വലിക്കും. നുരി വലിക്കും അമ്മ നുരി വെക്കുന്നത്. അപ്പം അമ്മ എന്നോട് അധികം പറയലുണ്ട്, ഇത് നമ്മളെ വയലിനും മുന്നേ നമ്മളെ കണ്ടേരുന്ന് അറിയലുണ്ട്. എന്റെ വയലാണ്, ഇത് എന്റെ അച്ചാച്ചന്റെ അച്ഛന്റെ സ്ഥലമായിരുന്നു. അവരെന്ത് വിറ്റതല്ല, അച്ചാച്ചന്റെ അച്ഛൻ മരിച്ച സമയത്ത് എന്തോ കടായിട്ട് ഇവര് എടുത്തതാണ്. വർഷങ്ങൾ മുന്നേ ഇവർ എടുത്തു, അതിങ്ങനെ കൈമാറി കൈമാറി അങ്ങനെ എടുത്തപ്പോ ഞാനെന്ത് പണിയെടുത്തു, ഈ ഏച്ചിയായിട്ട് കണ്ട് സംസാരിച്ചു. ഞാൻ ഇവരോട് ചോദിച്ചു ഇത് തരുന്നാന്ന്, അവിടെ തരുന്നു എന്ന് പറഞ്ഞു. ഞാനതിങ്ങ് വാങ്ങിച്ചു. ആ വയലിപ്പ എന്റേതാണ്. അമ്മേനെയും കൂട്ടിയിട്ട് ഞാനത് ചെയ്തു. നമുക്കൊരു ഫ്ലൈറ്റിൽ യാത്ര പോകുന്നു, നമുക്ക് ഭയങ്കര സന്തോഷമാണ്, അതിലൊരു രസമുണ്ട്. ഈ അമ്മേനെയും കൂട്ടിയിട്ട് ഞാനിങ്ങനെ മട്ടന്നൂർ എയർപോർട്ടിൽ പോകുന്നതാണ്. അപ്പോൾ എയർപോർട്ടിൽ പോകുമ്പോൾ കുറേ മക്കളുണ്ട്, അവിടെ യൂണിവേഴ്സിറ്റി പഠിച്ച കുറേ മക്കളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം എന്നെ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഓടി വന്നിട്ട് എൻ്റെ കാലുകൂടലിൽ ഉണ്ട് പരിപാടിയുണ്ട്. അപ്പോൾ ഒരു ഉളിയിൽ രജിസ്റ്റർ ഞാൻ സി ആർ എഫ് എഫിലുണ്ട്, അവിടെ പ്രൊട്ടക്ഷൻ വിങ്ങിനുണ്ട്. അപ്പോൾ ഇവൻ കണ്ടുമ്പോൾ എന്ത് ചെയ്തു, മാഷേ നമസ്കാരം, എന്നിട്ട് എന്ത് ചെയ്തു, അമ്മേൻ്റെ കാല് തൊട്ടു. ഇത് തൊട്ടപ്പോൾ ഇവൻ്റെ കൂട്ടത്തിന് ഒരു ആസാം കാരണം അമ്മേൻ്റെ കാല് തൊട്ടു. ഇതിങ്ങനെ രണ്ട് മൂന്നാൾ. അപ്പോൾ ഇവർ വിചാരിച്ച അമ്മ ആരോ ഇല്ലയാണ്, അമ്മേനെ വിളിച്ച് ഇതെന്താ പരിപാടി. അപ്പോൾ അങ്ങനെ അമ്മേനെ കൂട്ടിയിട്ട് ഞാൻ കയറി ഫ്ലൈറ്റ് കയറിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ആകാശത്ത് ഞാൻ പറഞ്ഞു താഴെ എന്തും കാണുന്നുണ്ടാന്ന് ചോദിച്ചു. അമ്മ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എപ്പോൾ വിശ്വസിച്ചു ഞാൻ ഫ്ലൈറ്റ് കയറും മിണ്ടാണ്ട്.
1: എൻ്റെ
0: അമ്മയും ഭാര്യ എൻ്റെ അമ്മയും
1: രണ്ടാളും
0: രണ്ടാൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുത്തിട്ട് കൊണ്ടുവന്നാ. ഞാൻ പറഞ്ഞു, അമ്മ എപ്പോൾ വിചാരിച്ചിന് ഇങ്ങനെ ഫ്ലൈറ്റ് കയറും. നേരെ അമ്മ പറഞ്ഞു, ഏടുന്നാന്ന്, അമ്മേൻ്റെ ഭർത്താവ് ഏടുന്നാന്ന്. ഞാൻ ആ നുരി വലിക്കുന്ന സമയത്ത് ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ ഇത് കാണും നമ്മളെന്നല്ലാണ്ട്. അപ്പം പറഞ്ഞു, ഞാൻ പറഞ്ഞു ആ നുരി വലിച്ച കണ്ടുകൊണ്ടുണ്ട്, ഓർമ്മയുണ്ട്. ആ കണ്ട ഇപ്പം ആര്യാന്നറിയാം, ആര്യാന്ന് നമ്മുടെ അൻ്റ് എൻ്റെ രാമ അമ്മയൊരു നോട്ട് നോക്കി തന്നെ സത്യം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന്. ഒരുപക്ഷെ ഇതെല്ലാം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം ഈ കേൾക്കുന്നവർക്കോ അല്ലെങ്കിൽ അറിയുന്നവർക്കോ ഇതൊന്നും വലിയ കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യത്തില്ല സന്തോഷം കാണും. ഞാൻ എപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞത്, അതായത് ഞാൻ ചെറിയ കാര്യങ്ങൾക്ക് നല്ലോണം സന്തോഷിക്കും, അതേപോലെ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ വല്ലാണ്ട് സങ്കടപ്പെടും. ഒരു തവണ ബസ്സിലിങ്ങനെ യാത്ര പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ കാര്യം എൻ്റെ അടുത്ത് ഇരുന്നിട്ട് അയാളിങ്ങനെ ഇടക്കിടക്ക് കരഞ്ഞു കൊടുക്കുന്ന നല്ല ജെന്റിൽമാനാണ്. കുറേ കഴിയുമ്പോൾ ഇയാൾ ഇങ്ങനെ പൊങ്ങി കരയുമ്പോൾ ഞാൻ

0: പുള്ളിയെ പറഞ്ഞു പുള്ളിയുടെ ആരോ മരണപ്പെട്ടാന്ന്. അപ്പൊ നമ്മൾ രണ്ടാളും കാര്യം തിങ്ങിയപ്പുറത്തെ ആള് എന്നാ പ്രശ്നം നമ്മളോട് കേൾക്കുന്നത്. എനിക്ക് പറയാൻ പറ്റി ഇവരെ ആരോ മരിച്ചോണ്ടാ ഞാൻ കരുതുന്നത്. അതേപോലെ ഒരു ദിവസം ഞാനും ബാബുമാഷും കൂടി
1: ഗോഡ് ഫാദറില് കടപ്പുറത്തേക്ക് പോകുന്നത് എന്താന്നറിയാണ്ട് ഒരാളെ പുറകെ പോകുന്നത് അയാളെ മറ്റേ അതിന്റെ പുറകെ.
0: അധികം ഞാൻ ടെൻഷൻ ഒന്നും വെക്കല്ല. നമുക്ക് ഇത് ഇന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു, നാളെ എന്താ സംഭവിക്കുന്നല്ല. ആ രീതിയിൽ ജീവിതത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ അധികമായിട്ട് എന്താ പറയുക, ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാലാണ് എല്ലാറ്റിനും നമ്മൾ ബുദ്ധിമുട്ട് കാണുന്നില്ല, വിഷമം കാണുന്നത്. മറ്റെല്ലാം നമ്മളിങ്ങനെ അത് ഓക്കെ എനിക്ക് സംഭവിക്കേണ്ട കിട്ടേണ്ട കിട്ടും. പിന്നെ നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോടെല്ലാം പറയുന്നത് നമ്മൾ എന്ത് തലകുത്തി പറഞ്ഞാലും നമ്മൾ എത്തേണ്ട സത്യം നമ്മൾ. അതാര് മുടക്കി കഴിഞ്ഞാലും അവര് എത്തിയിരിക്കും. അതാണ് പ്രപഞ്ച സത്യതാണ്.
2: നമുക്ക് ബാബുവേട്ടനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഒരുപാട് ശിഷ്യ സമ്പത്തും ഒരുപാട് സൗഹൃദ വലയങ്ങളൊക്കെ ഉള്ള ബാബുവേട്ടന് രാജേഷ് അടവന എന്ന് പറയുന്ന സുഹൃത്തിനെ പറ്റി, രാജേഷിന്റെ ആദ്യ കാലഘട്ടം മുതൽ രാജേഷിന്റെ വളർച്ചയിൽ ഓരോ ഓരോ ഘട്ടത്തിലും അടുത്തറിയുന്ന ഒരാളാണല്ലോ, എങ്ങനെ രാജേഷിനെ നോക്കിക്കാണും?
3: അത്ഭുതത്തോടെ, വിസ്മയത്തോടെ, അഭിമാനത്തോടെയാണ്. കാരണം എന്താ വെച്ചാല് ആ ചെറിയ വഴികളിൽ പഠനകാലം മുതൽ രാജേഷിനെ എനിക്കറിയാം. ഓരോ കാര്യവും ഞാനുമായിട്ട് ആലോചിച്ചിട്ടാണ് രാജേഷ് എല്ലാം ചെയ്തിട്ടുള്ളത്. അത് ഒരു ഗുരുത്വം അതൊന്നുണ്ട്. അതോടൊപ്പം തന്നെ സഹോദരനായിട്ടാണ് കാണുന്നത്. ഞാനാണെങ്കിൽ അനിയെന്നാ പറയുന്നത്. ആ സമയത്തെല്ലാം എഴുതുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലല്ലോ, അന്നേരമെല്ലാം ഞാൻ കുറേയെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരമല്ലോ അനിയൻ തന്നെ പറഞ്ഞിട്ടാണ്, അന്ന് വന്നു അനിയനെത്തി എല്ലാം പറഞ്ഞിട്ടാണ് എഫ് ബി ലെറ്ററിൽ. പ്രത്യേകിച്ച് ആ ബെൽഗാം പഠനകാലത്തന്നല്ല, അത് ആദ്യം രാജേഷിന് അറിയില്ലല്ലോ. ആ ബെൽഗാം പഠനകാലത്ത് ഒരു സംഭവം പറയാതെ പോകുന്നത് വളരെ അവസ്ഥയായിരിക്കും അല്ലേ. അതായത് ഈ ബെൽഗാമിൽ നമ്മൾ താമസിക്കുന്ന ലക്ഷ്മി ബിൽഡിംഗ് എന്ന് പറഞ്ഞ ബിൽഡിങ്ങാണ്. കുറേ ആൾക്കാർ താമസിക്കുന്നതാണ്. ദൂരെയാണ് കിണർ. ആ കിണറിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കൊണ്ടുവരണമല്ലോ. അപ്പം ഞാനൊരു കൃഷകാത്രനല്ല, രാജേഷോ നല്ല തടിയല്ലേ. പൊറോട്ടേൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അതിനുശേഷമാണ് ഈ ഞാനിങ്ങനെ ഒരു പാത്രത്തെ തൂക്കുന്നില്ല പറയാം, നമ്മൾ രണ്ട് ഇങ്ങനെ എടുത്തിട്ട് വരുന്നത്. തൂക്ക് വെള്ളം എടുത്ത് ഞാൻ വെള്ളം നിറയ്ക്കുമ്പോഴത്തേക്ക് രാജേഷ് അത് എടുത്തിട്ട് പോയിട്ടുണ്ടാവും. രാജേഷ് ഞാൻ എടുത്തോളൂ, ഏ മാഷ കൊണ്ട് ഞാൻ എടുക്കാം. ഇത് അന്ന് ആ പിടിച്ച പിടുത്താണ്. അതിപ്പോഴും അങ്ങനെയാണ്. അതേത് പ്രതിസന്ധി ആയാലും ഏത് സമയത്തായാലും രാജേഷ് എന്തെങ്കിലും ഒരു നമ്മുടെ മുന്നിൽ വരുന്നൊരു വിഷയമാണെങ്കിൽ ആ അന്നേരം വോയിസ് അത് അന്നേരം കണ്ടിട്ടില്ലെങ്കിലും അടുത്ത നിമിഷം തന്നെ കണ്ട് അതിനൊരു മറുപടി ഉണ്ടാവും. അത് ഇത് മാത്രമല്ല, ഏത് വിഷയം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഐവർക്കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിച്ച ആ ടീമുണ്ട്. ഇപ്പോഴും ഒരു ടീമും അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നേഹധീരം എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, റഫീഖ എന്നതിൻ്റെ സ്ഥാപകൻ. അതിൽ അന്ന് പഠിച്ച ആൾക്കാർ കുറച്ച് ഒരു അഞ്ചെട്ടാളുള്ളത്. അതിൽ ഏറ്റവും ആക്റ്റീവായത് നമ്മളെ ഇവർ കൂട്ടം നേരത്തെ പറഞ്ഞ ടീമാണ്. പേര് നേതൃത്വത്തിൽ തന്നെയാണ് അവിടെ നമ്മളൊരു ഏറ്റവും നല്ലൊരു ജീവിതമാണ് നയിച്ചത്. അതിലൊക്കെ ഇവൻ വലിയ പങ്ക്, മാൻ ഓഫ് ടൈഡിങ്സ് എന്നാണ് ഇവനെ നമ്മൾ വിളിക്കൽ. അതായത് രാവിലെ മണ്ണെണ്ണ, അവിടെ സ്റ്റൗ അല്ലേ, അന്ന് ഗ്യാസ് അടുപ്പൊന്നും ആ സമയത്തില്ലല്ലോ. മണ്ണെണ്ണ ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. മണ്ണെണ്ണ ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ പറ്റൂ. ഇവന്റെ പ്രധാന ഉത്തരവാദിത്വം, നമ്മൾ അഞ്ചാള് ഒരു റൂമിലാണ്, നാലാക്കേ ആ ലോഡ്ജിൽ താമസിക്കാൻ അവകാശമുള്ളൂ. ഒരു കൊല്ലം വരെ ഈ അഞ്ചാമൻ ഒളിച്ച്
0: താമസിച്ചിട്ടുണ്ടാകട്ടെ.
3: അയാള് ചെക്കിങ്ങിന് വരുന്ന ഒരു ഗോപാൽജി ഉണ്ട്. ഗോപാൽജി വന്ന് നോക്കുമ്പോ റൂമില് നാലാളെ ഉണ്ടാവും. ഏ ഗോപാൽജി തെറ്റിയാൽ അത് അഞ്ചാമത്തെ ആളായി. ഒരിക്കലും ഗോപാൽജിക്ക് ഗോപാൽജി വന്നിട്ട്
0: അയാളിങ്ങനെ ഉണ്ടെന്നായിരിക്കേ, ഒന്നോ എരടോ മൂരോ അപ്പഴ് ഞാൻ ഗോപാൽജി ഒന്നോ എരടോ തന്നെ
1: ഒരിക്കലും അഞ്ചാമത്തെ ആളെ അഞ്ചാളോടെ ഉണ്ടോ?
0: അഞ്ചാളുണ്ടായാലും നമ്മൾ അഞ്ചെട്ട് പേര് റൂം ഇങ്ങനെ എടുത്തല്ലേ. അഞ്ചെട്ട് പേരുണ്ട്. അപ്പൊ ഈ റൂമിലെ ആള് വന്ന് നിക്കുന്നത് അപ്പൊ നിന്ന് കഴിഞ്ഞാല് നമ്മള് നിക്കണല്ലോ, ഞാനും എടുത്തിണ്ടാവും. അപ്പൊ അയാള് ഒന്നോ എരടോ മൂരോ നാക്കൂന്ന് പറയാൻ തന്നെ പറഞ്ഞു, ഗോപാൽജി ഊട്ടായിട്ടാ, ഓ ചെന്നായിതാ ഷേർട്ട് ചെന്നായിതാണ്, ഓ ചെന്നായിതാ എന്റെ മൂള് മണിച്ച് ഇങ്ങനെ പറയുന്നുണ്ടാവും. വീണ്ടും ആദ്യം ഒന്തോ പറയുന്നേ വരെ
1: അവർ സീരിയലിൽ പകർത്താൻ പറ്റുന്ന നിമിഷങ്ങളാണ്
3: അങ്ങനത്തെ ഒരു ജീവിതം. പിന്നെ അതുപോലെ തന്നെ ഇവൻ കലാകാരൻ കൂടിയാണ്. രാജേഷിന്റെ ഒരു പ്രത്യേകത, ഓൻ എന്താ പറയാ സഹൃദയനാണ്, കലാകാരനാണ്. കവിത നല്ലൊരു കവിത എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പടുന്ന കാര്യം. ഏ അതുകൊണ്ടാണല്ലോ ശ്രീജന്മാഷുമായിട്ട് നമ്മുടെ അടുത്ത് ഇതേപോലെ ഒരു ബന്ധമുള്ള ഒരാളാണ് ശ്രീജന്മാഷ്. ഇപ്പറഞ്ഞ പോലെയാണ് ഏത് കൂട്ടത്തിലും നമുക്ക് കൂട്ടാൻ പറ്റുന്ന കയ്യിലുള്ളവരെ ഞാൻ എപ്പോഴും മുറുകെ പിടിക്കും. കയ്യിൽ സാധനം പോകണം, അത് പിടിച്ചാൽ പിന്നെ ഞാൻ അയാളെ വിടുകയില്ല, ഒരിക്കലും ഇല്ല. അത് പിടിച്ചാൽ പിടിച്ച പോലെയാണ്. അതുപോലെയാണ് ഈ പറയുന്ന കക്ഷിയും. അപ്പോൾ ഇവൻ കവിതകൾ കേൾക്കുന്ന ഇഷ്ടമാണ്, പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ്. അപ്പം അവിടെ നമ്മളെ കൂട്ടത്തിലൊരു പാട്ടുകാരിയുണ്ടായിരുന്നു, ശ്രീലത എന്ന് പറഞ്ഞിട്ട്. പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടും. അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. ഇത് പിന്നെ നമ്മള് ഇതുവരെ ഒരു അല്ലലും അലട്ടും ഇല്ലാതെ ബ്രേക്ക് ചെയ്യാതെ വളരെ വളരെ സ്നേഹം ഓരോ ദിവസവും കൂടിക്കൂടി വരിക. പിന്നെ ഇവൻ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ പുലർത്തുന്ന ബന്ധമുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ഞാൻ അതിശയിക്കുന്നത് ഇതെങ്ങനെ കഴിയുന്നു. ഓരോ ആളെയും വളരെ ഷാർപ്പായിട്ട് ഓർമ്മിക്കുന്നു. ആരൊക്കെയാണ് തൻ ഏറ്റവും വിഷമിച്ച സമയത്ത് കൂടുതൽ കൂടെ ഉണ്ടായിരുന്നത് അവരെ എല്ലാം ഓർമ്മിക്കുകയും അവരെയൊക്കെ വേണ്ട പോലെ കാണുകയും ചെയ്യുന്നു. ഒരു നിലയിലെത്തിയാൽ സാധാരണ ഇയാളെന്ന് ചെയ്യുക, എല്ലാം മറന്ന് പിന്നെ പത്രാസുമായിട്ട് അല്ലേ അവഗണിക്കുന്ന രീതിയുണ്ട് അവർ. ആഴ്ച ഇതുവരെ അങ്ങനെ ഒരാളെ അവഗണിച്ചിട്ടില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. അത് തന്നെയാണ് പിന്നെ ഇപ്പം പല കാര്യങ്ങളും. ഇപ്പം ഒന്നേ കാര്യം നമ്മുടെ ഇത് പൊതു കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം അടുത്ത് തന്നെ പയ്യല്ലൂർ തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു. നമ്മളെ ക്ലബിന് വേണ്ടിയിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു ഒരു ചെറിയൊരു സഹായം എൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു സ്ട്രക്ചറാണ് അതിൻ്റെ പക്ഷേ നമുക്ക് ചെയ്യാലോ എന്നാണ് ചെയ്തു കഴിഞ്ഞ ദിവസം. ഇപ്പം അടുത്താ കഴിഞ്ഞത് അങ്ങനെ ഇവിടെ മാത്രമൊന്നുമല്ല, അത് പല ആളുകൾക്ക് ആരൊക്കെയാണോ അപ്പോൾ അതൊക്കെ ചെയ്യാൻ കഴിയുന്ന എന്താ ആ ബന്ധം ഒരുക്ക പിടിച്ച കൈ മൂപ്പർ വിടാറില്ല.
2: നമുക്ക് പല ആളുകൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കും പക്ഷേ അത് നിലനിർത്താൻ കഴിയില്ല.
3: ഇല്ല,
2: പക്ഷെ രാജേഷിനെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്. നേരത്തെ പറഞ്ഞ പോലെ ഓരോ സന്ദർഭവും അതിന്റെ ഓരോ നിമിഷം പോലും ഓർമ്മിക്കുന്ന ഒരാളെന്ന നിലക്ക് അതൊരു കഴിവ് തന്നെയാണ്, മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു കഴിവാണ്.
4: ഒരു കാലത്ത് നേരിട്ട വെല്ലുവിളികളിൽ നിന്ന് സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നേറിയതിലേക്കും ഇന്ന് മറ്റുള്ളവരോടൊപ്പം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിലേക്കും ഒരു മനുഷ്യന്റെ യാത്ര എങ്ങനെയാണ് വളരുന്നത് എന്ന് ഇന്നത്തെ സംഭാഷണത്തിലൂടെ നമുക്ക് അടുത്തറിയാൻ കഴിഞ്ഞു അല്ലേ. നടുവനാട് എൽ പി സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് എടവന ഒപ്പം സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂരും പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ ഇനിയും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അടുത്ത ജനകീയത്തിൽ. ജനകീയം

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യലൂർ മട്ടന്നൂർ. ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളുമാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 7:45 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. 8:00 ചിരിയും ചിന്തയും. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 8:30 വായനശാല. 9:00 കെ ബാലൻ നമ്പ്യാർ സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ട്. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. രാവിലെ 5:00 പ്രഭാത ഗീതങ്ങൾ. തുടർന്ന് പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി. 6:10 മലബാർ ഡയറിയിലൂടെ കേൾക്കാം ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ മുരുകൻ കാട്ടാക്കടിയുടെ രേണുക എന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ചുവെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയത്തിൽ രാജേഷ് ഇടവന പങ്കെടുത്തതിന്റെ തുടർഭാഗം കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകളാണ്. 7:35 വായനശാല. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:30 ഗാനലയം. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1:00 വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെ പോയി വാങ്ങിക്കോ.
0: കൊടു. അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ.
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810

0: ഭവന നിർമ്മാണ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദി മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ടൂറിസം ബോട്ട് സർവീസിന് തുടക്കമായി. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ എറണാകുളം ബോട്ട് ജെട്ടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. KSRTC യെയും ജലഗതാഗത വകുപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുമെന്നും ബോട്ടും ബസ്സും അടക്കമുള്ള എല്ലാ ഗതാഗത സംവിധാനങ്ങളും സമയബന്ധിതമായി യാത്രക്കാർക്ക് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
1: 30 പേർക്ക് സഞ്ചരിക്കാവുന്ന പരിസ്ഥിതി സൌഹൃദമായ സൌര 2 എന്ന സോളാർ ബോട്ട് ഉപയോഗിച്ച് രണ്ട് ടൂറിസം സർവീസുകളാണ് ആരംഭിക്കുന്നത്. എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നും തുടങ്ങി മറൈൻ ഡ്രൈവ്, വല്ലാർപാടം ദ്വീപ്, ഫോർട്ട് കൊച്ചി ഭാഗങ്ങൾ സന്ദർശിക്കാൻ രാവിലെ 10 തുടങ്ങുന്ന ഒരു സർവീസ് ഉണ്ടാകും. കൂടാതെ കായൽ കാഴ്ചകളും കടമക്കുടിയിലെ സൂര്യാസ്തമയ കാഴ്ചകളും ആസ്വദിക്കാവുന്ന തരത്തിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന വേറൊരു സർവീസും ഉണ്ടാകും.
0: ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം മന്ത്രി M. ലിജു നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്തെ 28 കോളേജുകളെയാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കുന്നത്. എക്സൈസ്, കോളേജ് വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കുന്ന മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസുകൾ തെരഞ്ഞെടുത്തത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചാണ് ഇന്ന്. ഭാരതീയ ന്യായസംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ 2024 July 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. പൌരന്മാർക്ക് മുൻഗണന നൽകുകയാണ് പുതിയ നിയമങ്ങളുടെ അടിസ്ഥാന തത്വമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര കായൽ പാടശേഖരങ്ങളിൽ നിന്ന് ഒന്നിച്ച് സംഭരിച്ച നെല്ലിന് പ്രോത്സാഹന ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നെല്ല് സംഭരിക്കുന്ന കർഷകർക്ക് കിലോയ്ക്ക് 6.31 രൂപയാണ് ബോണസ് നൽകുന്നത്. കേന്ദ്ര താങ്ങുവിലയ്ക്ക് പുറമെയാണ് ഈ തുക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. വടക്കേ മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ബസലിക്കയിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ബസലിക്ക റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് തിരുനാൾ പതാക ഉയർത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ബസലിക്കയിലെ രഹസ്യാറയിൽ സൂക്ഷിച്ച വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ പ്രതിഷ്ഠിച്ചതോടെയാണ് 18 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത്. 14 വൈകിട്ട് അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം തുടങ്ങി. 15 തിരുനാൾ ദിവസം പുലർച്ചെ 1 മുതൽ രാവിലെ 6 വരെ വിശ്വാസികളുടെ ശയനപ്രദക്ഷിണവും ഉണ്ടാവും.
0: കന്യാകുമാരിയിൽ നിന്ന് ഇന്ന് വൈകുന്നേരം 5:25 പുറപ്പെടേണ്ട കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് 3:05 വൈകി രാത്രി 8:30 യാത്ര തിരിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. മസ്തിഷ്ക പഠന മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒപ്റ്റോജെനറ്റിക്സ് സാങ്കേതിക വിദ്യയ്ക്കും ലൈഗേറ്റഡ് അയോൺ ചാനലുകളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കും കാൾ ഡെയ്സ്രോത്ത്, പീറ്റർ ഹെഗമാൻ, ജോർജ് നാഗൽ എന്നിവർക്കാണ് പുരസ്കാരം. അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ ബയോ എഞ്ചിനീയറിംഗ്, സൈക്യാട്രി, ബിഹേവിയറൽ സയൻസസ് എന്നീ വിഭാഗങ്ങളിൽ പ്രൊഫസറാണ് ഡെയ്സ്രോത്ത്. ജർമ്മൻ ബയോഫിസിസിസ്റ്റാണ് ഹെഗമാൻ. ജർമ്മൻ ന്യൂറോ സയന്റിസ്റ്റാണ് നാഗൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 473 പോയിന്റ് ഉയർന്ന് 72,382 നിഫ്റ്റി 134 പോയിന്റ് നേട്ടത്തിൽ 22,556 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 ഗ്രാമിന് 13,675 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ

ഗ്യാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഗതാഗത സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യം എന്നിവയുടെ സഹകരണത്തിനായി നിരവധി കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും PSC സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ മന്ത്രി M.Riju നാളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര പാടങ്ങളിൽ നെൽകൃഷി ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

0: ഹരിഹര സുധനേ
1: ശരണമയ്യപ്പ
0: സത്യമായ പൊന്നു പതിനെട്ട്.

பதினஞ்சாம் திருப்படி சார.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
4: ഹരിത സമൃദ്ധി.
3: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഹൈമവതി എന്ന കർഷകയുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് ഹരിത സമൃദ്ധിയിൽ.
1: കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ആരെങ്കിലും സഹായിക്കാറുണ്ടോ? സ്വന്തമായിട്ട് തന്നെ?
2: ഞാൻ സ്വന്തമായിട്ട്, ആരുമില്ല. വീഡിയോ എടുക്കണം, ആരും എഡിറ്റ് ചെയ്യണം, എല്ലാം വേണം. എല്ലാ യൂട്യൂബിന്റെ വീഡിയോസും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ആരുമില്ല, ഒരു വീഡിയോ എടുത്ത് തരാൻ വരെ ഒരാളില്ല.
1: എല്ലാം ചെയ്യും,
2: എല്ലാം ഞാൻ ചെയ്യും. ഒരാളോട് അതെല്ലാം എഡിറ്റ് ചെയ്ത് അതിന്റെ തമ്പിനെയിൽ ഉണ്ടാക്കി എല്ലാം ആക്കിയിട്ടാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് കൊടുക്കുന്നത്.
1: ഇപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ കേൾക്കുന്നത് എന്ന് വെച്ചാൽ വന്യമൃഗശല്യങ്ങളുണ്ട്. അപ്പൊ ആ പരിസരത്തൊക്കെ വന്യമൃഗശല്യങ്ങളുണ്ട്.
2: പന്നി വരുന്നതിന് ഞാൻ കുപ്പിക്കിണി ഉണ്ടാക്കി വെച്ചു. പന്നി വന്നിട്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം ചേമ്പ് നട്ടിട്ട് പന്നി കളിച്ച് കളക്കാനായി. നാളെ ഞാൻ കളക്കാൻ ചേമ്പ് പോയി നോക്കുമ്പോൾ അത് കളിച്ച് അതിന് ചേമ്പലം മുറിച്ച് അതിന് തണ്ടടക്കം മുറിച്ചിട്ടിട്ട് കളഞ്ഞു വിട്ടു. അപ്പോൾ ഞാനൊരു കുപ്പിക്കിണി ഉണ്ടാക്കി.
1: കുപ്പിക്കിണി
2: രണ്ട് കുപ്പി ഇങ്ങനെ വെക്കുക. രണ്ട് കുപ്പി വലിയ കുപ്പി, ഒരു ചെറിയ എത്രപ്പാത്ത കുപ്പി, പൊളി ചുവന്ന കുപ്പിയാണ്. പൊളിമ്പ് കുപ്പി പൊളിഞ്ഞു പോന്നെ മുട്ടുന്നെ ഇത്രപ്പേരെ ചെറിയ അതേപോലത്തെ കുപ്പി അത് കൊടുക്കുന്നു. എന്നിട്ട് രണ്ട് കഴുത്തിലും കൂടി കുടുക്കിയിട്ട് രണ്ട് രണ്ട് തൂണുമ്പല് ഒരു ഇത് ഇത് കെട്ടി. അപ്പൊ പിന്നെ തൂണ് വെച്ച് കെട്ടി. ആ തൂണിന്റെ മേലെ രണ്ട് കയറുമ്പലി ഇങ്ങനെ ഓരോ മൂന്നും ഒരു കുപ്പിയിൽ കയറിങ്ങനെ കെട്ടിയിട്ട് മറ്റേതും കയറി കെട്ടി. ഈ ഒരു കുപ്പി അതും ചെറുങ്ങനെ അത് കായലോളം കേട്ടു. മറ്റേത് ആ മേലെ മുട്ട മാത്രം ഇത്രപ്പുറത്തെ കുപ്പിയിലാക്കും. എന്നിട്ട് അതിന്റെ അടി ഈ കുപ്പിക്ക് കഴുത്തിന് നമ്മളൊരു എക്സ്റേ ഉണ്ടല്ലോ, എക്സ്റേന്റെ ഒരു കടലാസ് കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ടു തായലോളം. അപ്പൊ ഈ എക്സ്റേന്റെ കടലാസ് കാറ്റിന് പാടി പോകുമ്പോൾ ഈ കുപ്പി രണ്ടും അങ്ങോട്ടും
1: അടിക്കും. ശബ്ദം
2: എപ്പോ ശബ്ദം ഉണ്ടാകും. എന്നതിന് ശേഷം പന്നി വന്നില്ല.
1: ഇത് ആരുടെ ഐഡിയയാണ്?
2: പക്ഷെ മുമ്പ് ഞാനിങ്ങ് വേറെ പറമ്പത്ത് റബ്ബർ നട്ടേരെ അതിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കുമ്പോൾ അന്നേരം ഈ പച്ചക്കറി നട്ടാലും ഈ കുക്കനും എല്ലാം വന്നിട്ട് ഇങ്ങനെ തിന്നിട്ട് കളയിലിടാനും. അന്നേരം ഒരാൾ പറഞ്ഞു ഇങ്ങനെ കുപ്പിക്കെണി വെച്ചാൽ എന്നിട്ട് അങ്ങനെ കെട്ടി നോക്കിയിട്ട് എനിക്ക് അങ്ങനെ അനുഭവത്തിൽ
1: പിന്നെ വന്നിട്ടുണ്ടായില്ല.
2: പിന്നെ വന്നിട്ടില്ല, പിന്നെ അങ്ങനെ ഉണ്ടായില്ല. കുർക്കനൊന്നും പോയില്ല. എന്നുവെച്ചാൽ ഇതിൻ്റെ ഒച്ചകൾക്കും കുർക്കനും പോയി. ഇതിപ്പോൾ നമ്മൾ മുറ്റത്ത് തന്നെ ആയതുകൊണ്ട് ഞാൻ ആടെ വെച്ചതുകൊണ്ട് എല്ലാം റെഡിയായി
1: റെഡിയായിട്ടുണ്ട്. ഇപ്പൊ രാസവളമാണോ കൂടുതലായിട്ട്
2: ഉപയോഗിക്കുന്നേയില്ല. ജൈവവളം, കമ്പോസ്റ്റ് വളം, വീട്ടിന് മുറ്റത്തുള്ള എന്റെ അടുക്കള വേസ്റ്റ് മുഴുവൻ, പിന്നെ പച്ചക്കറിൻ്റെതായ വേസ്റ്റുകൾ മുഴുവൻ. പച്ചക്കറി ഇപ്പൊ ഒരു നമ്മളിപ്പോ ഒരു കോളിഫ്ലവർ വറച്ചാൽ അതിന്റെ അടിയിലുള്ള ചപ്പും കാര്യങ്ങളും ഉണ്ടാവില്ലേ, അതെല്ലാം എടുത്തിങ്ങ് വെക്കും. ഏതെല്ലാം ഒരു മധുരക്കിഴങ്ങ് നട്ടാല് അതിന്റെ കിഴങ്ങിന്റെ തലയും വള്ളി എല്ലാം എടുത്തിങ്ങ് വെക്കും. അത് തറച്ചിട്ടിട്ട് ഈ പച്ചക്കറിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് വളാക്കുന്നത്. അത് അതിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് നടുന്നത്. എല്ലാം ഒരു സാധനം കളയില്ല വെച്ചാൽ ഓല തെങ്ങിന്റെ ഓല വരകൾ ഉണങ്ങി ഓല വല പൊടിച്ചിട്ട് അത് കൂത്തിട്ട് അങ്ങനെ ഇറുക്കല്. നമുക്കിപ്പോ ചൂല് കാട്ടാൻ വേണം, ഇറുക്കല് ചൂലാക്കും. അങ്ങനെയുള്ള ഓരോരോ കാലം ഒന്നും കളിയാ കളിയെന്ന് പറയുമ്പോൾ ചേരി കൊണ്ട് തെങ്ങിനെ ചുറ്റും ചേരി ഉണ്ടല്ലോ നമ്മൾ തെങ്ങിന്റെ, ഇങ്ങനെ കമിച്ചു വെക്കും വെള്ളത്തിന്. വിഷത്തിൽ ഇപ്പൊ മീനിക്കാലം വെള്ളം അടിച്ചു കൊടുത്താൽ നല്ല ശരിക്കും അത് വളാവുകയും ചെയ്തു. അതിന് തെങ്ങിന് നല്ല തണുപ്പും കിട്ടും. അങ്ങനെയും എല്ലാം ചെയ്യും. എല്ലാ കാര്യവും അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് തന്നെ. ഒരാളൊരു അഭിപ്രായമില്ല, അതുകൊണ്ട് ഞാൻ സ്വന്തം തന്നെ. ഇനി വേറെ ആരും ചെയ്യാനില്ല. ഞാനൊരു വയസ്സായ അമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ആരും അറിയില്ല. പിന്നെ അമ്മേനെയും നോക്കണം, അതിന്റെ നടുക്ക് അതിന്റെ അടുത്ത് ലൈവ് ഇടണം. രണ്ടു പ്രാവശ്യം ലൈവ് ഇടും.
1: കൃഷി രീതികളെ കുറിച്ചൊക്കെ ലൈവിലൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടാവും.
2: ഞാൻ വീഡിയോ ഇടുന്നുണ്ടല്ലോ, വീഡിയോ ഇട്ടിട്ട് അവര് ചോദിക്കും. പിന്നെ പോരാതെ ലൈവിലും ചോദിക്കും ഇതെങ്ങനെ എങ്ങനെ ആയാലും ചോദിക്കും. അപ്പൊ ഞാൻ ഈ കൃഷി രീതി പറഞ്ഞു കൊടുത്ത പോലെ എല്ലാവരും ചെയ്താൽ അതിന് നല്ല അഭിപ്രായം വരുന്നുണ്ട്. നല്ല അഭിപ്രായമാണ്, എല്ലാം ശരിയാണ്, നല്ല. നമ്മൾ നോക്കി, ഞാൻ നോക്കി, കുറെ ആൾക്കാരും കൃഷി വന്നിട്ടുണ്ട് എന്റെ കൃഷി രീതി
1: കണ്ടിട്ട്. കീടങ്ങളെയൊക്കെ എങ്ങനെയാണ്?
2: കീടങ്ങളാ ഞാൻ എല്ലാ കീടങ്ങളൊക്കെ നോക്കുന്ന വെച്ചാൽ ഈ വേപ്പണ്ണിയില്ല അത്, വെളുത്തുള്ളി, കാന്താരി, പിന്നെന്ന് വെച്ചാല് കപ്പച്ചപ്പലി. നമ്മൾ കപ്പക്ക എന്ന് പറഞ്ഞ കർമ്മൂസ് പപ്പായ അതിന്റെ ചപ്പ് പിടിച്ച് വീഞ്ഞിട്ടത്, അതുപോലെ അതിന്റെ തടയില്ലേ, ഈ കപ്പേന്റെ വണ്ണം വെച്ച തട കൂട്ടിപ്പോയി അതുവരെ അടിയെ മുറിച്ചിട്ട് ഇങ്ങനെ ചെറുങ്ങനെ ചെത്തിച്ചിട്ട് അയില് നട്ടിട്ടുണ്ട് ഞാൻ.
1: ചേമ്പ്,
2: ചേമ്പ്, പിന്നെ ചക്കമള്ളില് എല്ലാം ഞാൻ ഇതിനകത്ത് ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. ഒരു സാധനം ഞാൻ അങ്ങനെ ഒന്നും
1: കളിയല്ല,
2: ഒന്നും കളിയല്ല. എല്ലാ സമയത്തെ പുല്ലാന്ന് വെല്ലം പറിച്ച് വാരി കെട്ടി അത് അവിടെ വെച്ച് പച്ചക്കറി. ഇനിയിപ്പം ഇപ്പം എന്ന് വെച്ചാൽ അങ്ങനെ തക്കാളി നട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് തക്കാളി അധികം വായി കൊടുപ്പിക്കും. പിന്നെ ഞാൻ തന്നെ തൈ വാങ്ങലാണ്. പിന്നെ ഇതിനടുക്ക് ഞാൻ ഇപ്പം എന്ന് വെച്ചാൽ തക്കാളി തൈ ഗുരു എന്ന് പറഞ്ഞു വെച്ചാൽ ഈ അതിൻ്റെ തൈക്ക് തന്നെ അവിടെ കൊണ്ടുവരും. അവിടെ കൊണ്ടുപോയി ഞാൻ ഇപ്പ് പൊടിച്ച് കഴിഞ്ഞാൽ വേഗം അലസാരി ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ഉഷാറാവും. അങ്ങനെ ആ തക്കാളി പെയ്യാൻ നട്ടു. ഇപ്പോൾ രണ്ടാം രണ്ടോട്ടം നട്ടത്, ഇപ്പം ആദ്യം നട്ടിട്ട് കായ്ച്ചെടി, അതിന് മുമ്പിലൊക്കെ അത് കഴിഞ്ഞു, പിന്നെ അതിന് ഇപ്പുറത്തൊരു കേട്ട് അതും കഴിഞ്ഞു. ആ അത് രണ്ടും കഴിഞ്ഞു, അത് രണ്ടും കഴിഞ്ഞിട്ട് ഇപ്പം മൂന്നാമത്തെ നട്ടിട്ട് കായ് പൂക്കാൻ ഉണ്ടാകുമ്പോൾ ഒരുത്തടി ഇന്നലെ രണ്ട് തക്കാളി കിട്ടി. അത്രയും നട്ടിട്ടുള്ളൂ, അഞ്ചോ വർഷമോ താഴെ പത്ത് തലയിൽ മേലെ നടലില്ല, അല്ല പത്ത് ബാഗിൽ മേലെ നടലേ ഒരു ഒരു ഇത്. പിന്നെ താലോലി നടും, കക്കി താലോലിയും കക്കിൻ്റെയും കൊടുക്കാനുണ്ടാവും, വൈരിങ്ങ ഉണ്ടാവും, വഴുതിനിങ്ങ ഉണ്ടാവും. ഇന്നലെ 2 കിലോ വഴുതിനിങ്ങ കൊടുത്തു.
1: സ്വന്തം സ്ഥലത്ത് തന്നെയാണോ കൃഷി?
2: സ്വന്തം സ്ഥലത്ത് സ്ഥലമല്ല, ഇഷ്ടംപോലെ നടാനല്ലോ ഉണ്ട്, പക്ഷെങ്കിൽ നടാൻ പോവാൻ നടന്നിട്ട് പോകാണ്ട് കാലില്ലാണ്ട് നമുക്കങ്ങ് പോകാൻ കഴിയില്ല. അവിടെ വീട്ടു പറമ്പത്ത് തന്നെ മുറ്റത്ത് തന്നെ നമ്മളെ സ്ഥലം വേണ്ട, മണ്ണ് വേണ്ട, അങ്ങനെ ഇല്ലാത്തവർക്ക് സുഖസുന്ദരമായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഈ നടന്ന കൃഷികളാണ് എൻ്റെ കൃഷിരീതി. അങ്ങനെ എൻ്റെ കൃഷിരീതി പോലെ പോയി കഴിഞ്ഞാൽ നല്ല ഉഷാറാവും. ഒരുമിനും മരുന്ന്, ഓരോരോ മരുന്നും പച്ചക്കറിയും കൊണ്ടുള്ള ഈ മരുന്നുകളാണ് ഉണ്ടാക്കുന്നത്. ഈ ചപ്പും അങ്ങനെയുള്ള ഓരോന്നും എടുത്തിട്ട് കഞ്ഞീൻ്റെ വെള്ളം, തൈര്, മോര് ഇങ്ങനെല്ലാം എടുത്തിട്ട് വെല്ലവും മോരും കൂടി ഇട്ട് വെച്ചിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ അതിട്ട് അടിച്ചു കൊടുത്താൽ അങ്ങനെയെല്ലാം പല ഇതുണ്ട്. അതേപോലെ തന്നെ ഉറുമ്പിന് എല്ലാവരും ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന മരുന്നുകളാണ്, വേറെ പുറത്തുനിന്ന് മേടിക്കുന്നതല്ല.
1: നെൽകൃഷി പണ്ടുണ്ടായിരുന്നു,
2: ഇപ്പം ആ കൃഷിയിൽ നെൽകൃഷിയിൽ പാടാ പിന്നെ പറ്റുന്നില്ല. അല്ല പോകാൻ കഴിയാതുകൊണ്ട് ഇക്കെല്ലാം കപ്പ കൃഷി ചെയ്ത്, കപ്പ നട്ടിട്ടുണ്ട്. കപ്പയാണ് നട്ടിട്ടുള്ളത്, കപ്പ നല്ല ഉഷാറായിന്. അവിടെ തേങ്ങയെല്ലാം ഉണ്ട് കമ്പയലിന്റെ കരക്ക് ചിറ വെച്ചിട്ട്.
1: നമ്മൾ ഇത്രയും വിശേഷങ്ങൾ പങ്കുവെച്ചു. വീട്ടിലാരൊക്കെയാണത്?
2: വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഇപ്പോഴും, എല്ലാവരും വേറെ വേറെ പോയി. 4 മക്കളേനുള്ളൂ, ഒരു മോളില്ല, പിന്നെ 3 മക്കളേ, 2 ആണ് ഒരു പെണ്ണ്. ഒരു പെണ്ണ് ജോലിയുണ്ട് ഓൾ കാസർഗോഡാണ്, പോയിട്ട് വരുത്തന്നെയാണ്. ഇപ്പം മാറ്റം കിട്ടിയതാണ്, ജോലി കിട്ടിയതുകൊണ്ട്, കയറ്റം കിട്ടിയതുകൊണ്ട്.
1: എവിടെ സ്ഥലം? നമ്മൾ സ്ഥലം ഒന്നും പറഞ്ഞില്ല, നേരിട്ട്
2: അടുവാപ്പുറം. മയിലല്ല, മലപ്പട്ടം.
1: മലപ്പട്ടം അടുവാപ്പുറം,
2: മലപ്പട്ടം വില്ലേജിലാണ് അടുവാപ്പുറം.
1: അടുവാപ്പുറം. അപ്പൊ അടുവാപ്പുറത്തെ ഹൈമാവതി ചേച്ചിയുടെ കൃഷി വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനിയും പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാം?
2: ഞാൻ അവരോട് എല്ലാം പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ, നിങ്ങൾ ഒന്നും വേണ്ട, ഒരു നല്ലൊരു മനസ്സും, നല്ല നമുക്ക് ഇത് കൃഷി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രം നമുക്ക് വേറെ ഒന്നും വേണ്ട, നമുക്ക് കൃഷി മുന്നോട്ട് പോവാൻ കഴിയുന്ന ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാവരോടും മനസ്സ് നിങ്ങൾ ഒരു 5 വേഗ നട്ടിട്ട്, നിങ്ങളെ സ്വന്തം ആവശ്യത്തിന് 5 വേഗ ഒരാൾ നട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ 10 വേഗ അടുത്ത പോലെ നടാണ്ടിരിക്കില്ല. അതാണ് ഈ കൃഷിൻ്റെ
1: പൊതുവെ പറയുന്നത്. കൃഷി നമുക്ക് നഷ്ടമാണ് ഇതുവരെയായിട്ട് സംഭവിച്ചത്.
2: നഷ്ടം വന്നാലും നമുക്കത് സഹിക്കാം, 2-ാമത്തെ പ്രാവശ്യം അത് നമുക്ക് നേട്ടായിട്ട് വരും. അത് ചില സമയത്ത് നമുക്ക് കീടങ്ങളും, ചില സമയം കീടങ്ങൾ ഉണ്ടാവില്ല, ചില സമയം കീടങ്ങൾ കൂടുതലുണ്ടാവും. പക്ഷെ അതിൽ നമ്മൾ കേദിക്കേണ്ട, അത് തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുക, ഇനിയും നട്ടു കൊടുത്തുകൊണ്ട് നിൽക്കുക. ഉണങ്ങി നമ്മളിപ്പോൾ ഒരാൾക്ക് സൂക്കേട് വന്നാൽ നമ്മൾ ചികിത്സ ചെയ്യുന്നില്ലേ, അതുപോലെ ചെയ്യണം. അതുപോലെ ചെയ്ത് മറ്റേ ഒന്ന് വന്ന് അയ്യോ നട്ടിട്ടൊന്നും കിട്ടുന്നില്ല അപ്പം എന്നുണ്ട്, ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് നിങ്ങളെ കൃഷി കണ്ടിട്ട് നമുക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അല്ല
0: മണ്ണിനെ സ്നേഹിക്കുന്നവരെ മണ്ണൊരിക്കലും ചതിക്കില്ലെന്ന് ഹൈമവതി ചേച്ചി ഉൾപ്പെടെയുള്ള പല കർഷകരുടെയും അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന പാഠമാണ്. ഇവരുടെ കാർഷിക വിശേഷങ്ങൾ ഇവിടെയും തീരുന്നില്ല, തുടർന്ന് കേൾക്കാം അടുത്ത ദിവസങ്ങളിൽ ഹരിതസമൃദ്ധിയിലൂടെ.

0: വേനൽക്കാല പരിചരണം ആവശ്യമായി വരുന്ന വിളകൾ ഏറെയാണ്. ഏലത്തോട്ടത്തിൽ മണ്ണ് പൂർണമായും ഉണങ്ങാൻ പാടില്ലാത്ത കാലമാണ് വേനൽക്കാലം. ലഘുനന നൽകുന്നത് ഉത്തമം. കൂടാതെ ചുവട്ടിൽ പുതയിട്ട് നൽകാം. മിതമായ അളവിൽ രാസവളങ്ങൾ നൽകുന്നതിലൂടെ ചെടിയുടെ ശരിയായ വളർച്ചയുടെ പൂവിടലും ഉറപ്പാക്കാം. ഇലപ്പേൻ, മുഞ്ഞ, ശൽക്കീടങ്ങൾ തുടങ്ങിയ സാധാരണ കീടങ്ങളെ നിയന്ത്രിക്കാൻ വേപ്പെണ്ണ 3 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിച്ചു കൊടുക്കാം. ഇത് വളരെ സുരക്ഷിതവും ഫലപ്രദവുമാണ്. ഏലച്ചെടികളെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങൾക്കെതിരെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാം. ഉണങ്ങിയ ഇലകൾ നീക്കം ചെയ്യുന്നത് മറ്റിലകളുടെ പുഷ്ടി വർദ്ധിപ്പിക്കും. വാഴയുടെ കാര്യത്തിൽ വാഴക്കന്ന് അല്ലെങ്കിൽ തൈകൾ നട്ടതിനു ശേഷമുള്ള ആദ്യ മാസങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുക്കണം. വാഴത്തോട്ടങ്ങളിൽ തുള്ളി നന രീതി വളരെ ഫലപ്രദമാണ്. ഒപ്പം പ്ലാസ്റ്റിക് പുതയടിയിൽ കൂടി നടപ്പാക്കിയാൽ പൂർണമായും കളനിയന്ത്രണത്തോടൊപ്പം മണ്ണിലെ താപനില നിയന്ത്രിക്കുന്നതിനും ജലസംരക്ഷണത്തിനും സഹായകമാകും. കൃത്യമായ വളപ്രയോഗത്തോടൊപ്പം ആവശ്യാനുസരണം സൂക്ഷ്മ മൂലകങ്ങളും നൽകണം. കുമിൾ രോഗങ്ങൾക്കെതിരെ ജാഗ്രത വേണം. ഇലപ്പുള്ളി രോഗം, സിഗാറ്റോക്ക രോഗം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ മാംഗോസെപ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലകളുടെ മുകളിലും അടിയിലും തളിച്ചു നൽകുക. ചുവട്ടിൽ അധികം ഈർപ്പമൊഴിവാക്കാനും ശ്രദ്ധ വേണം. സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നത് കടച്ചിയൽ രോഗത്തെ പ്രതിരോധിക്കും. കീടനിയന്ത്രണത്തിനായി ബ്യുവേറിയ ബാസിയാന 5 ഗ്രാം 1 ലിറ്റർ എന്ന അളവിൽ 10 മുതൽ 15 ദിവസം ഇടവിട്ട് തളിച്ചു കൊടുക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം എന്ന അളവിൽ വെള്ളത്തിൽ കലർത്തി തടത്തിൽ ഒഴിച്ചു കൊടുത്ത് മാണപ്പുഴുവിനെ നിയന്ത്രിക്കാം. പൊതുവെ മാർച്ച് മാസത്തിലാണ് കിഴങ്ങുവർഗ്ഗങ്ങളുടെ നടീൽ ആരംഭിക്കുന്നത്. നല്ല നീർവാർച്ചയുള്ള വളക്കൂറുള്ള സ്ഥലമാണ് ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. നടീൽ വസ്തുക്കൾ ട്രൈക്കോഡെർമ ലായനിയിൽ മുക്കി ഉണക്കിയെടുത്ത് നട്ടാൽ കുമിൾ രോഗങ്ങൾ പൊതുവെ കുറയും. വേപ്പിൻകുരു മിശ്രിതം പുരട്ടി നട്ടാൽ മണ്ണിലെ കീടാക്രമണവും കുറയ്ക്കാം. 1 തടത്തിൽ ചാണകപ്പൊടി 1 മുതൽ 2 കിലോഗ്രാം, കമ്പോസ്റ്റ് 1 കിലോഗ്രാം, വേപ്പിൻ പിണ്ണാക്ക് 100 മുതൽ 200 ഗ്രാം, ജീവാണുവളങ്ങൾ എന്നിവ ചേർത്തതിനു ശേഷം നടീൽ ആരംഭിക്കാം. വിത്ത് നട്ടതിനു ശേഷം പുതയിടയിൽ നിർബന്ധം. നടീൽ കഴിഞ്ഞ ഉടൻ ലഘുജലസേചനം നൽകണം. തുടർന്ന് 5 മുതൽ 7 ദിവസത്തെ ഇടവേളകളിൽ ഈർപ്പം നിലനിർത്തുകയും വേണം. നട്ട് 30 മുതൽ 45 ദിവസത്തിനകം ചുവട്ടിൽ മണ്ണടിപ്പിച്ചു കൊടുക്കണം. ജൈവവളത്തോടൊപ്പം പൊട്ടാഷ് കൂടി ചേർത്ത് നൽകണം. ഇത് കിഴങ്ങിന്റെ വലിപ്പവും ഗുണവും മെച്ചപ്പെടുത്തും. തെങ്ങിൻ തോപ്പിൽ മൾട്ടി ടയർ കൃഷി ചെയ്യാൻ ഏറ്റവും ഉത്തമമാണ് ഈ കാലാവസ്ഥ. ഇങ്ങനെ ചെയ്യുമ്പോൾ തെങ്ങ് ഏറ്റവും ഉയരം കൂടിയ വൃക്ഷം, ഇടത്തരം ഉയരത്തിലുള്ള വിളയായി വാഴ അല്ലെങ്കിൽ കുരുമുളക് എന്നിവ പരിഗണിക്കാം. താഴ്ന്ന നിലയിൽ കിഴങ്ങുവർഗ്ഗങ്ങൾ, ഇഞ്ചി, മഞ്ഞൾ എന്നിവയും ഏറ്റവും താഴ്ന്ന ലെവലിൽ പയർവർഗ്ഗങ്ങളും പരിഗണിക്കാം. ഇങ്ങനെ വിവിധ ഉയരങ്ങളിൽ വ്യത്യസ്തമായ ഇടങ്ങളിൽ വളരുന്ന വിളകൾ ചേർന്നാൽ സ്ഥലത്തിന്റെ പരമാവധി ഉപയോഗം സാധ്യമാകും. ജലസേചനം ഏകോപിപ്പിച്ചു നൽകുകയും മൾച്ചിങ് നടത്തുകയും ജൈവവളങ്ങൾക്ക് മുൻഗണനയും നൽകണം. ഓരോ വിളയ്ക്കും ആവശ്യമായ അളവിൽ സൂര്യപ്രകാശവും പോഷകവും ലഭിക്കുന്ന തരത്തിൽ അകലം പാലിക്കാൻ ശ്രദ്ധിക്കണം. കണിവെള്ളരിക്ക് വളപ്രയോഗം നടത്താൻ പറ്റിയ സമയം. രാസവളം നൽകുമ്പോൾ വളം ചെടിയുടെ തണ്ടിൽ തൊടാതെ വേരുവട്ടത്തിനു ചുറ്റും വിതറി മണ്ണിട്ട് മൂടണം. വളം നൽകിയ ഉടൻ ലഘുജലസേചനം നൽകണം. മണ്ണിലെ ഈർപ്പം ലഘുജലസേചനത്തിലൂടെ സ്ഥിരമായി നിലനിർത്തണം. പ്ലാസ്റ്റിക് മൾച്ചിങ് അല്ലെങ്കിൽ ജൈവ മൾച്ചിങ് നിർബന്ധമായി നൽകി മണ്ണിന്റെ ചൂട് കുറയ്ക്കണം. ഈ സമയം മുഞ്ഞ, വെള്ളീച്ച എന്നിവയുടെ ആക്രമണം സാധാരണമാണ്. കീടനിയന്ത്രണത്തിനായി വേപ്പെണ്ണ 3 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കാം. കൂടാതെ മഞ്ഞ നിറത്തിലുള്ള സ്റ്റിക്കി ട്രാപ്പുകളും ഗുണം ചെയ്യും. കയ്ച്ച, ഇലത്തീനി പുഴുക്കൾ എന്നിവയുടെ ആക്രമണം രൂക്ഷമായാൽ വിളവിനെ ഇത് നന്നായി ബാധിക്കും. ഇത് തടയാൻ കായ്ച്ച കെണികൾ ഫലപ്രദമായി ഉപയോഗിക്കാം. പൗഡറി മിൽഡ്യൂ, ഡൗൺ മിൽഡ്യൂ എന്നിവ പ്രധാനമായി കണ്ടുവരുന്ന രോഗങ്ങളാണ്. ഇലകളിൽ വെളുത്ത പൊടി പോലെ കാണപ്പെടുന്നത് പൗഡറി മിൽഡ്യൂ രോഗലക്ഷണമാണ്. വെറ്റബിൾ സൾഫർ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി തളിക്കുന്നത് നല്ല നിയന്ത്രണം നൽകും. ഡൗൺ മിൽഡ്യൂ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഇലകളിൽ മഞ്ഞ പുള്ളികൾ കാണപ്പെടുകയും പിന്നീട് ഇലകൾ ഉണങ്ങുകയും ചെയ്യുന്നു എന്നതാണ്. രോഗനിയന്ത്രണത്തിനായി മാംഗോസെപ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന അളവിൽ കലർത്തി ഇലകളിൽ തളിക്കാം. രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്യുന്നത് രോഗവ്യാപനം കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നതും കൃഷിയിടത്തിൽ ശുചിത്വം പാലിക്കുന്നതും രോഗനിയന്ത്രണത്തിൽ പ്രധാനമാണ്.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648 9656948321.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്?
1: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനും.
0: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
1: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
0: ഇനിയിപ്പന്ന ചെയ്യാ.
1: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
0: എല്ലാ കാര്യത്തിനും നമ്മള് കൂടെ വേണ്ടി വരൂലേ?
1: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലില് നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
0: നീ പറഞ്ഞതാ ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
3: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
4: മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷനൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
3: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
0: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

0: SIR-മായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം തള്ളി സുപ്രീംകോടതി. ഗുജറാത്ത്, ഡൽഹി, തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ സുപ്രീംകോടതി ജഡ്ജിമാരായി നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വൈദ്യശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ സമ്മാനം കാൾ ഡെയ്സറോത്ത്, പീറ്റർ ഹെക്മാൻ, ജോർജ് നാഗേൽ എന്നിവർക്ക്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ സ്വിറ്റ്സർലൻഡിലെ വിപണി സാധ്യത വർദ്ധിപ്പിക്കാൻ ധാരണയായതായും കാർഷിക ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, വസ്ത്രങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതി ഉയരാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബയോടെക്നോളജി, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ലൈഫ് സയൻസ് തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സ്വിസ് നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ രാജ്യങ്ങളുമായി ഇന്ത്യ നടപ്പാക്കിയ വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ അടുത്ത 15 കൊണ്ട് $100 ബില്യൻ നിക്ഷേപവും 10 ലക്ഷം തൊഴിലവസരങ്ങളുമാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: भारत और यूरोपियन फ्री ट्रेड एसोसिएशन यानी एप्टा देशों के बीच एक ऐतिहासिक ट्रेड एंड इकोनॉमिक पार्टनरशिप एग्रीमेंट लागू किया. ये यूरोप के किसी भी इकोनॉमिक ब्लॉक के साथ भारत का पहला एफटीए है. यह इन्वेस्टमेंट, इनोवेशन, जॉब्स और साझा समृद्धि का एम्बिशियस ब्लूप्रिंट भी है.
0: വ്യാപാരം, നിക്ഷേപം, വിതരണ ശൃംഖല തുടങ്ങിയ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കാനും നേതാക്കൾക്കിടയിൽ ധാരണയായി. ഗതാഗത സാങ്കേതിക വിദ്യ, മൊബിലിറ്റി സംവിധാനങ്ങൾ, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിലെ സഹകരണത്തിനായി ഇന്ത്യയും സ്വിറ്റ്സർലൻഡും നിരവധി കരാറുകളിലും ഒപ്പുവച്ചു. 3 സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തിയ സ്വിസ് പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക വരവേൽപ്പ് ഒരുക്കിയിരുന്നു. ഇന്ത്യ യുഎസ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണെന്നും ഇതുവരെ അന്തിമരൂപമായിട്ടില്ലെന്നും കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇന്ത്യയ്ക്ക് അനുകൂലമായ വിധത്തിലുള്ള വ്യാപാര സന്തുലനം ഉറപ്പുവരുത്തണമെന്നും ന്യൂഡൽഹിയിൽ നടന്ന മ്യൂണിക് ലീഡേഴ്സ് മീറ്റിംഗിൽ ധനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെയും ധനമന്ത്രി പ്രശംസിച്ചു.
2: It's been a hard and very rigorously negotiated agreement. The agreement's negotiations are still ongoing, although we'd like to believe that both the sides have reached a plateau beyond which giving or taking might be very, very difficult. But maybe if there are rooms to operate from, both sides would do it.
0: 6G സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ലോകത്തെ നയിക്കുമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ടെലികോം ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന നിലയിൽ നിന്നും അവ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്നും ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യൻ ഫൌണ്ടേഷൻ ഫോർ ക്വാളിറ്റി മാനേജ്മെന്റ് സിംബോസിയത്തിൽ അദ്ദേഹം പറഞ്ഞു. 8 സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകൾ രാജ്യത്ത് ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിലവിൽ രാജ്യത്ത് ഉപയോഗിക്കുന്ന 100% മൊബൈൽ ഫോണുകളും ഇന്ത്യയിൽ നിർമ്മിച്ചവയാണെന്നും 135 കോടി മൊബൈൽ കണക്ഷനുകളോടെ ഇന്ത്യ ലോകത്തിലെ 2 വലിയ മൊബൈൽ ടെലികോം വിപണിയായതായും ശ്രീ സിന്ധ്യ വ്യക്തമാക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഏകപക്ഷീയമായി കൈക്കൊണ്ടുവെന്ന ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ആവശ്യം തള്ളി സുപ്രീംകോടതി. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് എതിർകക്ഷികൾക്കും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഏകപക്ഷീയമായി നടപടി സ്വീകരിക്കാനാവില്ലെന്നും നിയമപരമായ ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. SIR-മായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഭൂരിപക്ഷമില്ലാതെയാണ് എടുത്തതെന്ന് തെളിഞ്ഞാൽ ഇവ പുനഃപരിശോധിക്കാമെന്നും കോടതി അറിയിച്ചു. വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഫോം 6 മാറ്റങ്ങൾ വരുത്താൻ സുപ്രീംകോടതി അനുമതി നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച്. ഫോം 6 മാറ്റങ്ങൾ വരുത്തിയത് ആരാണെന്ന് കണ്ടെത്താൻ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. അപേക്ഷകരുടെ പൂർവിക വിവരങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന രീതിയിൽ ഫോം 6 മാറ്റങ്ങൾ വരുത്തിയത് ചോദ്യം ചെയ്തുള്ള പൊതു താൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ബീഹാറിലെ SIR നടപടികളുമായി ബന്ധപ്പെട്ട് 2026 മെയ് മാസത്തിൽ പുറപ്പെടുവിച്ച വിധിയിൽ സുപ്രീംകോടതി ഫോം 6 അംഗീകരിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപ് വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഗുജറാത്ത്, ഡൽഹി, തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ സുപ്രീംകോടതി ജഡ്ജിമാരായി നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ജസ്റ്റിസ് സുനിത അഗർവാൾ, ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായ, ജസ്റ്റിസ് അപരേഷ് കുമാർ സിംഗ് എന്നിവരെയാണ് നിയമിച്ചത്. വൈദ്യശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ സമ്മാനം കാൾ ഡെയ്സറോത്ത്, പീറ്റർ ഹെക്മാൻ, ജോർജ് നാഗേൽ എന്നിവർക്ക് മസ്തിഷ്ക പഠനവുമായി ബന്ധപ്പെട്ട ഒപ്റ്റോജനറ്റിക്സ് മേഖലയിലെ കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം. അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നുമുള്ള ബയോ എഞ്ചിനീയറിംഗ്, ബയോ ഫിസിക്സ്, ന്യൂറോ സയൻസ് വിദഗ്ധരാണ് പുരസ്കാര ജേതാക്കൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. വിദ്യാലയങ്ങൾക്കായുള്ള ദേശീയ മാനസികാരോഗ്യ ക്ഷേമ നയത്തിന്റെ കരട് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത ശേഷമാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കുട്ടികളുടെ സമഗ്ര വികസനത്തിന് മാനസികാരോഗ്യം, വൈകാരിക സുരക്ഷിതത്വം എന്നിവ ഉറപ്പാക്കുന്ന അന്തരീക്ഷം വിദ്യാലയങ്ങളിൽ ഒരുക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. വന്ദേ ഭാരത് ട്രെയിനുകൾ രാജ്യത്ത് സർവീസ് ആരംഭിച്ചതിനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
4: 2047 വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ ഗതാഗത സൌകര്യങ്ങളുടെ വികസനം ഏറെ സുപ്രധാനമാണ്. ഇതിന്റെ ഭാഗമായാണ് രാജ്യത്തുടനീളം വേഗതയേറിയതും സുരക്ഷിതവുമായ ട്രെയിൻ യാത്ര ഉറപ്പാക്കുന്നതിന് ഇന്ത്യൻ റെയിൽവേ 2019 ഫെബ്രുവരിയിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് അവതരിപ്പിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ സെമി ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത്. 160 വന്ദേ ഭാരത് ട്രെയിനുകളാണ് രാജ്യത്ത് നിലവിൽ സർവീസ് നടത്തുന്നത്. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഈ ട്രെയിനുകൾക്ക് മണിക്കൂറിൽ പരമാവധി 180 km വരെ വേഗത കൈവരിക്കാൻ ശേഷിയുണ്ട്. നഗരങ്ങൾക്കിടയിലെ സഞ്ചാര സമയം ഗണ്യമായി കുറയ്ക്കുന്നതിനും സുഖപ്രദമായ യാത്ര ഉറപ്പുവരുത്തുന്നതിനും വന്ദേ ഭാരത് എക്സ്പ്രസുകളിലൂടെ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഡൽഹിയിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ ശക്തമായ മുൻകരുതൽ നടപടികൾ വേണമെന്ന് സുപ്രീംകോടതി. സമീപകാല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദ മൂവ് ആന്റ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം മന്ത്രി എം ലിജു നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്തെ 28 കോളേജുകളെയാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാതകളിലൊന്നായ ബാബ് അൽ മന്ദബ് കടലിടുക്കിൽ ഹൂതി വിമതർക്കെതിരെ ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ച് യമൻ സേന. പ്രാദേശിക ഗോത്രവിഭാഗങ്ങളുടെ സഹായത്തോടെ നിരവധി തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ യമൻ സേന തിരിച്ചുപിടിച്ചതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ സൈന്യത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഹൂതി നിയന്ത്രണത്തിലുള്ള അൽ മസീറ ടിവി നിഷേധിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 473 നിഫ്റ്റി 134 നേട്ടത്തിൽ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 ഗ്രാമിന് 13,675 ഇന്നത്തെ വില. സാമ്പത്തിക പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനും റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും രാജ്യത്ത് സംരംഭക അവസരം സൃഷ്ടിക്കുന്നതിനും പുതുതലമുറ GST സംവിധാനം സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നികുതിദായകർക്ക് ആശ്വാസം പകരുന്നതിനൊപ്പം സമ്പദ്വ്യവസ്ഥയുടെ വേഗത വർദ്ധിപ്പിക്കാനും GST സംവിധാനത്തിലൂടെ കഴിഞ്ഞതായി വ്യക്തമാക്കുന്ന ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ലേഖനം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണ. 6G സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ഇനി ലോകത്തെ നയിക്കുമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. SIRമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം തള്ളി സുപ്രീംകോടതി. ഗുജറാത്ത്, ഡൽഹി, തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ സുപ്രീംകോടതി ജഡ്ജിമാരായി നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വൈദ്യശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ സമ്മാനം കാൾ ഡെയ്സറോത്ത്, പീറ്റർ ഹെക്മാൻ, ജോർജ് നാഗേൽ എന്നിവർക്ക്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: പിന്നെ
2: കാണുമ്പോ നല്ല ഉറക്കം കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
1: പിന്നെ നല്ല ഉറക്കം വന്നത് ഏതാ ചൂട്. എന്റെ അമിൻത
2: കണ്ണ് തോന്നിട്ട് കിട്ടുന്നുണ്ട. കാരണം
1: മാത്രല്ല, മിഞ്ഞാന്ന് പിള്ളേരെല്ലാം കൂട്ടിട്ട് ബീച്ചിൽ പോയിനേനപ്പാ.
2: അത് ചോദിക്കാനാന്ന് ഞാൻ വന്നേക്കിനി. അതായത് നീ എടിയാടോ ബർമടിയെല്ലാം ഇട്ടിട്ട് പോയിനി.
1: പിള്ളേരെല്ലാം വെച്ച് പോകുമ്പോ പിന്നെ നമ്മളും അവരെ പോലെ നിക്കണ്ടേ.
2: നല്ല കോലങ്കരണയിന്റെ.
1: നമ്മൾ ഈ ലുങ്കി ഇങ്ങനത്തെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിള്ളേർക്ക് പിടിക്കൂലെന്ന്.
2: ഞാൻ ചിരിച്ച് ചത്തിന് ഈ മൊബൈല് കണ്ടിട്ട് ഞാൻ വിചാരിച്ച് ഇത് കരണം തന്നെ ഓടി. എന്നിട്ട് ഞാൻ കോയാന്റെ മോനോട് ചോദിച്ചു, അല്ല മോനെ ഇത് കരണനാ, ഉമ്മൂമ്മ ഇങ്ങക്ക് കാണുന്നില്ല, അത് കരണാട്ടനല്ലാണ്ട് പിന്നെ ആരാന്ന്.
1: അല്ല അമിത എങ്ങനെ
2: എന്റെ പഠിച്ചോനെ ഞാൻ ചത്തിട്ടില്ല നീളു. എന്നാ മോനിന്റെ കോലോ
1: അത്രക്കും മോശം.
2: മോശമായിട്ടല്ലപ്പാ, നീ ചെറുതായ പോലെ വർമുടിയിലിട്ടിട്ട്.
1: എനിക്ക് സമാധാനായി.
2: എനിക്ക് എന്റെ മേലെ ഒരു ലുങ്കി എടുത്തിടറീനു. കാരണം ഞാൻ വിച്ച് കഴിഞ്ഞു
1: വീണിയാറ്റാന്നെന്ത്
2: പൈസ. കാരണം അതൊരു കസേര തുണി അടിച്ചതാറ്റല്ലേ, അതിനെന്ത് പൈസ.
1: അത് നിങ്ങക്ക്, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നാമോനെ ജീൻസിന്റെ ബർമുടിയാന്ന്.
2: ഒരു കൊണൂല സത്യം പറഞ്ഞാല് അത് പൊരക്ക പിള്ളേർ അടിച്ചിട്ടിടുന്നാണ്.
1: എന്റെ ആമിൻത, ഇങ്ങനത്തെ ഇട്ടിട്ടൊന്നും നിങ്ങൾ ബീച്ചിലൊന്ന് പോയോക്കണോ. ഇതിന്റെ അയലുള്ളിട്ടല്ലാന്ന് കാറ്റ് കീരോന്ന് ആർക്കും അറിയില്ല. എന്താ അതിന്റെ ഒരു സുഖം എന്നറിയാ.
2: നീ അധികം സുഖം പിടിക്കാൻ നിക്കണ്ടട്ടാ, നീ അതും വേണ്ടാന്ന് വെച്ചാളിയു.
1: ഏയ് എന്റെ ആമിൻത, നിങ്ങൾ അങ്ങനൊന്നും പറയല്ലപ്പാ.
2: അല്ല ബീച്ചിലെന്തേലും പ്രത്യേകത.
1: ബീച്ച് കുറച്ച് കുട്ടികളെല്ലാം കൂട്ടിട്ട് പോയതാന്ന്, വെക്കേഷനിലല്ലേ. അപ്പൊ പിള്ളേർ കൊറേ നാളായി പറയുന്നു നമുക്ക് ബീച്ചിൽ പോണോ ബീച്ചിൽ പോണോ എന്ന്. എന്നാ പിന്നെ അവരെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാന്ന് ചോദിച്ചിട്ട് പോയതാണ്. പോയോക്കുമ്പോ ആടി നിന്നാണ് ജനങ്ങള്. കൊറേ പിള്ളേരും ഉണ്ട് കേട്ടാ. ഞാനും വിചാരിച്ചല്ല, കൊറേ പരിചയമുള്ള പിള്ളേരെയും കാണും. നമ്മളെ നാട്ടിലെ കുറച്ച് പിള്ളേരെല്ലാം
2: ഉണ്ടേനു.
1: ആ അവരിങ്ങനെ എന്നാ പറയാ അടിച്ച് പൊളിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നാ പിന്നെ മാഷന്മാര് ആരും കാണുന്നില്ല.
2: ഈ വെക്കേഷനിൽ എവിടെയാണ് മാഷന്മാരുണ്ടാവുക.
1: അല്ലപ്പോ ഇപ്പൊ പല ക്ലാസ്സും നടക്കുന്നില്ലേന്ന്.
2: അല്ല ഈ പിള്ളമാര് രക്ഷിതാക്കളൊന്നും ഇല്ലാണ്ടാവുന്ന നീ പറയുന്നത്. ക്ലാസ് എന്നാ അപ്പൊ ബീച്ചിലാ.
1: അത് തന്നെയാ ഞാനും ആലോചിച്ച്. എല്ലപ്പാ ക്ലാസ്സെല്ലാം ഉണ്ടായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന.
2: അവരാരും കൂടെ വന്നിരിക്കും.
1: അല്ല നമ്മൾ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരെല്ലാം കണ്ടിരുന്നു. അപ്പൊ എന്നെ കണ്ടരെന്തോ ഇങ്ങനെ ഒരു കള്ളക്കളി പോലെ ഇങ്ങനെ ഒളിച്ചെന്നിട്ടെല്ലാം ഇങ്ങനെ പോന്നാണ്ടിരുന്നു. ഞാൻ വിചാരിച്ചു ഇതെന്താപ്പാ നമ്മളെ കണ്ടിട്ട് വർത്താനം പറയാണ്ട് പോയെന്ന്.
2: എന്നാൽ എനിക്ക് തോന്നി ഈട്ടിൽ പറയാണ്ടിരിക്കും വന്നിട്ടുണ്ടാവുക.
1: പറയാൻ പറ്റൂലപ്പ ഇപ്പോഴത്തെ കാലല്ലേ.
2: എല്ലാ ക്ലാസ്സിന് പോകുന്നു പറഞ്ഞിട്ടിരിക്കും ബീച്ചിലേക്ക് വന്നിട്ടുണ്ടാവുക.
1: എല്ലപ്പോ ഇതൊരു വീട്ടുകാരൊന്നും അറിയുന്നുണ്ടാവില്ലേ.
2: ആരോടാ പറയണ്ട, ഇപ്പത്തെ പിള്ളേരല്ലേ. ആരോടെങ്കിലും പറഞ്ഞിട്ട് പോയ ചരിത്രം ഉണ്ടാ. പണ്ടായിപ്പോയി നമ്മള് കാല് പിടിക്കല്, ഉപ്പാ പോട്ടെ ഉപ്പാപ്പാ പോട്ടെ. ഇപ്പൊ ആരോടെങ്കിലും പറയുന്നുണ്ട പിള്ളമാർ.
1: ഇത് രാവിലെ ക്ലാസ് ഒന്നും പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് ബീച്ചിലെല്ലാം കറങ്ങി നാടെല്ലാം തെണ്ടിയിട്ട് വരുന്നുണ്ടാവും.
2: ഉള്ള ഐസ്ക്രീമും അതും ഇതും വാങ്ങി തിന്നും ചെയ്യാ. പരീക്ഷ ഫീസ് വന്നിട്ട് കൊണ്ടുവന്നിരിക്കുമല്ലോ.
1: അത് തന്നെ. എന്നാ പിന്നെ വീട്ടുകാർ ഇതെല്ലാം അന്വേഷിക്കണ്ടേ.
2: ഏടിയാടോ അന്വേഷിക്കണ്ടേ. ഇത് പിന്നെ ഇവര് നുണ പറയുന്നേ നമുക്ക് തിരിയണ്ടേ. സത്യാന്നോ നുണയാന്നോ പിള്ളമാര് പറയുന്നത് തിരിയണ്ടേ.
1: മാത്രല്ല അമിൻത, ഇപ്പൊ ആയിരിക്കാ നേരോ. ഒന്നുകിലും വീട്ടിൽ രണ്ടാക്കും ജോലി ഉണ്ടാവും. മക്കളും സ്കൂളിലും പോകും. ഇവര് രണ്ടാളും രാവിലെ അങ്ങ് പോയ പിന്നെ ഇവരെ കാര്യം ആര് നോക്കാൻ.
2: ആര് നോക്കേ. പിള്ളേർ തോന്നിയ പോലെ നടക്കൂ. പണ്ടത്തെ പോലെ പിള്ളമാർ ഉപദേശിക്കാൻ പറ്റൂ. ഇപ്പൊ
1: ഒന്നും പറഞ്ഞൂടാ.
2: ഉപദേശിച്ചിരണെങ്കിൽ അവരെയുള്ള അവസ്ഥ എന്നാ നമ്മളെ തിന്നാൻ വന്നാളിയില്ലേ അവര്.
1: ആണ് ഉള്ളം കൈമേലെ കൊള്ളാത്ത വലിയ സാധനം ഇങ്ങനെ തൊട്ട് കേൾക്കുന്ന പോലത്തെ. ഇതാങ്കിലോ ഒരു വലിയൊരു കൊള്ളീന്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മേലെ നോക്കി ചിരിക്കുന്ന കളിക്കുന്നു ഡാൻസ് കളിക്കുന്നു എന്തെല്ലാം എന്തെല്ലാം കോപ്രായങ്ങളാ അപ്പൊ കാണണ്ട്
2: നമ്മളെല്ലാം പിള്ളന്മാരല്ലേ.
1: ആന്ന്
2: ഇതെല്ലാം ബീച്ചിൽ വന്നിട്ട് ആന്ന് കളിയല്ലേ.
1: ആ ഇതാരും അറിയില്ലാന്ന വിചാരോ.
2: ആന്ന്
1: ഇതെല്ലാരോടാ പറയണ്ടേ.
2: നീ നോക്കൂ ഇന്റെ പിള്ളേരും പണ്ടം വെക്കുന്ന ഞാൻ നോക്കിയും കണ്ടും നീ അവരെ വളർത്തിക്കോ. അതാ എനിക്ക് നല്ലേ.
1: ഞാനിപ്പളേ ശ്രദ്ധിക്കാൻ തുടങ്ങി കേട്ടാ.
2: ശ്രദ്ധിച്ചാ പോരാ, നിന്റെ രണ്ട് കണ്ണും അവരെ അടുത്തുണ്ടാണോ. ഉപദേശം അവർക്ക് പിടിക്കൂല. എന്നാലും നല്ല വഴിക്കേ നടക്കാവൂന്ന് പറഞ്ഞോളൂ.
1: ആ
2: അതാ എനിക്ക് ഗുണം ചെയ്യാം. പോരാത്തേന്
1: ആൺപിള്ളറും
2: നമ്മളെ കുട്ടിരാമാട്ടനല്ലേ. ഈ വെയിലത്ത്
1: ഈ ഒരു നേരത്തെ ഇങ്ങനെ കാണല്ലോ.
2: എടിയോ പോയിട്ട് വരുന്ന കയ്യില് വടിസഞ്ചിയുണ്ട്.
3: ആ എന്താണ് രണ്ടാളും കൂടി ചർച്ച.
2: കുട്ടിരാമേട്ടാ നിങ്ങള് കണ്ടിനാ.
3: എന്താ
2: കരണന്റെ ബർമുടിയിട്ട ഫോട്ടോ
3: ആണോ കരണ.
1: അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയ എന്റെ കുട്ടിരാമേട്ട.
3: എങ്ങനെയാണ് എന്താണ് മനസ്സിലായില്ല ഒന്ന് വിശദമായിട്ട്
1: പറയ്. കുറേ ദിവസമായി നമ്മളെ കുട്ടികൾ ഇങ്ങനെ ബീച്ചിൽ പോണോ ടൗണിൽ പോണം കറങ്ങാൻ പോണം എന്നെല്ലാം പറയുന്നു. എന്നാ പിന്നെ അവരെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാൻ വെച്ചിട്ട് പിള്ളേരെല്ലാം കൂട്ടിട്ടൊന്ന് ബീച്ചിൽ പോയതാണ്. അപ്പൊ ബീച്ചിൽ പോകുമ്പോ പിള്ളേർ പറഞ്ഞു നിങ്ങൾ ഈ അലാഗിന്റെ മുണ്ടൊന്നും ഇട്ടിട്ട് നമ്മളൊന്നിച്ച് വേറെ ഇതിട്ടിട്ട് വന്നാൽ എന്നിട്ട് എനിക്കൊരു സാധനം തന്നു. നോക്കുമ്പോ നാണ് എന്തോ ബർമുട എന്നറ്റാ പോലും പറയാ. നല്ല കട്ടിയുള്ള ബർമുട. നമ്മള് കാണുമ്പോന്ന നമ്മള് പണ്ടത്തെ വള്ളി ട്രൗസർ പോലത്തെ സാധനം. പിന്നെ ഞാനും വിചാരിച്ചൊരു ഗമി അങ്ങ് ഇരിക്കട്ടെ വെച്ചാൽ ഞാനും അതങ്ങോട്ട്. പിള്ളേർന്നിച്ച് അങ്ങ് കൂടിയില്ലേ. ഇതിപ്പോ നോക്കും ആരല്ലോ ഫോട്ടോ എടുത്തിട്ട് നാട്ടില് മൊത്തം പാട്ടെ എന്റെ കുട്ടിനാവട്ടെ. ഇപ്പൊ നാട്ടിലിറങ്ങിക്കൂടാന്ന്.
3: പുതിയ വേഷത്തില് കരുണാകരന്റെ പ്രായം പകുതി അങ്ങോട്ട് കുറഞ്ഞു അല്ലേ? വളരെ ചെറുപ്പക്കാരനാണെന്നാണ് ധാരണ.
2: ഞാനും ടോനോട് പറഞ്ഞു എനിക്ക് ഇന്നെ മേലെ മുണ്ടെടുത്ത് കൊടുക്കറിയുന്നു.
3: അല്ല മേലെ മുണ്ടെടുക്കേണ്ട ഒരു വേഷം അല്ല അതല്ലേ?
1: ആ നീ ആമിൻതാക്ക് പറഞ്ഞിട്ട് മനസ്സിലാണ്ടേന്ന്.
3: എന്താണ് ബീച്ചിലെ വിശേഷം? എന്തൊക്കെയാണ്?
1: ഒന്നും പറയണ്ട എന്റെ കുട്ടിരാമാട്ട, ഭയങ്കര സംഭവല്ലേ. എന്തെന്നാ ജനം, നാട്ടിലില്ലാത്ത ആള് തേച്ചും ബീച്ചിലുണ്ട്.
2: ഞമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന ഇവൻ കൊറേ കുട്ടികളെ കണ്ടിട്ട് പഠിക്കുന്ന കുട്ടികളെ പോലും ബീച്ചില്.
3: അതാ
2: ഞാനോട് ചോദിച്ചേടോ സ്കൂളെല്ലാം ബീച്ചിലേക്ക് മാറ്റിയോന്ന്.
3: ബീച്ചിൽ പഠിക്കാനാണോ വന്നത് അല്ലെങ്കിൽ ഒരു ഉല്ലാസ യാത്രക്ക് വന്നതായിരിക്കും?
2: ഉല്ലാസ യാത്രക്കല്ലേ കാരണം അതിന്?
1: അല്ല ഇപ്പൊ ഉല്ലാസ യാത്ര അല്ലാണെങ്കിൽ ആട് മാഷന്മാരോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ ആരും കയറ്റിണ്ടാവില്ലേ? അതൊന്നും ഇല്ലാന്ന്. ഇത് പിള്ളേർ മാത്രോ ഒരേ പ്രായമുള്ള കുറെ എണ്ണോ.
2: ഇവനെ കാണുമ്പോ ഒരാൾ വിളിക്കുന്നു പോലും ഇവനെ അറിയുന്ന ഏതൊരു പെണ്ണുണ്ട് പോലും.
3: ശരി.
1: ആ അപ്പൊ എന്നെ കണ്ടേരങ്ങനെ കാണാ തുണ്ട് അങ്ങ് കിട്ടും മറയുന്നു.
3: അല്ല അത് ഈ കരുണാകരന്റെ ഈ വേഷം കണ്ടിട്ട് കരുണാകരൻ മാറി നിന്നാണോ അല്ലെങ്കിൽ കുട്ടി മാറി നിന്നാണോ?
1: അങ്ങനെ നല്ല കുട്ടിനാമട്ട, അന്നെ കണ്ടിട്ട് തന്നെ എനക്ക് നല്ല സംശയമുണ്ട്.
2: ഓളന്നെയാണോ നീ പറഞ്ഞ ആളെന്നെയാണോ അത്?
1: അല്ലപ്പാ പിന്നെ അന്നെ കണ്ടിട്ട് അങ്ങനെ മറിഞ്ഞേക്കണെങ്കിൽ അന്നെ അറിയുന്ന ആളായിരിക്കൂലേ?
2: ഇത് പിള്ളേ കുട്ടിനാമട്ട പഠിക്കുന്നെന്ന് പറഞ്ഞിട്ട് പോകുന്നതെല്ലാം ബീച്ചിലായിരിക്കൂ.
3: രക്ഷിതാക്കൾ അറിയാതെയാണ് അവര് വന്നിട്ടുണ്ടാകുക എന്നുള്ളതാണ് സംശയം അല്ലേ?
1: മാത്രല്ല ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് ക്ലാസും കാര്യങ്ങളെല്ലാം നടക്കുന്നില്ലേ? വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുന്നുണ്ടാവും.
3: നമ്മുടെ രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കരുണാകരൻ ഇപ്പൊ പറഞ്ഞത്. കണ്ടത് പരിചയമുള്ള ആളാണെങ്കിലും അല്ലെങ്കിലും ഇതിന് സാധ്യത കൂടുതലുണ്ട്. ഇപ്പൊ നമുക്കറിയാലോ സ്കൂളുകളും കോളേജുകളും ഒക്കെ അടച്ചു കഴിഞ്ഞു അല്ലേ, പൊതുപരീക്ഷ കഴിഞ്ഞു. ഇനി അവധികാലമാണ്. അവധികാലത്ത് പല കോഴ്സുകളും പലരും നടത്തുന്നുണ്ട് അല്ലേ, നൃത്തം, സംഗീതം, അല്ലെങ്കിൽ വാദ്യോപകരണം, കമ്പ്യൂട്ടർ, ഇങ്ങനെ പല പല ചെറിയ ചെറിയ കോഴ്സുകളും ഈ സമയത്ത് നടത്തുന്നുണ്ട്. പല സ്വകാര്യ സ്ഥാപനങ്ങളും പൊതുസ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു പഠനത്തിൻ്റെ വെക്കേഷൻ സമയത്ത് ഏതെങ്കിലും ഒരു കോഴ്സ് കഴിക്കുന്നത് നല്ലതാണല്ലോ.
1: അതെ.
3: അതിനായിരിക്കും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ടൗണുകളിൽ നഗരങ്ങളിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ പോയി ചേരുന്നുണ്ടാവുക. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ അവിടെ തന്നെയാണോ എത്തുന്നത് അല്ലേ എന്ന് ഉറപ്പ് വരുത്തേണ്ട ചുമതല വീട്ടുകാർക്കുണ്ട്. അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സ്ഥാപനത്തിൽ തന്നെ എത്തിയോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ട ചുമതല ആ സ്ഥാപനങ്ങൾക്കും ഉണ്ട്. അപ്പം നമുക്ക് പത്രങ്ങളിലും മറ്റൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്തകളും സംഭവങ്ങളും ഉണ്ടല്ലോ. കുട്ടികളാണ്, കുട്ടികൾ വളരെ ചെറിയ കുട്ടികളല്ല അല്ലേ, പക്വത വന്നിട്ടില്ലാത്ത മുതിർന്നവരാണ്, മുതിർന്ന കുട്ടികളാണ്. അവർ ഇതുപോലെ പഠനത്തിന് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും മറ്റ് പല സ്ഥലങ്ങളിലും കറങ്ങി നടന്ന് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ചെറിയ തോതിലെങ്കിലും നമുക്ക് ചുറ്റുമുണ്ട്.
2: ശരിയാന്ന് വരണ. അപ്പൊ ആണെന്നില്ല പെണ്ണെന്നില്ല എല്ലാരും സൂക്ഷിച്ചോളുക.
1: കുട്ടിരാമോട്ട് ഇവരോടെന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു ഉപദേശം കൊടുത്താ പിന്നെ നമ്മളെ തിന്നാൻ പറ്റത്തല്ലേന്ന്.
3: ഉപദേശം ഇന്ന് ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ചും പുതിയ കുട്ടികൾക്ക് അവരെ ഉപദേശിക്കുന്നത് അത്ര അവർക്ക് പിടിക്കില്ല. പക്ഷേ നമ്മൾ രക്ഷിതാക്കള് അവരെ ഉപദേശിക്കുന്നതിന്റെ രീതിയിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അല്ലേ. അവരെന്തിനേയും വിപരീതമായിട്ട് കണ്ടുകൊണ്ട് പിന്നെ വിപരീതമായിട്ട് പറഞ്ഞതിന് പകരം അവരെ നമ്മോട് ചേർത്ത് നിർത്തി സ്നേഹം കൊടുത്ത് അവരെ ആ തരത്തിൽ പറയുമ്പോഴും ഒരു പക്ഷെ അത് അനുസരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കൗൺസിലർമാരുണ്ടല്ലോ, ഇതുപോലത്തെ സാമൂഹിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയും അവരിന് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന പലരും, പ്രത്യേകിച്ചും ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ, കരുണാകരൻ പറഞ്ഞ കാര്യങ്ങളെ അടിവരയിടുന്ന കാര്യങ്ങളാണ്, റിപ്പോർട്ടുകളാണ്. പല സ്ഥലങ്ങളിലും സംശയാസ്പദകരമായ സാഹചര്യത്തിലെ കുട്ടികളെയും മറ്റൊക്കെ കണ്ടെത്തുമ്പോൾ വീട്ടിൽ നിന്ന് അവരറിയുന്നില്ല. വീട്ടിൽ നിന്ന് അറിയുന്നത് അവർ ഏതോ ഒരു കോഴ്സിന് പോയിട്ടുണ്ടെന്നാണ്. പക്ഷെ പിടിക്കപ്പെടുക, അങ്ങനെയല്ലാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും കൂടെ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടാവും.
2: ഇതെല്ലാം കേൾക്കുമ്പോൾ പേടിയാണെന്നുണ്ടല്ലേ കുട്ടിരാമാട്ട? കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർ എങ്ങനെ നമ്മളിപ്പം വളർത്തുക?
3: അതാണ് നമ്മൾ രക്ഷിതാക്കളും അതുപോലെ മാറണം. ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് വേണം. അവർ തങ്ങളുടെ മക്കളുടെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില തീരുമാനങ്ങൾ അവരെടുക്കണം. എവിടെയാണ് കുട്ടികൾ പോകുന്നത്, എന്തിനാണ് അവർ പണത്തിന് ആവശ്യപ്പെടുന്നത് എന്നുള്ള കാര്യം വളരെ മയത്തിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. മാത്രമല്ല ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തിരിച്ചു വന്ന് ഒന്നും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ലെങ്കിൽ അവർക്ക് എവിടെയും പോകാം അല്ലേ. അന്വേഷിക്കുന്നുണ്ട്, കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് വരുമ്പോൾ അത് നമുക്ക് നിലനിർത്താനും പറ്റും, നിയന്ത്രിക്കാനും പറ്റും. അപ്പോൾ അവരുടെ ചില നമുക്ക് സാധിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുക. അല്ലാത്ത കാര്യങ്ങളുടെ ഒരു മോശ അവസ്ഥ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരും. നമ്മുടെ സമൂഹം പലതരത്തിലുള്ള തെറ്റായ പ്രവണതകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പത്രവാർത്തകളിലൂടെ ടിവിയിലൂടെയൊക്കെ നമ്മൾ കണ്ടും കേട്ടും വായിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമം അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ വ്യാപകമാണ്. മാത്രമല്ല വ്യക്തിബന്ധങ്ങളും അതുപോലെ സൗഹൃദങ്ങൾക്കൊക്കെ പുതിയ ഒരുപാട് മാനങ്ങൾ വന്നൊരു കാലമാണ്. പണ്ടത്തെ പോലെ വലിയ അസ്വാതന്ത്ര്യമൊന്നുമില്ലല്ലോ അല്ലേ സൗഹൃദത്തിന്. വളരെ ഫ്രീ ആയിട്ട് ഇടപഴകുന്ന ഒരു രീതിയാണ് ഇന്നുള്ളത്. അപ്പോൾ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന രക്ഷിതാക്കളായിരിക്കണം. അതിൽ ആ കുട്ടികളോട് അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ തിരുത്തേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ തിരുത്താൻ സ്നേഹം കൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയൊന്നും ചെയ്യാതെ മക്കൾ എവിടെയാണ് പോകുന്നത്, എവിടെയെങ്കിലും പോയിട്ട് എപ്പോഴെങ്കിലും വരട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ കരുതുകയാണെങ്കിൽ നമ്മൾ വല്ലാതെ അപകടത്തിലേക്ക് എത്തും. അതുകൊണ്ട് ഭയമല്ല നമുക്ക് വേണ്ടത്, ജാഗ്രതയാണ്. അപ്പോൾ അങ്ങനെ ജാഗ്രതയോടുകൂടി നമ്മളെ സൂക്ഷിച്ചാൽ
1: ദുഃഖിക്കേണ്ടി വരില്ല.

ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK Doors, Talasheri Road, Mattanur.

0: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാ എന്റെ ശാന്തെ.
1: യമണി ഇന്നെ തീർക്കണോ? അല്ലപ്പ, കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങൾക്കല്ലോ?
2: എനിക്ക് കിട്ടിയില്ലല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്, ബാങ്കിൽ പോയിട്ട്
1: എന്നാ പോയി നോക്കാം.
2: ഒന്നും കൂടി പോയി നോക്ക്.
1: അല്ലപ്പ അങ്കെ, ഇന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ, അയ്യല്ലൂരിലെ റേഡിയോയില്.
0: ഓളെ മോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടുണ്ടേനും പോലും റേഡിയോയില്.
2: ഇപ്പൊ നാട്ടിലെല്ലാവർക്കും പാടാൻ പറ്റും പോലും.
1: അതാ വരുന്ന അതിലേക്ക് കൂടി ആ ഒരു ബാഗെല്ലെടുത്തിട്ട്
2: മോളെടുന്ന.
3: ഞാൻ അയ്യല്ലൂരെ റേഡിയോ സ്റ്റേഷനിന്നാ.
0: ഓ, റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങെത്തിയല്ല.
3: നിങ്ങള് പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: കേക്കലുണ്ട്, കേക്കലുണ്ട്.
3: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
0: പാട്ട് ഇഷ്ടാന്ന്, പാട്ട് കേക്കലെല്ലാം ഉണ്ട്. പങ്കല്ലാണ് പാടുവപ്പ.
2: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടല്?
1: പങ്കെ വെറുതെ പറയല്ലേ, നീ കഴിഞ്ഞ ആഴ്ചയും കൂടി പാടുന്ന ഞാൻ കേട്ടു.
2: ഏ, ഞാൻ നാട്ടിക്കുള്ള പാട്ടും അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
0: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടിക്കൊടുക്കന്റെ പങ്കെ.
2: നമുക്ക് പാടാൻ തോന്നില്ല രമണി.
0: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാ.
2: ഉച്ചി

0: ഓർമ്മയില്ല.
1: നാട്ടീരം വിട്ടിട്ട് കൊറേ ആയില്ലേ. നമ്മളെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലാന്നോന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
0: അത് ഏത് നേരവും മുട്ടലും തട്ടലും തന്നെ അല്ലപ്പാ, ഇതെത്ര രസമായി തുടങ്ങിയിട്ട്.
2: മോളെ ഈ പങ്കുപാടി പാട്ടിപ്പാ നമ്മളെ റേഡിയോയിൽ കേൾക്കുക.
3: വേഗം തന്നെ വരെ
0: നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചേരും. റേഡിയോയില്
3: ഏച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറയോ, വെച്ചു തരാലോ.
0: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്?
3: ഓ പിന്നെ, ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
0: ഓ അങ്ങനെയുണ്ട് അല്ലേ.
1: രമണിച്ചൊരു പാട്ട് പറ.
2: രമണി, ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ,
1: ചെമ്മീലെ പാട്ടേൽക്കു.
0: ആ കൊറേ കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ സാ രാത്രിയാ
1: പെണ്ണാളേ പെണ്ണാ
0: പാട്ട് തന്നെ അങ്ങേ പാടിക്കൊടുക്കും അങ്ങേ.

0: വായനശാലയിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്തായി മലയാളികൾ ഏറ്റെടുത്ത ജനപ്രിയ നോവലായിരുന്നു അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി. ഇന്ന് വായനശാലയിലൂടെ റാമിന്റെയും ആനന്ദിയുടെയും മല്ലിയുടെയും കഥ പറഞ്ഞ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിന്റെ നിരൂപണം കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ, സി എം, കല്ലൂർ.
1: ചെന്നൈ നഗരത്തിന്റെ ഹൃദയതാളവും മനുഷ്യ ബന്ധങ്ങളുടെ സിനിമാറ്റിക് കാവ്യവും ആണ് റാം കെയർ ഓഫ് ആനന്ദി. വായനക്കാരെ വിസ്മയിപ്പിച്ച ഒരു സിനിമാറ്റിക് നോവൽ. മലയാള സാഹിത്യത്തിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ തരംഗങ്ങളിൽ ഒന്നാണ് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി. പരമ്പരാഗതമായ അലങ്കാര വിസ്താരങ്ങളോ കടുകട്ടി സാഹിത്യ പ്രയോഗങ്ങളോ ഇല്ലാതെ വളരെ ലളിത ഭാഷയിൽ മനുഷ്യൻ്റെ ആഴത്തിലുള്ള വികാരങ്ങളെ സ്പർശിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ കൃതിയുടെ ഏറ്റവും വലിയ വിജയം. എഴുത്തുകാരൻ തന്നെ തൻ്റെ മുഖവരയിൽ പറയുന്നത് പോലെ ഇതൊരു സിനിമാറ്റിക് നോവലാണ്. ഒരു പുസ്തകം വായിക്കുമ്പോൾ വായനക്കാരൻ്റെ മനസ്സിൽ ഒരു സിനിമയുടെ ദൃശ്യങ്ങൾ ഒന്നൊന്നായി തെളിഞ്ഞു വരുന്ന മാന്ത്രികത ഈ നോവലിലുണ്ട്. പ്രണയം, സൗഹൃദം, യാത്ര, പ്രതികാരം, അതിജീവനത്തിൻ്റെ പോരാട്ടങ്ങൾ തുടങ്ങി ഒരു നല്ല സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഇതിലുണ്ട്. വെറുമൊരു പശ്ചാത്തലമല്ല, ചെന്നൈ ഒരു കഥാപാത്രമാണ്. ആലപ്പുഴയിലെ തീരദേശ ഗ്രാമത്തിൽ നിന്ന് സിനിമ പഠിക്കാനും നോവലെഴുതാനുമുള്ള സ്വപ്നങ്ങളുമായി ശ്രീറാം അരവിന്ദ് റാം എന്ന മലയാളി ചെന്നൈ നഗരത്തിലേക്ക് വണ്ടിയിറങ്ങുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. ചെന്നൈ നഗരം ഇവിടെ കേവലം ഒരു പശ്ചാത്തലമല്ല, മറിച്ച് കഥയിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ്. അതിൻ്റെ തിരക്കുകൾ, റെയിൽവേ ട്രാക്കുകൾ, കോളേജ് ക്യാമ്പസുകൾ, വിചിത്ര സ്വഭാവമുള്ള മനുഷ്യർ, തമിഴ് സംസ്കാരത്തിൻ്റെ വശ്യത എന്നിവയെല്ലാം വായനക്കാരന് ദൃശ്യാനുഭവമായി മാറുന്നു. ഒരു പുതിയ നഗരത്തിൽ അപരിചിതർക്കിടയിൽ ജീവിതം പച്ചപിടിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ പച്ച പിടിപ്പിക്കുവാൻ ശ്രമിക്കുന്ന റാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ഏതാനും വിചിത്രവും എന്നാൽ തികച്ചും റിയലിസ്റ്റിക്കുമായ കഥാപാത്രങ്ങളിലൂടെയാണ് നോവൽ വികസിക്കുന്നത്. റാം നോവലിൻ്റെ കേന്ദ്രബിന്ദു വലിയ സ്വപ്നങ്ങളുള്ള, ചുറ്റുമുള്ള മനുഷ്യരെ സ്നേഹത്തോടെയും കൗതുകത്തോടെയും നോക്കിക്കാണുന്ന ഒരു പാവം മലയാളിപ്പയ്യൻ. ഇതിലെ ആനന്ദി എന്ന കഥാപാത്രം കോളേജിലെ റിസപ്ഷനിസ്റ്റ്, പണമുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത, എപ്പോഴും തിരക്കുള്ള, വിചിത്രമായ സ്വഭാവമുള്ള ഒരു പെൺകുട്ടി. എന്നാൽ അവളുടെ ഈ പണത്തോടുള്ള ആർത്തിക്ക് പിന്നിൽ കണ്ണീരിൽ കുതിർന്ന വലിയൊരു അതിജീവനത്തിൻ്റെ കഥയുണ്ട്. ആ രഹസ്യമാണ് നോവലിൻ്റെ കാതൽ. പിന്നെ ഒരു കഥാപാത്രം മല്ലി, ട്രാൻസ് വുമൺ. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് റാം പരിചയപ്പെടുന്ന മല്ലി എന്ന കഥാപാത്രം ഈ നോവലിൻ്റെ ഏറ്റവും വലിയ സാഹിത്യപരമായ സവിശേഷതയാണ്. മലയാള സാഹിത്യത്തിൽ ഇത്രയും മനോഹരമായും മാന്യമായും അടയാളപ്പെടുത്തിയിട്ട ട്രാൻസ് കഥാപാത്രങ്ങൾ കുറവാണ്. റാമിനോടുള്ള മല്ലിയുടെ നിഷ്കളങ്കമായ സൗഹൃദവും സ്നേഹവും വായനക്കാരുടെ കണ്ണ് നനയിക്കും. പക്ഷേ അവളുടെ വ്യക്തിത്വം ചില ഭാഗങ്ങളിൽ രഹസ്യമുള്ള സ്ത്രീ എന്ന കഥാപരമായ രൂപകൽപ്പനയിൽ ഒതുങ്ങിപ്പോകുന്നു. അവളുടെ സ്വന്തം ശബ്ദത്തിനും സ്വപ്നങ്ങൾക്കും കൂടുതൽ സ്ഥലം നൽകിയിരുന്നുവെങ്കിൽ കഥാപാത്രം കൂടുതൽ ശക്തമായനെ എന്ന് എൻ്റെ വിലയിരുത്തൽ. മല്ലി പോലുള്ള കഥാപാത്രങ്ങൾ നോവലിൻ്റെ സാമൂഹിക പരിധി വികസിപ്പിക്കുന്നു. തിരുനങ്കകളുടെ ജീവിതത്തെ കഥയിൽ ഉൾപ്പെടുത്തുന്നത് പ്രതിനിധാനപരമായി പ്രധാനമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ കഥയുടെ കേന്ദ്രത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ അവരുടെ അനുഭവങ്ങൾ അലങ്കാരപരമായോ ഉപകഥാപരമായോ മാത്രം തോന്നാതെ കൂടുതൽ ശക്തമായ സാമൂഹിക പ്രസ്താവനയായി മാറിയിരിക്കുന്നു. ഇവർ താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥയായ പാട്ടിയും റാമിൻ്റെ ജീവിതത്തെയും ചിന്തകളെയും മാറ്റിമറിക്കുന്ന ട്രാൻസ്ജെൻഡർ കഥാപാത്രമായ മല്ലിയും നോവലിന് വലിയ വൈകാരിക പശ്ചാത്തലം നൽകുന്നു. മല്ലി എന്ന കഥാപാത്രത്തിൻ്റെ നിഷ്കളങ്കതയും അവർ നേരിടുന്ന സാമൂഹിക പ്രതിസന്ധികളും നോവലിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗമാണ്. ഇതൊരു സാധാരണ ബോയ് മീറ്റ്സ് ഗേൾ

മനുഷ്യരുടെ നോവുകളും അവരുടെ പോരാട്ടങ്ങളും മല്ലിയിലൂടെ വായനക്കാരിലേക്ക് എത്തുന്നു. നഗരത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്ന പേരിൽ വലിയ നഗരങ്ങളിലെ ചേരികളിലും തെരുവുകളിലും ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ അതിജീവനത്തിൻ്റെ രാഷ്ട്രീയം ഈ നോവൽ ചർച്ച ചെയ്യുന്നു. സാധാരണക്കാരായ ഏതൊരു വായനക്കാരനും എളുപ്പത്തിൽ ആസ്വദിക്കുവാൻ കഴിയുന്ന ലളിതവും ഒഴുക്കുള്ളതുമായ ഭാഷയിലാണ് നോവൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഉദ്യോഗജനകമായ കഥാസന്ദർഭങ്ങളും അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളും വായനക്കാരെ പുസ്തകത്തിൽ കെട്ടിയിടുന്നു. വായനക്കാരെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒപ്പം കരയിപ്പിക്കാനും ഈ നോവലിന് സാധിക്കുന്നുണ്ട്. ഏതൊരു ജനപ്രിയ നോവലിനുമുള്ളതുപോലെ ചില പോരായ്മകളും ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് സിനിമയോടുള്ള അമിത വിധേയത്വം. കഥയിലെ ചില സന്ദർഭങ്ങൾ പഴയ തമിഴ് മാസ് പടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള അതിഭാവുകത്വം നിറഞ്ഞതാണ്. ദ്രുതഗതിയിലുള്ള ആഖ്യാനത്തിന് പ്രാധാന്യം നൽകിയപ്പോൾ ചില കഥാപാത്രങ്ങളുടെ ആന്തരിക സംഘർഷങ്ങൾക്ക് അർഹിച്ച ആഴം നൽകാൻ എഴുത്തുകാരന് സാധിച്ചില്ല എന്നൊരു വിമർശനമുണ്ട്. ചില ഭാഗങ്ങളിൽ വില്ലൻ കഥാപാത്രങ്ങളുടെ ചിത്രീകരണം അല്പം സ്റ്റീരിയോ ടൈപ്പ് ആയിപ്പോയിട്ടുണ്ട്. ചില ചെറിയ പോരായ്മകൾ മാറ്റി നിർത്തിയാൽ റാം കെയർ ഓഫ് ആനന്ദി എന്നത് വായനക്കാരന് തികച്ചും തൃപ്തികരമായ ഒരു അനുഭവം സമ്മാനിക്കുന്ന ഒരു മികച്ച പുസ്തകമാണ്. മലയാള സാഹിത്യത്തിൽ വായന മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ആക്ഷേപങ്ങൾക്കിടയിൽ പുതുതലമുറയെ വീണ്ടും വായനശാലകളിലേക്ക് ആകർഷിക്കാൻ ഈ പുസ്തകത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയെ സ്നേഹിക്കുന്നവർക്കും ചെന്നൈ നഗരത്തെ പ്രണയിക്കുന്നവർക്കും നല്ലൊരു ഫീൽ ഗുഡ് സ്റ്റോറി ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായും വായിക്കാവുന്ന ഒന്നാണിത്. ജീവിതം എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ സുഗമമായിരിക്കില്ല എന്ന് ഇതിലെ കഥാപാത്രങ്ങൾ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുന്നു. വില്ലന്മാരുടെ കടന്നുവരവ് ചെന്നൈ നഗരത്തിൻ്റെ മറ്റൊരു ഇരുണ്ട വശമാണ് എഴുത്തുകാരൻ ഇവിടെ കാണിച്ചു തരുന്നത്. അവിടുത്തെ ക്രിമിനൽ സംഘങ്ങളും ചേരികളിലെ ഗുണ്ടാ വിളയാട്ടങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചില ശത്രുതകളുടെ പേരിൽ റാമിനും സുഹൃത്തുക്കൾക്കും നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ഇരയാകേണ്ടി വരുന്നത് പാപം മല്ലിക്കാണ്. റാമിനെ ജീവനതുല്യം സ്നേഹിക്കുന്ന മല്ലി അവന് നേരെ വരുന്ന ഓരോ അപകടങ്ങളെയും സ്വന്തം നെഞ്ചു കാണിച്ച് തടുക്കുകയാണ്. നോവലിൻ്റെ ഈ ഭാഗം വായനക്കാരെ അങ്ങേയറ്റം ഭയപ്പെടുത്തുകയും ആകാംക്ഷയുടെ മുനമ്പിൽ നിർത്തുകയും ചെയ്യും. ഈ നോവലിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് വലിയൊരു ട്വിസ്റ്റാണ്. സിനിമ ചെയ്യുക എന്ന റാമിൻ്റെ സ്വപ്നം ഏകദേശം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്ന സമയത്താണ് വിധി വീണ്ടും വില്ലനാകുന്നത്. നോവലിൻ്റെ അവസാന ഭാഗങ്ങളിൽ നടക്കുന്ന ഒരു അപ്രതീക്ഷിത സംഭവം റാമിൻ്റെയും ആനന്ദിയുടെയും ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കുന്നു. വായനക്കാർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്നാൽ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു വേർപിരിയലോ നഷ്ടമോ കഥയിലുണ്ടാകുന്നുണ്ട്. ഒരു സിനിമാ സ്റ്റൈലിലുള്ള ഹാപ്പി എൻഡിങ്ങിന് പകരം ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെയാണ് അഖിൽ പി ധർമ്മജൻ ഇവിടെ വായനക്കാരിലേക്ക് എത്തിക്കുന്നത്. ആനന്ദിയുടെ കണ്ണീരും റാമിൻ്റെ നിസ്സഹായാവസ്ഥയും അവസാന പേജുകളിൽ നമ്മുടെ ഉള്ളിലേക്കുന്നതാണ്. എങ്കിലും ഈ നോവൽ നമ്മളെ നിരാശയിലേക്ക് അടുപ്പിക്കുന്നില്ല. തോറ്റുകൊടുക്കാൻ തയ്യാറാകാത്ത മനുഷ്യൻ്റെ അതിജീവനമാണ് ഇതിൻ്റെ അവസാന സന്ദേശം. എത്ര വലിയ പ്രതിസന്ധികളുണ്ടായാലും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടാലും മുന്നോട്ട് ജീവിച്ചേ തീരൂ എന്ന് കഥാപാത്രങ്ങൾക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചെന്നൈ നഗരം റാമിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കവർന്നെടുത്തുവെങ്കിലും അവനെ ഒരു പക്വതയുള്ള മനുഷ്യനാക്കി മാറ്റിയാണ് മടക്കി അയക്കുന്നത്. വെറുമൊരു കഥ എന്നതിനപ്പുറം സ്വന്തം നാടുവിട്ട് പരദേശങ്ങളിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുടെയും യുവാക്കളുടെയും പ്രതിഫലനമാണ് ഈ പുസ്തകം. ചെന്നൈയിൽ ജീവിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ അവിടെ പഠിച്ചിട്ടുള്ളവർക്കോ ഈ നോവലിലെ ഓരോ തെരുവും സ്വന്തം ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ ഒരു നല്ല സിനിമ കണ്ടിറങ്ങുന്ന സംതൃപ്തിയോടെയും അതേസമയം കണ്ണീരൊരു തുള്ളി കണ്ണീരോടെയുമാണ് നമ്മൾ ഈ പുസ്തകം അടച്ചു വയ്ക്കുക. അഖിൽ പി ധർമ്മജൻ എന്ന എഴുത്തുകാരൻ്റെ വിജയം തന്നെ അതാണ്. വായനക്കാരൻ്റെ വികാരങ്ങളെ അത്രമേൽ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അടുത്ത വായനക്കായി ഈ പുസ്തകം തിരഞ്ഞെടുക്കുക. ചെന്നൈ നഗരത്തിൻ്റെ മണമുള്ള സൗഹൃദത്തിൻ്റെ ചൂടുള്ള ഈ കഥ നിങ്ങളുടെ ഹൃദയവും കീഴടക്കും. മറ്റൊരു പുസ്തകത്തിനും കിട്ടാത്ത ഒരു സൗന്ദര്യം നമുക്ക് ഈ നോവലിൽ കാണാം. ഒരു നോവലിൻ്റെ ജീവൻ എന്ന് പറയുന്നത്

0: ഇതിൻ്റെ മധ്യഭാഗമാണ്. റാം ചെന്നൈയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്നതോടെ കഥയുടെ വേഗത മാറുകയാണ്. അവിടെ വെച്ചാണ് അവൻ തൻ്റെ ഉറ്റ സുഹൃത്തുക്കളായ വെട്രിയെയും രേഷ്മയെയും പരിചയപ്പെടുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ അവർ സഹോദരങ്ങളാണെന്ന് തോന്നും. പക്ഷേ കഥയുടെ മധ്യഭാഗത്ത് നോവലിസ്റ്റ് ഒരു വലിയ സത്യം തുറന്നു പറയുന്നു. അവർ സഹോദരങ്ങളല്ല, മറിച്ച് മറ്റാനമ്മയുടെ മക്കളാണ്. രക്തബന്ധമില്ലാതിരുന്നിട്ടും അവർക്കിടയിലുള്ള ആഴമേറിയ സ്നേഹവും പരസ്പരമുള്ള കരുതലും വായനക്കാരൻ്റെ കണ്ണു നനയിക്കുന്ന ഒന്നാണ്. നഗരത്തിലെ ചതിക്കുഴികളിൽ വീണുപോകുന്ന വെട്രിയെ രക്ഷിക്കാൻ രേഷ്മ നടത്തുന്ന പോരാട്ടങ്ങൾ നോവലിന് വലിയൊരു നാടകീയത നൽകുന്നുണ്ട്. ഇതിനിടയിലാണ് നമ്മൾ ആനന്ദിയുടെ മറ്റൊരു മുഖം കാണുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വെറുമൊരു റിസപ്ഷനിസ്റ്റ് മാത്രമല്ല അവൾ. പണത്തോട് അമിതമായ ആർത്തിയുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് റാം ആദ്യം ആനന്ദിയെ കാണുന്നത്. എന്തിനും ഏതിനും പണം വാങ്ങുന്നവൾ. എന്നാൽ കഥയുടെ മധ്യത്തിലേക്ക് എത്തുമ്പോൾ ആനന്ദി എന്തിനാണിങ്ങനെ പണത്തിന് പിന്നാലെ പായുന്നത് എന്നതിൻ്റെ രഹസ്യം ചുരുളഴിയുകയാണ്. തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമത്തിൽ കടുത്ത ദാരിദ്ര്യത്തിലും പ്രതിസന്ധിയിലും കഴിയുന്ന സ്വന്തം കുടുംബത്തെ താങ്ങി നിർത്താൻ വേണ്ടിയാണ് അവൾ ആ നഗരത്തിൽ ഒരൊറ്റയാൾ പോരാട്ടം നടത്തുന്നത്. വായനക്കാർക്ക് അവളോട് തോന്നിയിരുന്ന ദേഷ്യം ബഹുമാനമായി മാറുന്ന ഭാഗമാണിത്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതോടെയാണ് റാമിന് അവളോട് പ്രണയം തോന്നിത്തുടങ്ങുന്നത്. ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് റാം മല്ലി എന്ന ട്രാൻസ് വുമണിനെ കാണുന്നത്. സമൂഹത്തിൻ്റെ എല്ലാത്തരം ക്രൂരതകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരാൾ. പക്ഷേ റാമിൻ്റെ നിഷ്കളങ്കതയും സ്നേഹവും മല്ലിയെ അവൻ്റെ വലിയൊരു കാവലാളാക്കി മാറ്റുന്നു. നോവലിൻ്റെ മധ്യഭാഗത്ത് മല്ലിയുടെ ജീവിതത്തിലെ കറുത്ത ഏടുകൾ എഴുത്തുകാരൻ വരച്ചു കാട്ടുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലെ രാത്രികാല അതിജീവനങ്ങളും പോലീസിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവർ നേരിടുന്ന അതിക്രമങ്ങളും വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളൊന്ന് പിടയും. മല്ലി റാമിനോട് പറയുന്ന ഒരു വാചകമുണ്ട്: ഞങ്ങൾക്കും വിശപ്പും സ്നേഹവുമൊക്കെ ഉണ്ട് തമ്പി. അത് വായനക്കാരൻ്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന ഒന്നാണ്. നമ്മൾ കാണുന്ന മിന്നിത്തിളക്കമുള്ള മാളുകളും ഐ ടി പാർക്കുകളുമല്ല ചെന്നൈ. അതിൻ്റെ തെരുവുകളിലും ചേരികളിലും ഒരു നേരത്തെ ഭക്ഷണത്തിനായി കഷ്ടപ്പെടുന്ന എന്നാൽ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അവരെയാണ് അഖിൽ ഈ നോവലിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അമ്മ ഉണവകങ്ങളും അവിടുത്തെ ഒരു രൂപയുടെ ഇഡലിയും സാധാരണക്കാരുടെ വിശപ്പടക്കുന്ന കാഴ്ചകൾ നോവലിൽ വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. റാം, ആനന്ദി, ബെട്രി, രേഷ്മ, മല്ലി ഇവരെല്ലാം കൂട്ടിയിണക്കുന്നത് അവർ താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥയായ പാട്ടി എന്ന സ്ത്രീയാണ്. ആ നഗരത്തിൽ ഒറ്റപ്പെട്ടുപോയ ആ വൃദ്ധയ്ക്ക് ഈ നാല് യുവാക്കൾ അവരുടെ സ്വന്തം മക്കളെപ്പോലെയായി മാറുന്നു. പരസ്പരം താങ്ങാകുന്ന മനുഷ്യരുടെ ഈ കൂട്ടായ്മയാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ ഭംഗി. വലിയ സ്വപ്നങ്ങളുമായി പോകുന്ന ഏതൊരു സാധാരണക്കാരനും റാം കെയർ ഓഫ് ആനന്ദിയിലെ സന്ദർഭങ്ങളുമായി പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഇത് വെറുമൊരു പ്രണയകഥയല്ല, മറിച്ച് അതിജീവനത്തിൻ്റെ വലിയൊരു പാഠപുസ്തകമാണ്. ഈ കഥയുടെ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ചെന്നൈ നഗരത്തിൻ്റെ ഒരു ചിത്രം റാം ഇതിൽ നമുക്ക് കാണിച്ചു തരുന്നു. പരിമിതികളും അന്തിമവിധിയും ഈ കൃതിയെ വെറും പ്രണയ നോവൽ എന്ന് വിളിക്കുന്നത് ചുരുക്കി വായിക്കലായിരിക്കും. അതേസമയം ഇതിനെ ആഴത്തിലുള്ള സാമൂഹിക മനഃശാസ്ത്ര നോവലായി വിശേഷിപ്പിക്കുന്നതും അതിരുകടക്കലാകും എന്ന് എനിക്ക് തോന്നുന്നു. ജനപ്രിയ സാഹിത്യത്തിൻ്റെ ആവേശവും ചില സാമൂഹിക വിഷയങ്ങളുടെ സാന്നിധ്യവും ചേർന്ന് സിനിമാറ്റിക് സാമൂഹിക പ്രണയ നോവൽ എന്നതാണ് കൂടുതൽ കൃത്യമായ നിർവചനം. പൈംഗ്ലി സാഹിത്യം എന്ന വിമർശനം കൃതിയുടെ ലാളിത്യത്തെയും അതിരുകടന്ന വികാര പ്രകടനങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കും. എന്നാൽ ജനപ്രിയത മാത്രം സാഹിത്യ ഗുണത്തിൻ്റെ തെളിവല്ലെന്നും മറുവശത്ത് ഗൗരവമുള്ള സാഹിത്യം ലളിതമായി എഴുതാൻ പാടില്ലെന്ന ധാരണയും ശരിയല്ലെന്ന് ഓർക്കണം. കൃതിയെ ചുറ്റിപ്പറ്റിയ പുരസ്കാര വിവാദം ജനപ്രിയ സാഹിത്യവും ഉന്നത സാഹിത്യവും തമ്മിലുള്ള അതിർത്തിയെക്കുറിച്ചുള്ള ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ട്. അന്തിമ വിലയിരുത്തൽ വായനക്കാരനെ ആകർഷിക്കുകയും നഗരജീവിതത്തിൻ്റെയും ബന്ധങ്ങളുടെയും ചില വേദനകൾ അനുഭവിക്കുകയും ചെയ്യുന്ന വിജയകരമായ ജനപ്രിയ നോവലാണിത്. ആഖ്യാനവേഗം, ദൃശ്യഭംഗി, വികാര സാന്ദ്രത എന്നിവയിൽ ഇത് ശക്തമാണ്. എന്നാൽ സാമൂഹിക വിഷയങ്ങളുടെ ആഴം, ചില കഥാപാത്രങ്ങളുടെ സ്വതന്ത്ര വികസനം, നാടകീയതയുടെ നിയന്ത്രണം എന്നിവയിൽ കൂടുതൽ മികവ് സാധ്യമായിരുന്നു. യുവ വായനക്കാർക്കും ലളിതമായ ഭാഷയിൽ സമകാലിക പ്രണയവും സാമൂഹിക പശ്ചാത്തലവും വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ശുപാർശ ചെയ്യാം. എന്നാൽ സങ്കീർണമായ മനഃശാസ്ത്രപരമായോ ഭാഷാപരമായോ പരീക്ഷണങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് ഇത് പരിമിതമായ അനുഭവമായേക്കാം. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽ ഓജോ ബോർഡ്, മെർക്കുറി ഐലൻഡ്, ലോകാവസാനം എന്നീ പുസ്തകങ്ങളും ഇദ്ദേഹത്തിൻ്റെ പേരിൽ കാണപ്പെടുന്നു. ചില ബന്ധങ്ങൾ നമ്മെ സ്വന്തമാക്കാൻ വരുന്നതല്ല, നമ്മളിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ കണ്ടെത്തി തിരികെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. നഗരം മാറിയാലും കാലം കടന്നുപോയാലും ഒരിക്കൽ ഹൃദയത്തിൽ ഇടം നേടിയവർ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും യാത്രയാകുന്നില്ല.
1: അഖിൽ പി തർമജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തെ കുറിച്ചുള്ള അവലോകനമാണ് ഇപ്പോൾ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഉണ്ണികൃഷ്ണൻ, CM കല്ലൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റാം കെയർ ഓഫ് ആനന്ദി പോലെ തന്നെ സമാന സമയത്ത് ജനങ്ങൾ ഏറ്റെടുത്ത മറ്റൊരു നോവലായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. നിമ്ന വിജയ് എഴുതിയ ഈ പുസ്തകത്തെ കുറിച്ചുള്ള അവലോകനമാണ് അടുത്തത്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വൈകാ സജീവൻ, വെള്ളിയാംപറമ്പ്.
2: നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവൽ വായിച്ചു തീർന്നപ്പോൾ എനിക്ക് തോന്നിയത് ഇത് അതിഥി എന്ന പെൺകുട്ടിയുടെ മാത്രം കഥയല്ല എന്നാണ്. അവളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയൊക്കെയോ നമ്മളെയും നമ്മുടെ സൗഹൃദങ്ങളെയും പ്രണയങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും സ്വപ്നങ്ങളെയും ഈ നോവലിൽ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ പുസ്തകം വായിക്കുമ്പോൾ അതിഥി ഒരു കഥാപാത്രം മാത്രമായി തോന്നാതെ നമുക്ക് പരിചയമുള്ള ഒരാളായി മാറുന്നു. പുതിയ ജോലിയിൽ പ്രവേശിക്കാനായി കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിക്കുന്ന 22-കാരിയായ അതിഥി ശ്രീനിവാസനിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. പരിചിതമായ ജീവിതത്തിൽ നിന്ന് മാറി ഒരു പുതിയ നഗരത്തിലേക്ക് എത്തുന്ന അവൾക്ക് മുന്നിൽ പുതിയ ആളുകളും പുതിയ ബന്ധങ്ങളും പുതിയ അനുഭവങ്ങളുമാണ്. ബാംഗ്ലൂർ നഗരത്തിൻ്റെ തിരക്കിനിടയിൽ അതിഥി പതുക്കെ സ്വന്തം ലോകം കെട്ടിപ്പടുക്കുന്നു. അതിഥിയുടെ ജീവിതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒന്നാണ് അവളുടെ വ്യക്തിഗത ഡയറി. അവൾക്ക് പരിചയമില്ലാത്ത ഒരാളോട് കത്തെഴുതുന്നത് പോലെയാണ് അതിൽ തൻ്റെ ചിന്തകളും അനുഭവങ്ങളും രേഖപ്പെടുത്തുന്നത്. സ്വന്തം മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന ഒരിടമായി ആ ഡയറി മാറുന്നു. ആ ഡയറി അതിഥിയുടെ ഉള്ളിലെ മറ്റൊരു അതിഥിയെയാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. പുറമേ ധൈര്യമായി തോന്നുന്ന ഒരാളുടെ ഉള്ളിൽ എത്രയോ ചോദ്യങ്ങളും വേദനകളും പ്രതീക്ഷകളും ഉണ്ടാകാമെന്ന് അതിലൂടെ മനസ്സിലാക്കാം. ബാംഗ്ലൂരിലെ ജീവിതത്തിൽ അതിഥിക്ക് ലഭിക്കുന്ന സൗഹൃദങ്ങളും വളരെ പ്രധാനമാണ്. സാക്ഷി, അശ്വിനി, ദേവിക, ലയ, ആദി, ശക്തി, ഗീതു ചേച്ചി തുടങ്ങിയവർ അവളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരുടേതായ പ്രശ്നങ്ങളും സന്തോഷങ്ങളും വേദനകളുമുണ്ട്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്ന അതിഥി പലപ്പോഴും എല്ലാവർക്കും ഒരു താങ്ങായി മാറുന്നു. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആശയം ഇതാണ്: നമ്മുടെ ചുറ്റുമുള്ള ഓരോ മനുഷ്യനും നമ്മൾ അറിയാത്തൊരു കഥയുമായി നടക്കുന്നവരാണ്. പുറമെ സന്തോഷത്തോടെ കാണുന്ന ഒരാൾക്കുള്ളിൽ വലിയൊരു വിഷമമുണ്ടായേക്കാം. അതിഥി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവൾ മനസ്സിലാക്കുന്നതും ഇതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നോവലിലെ കഥാപാത്രങ്ങൾ വെറും കഥ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആളുകളായി നിൽക്കുന്നില്ല. ഓരോരുത്തരും ജീവിതത്തിൻ്റെ ഓരോ വശം കാണിച്ചു തരുന്നു. മറ്റൊരാളുടെ ജീവിതം അവർക്കിഷ്ടമുള്ള രീതിയിൽ തിരഞ്ഞെടുക്കാൻ ഉള്ള അവകാശത്തെക്കുറിച്ചും ആ തിരഞ്ഞെടുപ്പുകളിൽ സമൂഹം എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചും ഈ നോവൽ ചിന്തിപ്പിക്കുന്നു. അതിഥിയുടെ ജീവിതത്തിലേക്ക് പിന്നീട് ശരൺ വാസുദേവ് എത്തുന്നു. നഷ്ടപ്പെട്ടു പോയ അവളുടെ ഡയറി തിരികെ നൽകാൻ അവളെ തേടിയെത്തുന്ന ശരൺ പിന്നീട് അവളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായി മാറുന്നു. അവരുടെ ബന്ധം വളരുന്ന രീതി നോവലിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗങ്ങളിലൊന്നാണ്. ശരൺ അതിഥിക്ക് നൽകുന്ന ഓർക്കിഡ് പൂക്കൾ അവരുടെ ബന്ധത്തിൻ്റെ മനോഹരമായ ഒരു ഓർമ്മയായി മാറുന്നു. പക്ഷേ പ്രണയം എല്ലായ്പ്പോഴും സന്തോഷം മാത്രമല്ല നൽകുന്നത്. അതിഥിയുടെ ജീവിതത്തിൽ സ്നേഹത്തോടൊപ്പം വേദനയും നിരാശയും കടന്നുവരുന്നു. ഇവിടെ നോവൽ നമ്മോട് പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്: ഒരാളെ സ്നേഹിക്കുന്നത് നല്ലതാണ്, പക്ഷേ സ്വന്തം ജീവിതത്തിൻ്റെ മുഴുവൻ അർത്ഥവും മറ്റൊരാളിൽ മാത്രം കണ്ടെത്തുന്നത് നമ്മളെ കൂടുതൽ ദുർബലരാക്കാം. സ്നേഹത്തിനൊപ്പം സ്വയം സ്വീകരിക്കാനും സ്വയം മനസ്സിലാക്കാനും പഠിക്കേണ്ടതുണ്ട്. അതിഥിയുടെ ജീവിതത്തിൽ കുടുംബവും സമൂഹവും സൃഷ്ടിക്കുന്ന സമ്മർദ്ദങ്ങളും അവളുടെ ഭൂതകാലവും പ്രധാനമാണ്. മറ്റുള്ളവർ നിശ്ചയിക്കുന്ന രീതിയിൽ ജീവിക്കണമെന്ന സമ്മർദ്ദം എത്രത്തോളം ഒരാളുടെ മനസ്സിനെ ബാധിക്കുമെന്ന് അവളുടെ ജീവിതത്തിലൂടെ കാണാം. അതിഥി മറ്റുള്ളവർക്ക് ധൈര്യം നൽകുന്ന ഒരാളായിരിക്കുമ്പോഴും സ്വന്തം ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അവൾക്ക് തളർച്ച അനുഭവപ്പെടുന്നു. ഇതാണ് കഥാപാത്രത്തെ കൂടുതൽ മനുഷ്യസഹജമാക്കുന്നത്. എനിക്ക് ഏറ്റവും ശക്തമായി തോന്നിയ ആശയം സ്വയം സ്നേഹിക്കുക എന്നതാണ്. എഴുത്തുകാരി തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ, ഈ ആശയം വെറുമൊരു പ്രചോദന പുസ്തകമായി പറയാതെ ഒരു കഥയ്ക്കുള്ളിൽ അവതരിപ്പിക്കാനാണ് നോവൽ ശ്രമിക്കുന്നത്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിനായി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നു. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്തയിൽ സ്വന്തം തീരുമാനങ്ങൾ ഉപേക്ഷിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലവരായി നിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ നമ്മളോട് തന്നെ അനീതിയാകുന്നു. ഏറ്റവും സ്നേഹിക്കുന്നവരുടെ പട്ടികയിൽ നമ്മൾ എവിടെയാണ്? നോവലിൻ്റെ അവസാനം ഈ ആശയം കൂടുതൽ ശക്തമാകുന്നു. ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ എല്ലായ്പ്പോഴും മുന്നോട്ടു പോകില്ല. എനിക്ക് ഞാനുണ്ട് എന്ന വിശ്വാസം ജീവിതത്തിൽ എത്ര പ്രധാനമാണെന്ന് അതിഥിയുടെ യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിമ്ന വിജയുടെ ഭാഷയും കഥ പറയുന്ന രീതിയും ലളിതമാണ്. വലിയ ആശയങ്ങൾ പോലും സാധാരണ ജീവിതത്തിലെ സംഭവങ്ങളിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. യുവതലമുറയ്ക്ക് ഈ നോവലുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്നതിൻ്റെ പ്രധാന കാരണവും ഇതുതന്നെയാണെന്ന് തോന്നുന്നു. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പേര് അവസാനം ഒരു പുസ്തകത്തിൻ്റെ പേരായി മാത്രം തോന്നുന്നില്ല, അത് നമ്മൾ നമ്മളോട് എഴുതേണ്ട ഒരു കത്തായി മാറുന്നു. ജീവിതത്തിൽ എത്ര പേർ നമ്മളെ സ്നേഹിച്ചാലും എത്ര പേർ നമ്മളെ വിട്ടുപോയാലും നമ്മളെ നമ്മൾ ഉപേക്ഷിക്കരുത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ഒടുവിൽ എല്ലാവരെയും സ്നേഹിക്കുന്നതിനിടയിൽ നമ്മളെ തന്നെ സ്നേഹിക്കാൻ മറന്നുപോകരുത് എന്നൊരു ചെറിയ വലിയ സന്ദേശമാണ് ഈ നോവൽ എനിക്ക് നൽകിയത്. ജീവിതം എത്ര സങ്കീർണമായാലും എത്ര ബന്ധങ്ങൾ മാറിയാലും എനിക്ക് ഞാനുണ്ട് എന്ന വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുക. അതുതന്നെയാണ് അതിഥിയുടെ കഥയിൽ നിന്ന് ഞാൻ ഏറ്റെടുത്ത ഏറ്റവും വിലപ്പെട്ട കാര്യം.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഇപ്പോൾ കേട്ടത് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകത്തിന്റെ അവലോകനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വൈകാ സജീവൻ, വെള്ളിയാംപറമ്പ്. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.
3: റേഡിയോ മലബാർ.

0: ഹലോ അച്ഛാ, അച്ഛനെടിയാ?
1: മോളോ, ഇതേതാ ഫോണ്?
0: ഇത് ടീച്ചറെ ഫോണാ. അച്ഛനോടൊരു കാര്യം പറയാൻ വേണ്ടി വാങ്ങിയതാ.
1: എന്താ കാര്യം? പറ.
0: ഞാൻ സ്കൂളിൽ വരുന്ന പോലെ എന്റെ ക്ലാസ്സിലെ ഷാരോണും ഓന്റെ അച്ഛന്റെ ബൈക്കിലിരുന്നാ വരുക. ഇന്ന് വരുമ്പോ ആ വണ്ടിയില് വേറെ വണ്ടി വന്നിടിച്ച്.
1: അയ്യോ, എന്നിട്ട്?
0: ഓനിപ്പ ആശുപത്രിയിലാ, തലയിടിച്ച് വീണ് ബോധം പോലും ഇല്ലാണ്ട് വെന്റിലേറ്ററിൽ കിടക്കുകയെന്നാ ടീച്ചർമാർ പറയുന്നട്ടെ. ഞാനും ഓനെ പോലെ ഹെൽമെറ്റ് ഇടാണ്ടല്ലേ അച്ഛാ ബൈക്കിൽ വരുത്ത്. ഓർക്കുമ്പം പേടിയാന്ന്. നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ, എനിക്ക് കേക്ക് വേണ്ട, ഹെൽമെറ്റ് മതി. ഇന്ന് തന്നെ വാങ്ങണേ അച്ഛാ.
2: റോഡിൽ അറിയാതെ വന്നു ചേരുന്ന അപകടങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഇടകൊടുക്കാതിരിക്കുക. ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക. റോഡ് സുരക്ഷാ നിയമങ്ങൾ നമുക്ക് വേണ്ടിയാണെന്ന് ഓർക്കുക.
3: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM. നാട്ടിലെ പാട്ട്.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ.
1: റേഡിയോ മലബാറിൻ്റെ നാട്ടിലെ പാട്ടിൽ ഇന്ന് നമ്മോടൊപ്പം സ്ഥിരം ശ്രോതാവായിട്ടുള്ള നമ്മുടെ ലൈവിൽ എപ്പോഴും പാട്ടിന് വേണ്ടി വിളിക്കാറുള്ള അദ്രുമാനിക്കയാണുള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണിപ്പോൾ ഉള്ളത്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ പോയി കാണുക എന്നുള്ളത്. ആ ഒരു അവസരം ഇന്നാണ് നമുക്ക് ലഭിച്ചത്. ഞങ്ങൾ കുറച്ച് പേരുണ്ട്, കൂടെ ചന്ദ്രലേഖയുണ്ട്, അശ്വിനിയുണ്ട്, അതുപോലെ തന്നെ രാമകൃഷ്ണൻ പഴശ്ശി. നമ്മൾ നാല് പേരാണ് ഇവിടെ ഇപ്പോൾ കെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് കണ്ട ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയാം. ചേട്ടാ നമസ്കാരം.
2: നമസ്കാരം.
1: എന്തൊക്കെയുണ്ട് വിശേഷം?
2: വിശേഷം ഇപ്പം വീട്ടിൽ തന്നെ, ജോലിയും പോവില്ല.
1: വീട്ടിൽ ഇപ്പം ആരൊക്കെയാ ഉള്ളത്?
2: ഭാര്യ, മക്കള്.
1: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് പരിചയപ്പെടുത്തോ?
2: ഭാര്യ റമില, പിന്നെ മകൻ ജംഷീർ, ഷഹീദ, മിസ്ന, നെത്തനിയമ്മ, വിരൻ.
1: ഇത്രയും ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവിടെ. എങ്ങനെയുണ്ട്?
2: ഭക്ഷണമൊക്കെ
1: ഇടയ്ക്ക് ഇപ്പം വിളി വരാറുള്ളൂ അല്ലേ നമ്മുടെ ലൈവില്? അപ്പൊ ഒഴിവ് സമയങ്ങള് ഇതുപോലെ പാട്ടുകൾ കേൾക്കുക, നമ്മുടെ റേഡിയോയിൽ വിളിക്കുക, വിശേഷങ്ങൾ അറിയുക, അതൊക്കെ ആയിരുന്നു ഒരു ഹോബി തന്നെ എന്ന് പറയാനല്ലേ. എന്ത് പറ്റി ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ വിളിയൊന്നും അങ്ങനെ കാണാറില്ലല്ലോ.
2: ബാഹുലൂർ വിളിക്കട്ടെ, എല്ലാവരും വിളിച്ച് കേക്കട്ടെ.
1: അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്
2: മാറിക്കൊടുത്താണല്ലേ.
1: എന്താ ചെയ്യാ, ഒരുപാട് ആൾക്കാർ വിളിച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ ചില സമയം ഇതുപോലെ കിട്ടാതിരിക്കും. എന്നാലും ഇടയ്ക്കെങ്കിലും വിളിക്കുന്നുണ്ടല്ലോ ഇക്ക, അത് തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും എല്ലാവരും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും വലിയൊരു സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിലെ പാട്ടിലൂടെ ഇക്കാക്ക് ഇപ്പം ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹം?
2: അച്ചാണി എന്ന് പറഞ്ഞ സിനിമയിലെ എൻ്റെ സ്വപ്നത്തിൽ താമരപ്പൂ എന്നുള്ള പാട്ട്.

എന്ത് മനോഹരമായ പാട്ടാണല്ലേ. ഈ ഒരു പാട്ടാണ് നമ്മുടെ നാട്ടിലെ പാട്ടിലൂടെ ഇക്കാക്ക് കേൾക്കാൻ ആഗ്രഹം. ഏതായാലും നമുക്ക് ഈ ഒരു പാട്ട് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം.

0: നമ്മുടെ റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ തന്നെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചതിലുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് നാട്ടിലെ പാട്ടിലെ അടുത്ത വിശേഷത്തിലേക്ക് പോവാം. പേര്
1: ചന്ദ്രിക.
0: നല്ല പേരല്ലേ
1: ചന്ദ്രിക.
0: എന്റെ പേരിനോട് സാമ്യമുള്ള പേര്. ചന്ദ്രലേഖ, ചന്ദ്രിക, പഴയ പേര്. ഓക്കെ, ചന്ദ്രേശിന്റെ വീട് ഇവിടെ
1: തന്നെയാണോ?
0: വീട്ടിലാർക്കുള്ള
1: വീട്ടില് ഞാൻ തെച്ചി
0: തെച്ചുള്ളത്.
1: വേറെ മോമ്പരും രാത്രിക്ക് ഇതെന്റെ ആങ്ങളെയാണ്. അച്ഛനും അമ്മയും ഉള്ള അവരും വെച്ചു.
0: അപ്പൊ ഇവരെ കൂടെ ഇങ്ങനെ സന്തോഷം പോകുന്നു അല്ലേ?
1: അതന്നെ.
0: ചന്ദ്രേശി എങ്ങനെയാണ് സമയം കളിയാ? പകലൊക്കെ
1: പകല് കുറച്ചു നേരം ഫോൺ നോക്കും, പിന്നെ റേഡിയോ വെക്കും, ടി വി ഉണ്ട്, അങ്ങനെയല്ല സമയം പോകുന്നേ. മാറി മാറി കേക്കുക, റേഡിയോ നോക്കുന്നവരെ, പിന്നെ ടി വി കാണും, അങ്ങനെയെല്ലാം പോകുന്നു. പിന്നെ എവിടെയും പോയില്ല, കണ്ണിന് സുഖമില്ലേനു. അങ്ങനെയാണ് പോക്ക് നിർത്തിയത്. 12 വർഷമായി കണ്ണിന് സുഖമില്ലാണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ട്. തിമിരല്ല, ഒരു ഞരവിൻ്റെ എന്തോ ഇതായിട്ട് മംഗലാപുരത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പം ഒരു കൊല്ലത്തിൽ ഒരിക്കൽ ചെക്കപ്പിന് മംഗലാപുരം പോകണം. ഡോക്ടർ കണ്ണൂർ അശോകയിൽ വരുന്ന ആളാണ്. ഇപ്പം ഈ കൊറോണ കാരണം അയാൾക്ക് വരാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് അങ്ങോട്ടേക്ക് വിളിച്ച് ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ചെക്കപ്പിന് മംഗലാപുരം പോകണം.
0: അത് ശരി.
1: പണിക്കോ നിർത്തിയെ.
0: ഓഹോ, അല്ലെങ്കിൽ നാടൻപണി.
1: നാടൻപണി, നാടൻപണിയാണ്.
0: എന്തൊക്കെയായിരുന്നു പണ്ട് നാട്ടിക്കോ? അങ്ങനെയെല്ലാം
1: നാട്ടിയോ, മുരലു, പിന്നെ കപ്പേന്റെ പണി, വാഴേന്റെ പണി, അതന്നെ. പച്ചക്കറിയെല്ലാം ഉണ്ടാക്കും, നമുക്ക് കണ്ടുണ്ട്, അതുകൊണ്ടെല്ലാം കൃഷി ചെയ്യും, അങ്ങനെയെല്ലാം ഉണ്ടാകും.
0: നിങ്ങൾ എത്ര മക്കളാ?
1: നമ്മൾ 7 ആളുണ്ട്. ഏറ്റവും ഒരു സുഖമില്ല, തളയാൾ മെറ്റു, പിന്നെ നമ്മൾ 6 ആള്. ഇത് 3-ാമത്താള്, ഞാൻ 4-ാമത്തെ. ഏച്ചി നിർമ്മലഗിരി, അന്യത്തി സ്കാര് സ്കൂൾ അറിയാ, അതിന്റെ അപ്പുറത്ത്. അങ്ങനെ ഒരേട്ടെ, പിന്നെ അനിയ ഇട ഇവിടെ മരുതായി പാലത്തിന് ട്രെയിലറാണ്.
0: പേര്
1: രാമചന്ദ്രൻ. പാലത്തിന് തന്നെ ആടയില്ലേ ഒരു വേട്ടക്കൊരു മകന്റെ അമ്പലം? വേട്ടക്കൊരു മകൻ അമ്പലം ഇല്ലേ? ഇവനാർത്തെ സെക്രട്ടറി ഓഫീസിൽ ഉണ്ടായിരുന്നു.
0: നാളെ അറിയും. പേര്
1: രാമചന്ദ്രൻ.
0: രാമചന്ദ്രൻ
1: എന്നാ വിളിക്കുക?
0: ഇന്നലെ രാജൻ എന്ന് പറഞ്ഞ ഒരാള് ലൈവിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിന്റെ എന്തോ ആണ് ഭാരവാഹിയാണ്.
1: ഇവരും അതേ വേ സെക്രട്ടറി ആയിട്ടാണ്.
0: അപ്പൊ എല്ലാരും എപ്പോഴാ ഒത്തുകൂടുക? എല്ലാരും ഓരോ സ്ഥലത്തല്ലേ?
1: എല്ലാരും ഓരോ പ്രാവശ്യം ഇങ്ങനെ എന്റെ അടുത്ത് വരും. ഞാനൊറ്റക്കായോണ്ട് ഓരോ പ്രാവശ്യം ഓരോരുത്തർ വരും.
0: ഓരോരുത്തര വരുക.
1: പിന്നെ മൊത്തം വരുന്ന ആള് മൂത്തേച്ചീന്റെ മക്കളാണ്. അവര് എല്ലാം ഗൾഫിലെല്ലാം അവരാന്നെല്ലാം ചെയ്തിരുന്ന ആള്.
0: അങ്ങനെയെല്ലാം
1: അങ്ങനെ എല്ലാരുമായിട്ട് ഒത്തുപോകണം.
0: പിന്നെ ഇപ്പം വിഷമമുണ്ടോ? പണിക്കൊന്നും പോവാൻ ബോറടി?
1: ആയേ, അത് വെറുതെ ഇരിക്കുമ്പോ എന്തായാലും
0: ഉണ്ടാവില്ലേ
1: അവസ്ഥ? പിന്നെയും പോണം. അങ്ങനെ ഇപ്പൊ ആരും അപ്പുറത്തിപ്പുറത്തൊന്നും പോകുന്നില്ലല്ലോ. വീട്ടിൽ തെച്ചല്ലേ എല്ലാരും?
0: എല്ലാവർക്കും അവരവരെ ലോകത്ത് ഒതുങ്ങാണ്.
1: പക്ഷെ ഇതേ നമ്മൾ, ഞാൻ സ്വന്തം ചെയ്യും. എന്റെ സ്ഥലത്ത് എല്ലാം വയ്ക്കലും കൊത്തിക്കലും അതിന്റെ പണിയാണ് ഞാൻ എടുക്കും. അതിനൊന്നും കൂലിക്കണം. ഇപ്പൊ 400 രൂപ കൂലി കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. അതുകൊണ്ട് പെണ്ണുങ്ങളെ എടുക്കേണ്ട പണി ഞാനെടുക്കും, ആണുങ്ങളെ മാത്രം കൊലിക്കൂട്ടും.
0: പെൻഷൻ ഉണ്ടോ?
1: പെൻഷൻ കിട്ടാൻ തുടങ്ങി. അതിനി അല്ലേ പറയുന്നിട്ട് ബാങ്കിൽ പോയി വാങ്ങണോ? വീട്ടിൽ കൊണ്ടത്തിരുന്നേ നിർത്തിയില്ലേ? അങ്ങനെ പറയുന്നിട്ട്
0: ഇടക്ക് നല്ലല്ലേ പുറത്തു പോകുന്നത്? ബാങ്കെല്ലാം ഒന്ന് കാണണ്ടേ?
1: വേണോ അങ്ങ് പോണ്ടേ? നമ്മളെ സൗത്ത് ഇന്ത്യ
0: ആ രീതിയിലെങ്കിലും ഒന്ന് പുറത്തിറങ്ങണോ? നാട്ടിലെ പിന്നെ എങ്ങനെയല്ലാന്ന്? എവിടെയൊക്കെ അമ്പലങ്ങളിലാണോ?
1: അമ്പലത്തിൽ ഇപ്പൊ എല്ലാരും പോയി വന്നു. പിന്നെ ഏച്ചിന്റെ അമ്മയെ ഗൾഫിൽ നിന്ന് വന്നിന്. അതുകൊണ്ട് ഗുരുവായൂർ പോയി, പ്രശ്നിക്ക് പോയി, പിന്നെ മാമനക്ക് പോയി. അവര് വന്നാൽ എല്ലാരെയും കൂട്ടിക്കൊണ്ടു. അങ്ങനെ എല്ലാരെയും പോയി വന്നു. എല്ലാരും മട്ടന്നൂർ
0: അമ്പലത്തിൽ പോകും. വൈകുന്നേരാണോ പോ?
1: രാവിലെ.
0: പിന്നെ എവിടുന്ന് ബസ്?
1: നമ്മൾ ബസ്സിന്, ഞാൻ ഓട്ടോല പോവാ. പിന്നെ ഇവിടെ കൂത്താത്ത്,
0: അതറിയൂത്താത്ത്
1: അമ്പലത്തിലാണ്. പിന്നെ കാരമടപ്പറക്കലുണ്ട്. അമ്പലങ്ങളിലെല്ലാം പോവാ, അതിഷ്ടം.
0: സിനിമയിലും കണ്ടിനാ?
1: സിനിമ നമ്മൾ ടി വി വാങ്ങിയതിന് ശേഷം പോയിട്ടില്ല. അതുവരെ മാറ്റിക്ക് സ്ഥിരം പോന്ന ആളെ. അതന്നെ സഹീനെ.
0: വീട്ട് എല്ലാരും ചേച്ചി അനിയത്തിമാരും ഏട്ടന്മാരും കൂടിയാ പോവാലോ? ഫ്രണ്ട്സ്?
1: നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് നമ്മള് മാറ്റിനിക്ക് പോവാൻ വിടും. അച്ഛൻ നേരം നമ്മൾ
0: മാറ്റിനിക്ക് വിടും.
1: മാറ്റിനിക്ക് വിടും. അത് പിന്നെ പിന്നെ അന്ന് ബസ്സൊന്നും ഇല്ലല്ലോ. നമ്മൾ ഓടിയിട്ട് എത്തിക്കോളൂ. അത് വേണേ ബെഞ്ചിനാ കിട്ടുക.
0: ആ ഒരു ഓർമ്മയെല്ലാം നല്ല
1: ബെഞ്ചിന് ഓടിപ്പിടിച്ച് ബെഞ്ചിനെത്തി. അത് നല്ല കാലാണ്, നല്ല സിനിമയാണ്.
0: നമുക്ക് പേടിയില്ല.
1: ഇപ്പോഴത്തെ സിനിമയെല്ലാം ഇഷ്ടല്ല.
0: ലാസ്റ്റ് പോയി കണ്ട സിനിമ
1: കൊറേ, അത് ഓർമ്മ തന്നെ ഇല്ല. അത്രയായി ഇത് 18 കൊല്ലായിട്ടായി നമ്മള് ടി വി വാങ്ങിട്ട്. അതിന് ശേഷം പിന്നെ പോയിട്ടില്ല.
0: ഇപ്പൊ ടാക്കീസിന്റെ ഇതെല്ലാം മാറിയില്ലേ? ഒന്ന് കാണണം എന്തായാലും. പുതിയ ടാക്കീസിൽ ഇരുന്നിട്ട് ഒന്ന് കാണണം. അടുത്ത തവണ വയച്ചിന്റെ മക്കള് വന്നാ പറയാ.
1: അവര് വിളിക്കലുണ്ട്, ഞാൻ പോകാം.
0: രസല്ലേ?

0: സഹോദരന്മാരെയും സഹോദരിമാരെയും പേരൊന്ന് പറയോ.
1: മൂത്തയാള് കുഞ്ഞകൃഷ്ണൻ, രണ്ടാമത്തെ ആള് കാർത്യായനി, മൂന്നാമത്തെ ആള് ശങ്കരൻ, പിന്നെ ചന്ദ്രിയാൻ, പിന്നെ ഗൗരി അനിയത്തി, പിന്നെ രാമചന്ദ്രയാള്.
0: കുട്ടിക്കാലം നല്ല രസമായിരിക്കുമല്ലോ നിങ്ങളെല്ലാരും കൂടി. അന്നത്തെ അച്ഛനും അമ്മേനെയും ദേഷ്യം പിടിപ്പിച്ച എന്തെങ്കിലും രസകരമായ സംഭവം ഉണ്ടാ?
1: അച്ഛനും അമ്മയും ആ ദേഷ്യം ഉണ്ടാവും, ഇരിക്കാൻ പിടൂല, എല്ലാരും ജോലി ചെയ്തു. അച്ഛൻ അതാ വേണ്ട, അച്ഛൻ കൃഷിക്കാരനാണ്, അച്ഛന്റെ ഒന്നിച്ച് നമ്മൾ ഇറങ്ങി ചെയ്തു കൊടുക്കണല്ലോ. അച്ഛന് കാലി, ആ അച്ഛന് കാലി കൂട്ടലേനും ജോലി. അന്നേരം പിന്നെ അച്ഛന്റെ ഒന്നിച്ച് നമ്മളും കൃഷിയിൽ, നമ്മൾ അച്ഛനെല്ലാം ഉണ്ടാക്കും, നമ്മളൊന്നും പൈസക്ക് വാങ്ങണ്ട. നെല്ലുണ്ടാക്കും, കപ്പ ഉണ്ടാക്കും, മഴ ഉണ്ടാക്കും,
0: വീട്ടിലെ കാര്യം എല്ലാം സാധനം
1: എല്ലാം ഉണ്ടാവും, ഒന്നും പൈസക്ക് വാങ്ങണ്ട. അന്നേരം നമ്മൾ അച്ഛൻ്റെ ഒന്നിച്ച് തന്നെ ചെയ്തു കൊടുക്കണം.
0: എവിടെ പഠിച്ചതൊക്കെ?
1: മട്ടന്നൂര് ഗവൺമെന്റ് സ്കൂൾ ഏഴുവരെ, അതിനുശേഷം ഹൈസ്കൂള്.
0: ഹൈസ്കൂളില് എത്ര വരെ? പത്ത്.
1: പത്തായിട്ടില്ല, ഒമ്പതിൽ തോറ്റു മതിയാക്കി.
0: പിന്നെ വിടൂല.
1: അന്നേരം പിന്നെ പോയിട്ടില്ല. അപ്പോഴൊക്കെ അമ്മക്ക് സുഖമില്ലുണ്ടായി, അമ്മക്കും കണ്ണിന് സുഖമില്ലാതെ. പിന്നെ നമുക്കും അടുക്കള പണിക്കാരുമില്ലാണ്ടായി. ഏച്ചീന്റെ കല്യാണം അപ്പോൾക്ക് കഴിഞ്ഞു, അന്നേരം ഞാൻ മതിയാക്കി.
0: ഓരോരുത്തരും ഓർമ്മ, അതിന് താഴെ
1: ചുമതലയേറ്റെടുത്ത്, അങ്ങനെ പിന്നെ പോയിട്ടില്ല.
0: അച്ഛനും അമ്മേനും പേരെന്താ?
1: അച്ഛൻ ഗോപാലൻ, അമ്മ മാധു.
0: വീട്ടു പേരെന്താ?
1: നടുക്കണ്ടി വീട്.
0: നടുക്കണ്ടി വീട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും,
1: എല്ലാവർക്കും അറിയാം.
0: വലിയ ഫാമിലിയാണ്
1: നടുക്കണ്ടി. വലിയ ഫാമിലിയാണ്. പിന്നെ നമ്മളെ ഒരു കാരണം ഉണ്ടായിരുന്നു, ബാലമാഷ്, വി എം ബാലമാഷ്.
0: വി എം ബാലമാഷ് പറയുന്നത്
1: അമ്മേന്റെ ആങ്ങളിയാണ്. ആടെ ഇപ്പൊ അംഗൻവാടി, അംഗനവാടി ആടെ അതാ. അത് ബാലമാഷ മക്കളെ, രണ്ടു മക്കളും, രണ്ടും മെച്ചുവിന്, രാജുവും ബീനാന്ന് പറഞ്ഞിട്ട് ആടെ എഴുതി വെച്ചിട്ടാണല്ലേ.
0: എന്തോ അവരിന്നാള് എന്തോ ഒരു പരിപാടി.
1: അതന്നെ അവര് നമ്മളടുത്ത് നിന്ന് കല്യാണം കഴിച്ചായി. ഞങ്ങളാ ചെറുതായ നമ്മളൊന്നിച്ച് നിന്ന്
0: എടുത്തത് അല്ലേ. ഓക്കെ, അപ്പൊ ആ കുടുംബത്തിലെ അംഗമാണ്
1: വരമാഷും വരമാഷ്.
0: പിന്നെ വേറെന്താ, അച്ഛനും അമ്മേനെയും പറ്റിച്ച് എന്തെങ്കിലും സംഭവങ്ങൾ
1: ഉണ്ടായിരുന്നു? അച്ഛന്റെ എടുക്ക പറ്റിക്കലും ചെയ്യും, വണ്ടിയെല്ലാം ഉണ്ടാവും, നമുക്ക് വണ്ടിയുണ്ട്. അച്ഛൻ കാണാണ്ട് നമ്മളെ ആവശ്യത്തെ
0: രസല്ലേ,
1: കണ്ടിനെ പിടിച്ചോലേ.
0: കാണാണ്ട് നമ്മളെ നിങ്ങളെ കൂട്ടത്തില് ഏറ്റവും സാമർത്ഥ്യം ആർക്കാ?
1: ഏറ്റവും സാമർത്ഥ്യം ആയിരിക്കും എന്ന് പറഞ്ഞില്ല, ഏട്ടൻ, മൂത്ത ഏട്ടൻ. അവന് അച്ഛന്റെ മൂത്ത മോനല്ലേ, ഓരെന്ത് ചെയ്താലും അച്ഛനൊന്നും പറയൂല, നമ്മളുടെ തിരികെ പറയും.
0: എപ്പോഴെങ്കിലും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചെയ്യും,
1: അങ്ങനെ ഒന്നും പറയുന്നില്ല.
0: പിടിച്ചിട്ടുണ്ടോ?
1: പിടിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത്ര പാടുന്ന എടുക്കൂല, നമ്മളെ ആവശ്യത്തിന് കുറച്ചല്ലേ എടുക്കും, എന്തോ മായി തിന്നേ. അന്നേരം ഇതിന്റെ അരുത്തൊരു പീടിയുണ്ട്, അന്നേരം നമ്മള്
0: വാങ്ങാനോ കടല വാങ്ങാനോ
1: അല്ലാണ്ട് എല്ലാ സാധനവും അച്ഛൻ കൊണ്ടത്തരും, ഒന്നും നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല.
0: ഇതെല്ലാം ഒരു രസം. അതെ, പിന്നെ ചന്ദ്രീജിന് ഇവിടെ വേറെ ആരാ ഇനി കമ്പനി നിക്കുക?
1: നമ്മുടെ അപ്പുറത്തൊരാളുണ്ടായിരുന്നു പങ്കജാക്ഷി എന്ന് പറഞ്ഞിട്ട്, അവളെ കല്യാണം കഴിഞ്ഞ് വെളിയമ്പറക്കൊണ്ടുപോയി. ഓളും ഞാനും അന്ന് ഒന്നിച്ച് എല്ലാത്തിലും ഉണ്ടാവുക.
0: ബെസ്റ്റ് ഫ്രണ്ടാണ് പങ്കേച്ചി.
1: ആ പങ്കേച്ചി.
0: അങ്ങനെയാണെങ്കിൽ ചന്ദ്രീജി, രസകരമായ വേറെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? പാട്ട് പാടുക, നാട്ടിക്കെല്ലാം പണ്ട് പോയില്ലേ?
1: നാട്ടുപാട്ട്
0: പാടിത്തരാ, ഓർമ്മയായിട്ട് കേക്കാ.
1: നാട്ടുപാട്ടാ? അത്ര പാടുന്ന കയ്യല്ലേ. പിന്നെ ഏതാപ്പ പാടണ്ട്? ആറ്റുമണം മേലെ ഉണ്ണിയ ശ്രീഭുവനം, നാട് തോറും നാട് നല്ല ദേശം, ഈ ഭുവനം തന്നിലെ പ്രസിദ്ധിയുള്ള നാട്. കന്നിമുന്നം നാട്ടിലെ പിറന്നൊരു കുറത്തി, വിഷ്ണുവിങ്കൽ ഭക്തിയോടെ വിശ്വസിച്ചൊരുത്തൻ, ഭക്തനായ നൽകുറവൻ വേട്ടുകൊണ്ടാവളെ, ഇഷ്ടമോടെ പട്ടണത്തിൽ വാഴുന്നൊരു കാലം, ഏകചക്രേനെന്നങ്ങൊരു ബാലനും പിറന്നു, ആറു മാസം ബാലനെ കഴിഞ്ഞതേ അതുള്ളൂ, അന്നൊരു നാളക്കുറവേനക്കുറത്തി താനും.

0: മണ്ണിരങ്ങൾ തോറും ചെന്ന് സഞ്ചരിപ്പാനായി, ഊരു ചുറ്റി സഞ്ചരിച്ചാൽ പാപകർമ്മം തീരും, വീട് പുക്കിയിരുന്ന് കൊണ്ടാൽ പാപകർമ്മമുണ്ടാം എന്നത് പറഞ്ഞുകൊണ്ട് അക്കുറവെന്താനും കൃഷ്ണനീറം ചേലയുമേടുത്തവളോടുത്ത് ഒട്ടുചേല കൊണ്ടവള് ഉത്തരീയം കെട്ടി, ഉത്തരീയം കെട്ടിയതിൽ കുട്ടിയെയുമേട്ട്.
1: എല്ലാം ഓർമ്മയുണ്ട് ചന്ദ്രേച്ചി, സന്തോഷം. ഇത് നല്ല രസമുണ്ടാവും. ഒരാൾ പാടിയിട്ട് എല്ലാരും ഏറ്റുപാടും.
2: ഇതേ പിന്നെ രാമായണത്തില് ദശരഥ മഹാരാജാവ് മൂന്ന് കല്യാണം കഴിക്കും, മൂന്നാൾക്കും മക്കളുണ്ടാവില്ല. മക്കളില്ലാണ്ട് നിൽക്കുന്ന അവര് സങ്കടപ്പെട്ട് നിൽക്കുമ്പോ ആടെ പോന്ന് ഞാൻ കുറവനും കുറത്തിയോ, എന്നിട്ട് അത് കൊറേ പാടാനുണ്ട്.
1: ഓർത്തെടുത്തില്ലേ, ഓർമ്മ വരുമോ? വെറുതെ ഇരിക്കുമ്പോ പണ്ടത്തെ കാര്യം
2: പറയാ
1: എന്നാ നമ്മള് കൂടി ഓർമ്മിച്ചെടുക്കാൻ ഒരവസരം തന്നു.
2: അതല്ലേ,
1: അപ്പൊ നമുക്ക് ഈ ഒരു പരിപാടിയിലെ കൂടി നന്നായിട്ടൊരു പാട്ട് പാടി തന്നു. ഇനി നമുക്കൊരു പാട്ട് കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാ കേക്കണ്ടേ?
2: ഏതായാലും എല്ലാം ഇഷ്ടമുള്ള പാട്ടാണ്.
1: അതെയാ,
2: ദാസേട്ടൻ്റെ
1: ദാസേട്ടന്റെ ഏതെങ്കിലും
2: പാട്ട്.
1: അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് വെച്ചിരാ. അപ്പൊ ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടതില്. റേഡിയോ കേൾക്കുക ഇനിയും.

0: എന്തേ, ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് നടന്ന് ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു വീട്ടിലെത്തിയിട്ടുണ്ട്. നേരാണ് കോമളേച്ചി ഒരു ഉണ്ട തന്ന് സ്വീകരിച്ചത് അല്ലേ?
1: ആ, അത് ഗോതമ്പിന്റെ ഉണ്ട. വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയാക്കിയത്.
0: ഒരു രക്ഷണം എടുത്ത് വായിൽ വെച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങള് വരുന്ന അറിഞ്ഞിട്ട് വെച്ചതാ ആക്കിയതാ?
1: അല്ലല്ല, നമ്മൾക്ക് ഉള്ളത് ആക്കിയത്. അത്ര തന്നെ ഉള്ളേല് നിങ്ങൾക്കും തന്നു.
0: അതന്നെ,
1: നിങ്ങളത് സ്വീകരിച്ചതിൽ സന്തോഷം.
0: ആ, പിന്നല്ലാണ്ട് നിങ്ങൾക്ക് മാറ്റി വെച്ചതിന് ഞങ്ങൾക്കൊരു പങ്ക് വരാന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു സന്തോഷല്ലേ?
1: രണ്ടാൾക്കും സന്തോഷം. അത് തന്നെ,
0: എനക്കും സന്തോഷം, നിങ്ങൾക്കും.
1: അതെ,
0: ആരൊക്കെ ഉള്ളത് വീട്ടില്?
1: താഴെയാണ് എന്റെ വീട്, ഇതെന്റെ തറവാട്. എന്റെ വീട്ടില് ഞാനും എന്റെ മോളും. മോള് ശ്വേത, എഞ്ചിനീയറിംഗിന് ഫൈനൽ ഇയർ പഠിക്കുന്നു. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ശിവപുരത്ത് പഠിക്കുന്നു.
0: എന്തെങ്കിലും പണിക്ക് പോകണ്ടാകും ചേച്ചി?
1: ഇല്ല ഇല്ല, ഞാൻ
0: വീട്ടിൽ തന്നെ.
1: 2020 പെൻഷൻ ആയതാണ്. നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തത്.
0: എവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്?
1: പേരാവൂര്, ഇരിക്കൂറ്, മട്ടന്നൂര്, കൂത്തുപറമ്പ്, തില്ലങ്കേരി.
0: ദൂരത്തേക്ക് പോയിട്ടില്ല?
1: ഇല്ല,
0: സ്വന്തം വീട് ഇവിടെ തന്നെയാ.
1: ഇത് തറവാട് വീട്. ആങ്ങളൊക്കെ ഇങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് രാവിലെ ഞാനിവിടെ വരും, വൈകുന്നേരം അവൻ പങ്കു പോകും.
0: നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പം അതേ ഫീൽഡ് തന്നെ താല്പര്യത്തോടെ ഇവിടെ പഠിച്ച് അവിടെ
1: എത്തിച്ചേർന്നു? കുറവില്ല.
0: പഠിക്കുമ്പോഴേ ഇഷ്ടമായിരുന്നു?
1: കുഴപ്പമില്ല. പണ്ട് എല്ലാം ട്യൂഷൻ ആയിരുന്നു, അന്നേരം ഒരു ടീച്ചർ എന്നുള്ള രീതിയായിരുന്നു. പിന്നെ ഓരോരോ സമയത്ത് ഓരോരോ ഇതല്ലേ, അതൊന്നും അന്നേരത്ത് ശരിയായിട്ടില്ല. പിന്നെ നഴ്സിംഗ് മേഖലയിൽ കിട്ടി, അതിനനുസരിച്ച് അങ്ങ് പോയി.
0: അപ്പൊ നന്നായിട്ട് പഠിക്കുമായിരുന്നു.
1: അത്ര വലിയതൊന്നും പറയാനില്ല, ഒരു ഡിഗ്രി വരെ എത്തി.
0: ഡിഗ്രിക്ക് ഏതായിരുന്നു സബ്ജക്ട്?
1: ഫിസിക്സ്.
0: എന്നിട്ടാ പറയുന്നു അന്ത കാലത്ത് ഫിസിക്സ് എല്ലാം എടുക്കണ്ടെങ്കിൽ നല്ല ബുദ്ധിജീവി ആണല്ലോ.
1: ഇപ്പം വയസ്സ് 62
0: ഫിസിക്സ് പഠിച്ച എന്തെങ്കിലും ഒരു
1: ഒന്നും ഓർമ്മയില്ല. ഇപ്പൊ ഒരു കാര്യം ഓർമ്മയില്ല. ട്യൂഷൻ എടുത്തതും ഇപ്പൊ ഒന്നും ഓർമ്മയില്ല.
0: അന്നതൊന്നും പഠിച്ചത്
1: സാഹചര്യത്തിലേക്ക് കൂടി കടന്നുപോയി, അതുകൊണ്ട് ഒന്നും ഓർമ്മയില്ല.
0: എന്നാലും ഫിസിക്സ് എടുത്തിട്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് ആവുന്ന പറയുമ്പോ രണ്ടു രണ്ട് എക്സ്ട്രീം അല്ലേ?
1: നമ്മൾക്ക് ഇവിടെ വീട്ടിൽ ഇത് തന്നെയായിരുന്നു പണി, എല്ലാ വയസ്സുള്ള ആളെയും നോക്കലും.
0: എന്നാ പിന്നെ പ്രൊഫഷനും അതാവട്ടെ എന്ന് വിചാരിച്ചു.
1: അങ്ങനെയാ, എന്ത് കിട്ടിയാലും ആടെ നമ്മള് ആത്മാർത്ഥമായിട്ട് ചെയ്യും, അത്ര തന്നെ.
0: നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോ അനുഭവങ്ങളുടെ കലവറി ആയിരിക്കും.
1: ഇഷ്ടംപോലുണ്ട്. ഒരു ആക്സിഡന്റ് വന്നിട്ട് എല്ലാരും ഇങ്ങനെ രണ്ടാൾക്കാരെ ഇങ്ങനെ ചോദിക്കുകയും പറയുകയും എല്ലാം ചെയ്യുന്നു. ഒരാള് മാത്രം എന്താ ഈ സൈഡിൽ ഇങ്ങനെ മാറ്റിക്കെടുത്തി വെച്ചിട്ട് ആടെ ചെന്ന് നോക്കുമ്പോ മനസ്സ് ഇതായിപ്പോയി. അവരെ ഒരു കണ്ണും ഇല്ല, ഇങ്ങനെയായി നിന്നിന് മരിച്ചു കിടക്കുന്നതാന്ന്. അപ്പൊ എനക്ക് അന്നേരത്ത് ചെറിയ ആങ്ങളമാറുണ്ട്. അവരെ അതേ പ്രായത്തില്ല, അതാന്ന്
0: സങ്കടപ്പെടുത്തുന്ന തന്നെയായിരിക്കും.
1: അതന്നെ ഇഷ്ടംപോലെ രാത്രികളില് ഈ ഇങ്ങനെ ഡെഡ് ബോഡി കൊണ്ടുവരലും അതിനെ ക്ലീൻ ചെയ്യലും മോർച്ചറിയിൽ വെക്കലും എല്ലാം ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്.
0: ഉറക്കമില്ലാതെ രാത്രികൾ, സാധാരണ ഒരു വ്യക്തിനെ സംബന്ധിച്ചുള്ള പേടി ഭയം അത്രയൊന്നും
1: ഇല്ല. നമുക്ക് ജീവിക്കണ്ടേ?
0: ഏത് പ്രായത്തിലാ ജോലിക്ക് കയറിയേ?
1: ജോലിക്ക് കയറിയത് കുറച്ച് പ്രായമായി, 10, 53 വയസ്സ്, 44 വയസ്സായി.
0: അതുവരെ ട്യൂഷൻ ഒക്കെ എടുക്കലുണ്ട്?
1: ട്യൂഷനും.
0: ഏത് സബ്ജക്റ്റിൽ എടുത്തു കൊടുക്കല്?
1: മാത്സ്.
0: ഫിസിക്സ് എടുത്തിട്ട് മാത്സിൽ ട്യൂഷൻ എടുത്തു?
1: മാത്സ് പിന്നെ എല്ലാത്തിനും വേണ്ടേ.
0: മാത്സിലാന്ന് ഭൂഗോളത്തിന്റെ സ്പന്ദനം ചാക്കോമാഷ് കൊണ്ട് പറഞ്ഞ്. ഈ മാത്സിനും ഫിസിക്സിനും ഇടയില് സിനിമയെല്ലാം കാണലുണ്ടോ? കലയുണ്ടോ ഉള്ളില്?
1: സിനിമ കാണാൻ പോവും, പക്ഷേ ഈ കാലത്തിലടക്കം ഒന്നും ഒരു സിനിമ കാണാനും പോയിട്ടില്ല.
0: അത് മോശമായി പോയില്ലേ?
1: ഒന്നും പോയിട്ടില്ല.
0: കലയുണ്ടോ കല ഉള്ളില്?
1: കല എഴുതും, കല കാണുന്നതല്ലാണ്ട് ആരെങ്കിലും പാടുന്നതും കളിക്കുന്നതും കാണുമെന്നല്ലാണ്ട് നമ്മളടുത്തൊന്നും വേറെ ഒന്നും പുറത്തു വരാനില്ല.
0: നമ്മള് കല കാണാനേ പോക്കുള്ളൂ, കല പുറത്തെടുക്കില്ല.
1: പുറത്തെടുക്കാനില്ല.
0: ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ?
1: ട്രൈ ചെയ്തിട്ടും ഇല്ല.
0: ട്രൈ ചെയ്താലേ നമുക്ക് അറിയുള്ളൂ നമ്മൾ ഉള്ളിൽ എന്തെങ്കിലും ഉറങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന്.
1: എഴുതുന്ന
0: എഴുതുവാ? പാട്ടാ, കഥയാ, അങ്ങനെ
1: ഒന്നുമില്ല.
0: പാടുവാ?
1: ഇല്ല.
0: സ്പോർട്സോ?
1: സ്പോർട്സ് പണ്ടുണ്ടായിരുന്നു,
0: ഇപ്പൊ അതും ഇല്ല. പാചകം എങ്ങനെയുണ്ട്? പാചകം?
1: പാചകം അത്യാവശ്യം ജീവിക്കാൻ മാത്രം.
0: പാചകം ഒരു കലയാണല്ലോ.
1: അങ്ങനെയൊന്നും ഇല്ല.
0: അങ്ങനെയാന്ന്, അതുകൊണ്ട്
1: ഇപ്പം കണ്ടിട്ടില്ല 4 മണിക്ക് ഇത്.
2: അതേപോലെ
1: ഗോതമ്പുണ്ട്,
2: അത് ഗോതമ്പുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അതിന്റെ കല.
0: അതെ, അപ്പൊ കലാകാരിയാണ്.
1: അതാ പറഞ്ഞ ജീവിച്ചു പോകാൻ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നു.
0: ഒരു പാട്ട് പറഞ്ഞാല് നമ്മളത് കേൾപ്പിച്ചുതരും. കലയുള്ളിലില്ല എന്ന് പറഞ്ഞല്ലോ, പക്ഷെ കല ആസ്വദിക്കാലോ നമുക്ക്.
1: ആസ്വദിക്കാ. മറ്റേ ചന്ദ്രികയിൽ അലിയുന്നു
0: ചന്ദ്രകാന്ത്. ആർക്കെങ്കിലും വേണ്ടിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്?
1: അങ്ങനെയൊന്നുമില്ല, എനിക്ക് കേൾക്കാൻ മാത്രം.
0: ഞാൻ ചോദിച്ച പാട്ട് എനിക്ക് കേൾക്കാൻ വേണ്ടിട്ട്. ആയിക്കോട്ടെ, അപ്പൊ കോമളേച്ചിക്ക് വേണ്ടിട്ട് ഒരു അടിപൊളി പാട്ട് കേൾപ്പിച്ചു തരാം. ഇത്രയും നേരം സംസാരിച്ചാലും ഒത്തിരി സന്തോഷം.
1: ശരി.

0: എൻ്റെ നാട്ടിലെ പാട്ടിൽ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തോ.
1: എൻ്റെ പേര് രമേശൻ. ഞാൻ മരുതായി എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. പിന്നെ സ്കൂളിലൊന്നും അധികാരം പോയിട്ടില്ല. അതിനുശേഷം ഹോട്ടൽ ഫീൽഡായിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ കൊല്ലത്ത് തന്നെ പണിയാൻ ടൈലറും ആണ്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഹോട്ടൽ ഫീൽഡ് തന്നെയാണ് ചെറുപ്പം മുതൽ. മട്ടനോടും കുറേ സ്ഥലങ്ങളിലൊക്കെ പണിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്വന്തമായ ഹോട്ടൽ നടത്തിയിട്ടുണ്ട്. പറശ്ശിനിക്കടവ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ, ഗൾഫിലൊന്നും പോയിട്ടില്ല, ജില്ലകളിലും അന്യ സംസ്ഥാനങ്ങളിലെല്ലാം ഒരുപാട് പോയിട്ടുണ്ട്. മുംബൈയിൽ പോയിട്ടുണ്ട്, പിന്നെ മദ്രാസ് പോയിട്ടുണ്ട്, ബാംഗ്ലൂരുണ്ട്, മൈസൂർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്.
0: അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. ഒരുപാട് ദേശങ്ങളിലൂടെയുള്ള യാത്രയായിരുന്നു അല്ലേ?
1: അതെ, ഒരുപാട് ദേശങ്ങളിലൊക്കെ കറങ്ങിയിട്ടുള്ള യാത്രയാണ്. പിന്നെ കേരള ഫുഡ് മൊത്തം അറിയാം. അന്നത്തെ കാലം ഒരു 10-25 വർഷം മുന്നേ ഇവിടെ ഒന്നും ഇല്ലാത്ത ചൈനീസ് വിഭവങ്ങളൊക്കെ അവിടെ നിന്ന് വലിയ ഹോട്ടലിൽ നിന്നൊക്കെ പഠിച്ചു. അങ്ങനെ മട്ടനോടൊക്കെ ഒരുപാട് അതിൻ്റെ ബിസിനസ്സൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം കല്യാണ പണി അങ്ങനെയുള്ള പരിപാടിക്കെല്ലാം പോക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലം നിർത്തി സ്വന്തം ഒരു ഹോട്ടൽ ഫീൽഡ് മാത്രമേ അങ്ങനെ പോക്കാന്ന്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒരുവിധം മോശമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടിൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് മട്ടന്നൂർ കാര സ്കൂളിൻ്റെ അടുത്താണ്. വീട്ടിലുള്ളത് ഭാര്യ, ഭാര്യയുടെ അമ്മ, രണ്ട് മക്കൾ, രണ്ടും ആൺകുട്ടികളാണ്. ഒരാളിപ്പം വിദേശത്താണ്, ഒമാനിൽ. അവൻ്റെ കോഴ്സെല്ലാം കഴിഞ്ഞ് അവൻ ആ രീതിയിൽ അങ്ങോട്ട് പോയതാണ്. കളിയവനും ഇപ്പോൾ CMA എല്ലാം കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ ചുറ്റിക്കറങ്ങി കളിക്കുന്നുണ്ട്. പണിക്ക് റെഡിയാകാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഭാര്യ വേറെ പണിയൊന്നുമില്ല, ഹൗസ് വൈഫായിരുന്നു.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറയോ.
1: അവളുടെ പേര് ബിന്ദു എന്നാണ്. പിന്നെ മകൻ്റെ പേര് മൂത്തനാണ് അശ്വന്ത്, ഇളയ ആനന്ദ്. പിന്നെ വൈഫിൻ്റെ അമ്മ കാർത്യായനി. അങ്ങനെ 5 പേരാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ കാര എയർപോർട്ടിൻ്റെ അടുത്ത് പിന്നെ ഒരു ഹോട്ടലിൽ അങ്ങനെ ഇപ്പോൾ വർക്കിന് പോകുന്നുണ്ട്. അവിടെ ഒരു ചെറിയ ഡ്യൂട്ടി ആയിട്ട് അങ്ങനെ പോകുന്നു. ഡെയിലി പോയി വരാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് അങ്ങനെ അടുത്ത് തിരഞ്ഞെടുത്ത്. ഈ 2 വർഷം മുന്നേ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അവിടെ ഒരു ഹോട്ടലിലായിരുന്നു. ഒരുപാട് വർഷം അവിടെ പണിയെടുത്തു. ഇപ്പോൾ വന്നിട്ട് ഇവിടെ നാട്ടിൽ തന്നെ സ്ഥിരമായി നിൽക്കുന്നുണ്ട്. കലയോടും അതിനോടൊന്നും അത്ര വലിയ ഇതൊന്നുമില്ല. പാട്ടെല്ലാം കേൾക്കുക അങ്ങനെയല്ല, അല്ലാതെ കണ്ട് അങ്ങനെ ഒരു പാടാതിൻ്റെ കഴിവൊന്നുമില്ല.
0: എന്നാലും സിനിമയൊക്കെ കാണാനുള്ള സമയം കിട്ടാറില്ലേ?
1: ആ സിനിമയെല്ലാം പണ്ട് കാലത്ത് ഒരു സിനിമയിലും 3 വട്ടം 4 വട്ടം തിയേറ്ററിലും പോയി കണ്ടിട്ടില്ല അനുഭവമുണ്ട്. മട്ടന്നൂർ സവനയിലും പ്രിയ ടാക്കീസും എല്ലാം നമ്മളെ പഴയ ഇത്. അന്നേരം 1 രൂപ ബെഞ്ചിമ്മിൽ ഇരുന്നിട്ടും 4 രൂപ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്നിട്ടും എല്ലാം സിനിമ ഉണ്ട് ഇതും. പിന്നെ അന്നൊക്കെ സിനിമ ഒഴിയാതെ കാണുമായിരുന്നു. പിന്നെ റിലീസ് സമയത്ത് തലശ്ശേരി, കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് അടിയും കുത്തലും കൊണ്ടിട്ടുള്ള സിനിമ കണ്ട ഒരു കാലഘട്ടമെല്ലാം ഉണ്ട്. അതൊന്നും ഇപ്പോല്ല, ഇപ്പോൾ ഓൺലൈൻ ബുക്കിങ്ങും അല്ല. അന്നത്തെ സ്പിരിറ്റ് ഒന്നും ഇന്നായിരിക്കില്ല സിനിമക്ക്.
0: എല്ലാം തിരക്കേറിയ ഒരു ജീവിതമാണ് അപ്പോൾ അല്ലേ. അതിനിടയിൽ കിട്ടുന്ന ചെറിയ സമയമാണെന്നുള്ളത്, അതിൽ സിനിമ കാണണം, എന്തൊക്കെ ചെയ്യണം അല്ലേ.
1: അന്നൊന്നും പണിയെടുത്ത ശമ്പളമൊന്നുമില്ല, ചെറിയ പൈസ ഇരുന്നത്തെ പോലെ ശമ്പളമൊന്നുമില്ല. അന്ന് ഒരു ദിവസം പണിയെടുത്താൽ നമ്മളെ ഹോട്ടൽ ഫീൽഡ് ഇറങ്ങുന്ന സമയത്ത് പണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം 10-7 രൂപയുടെ കൂലി ഒരു ദിവസം. അതിനുശേഷം ഇപ്പം മാറി മറിഞ്ഞ് അന്നേരം ദാരിദ്ര കാലഘട്ടം. എന്നാലും അന്ന് സിനിമ കാണലുണ്ട്, ബാക്കിയുള്ള നമ്മളെ കുരുത്തക്കേടുകളെല്ലാം എല്ലാം ചെയ്യലുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഒരു അടങ്ങി ഒതുങ്ങിയുള്ള ജീവിതം. ഇപ്പം ലാസ്റ്റ് വന്ന് ബത്ലഹേം കുടുംബ യൂണിറ്റ് ഞാനും വൈഫും മോനും കൂടി പോയി കണ്ടു. മോശമില്ല, നല്ലൊരു സിനിമയാണ്. എല്ലാവരും പോയി കാണണം,
0: ചിരിക്കാനും
1: എല്ലാം ഉണ്ട്. ഒരു കുടുംബം പിന്നെ പണ്ട് പാടാതെ ഒരു പാട്ട് ഇപ്പം അതിൻ്റെ അകത്ത് വന്നു. സിനിമക്ക് വേണ്ടിയിട്ട് എടുത്തതാണല്ലോ അരവിന്ദ് സ്വാമീൻ്റെ യവന കഥയിലെ, അത്
0: നല്ലൊരു പാട്ടാണ്. പഴയകാല അന്ന എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടായിരുന്നു ഔസേപ്പച്ചൻ്റെ സംഗീതത്തിൽ പിറന്ന മനോഹരമായിട്ടുള്ളൊരു ഗാനം. ആ പാട്ട് വീണ്ടും തരംഗമായിട്ട് മാറി ഈ ഒരു ചിത്രത്തിലൂടെ.
1: അതെ, അത് നമുക്ക് പാട്ടിനെ പറ്റി അറിയാം, പക്ഷെ കേൾക്കുമ്പോൾ അങ്ങനെ ഇപ്പം ഫോണിലെല്ലാം മൊത്തം എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം അത് ഉണ്ട്. ആ പാട്ടിങ്ങനെ ഇതായിക്കു നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞ പോലെ അന്നത്തെ കാലം നമ്മളെ ബാല്യത്തിൽ ഇപ്പം മോഹൻലാൽ, ശ്രീനിവാസ്, മമ്മൂട്ടി അവരെല്ലാം ഒരു കാലഘട്ടമാണ് നമ്മളെ ബാല്യം. ആ സമയത്തുള്ള നല്ല സിനിമകളും പിന്നെ പഴയ നസീറിൻ്റെ, സത്യൻ്റെ, ജയൻ്റെ സിനിമ കാണുമോ. പക്ഷെ അന്ന് നമ്മളെ താരങ്ങൾ മമ്മൂട്ടി, മോഹൻലാൽ അവരന്നെ. ഇപ്പോൾ ഒരു മാറ്റമൊന്നും ഇന്നുമില്ല. പിന്നെ സുരേഷ് ഗോപി, ജയറാം ഇവരെല്ലാം ഉണ്ട്. പക്ഷെ ഇന്നും മമ്മൂട്ടി മോഹൻലാൽ അവർ കഴിച്ചിട്ട് നമുക്കാരുമല്ലോ, നമ്മളെ സ്റ്റാറുകൾ ഇപ്പോൾ തന്നെ. ആരിപ്പം ഇപ്പം ദേവീം പോളിയല്ല, ആര് വന്നാൽ നമ്മളെ ഇത് സ്റ്റാറിടും അവർക്ക് രണ്ടാക്കും. മമ്മൂട്ടി മോഹൻലാൽ
0: അവരെ കഴിച്ചിട്ടേ ഉള്ളൂ,
1: അവരെ കഴിച്ചിട്ടേ ഉള്ളൂ. പിന്നെ എന്ത് പടം എല്ലാം നല്ലത് നല്ലതെന്ന് പറയൂ. പക്ഷേ ഇന്നും പ്രതീക്ഷ അവരന്നെ മോഹൻലാൽ, മമ്മൂട്ടി. അന്നെല്ലാം കാസറ്റ് ഇട്ടിട്ടില്ല സിനിമ പാട്ടെല്ലാം കേൾക്കുക. ഇന്നിപ്പോൾ എല്ലാം മാറിയല്ലോ. ആ അന്ന് വെച്ചാൽ ഒരു വീട്ടിൽ കൂടെ ഇല്ലേ, കല്യാണത്തിനും പോയി കഴിഞ്ഞാൽ റെക്കോർഡ് ഇട്ടിട്ടുള്ള പാട്ടുകൾ അതൊക്കെ നമുക്ക് സ്ഥിരം പാട്ടുണ്ടാവും. പണ്ടത്തെ കൂടെ ജാതയിൽ മഹേശ്, കുടികളും മഹേശ്വരി, അങ്ങനെയുള്ള പാട്ടുകളിലാണ് അന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത്. അതാണ് കാക്കാനായിട്ട് പോയി നിൽക്കും. ഈ പണ്ട് വീട്ടിൽ കൂടുതൽ പയറ്റി എന്നുള്ള പരിപാടിയിലുണ്ടല്ലോ,
0: പിന്നെ
1: അന്നേരം
0: മലബാർ
1: ഏരിയയിൽ മാത്രം കണ്ടുവരുന്ന പയറ്റ് കല്യാണം അങ്ങനെയുള്ള സമയത്ത് വൈകിട്ട് പോയി കഴിഞ്ഞാൽ ഈ പാട്ടുണ്ടാവും. രാവിലെ മുതൽ വൈകിട്ട് വരെ പാട്ടുണ്ടാവും. പയറ്റിനെല്ലാം പോയി കഴിഞ്ഞാൽ അതൊരു കല്യാണത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ഈ പയറ്റ് എന്ന് പറഞ്ഞത്, കുറിപ്പയറ്റായിട്ട്. ആ കാലഘട്ടത്തിലെല്ലാം എല്ലാ പാട്ടുകളും കേൾക്കാനുള്ള സൗകര്യം നമുക്കുണ്ടാവും. കാരണം നമ്മളെ വീട്ടിൻ്റെ അടുത്തപ്പോൾ ഏതാ ചായക്കടയിലെല്ലാം ഈ പരിപാടി ഉണ്ടാവുക. അപ്പം ഈ പാട്ട് നമ്മൾ വീട്ടിൽ കാസറ്റ് എല്ലാം ഉണ്ടെങ്കിലും ഇതിൽ കേൾക്കാനൊരു പ്രത്യേക സുഖം തന്നെയാണ്. ഒന്ന് ഒച്ചത്തിലൊന്ന് മൈക്കലം വെച്ചിട്ട് ആ പാട്ടുണ്ടാവുക. അതിനുശേഷം പിന്നെ മൈക്കലം നിരോധിച്ച് അന്ന് നമുക്ക് കാക്ക മറ്റേ വലുത് തന്നെയാണല്ലോ, കോളാമ്പി വഹിക്കാമല്ലോ. അത് ഒരു 3 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുറ്റളവ് ആ പാട്ട് കേൾക്കും. അത് കേട്ടിട്ടാന്ന് പോയി ഇന്ന് പയറ്റുണ്ടല്ലോ എന്നിട്ട് ആൾക്കാരെല്ലാം പോവുക. അന്നത്തെ കാലഘട്ടത്തിൽ 10 റുപ്യ 5 റുപ്യ 20 റുപ്യ അങ്ങനെയുള്ളൊരു പൈസ വെച്ച് ഒരു പെണ്ണിൻ്റെയോ ആരും കല്യാണമെല്ലാം ഉണ്ടെങ്കിൽ അതിന് സഹായിക്കാനും വീട്ടിൽ കൂടുതലും സഹായിക്കാനും ആർക്കും രോഗങ്ങൾക്ക് സഹായിക്കാൻ ഇന്നത്തെ പല സാമൂഹ്യ മാധ്യമങ്ങളൊന്നും അന്നില്ലല്ലോ. അപ്പം അതെല്ലാം വെച്ച് അന്ന് അതൊരു സഹായമായിട്ട് അത് തിരിച്ചിങ്ങോട്ടും വാങ്ങും. അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം ഇന്നത്തെ അവർക്കൊന്നും അറിയില്ല.
0: ഒരുപാട് ഗൂഗിൾ പേ ആയി മാറിയിട്ടുണ്ടല്ലേ.
1: നല്ല അന്ന് പൈസ വെച്ചാൽ കൈമിന്ന് കണ്ണി കളിക്കുക, ഇന്ന് പൈസ കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആദ്യം മാറി, അല്ലെങ്കിൽ ഗൂഗിൾ പേ അങ്ങനെയുള്ളതായി. പക്ഷേ ഇന്നാണ് പൈസക്ക് ആർക്കും ദാരിദ്ര്യമില്ല. ഇന്ന് കളിച്ചവരൊക്കെ എല്ലാം പൈസയെ കൊണ്ട് തന്നെ കളിക്കാം. അന്ന് നമ്മൾ ഒരു മട്ടൻ മരുതായി മട്ടൻ വരുന്നത് 3 കിലോമീറ്ററാണ്. സിനിമക്ക് വേണ്ടിയിട്ട് നമ്മൾ നടന്നിട്ടാണ് വരിക. അപ്പോൾ സെക്കൻഡ് ഷോ പ്രശ്നം അധികം പോവുക. രാത്രി ഒരു 9 മണിക്കെല്ലാം ചിലപ്പോൾ അങ്ങോട്ടേക്ക് വന്നെങ്കിൽ വണ്ടി ഓട്ടോറിക്ഷയിലും കിട്ടും. എന്നാൽ സിനിമ കഴിഞ്ഞ് 2-3 കിലോമീറ്റർ നടന്നിട്ടല്ലാന്ന് നമ്മളൊന്ന് സിനിമ കണ്ടിട്ട് 3-4 കിലോമീറ്റർ വീട്ടിലേക്ക് തിരിച്ചു
0: പോവുക.
1: ഇന്നത്തെ കാലഘട്ടം ആണല്ലോ, ഇന്നെല്ലാവർക്കും വണ്ടിയുണ്ട്. ഒരു വീട്ടിലൊന്നോ രണ്ടോ വണ്ടിയുണ്ട്, പോകാനും വരാനുള്ള സൗകര്യമുണ്ട്. അന്ന് ഈ പറഞ്ഞ മഴയത്ത് കൊടയും ചൂടിയിട്ട് എത്രയോ സെക്കൻഡ് സിനിമയെല്ലാം കണ്ട് തിരിച്ചു പോയ കാലഘട്ടമുള്ള ഓർമ്മയുണ്ട്. എല്ലാം തന്നെ.
0: അപ്പോൾ നല്ല ഫുഡൊക്കെ വെക്കുന്ന ആളാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ വീട്ടിൽ വന്നിട്ടാകുമ്പോ എങ്ങനെയാണ് വൈഫ് മക്കളൊക്കെ പറയുക നല്ല ഫുഡ് വെച്ച് തരണോ? എങ്ങനെ
1: നല്ല ഫുഡൊക്കെ വെക്കുന്ന വെച്ചാല് ഒരു എന്റെ മക്കളെ എല്ലാവർക്കും ഈ ഫുഡിന്റെ ഇതറിയാം. മൊത്തം എല്ലാ രണ്ടുപേരും ബിരിയാണിയും മറ്റേ ബാക്കി ഹോട്ടൽ ഫീൽഡ് എല്ലാം അവർ ചെറുപ്പം പോലെ എൻ്റെ കൂടെ ഹോട്ടലിലും വന്നിട്ടെല്ലാം കണ്ടു പഠിച്ചിട്ടെല്ലാം അവർക്കറിയാം. രണ്ടുപേരും ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അവരെല്ലാം വണ്ണം വെക്കും നേരെ അവർക്ക് ഞാനെല്ലാം ഉണ്ടാക്കി കൊടുക്കലുണ്ട്. വീട്ടിലേക്ക് കൊണ്ടുവന്ന ബിരിയാണി അങ്ങനെ ചില്ലി മറ്റേ മറിച്ച് അവർ പറഞ്ഞുണ്ടാക്കി കൊടുക്കും. ഇന്ന് അതെല്ലാം സാധനം വാങ്ങിക്കൊടുത്ത് അവർ രണ്ടുപേരും ഉണ്ടാക്കും. ആ അവരെന്തെങ്കിലും ചെറിയൊരു ഫംഗ്ഷന് പോയാലും അവർക്ക് വേണ്ടുന്ന ഒരു 5 10 ആക്കുള്ളതിൽ ഉണ്ടാക്കാൻ അവർ ഇന്ന് ഉഷാറാണ്. ആ രണ്ടുപേരും അങ്ങനെ പഠിപ്പിലും മോശം ഒന്നുമില്ല. രണ്ടാളും നല്ല ഉഷാറായി പഠിച്ചിട്ട് തന്നെ മോശമില്ലാത്ത നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഇളയവനാന്ന് വീട്ടിലുള്ളത്. ആദ്യമൊന്നും കാലത്ത് മന്തിയൊന്നുമില്ല, നമുക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം. പക്ഷെ എന്നാൽ അവരെല്ലാം ഇന്ന് അതിന് എക്സ്പോർട്ടായി യൂട്യൂബിൽ നോക്കിയിട്ടും അങ്ങനെ മന്തിയെല്ലാം ഉണ്ടാക്കും.

0: ാണ് റേഡിയോ മലബാറിന്റെ രമേശേട്ടന്റെ വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവച്ചു. അതോടൊപ്പം ചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ട് പറയുകയാണെങ്കിൽ നമ്മളത് റേഡിയോയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. രമേശേട്ടന് ഇഷ്ടപ്പെട്ട ഇപ്പൊ കേൾക്കാൻ താല്പര്യമുള്ള പാട്ട് ഏതാണ്?
1: ഞാൻ പണ്ടേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് വൈശാഖി സന്ധ്യ നിന്റെ ചൂണ്ടിലെന്ത് എന്നുള്ള നാടോടിക്കാറ്റിലെ മോലാന ശോഭനംകുടിയിലെ ആ പാട്ട്.
0: മനോഹരമായിട്ടുള്ള പാട്ടാണ്.
1: അതിനകത്ത് പാട്ടുകളെല്ലാം ഇഷ്ടമാണ്. പക്ഷെ അതെല്ലാം നമുക്കൊരു കാലത്ത് ബൈഹാർട്ടേനു. പക്ഷെ ഇന്നിപ്പോ അന്നും പാടല്ല. എന്നാലും പിന്നെ പണ്ട് നമ്മൾ കിട്ടിയ സ്കൂളിലെ പാട്ടുകൾ എല്ലാം പാടിയിട്ടെല്ലാം നമ്മൾ സ്റ്റേജിലും പണ്ടെല്ലാം ഒരുപാട് പരിപാടികളും പോയിട്ടുണ്ട്.
0: പാട്ട് മനസ്സിൽ വരുന്നുണ്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് ഒരു രണ്ട് വരി പാടാൻ താല്പര്യമുള്ള
1: ഞാൻ പാടുന്ന പാട്ട് വെച്ചാൽ എന്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമുള്ള ഒരു അറബി പാട്ടാണ്. അധികം ഒന്നറിയാ നാല് വരിയേ ഉള്ളൂ. അത് സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു അറബി ഭാഷ പാടുന്ന കേട്ടിട്ട് ഞാൻ പഠിച്ചതാ നാല് വരി. എന്തെങ്കിലും ഒരു പുതുമ വേണ്ടേ?
0: പിന്നെ തീർച്ചയായും.
1: അപ്പൊ അത് ഞാൻ പാടുന്ന അതിന്റെ ബാക്കിയൊന്ന് ചോദിക്കാറ് അർത്ഥം എന്നോട് ചോദിക്കാറ്. പണ്ട് ചെറുപ്പത്തിൽ പഠിച്ചു വെച്ചതാ. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് സത്താർ എന്ന് പറഞ്ഞ ഒരു ചക്കൻ്റെയും മരുതായി പാലത്തിൻ്റെ കൗനിപ്പം ഗൾഫിലെല്ലാം. അപ്പൊ അവനാണ് അന്ന ശരിക്കും പഠിപ്പിച്ചത്. കാരണം അറബീൻ്റെ നമ്മൾ പുറത്തന്നേരം നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല. നമ്മൾ അവിടുന്ന് കുറ്റക്കടം കളിച്ച് കിടക്കുകയെ അറബിയിൽ എടുക്കുന്ന സമയത്ത്. നമ്മൾ മലയാളമാണല്ലോ. അന്ന് ഇന്നലത്തെ പോലത്തെ വികസനം ഇല്ലല്ലോ. അങ്ങനെ പഠിച്ച നാല് പേര് ഞാൻ പാടിത്തരാം. അബ്ബജാമിൻ അബ്ബജി സുക്കരിയാലിജി കം അയാ ഔലാദുഫി സെല്ലത്തീമിൻ അബ്ബജി അള്ളാഹ് ഒരു സുഖം തരണേ. അത്രയേ അന്ന് പഠിച്ചിട്ടുള്ളൂ. ആ ബാക്കി കുറേ ഉണ്ടാവും, ഇപ്പം പാടാനാവില്ല.
0: ഏതായാലും നല്ലൊരു വ്യത്യസ്തമായിട്ടൊരു പാട്ട് പാടിത്തന്നു. എന്തായാലും ചേട്ടൻ്റെ വിശേഷങ്ങൾ റേഡിയോ മലബാറിനോട് പങ്കുവച്ചതിൽ വളരെ സന്തോഷം. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ വൈശാഖ സന്ധ്യ എന്ന പാട്ട് നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
1: ഓക്കെ, താങ്ക്സ്.

0: കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ അവതരിപ്പിക്കുന്ന നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മച്ചൂർ മല ഭാഗത്താണ്. മച്ചൂർ മലയിൽ നിന്ന് ഒരാളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പേര് ചോദിക്കാം. എന്താ മോന്റെ പേര്?
2: ഘനശ്യാം.
1: ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പേര് അടിപൊളിയാണെന്ന്?
2: വെറൈറ്റിയാണ് പറഞ്ഞിട്ടുണ്ട്.
1: എല്ലാവർക്കും ഇഷ്ടമാണ് ഘനശ്യാം. അങ്ങനെ ഒരു പാട്ടില്ലേ
2: ഘനശ്യാമ വൃന്ദാവനം?
1: അന്ന് രണ്ടുപേരും മൂളിക്കോ?
2: ആണക്കാരി ഞാൻ കേട്ടിട്ടില്ലോ.
1: ഓക്കെ, വീട്ടിലാരൊക്കെ ഉള്ളത്?
2: വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ വല്യമ്മ.
1: അവരൊക്കെ എന്താ ചെയ്യുന്നേ? ഹനീനൊക്കെ
2: അനിയൻ സ്കൂളിൽ പോയിട്ടുണ്ട്.
1: എത്ര ക്ലാസ്സിലാ?
2: ടെൻത്തില്.
1: എവിടെയാ പഠിക്കുന്നത്?
2: പാലം.
1: ഘനശ്യാം എത്രയിലാ പഠിക്കുന്നത്?
2: ഞാൻ പ്ലസ് ടു.
1: ഏതാ വിഷയം എടുത്തത്?
2: ഹ്യൂമാനിറ്റീസ്.
1: എന്താ അത് എടുക്കാൻ കാരണം?
2: മാർക്കില്ല, സ്വാഭാവികം.
1: സ്വാഭാവികം മാർക്കില്ല, അതുകൊണ്ട് ഹ്യൂമാനിറ്റീസിലേക്ക് പോയി. ഇപ്പോഴെങ്ങനെയുണ്ട് പഠിക്കാൻ?
2: സിമ്പിൾ ആണ്.
1: ഇനി അടിപൊളിയായിട്ട് പ്ലസ് ടുവിന് മാർക്ക് ഉണ്ടാവോ?
2: പിന്നെ
1: പ്രതീക്ഷിക്കുന്നുണ്ട്. ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ടോ?
2: ആ പോകും.
1: ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് അതിനുശേഷം എന്താ ചെയ്യാനുള്ള പരിപാടി?
2: ഡിഗ്രിക്ക് പോകണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നിക്ക് പി എസ് സി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഫസ്റ്റ് നോക്കി ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റിലേക്ക് പോയാൽ പോരെ?
1: ശരി, അങ്ങനെയാണ് പോളിസി. അങ്ങനെയാണ്. ഇപ്പൊ നന്നായിട്ട് ഇരുന്ന് പഠിക്കുന്നില്ലേ? ക്ലാസ്റ്റേച്ചറുടെ പേരെന്താ?
2: സജിത.
1: എന്താ എടുക്കുന്നേ? പൊളിറ്റിക്സ് ആണോ?
2: ഹിസ്റ്ററി.
1: ഓക്കെ. ഘനശ്യാമെ സിനിമയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ?
2: അതെ.
1: അതുകൊണ്ടാണോ സിനിമയൊക്കെ കണ്ടിട്ടാണോ എസ് എൽ സിക്ക് മാർക്ക് കുറഞ്ഞു പോയത്?
2: അല്ല,
1: എസ് എൽ സിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നോ അല്ലേ? കുറവ്?
2: 74%.
1: 74%, മോശമില്ലാത്ത മാർക്കാണ്. പിന്നെ എന്താ സയൻസ് എടുത്തിടായിരുന്നല്ലേ?
2: ഇത് കിട്ടണത്
1: കിട്ടാത്ത കൊണ്ട് ഇപ്പൊ ഹ്യൂമാനിറ്റീസിലേക്ക് പോയി.
2: ഫസ്റ്റ് ഓപ്ഷൻ കൊമേഴ്സ് കൊടുത്തതാ, കിട്ടിയില്ല. പിന്നെ ഹ്യൂമാനിറ്റീസ് കിട്ടിയ ജോഗ്രഫി.
1: ജോഗ്രഫി
2: അപ്പൊ എടുത്ത് പഠിക്കാൻ തീരുമാനിച്ചു.
1: ഇവിടുന്ന് പോവാൻ പാലക്ക് ദൂരമില്ലേ?
2: ഉണ്ട്, ഒരു 15-16 kilometers ഉണ്ട്.
1: ഈ വർഷം കൂടി ഉള്ളു ഘനശ്യാം അവിടെ?
2: അതെ.
1: ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ?
2: ഫ്രണ്ട്സ് കുറേ ഉണ്ട്. അഭിനവ്, അതർ, സൂര്യദേവ്, ദേവാനന്ദ്, പിന്നീട് ദേവാനന്ദ്,
1: ഒരുപാട് പേരുണ്ട്.
2: പിന്നീട് അഭിനദേവ്, പിന്നീട് അഭിജയ്.
1: കുറേ പേരുണ്ട്. ചോദിച്ചാൽ നിങ്ങളല്ലേ? അത്രക്കെ ഉണ്ട്. കൂടെ പഠിച്ചവരന്നെയാണോ ഉണ്ടായിരുന്ന പാലക്കാട്?
2: ഇവര് പുതിയവരാ.
1: പുതിയവരാണ്.
2: പ്ലസ് വൺ വന്നിട്ടാകുമ്പോ പിന്നെ 10 പേരെ പഠിച്ച അതിലുണ്ട്, അദ്ദേഹമുണ്ട്.
1: പിന്നെ
2: വാഴക്കാല്
1: യു പി സ്കൂൾ. തമിഴ് സിനിമയോട് ആണോ ഇഷ്ടം?
2: തമിഴ് സിനിമ ഇഷ്ടമാണ്. മലയാള സിനിമ ഇഷ്ടമാണ്.
1: മലയാളത്തിലെ ഇഷ്ടല്ലേ?
2: മലയാളത്തിൽ മോഹൻലാൽ, മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, ടോമിനി, തോമസ്, പൃഥ്വിരാജ്, അങ്ങനെ കുറെ ഉണ്ടല്ലോ. വൻ താരനിരയല്ലേ. നമ്മളതിന്റെ ഒരാളെ മാത്രം പറയുമ്പോ
1: അവർക്ക് വിഷമമായാലും നമുക്ക് ശരിയാവില്ലല്ലോ അല്ലേ? അപ്പൊ നമുക്ക് തമിഴിലേക്ക് പോവാണെങ്കിൽ വിജയ്. വിജയിനെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ട സിനിമ ഏതാ?
2: മെർസൽ.
1: മെർസൽ അതാണ് ഇഷ്ടപ്പെട്ട സിനിമ?
2: അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
1: എല്ലാ ഇഷ്ടം. പക്ഷെ കൂടുതൽ തവണ കണ്ടത് മെർസൽ. ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പ്രോഗ്രാമാണ്. ഘനശ്യാം ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയാണ്, നമ്മൾ കേൾപ്പിച്ചു തരാം.
2: ഖലീഫയിലെ
1: പാട്ടാണ്. ആരെങ്കിലും മുൻചിവളാളെ കണ്ടുപിട്ടിട്ടുണ്ടോ?
2: ഇഷ്ടംപോലെ
1: കണ്ടുപിട്ടി. അതുകൊണ്ട് പറയുന്നില്ല അമ്മ, അവിടെ നിന്ന് കേൾക്കാനൊന്നും പോകുന്നില്ല. മുൻചിവളാളെ ആ പാട്ടാണ് കേൾക്കേണ്ടത്. ആർക്ക് വേണ്ടിട്ടാണ് ഈ പാട്ട്?
2: കേട്ടോളൂ,
1: സ്വന്തമായിട്ട് കേൾക്കാൻ വേണ്ടിട്ട്. ഫ്രണ്ട്സിനൊന്നും വേണ്ട.
2: ഫ്രണ്ട്സ് എല്ലാം ഓണൊക്കെ കേൾക്കുമല്ലോ. പിന്നെ ഡെഡിക്കേഷൻ ചെയ്യുന്നില്ല.
1: ഡെഡിക്കേഷൻ അവനവന് വേണ്ടിട്ടല്ലേ. ഓക്കെ. അച്ഛൻ എന്താ ചെയ്യുന്നേ?
2: അച്ഛൻ തേപ്പിന്റെ പണിയാണ്.
1: അച്ഛന്റെ പേരെന്താ?
2: ദിലീപ്. ദിലീപ് കുമാർ.
1: അമ്മയുടെ പേര്?
2: ശ്രീജ.
1: ശ്രീജ. അമ്മ എന്ത് ചെയ്യുന്നത്?
2: കടേന്റെ അകത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ്.
1: ഷോപ്പിൽ നിൽക്കുന്നത്?
2: ഷോപ്പിൽ നിൽക്കുന്നത്.
1: ഓക്കെ. സ്വന്തമായിട്ടുള്ള കടയാണോ?
2: റൂം വാടകയ്ക്കാണ്. പിന്നെ ബാക്കി ഐറ്റംസ് നമ്മൾ തന്നെ.
1: ഇന്നേരം അമ്മയെ സഹായിക്കാനാണ് ഇവിടെ വരുന്നേ?
2: സഹായിക്കാൻ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും എടുത്ത് തയ്ച്ചൂടെ?
1: ഓ, അതുകൊണ്ട് കടയിൽ വന്നതുകൊണ്ട് അമ്മേനെ സഹായിക്കും ചെയ്യാം, കൂട്ടത്തിൽ എന്തെങ്കിലും മുട്ടായോ അത് ഇതെല്ലാം കഴിക്കും ചെയ്യാം. വീട് ഇവിടുത്തെ ഈ കടേന്റെ അടുത്ത്
2: തന്നെയാണ്.
1: അപ്പൊ ഘനശ്യാമൻ ഇഷ്ടപ്പെട്ട ഗലീസയിലുള്ള പാട്ട് നമ്മൾ കേൾപ്പിച്ചു തരാം. സ്വന്തമായിട്ട് കേൾക്കാനെന്നാ പറഞ്ഞത്. അപ്പൊ സ്വന്തമായിട്ട് എന്റെ പാട്ട് കേട്ടോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.
2: വെൽക്കം.

0: റേഡിയോ മലബാറിലെ അടുത്തതായിട്ട് നമുക്ക് നാട്ടിലെ പാട്ടിലൂടെ പരിചയപ്പെടാം. പേര്
1: ബിന്ദു.
0: ബിന്ദു, ബിന്ദു ചേച്ചി ഇവിടെ മടർന്ന സ്കൂളുമായിട്ട് ഇവിടെ അടുത്ത്?
1: ഞാനിവിടെ കടയില്
0: നടത്തുക. എന്താ കട?
1: സ്റ്റേഷനറി.
0: കുറേയായോ അവിടെ?
1: ഭർത്താവിന്റെ കൂടെ, ഭർത്താവിന്റെ കടയില് സഹായിക്കുന്നു.
0: കുറേയായോ കട നടത്തുന്നേ?
1: ഒരു 35 വർഷമായി. ഞാൻ കുറച്ച് കാലമായിട്ടുള്ളൂ.
0: എങ്ങനെയാണ് വന്നു തുടങ്ങിയത് കടയില്?
1: ഭർത്താവിന് ഭക്ഷണമായി വരും, പിന്നെ
0: അടയിരുന്നു.
1: അടയിരിക്കാതെ അങ്ങനെ കുറച്ച് കാലമായി.
0: വീട്ടിലാർക്കുള്ളത്?
1: വീട്ടിലെ മക്കള്.
0: വീട്ടിലായോ?
1: ഒരാൾ പ്ലസ് ടു കഴിഞ്ഞു, ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നു. ഒരാള് 3rd ക്ലാസ്സിൽ.
0: എവിടെ?
1: മട്ടന്നൂര് ഗവൺമെന്റ് UP സ്കൂള്.
0: ബസ്സിന്?
1: സ്കൂൾ ബസ്സുണ്ട്.
0: പ്ലസ് ടു മോള് എവിടെയാണ്
1: പഠിച്ചത്? പ്ലസ് ടു കതിരൂർ ഹയർ സെക്കൻഡറി സ്കൂള്. അവിടെ കിട്ടിയത്.
0: അങ്ങനെ
1: ഞാൻ, എന്റെ വീട് എന്റെ അടുത്താന്ന്. പാടം നിന്നിട്ട്
0: കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം?
1: 18 വർഷം.
0: 18 വർഷം. ഇവിടെ എവിടെ താമസം? എവിടെ?
1: മുണ്ടയോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അടുത്തല്ലേ?
0: മുണ്ടയോട്.
1: മുണ്ടയോട്. മുണ്ടയോട് പരിയാരം.
0: പരിയാരം അങ്ങനെ പറയണം. പരിയാരത്ത് മുണ്ടയോട് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലേ. എങ്ങനെ വരിക?
1: ഇവിടെ നടന്നിട്ട് തന്നെ.
0: ആ ആണല്ലേ.
1: 10 മിനിറ്റ് നടക്കാനുള്ളൂ.
0: പിന്നെ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ അല്ലേ. മക്കള് എല്ലാരും പോയി കഴിഞ്ഞാൽ ഒറ്റക്ക് നിക്കണം. അങ്ങനെ ഇടത്തേക്ക് വന്നു. നന്നായിട്ട് പാട്ട് പാടുന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. പാട്ട് ഇഷ്ടമാണ്? അല്ലല്ല, പാട്ട് പാടുന്നു പറയുന്നുണ്ട്.
1: മോളി പാട്ട് മാത്രം.
0: നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടായിരിക്കുമല്ലോ ഹസ്ബൻഡ് പറഞ്ഞ പാട്ട് പാടും. ഏത് പാട്ടാ പാടിത്തരുന്നത്?
1: കുറച്ച് വർഷം.
0: ഏതെങ്കിലും ഒരു പാട്ട് പാടും.
1: രണ്ടുപേരി.

0: പാടിയിട്ടുണ്ട് എവിടെയെങ്കിലും?
1: എവിടെയില്ല.
0: ഓക്കെ,
1: മോളിപ്പാട്ട്
0: പഠിച്ചിട്ടുണ്ടോ? മക്കളാരെങ്കും പാടും?
1: മോള്, മൊത്തം മോള്.
0: ഓക്കെ, അപ്പോ ഈ പരിപാടിയിൽ കൂടി ഒരു പാട്ട് കേൾപ്പിക്കാം. ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഭജനത്തിലെ നീർമിഴിപ്പീലി.
0: ഇങ്ങനത്തെ ടൈപ്പ് പാട്ടാന്ന് തോന്നുന്നു ഇഷ്ടം അല്ലേ? ഓക്കെ, ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ?
1: പ്രകാശ്
0: തന്നെ, ഹസ്ബൻഡിന്. അപ്പൊ പ്രകാശത്തിന് വേണ്ടിയിട്ടുള്ള പാട്ട് കേൾക്കാം. ഫോൺ നമ്പർ പറഞ്ഞു.

0: ലഹരി വിമുക്ത സമൂഹത്തിന്റെ സൃഷ്ടിക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം, ലഹരി വിരുദ്ധ പ്രമേയം ഇതിവൃത്തമാക്കിയ റേഡിയോ മലബാർ നെല്ലിക്ക നാടകത്തിന് ആഭ്യന്തര വകുപ്പിന്റെ അഭിനന്ദനം.
1: മുരുകന്റെ ഒരു ബാഗിൽ മയക്കുമരുന്ന്.
2: സർ, ഈ നാർക്കോട്ടിക് റാക്കറ്റ് വലിയതല്ലേ, ഇത്ര ഈസിയായി?
1: ഇറ്റ്സ് നോട്ട് ഈസി മിസ്റ്റർ സുരേഷ്. ഞങ്ങളൊരു 50 നമ്പർ ടീം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്.
2: ഓ,
0: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
3: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ്.
4: വീടിന്റെ പ്ലംബിംഗ് പണിയൊക്കെ ഇന്ന് തീരും, എന്നിട്ടും ഈ വാൽവ് എന്തിനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ.
5: അതോ, കക്കൂസിന്റെ കുഴിയിൽ നിന്നൊരു പൈപ്പ് തോട്ടിലേക്ക് കൊടുക്കണം, അതിനാണ് ഈ വാൽവ്.
4: ഓഹോ, ആരും കാണാതെ കക്കൂസ് മാലിന്യം ഒഴുക്കുവെള്ളത്തിലേക്ക് തുറന്നുവിടാൻ അല്ലേ?
5: അത് തന്നെ, ആരും അറിയണ്ടെന്ന്.
4: എന്തൊരു മനുഷ്യനാ നിങ്ങൾ! ദാ, ആ തോട്ടിൽ നീന്തി കുളിക്കുന്ന മക്കളെ കണ്ട, അവരുടെ വായിലേക്കാണോ നിങ്ങൾക്ക് മാലിന്യം ഒഴുക്കേണ്ടത്?
5: എടോ, അത് പിന്നെ
4: തെറ്റാണ് നിങ്ങളുടെ ചിന്ത. തിരുത്തണം, നമുക്ക് നാടിനും വേണ്ടി.
6: ജലം അമൂല്യമാണ്, അത് അശുദ്ധമാകാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ്.
7: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം.

മധുര ഗീതങ്ങൾ പ്രിയ ശ്രോതാക്കളെ, സൗന്ദര്യത്തിന്റെ, സൗമ്യതയുടെ, മനോഹാരിതയുടെ സംഗീത ഭാഷ കേൾക്കാൻ റെഡിയാണോ? മുഖഭാവങ്ങളിലും വാക്കുകളിലും സുമുഖി എന്ന സൗന്ദര്യ സങ്കല്പം നിറഞ്ഞു നിൽക്കുന്ന മധുര ഗാനങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. നിർമാല്യം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പനിമതിയുടെ തിളക്കവും മുഖത്തിന്റെ ശോഭയും ചേർന്ന് പിറക്കുന്ന ഒരു സുന്ദര ചിത്രം. മുഖി എന്ന പദം തന്നെ ഒരു ദിവ്യ സൗന്ദര്യത്തിന്റെ പ്രതീകം. ഭാവസമ്പന്നമായ സംഗീതാനുഭവം നൽകുന്ന ഈ പാട്ടിലേക്ക്, പനിമതി മുഖി ഭാലേ. 1973 എം ടി വാസുദേവൻ നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി പരമ്പരാഗതമായ സ്വാതി തിരുനാളിന്റെ വരികൾക്ക് കെ രാഘവൻ മാസ്റ്ററാണ് സംഗീതം പകർന്നിരിക്കുന്നത്. സുകുമാരി, നരേന്ദ്രമേനോനും സംഘവുമാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

പേരിൽ തന്നെ സുമുഖി, ചിരിയിൽ തന്നെ സൗന്ദര്യം. സുന്ദരിയും സുഹാസിനിയുമായ സ്ത്രീ സൗന്ദര്യത്തിന്റെ ആഘോഷം. കേൾക്കുമ്പോൾ മനസ്സ് നൃത്തം ചെയ്യുന്ന ഒരു ക്ലാസിക് ഗാനം. സുമുഖി, സുന്ദരി, സുഭാഷിണി. 1974 ക്രോസ്ബെൽറ്റ് മണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നടീനടന്മാരെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലെ ഗാനമാണിത്. വയലാർ രാമവർമ്മയുടെ ഗാനരചനയ്ക്ക് ആർ കെ ശേഖറിന്റെ സംഗീതം. ആലാപനം കെ ജെ യേശുദാസ്.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1977 ബാബു നന്ദൻകോടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കർണപർവം എന്ന ചിത്രത്തിലെ ഗാനം. ചിത്രത്തിനു വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് വരികൾ എഴുതിയിരിക്കുന്നത്. സംഗീതം ജി ദേവരാജൻ. സുഗന്ധം പോലെ പടർന്നു പിടിക്കുന്ന സംഗീതം, ഒരു സുമുഖിയുടെ സാന്നിധ്യം പോലെ മനസ്സ് നിറയ്ക്കുന്ന പാട്ട്, ഓഹോ എന്ന് പറഞ്ഞു പോകുന്ന മാധുര്യം. ഗാനം കേൾക്കാം ഭാവഗായകൻ പി ജയചന്ദ്രന്റെ സ്വരമാധുരിയിൽ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ സുമുഖി എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1980 ബേബിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലവ് ഇൻ സിംഗപ്പൂർ എന്ന ചിത്രത്തിലെ ഗാനം ഋതുലയമുണർന്നു പുളകാവേശം പൂന്തന്നൽ പെയ്യുന്നുവോ, ഗാനം ആലപിച്ചിരിക്കുന്നത് പി ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന്. ഏറ്റുമാനൂർ ശ്രീകുമാറിന്റെ ഗാനരചനയ്ക്ക് ശങ്കർ ഗണേഷാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഋതുക്കളുടെ ലയത്തിലുണരുന്ന പ്രണയസ്പന്ദനം, പ്രകൃതിയും പ്രണയവും ചേർന്ന് പാടുന്ന ഈ ഗാനം സുന്ദരമായ മുഖഭാവങ്ങളിലൂടെ കഥ പറയുന്ന ഒരു സംഗീതയാത്ര.

കേൾക്കാം റൌഡി രാമു എന്ന ചിത്രത്തിലെ ഗാനം. പുരാണത്തിലെ പ്രണയകഥകൾക്ക് എന്നും ഒരു പ്രത്യേക മാധുര്യമുണ്ട്. ദമയന്തിയുടെ സൗന്ദര്യം ഒരു യഥാർത്ഥ സുമുഖിയുടെ പ്രതീകം. ആ കഥകളുടെ സംഗീതാവിഷ്കാരമിത നളദമയന്തി കഥയിലെ അരയന്നം പോലെ. കെ ജെ യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമലയാണ്. സംഗീതം ശ്യാം. 1978 എം കൃഷ്ണൻ നായരുടെ സംവിധാനത്തിലാണ് ചിത്രം പുറത്തിറങ്ങിയത്.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1981 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രക്തം. ഈ ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം, അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു. ആർ കെ ദാമോദരന്റെ ഗാനരചനയ്ക്ക് ജോൺസൺ ആണ് ഈണം പകർന്നിരിക്കുന്നത്. ഭക്തിയും ഗ്രാമീണതയും ചേർന്നൊരു സുന്ദര മനോഹര കാഴ്ച, സ്നേഹവും ലാളിത്യവും നിറഞ്ഞൊരു സുമുഖിയുടെ ഭാവം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. നമുക്ക് കേൾക്കാം ഈ മധുരഗാനം.

സുമുഖി എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രീയ സംഗീതത്തിന്റെ താളത്തിലൊഴുകുന്ന ദിവ്യ സൗന്ദര്യം, ഒരു സുമുഖിയുടെ ആത്മീയ ഭാവം, കേൾക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്ന ഒരു അമൂല്യകൃതി. സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി, യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ബോംബെ രവിയുടെ സംഗീതം. ചിത്രം 1994 ടി ഹരിഹരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പരിണയം. ഗാനഗന്ധർവൻ പാടി മനോഹരമാക്കിയ ഈ ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

പുതുതായി പൂക്കുന്ന തളിരാമ്പൽ പോലെ ഒരു സുന്ദരമുഖം, യൗവനത്തിന്റെ നിറങ്ങൾ നിറഞ്ഞ ഒരു പാട്ട്, ഒരു സുമുഖിയുടെ ചിരി പോലെ മനസ്സിൽ വിരിയുന്ന സംഗീതം. തെക്കേക്കര സൂപ്പർഫാസ്റ്റ് എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി ഔസേപ്പച്ചൻ സംഗീതം പകർന്ന് എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം. 2004 താഹയുടെ സംവിധാനത്തിലാണ് ചിത്രം പുറത്തിറങ്ങിയത്.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 2002 ഗസൽമാല എന്ന ആൽബത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി രചന നിർവഹിച്ച് ഗായകൻ ഉമ്പായി ഈണം പകർന്നു പാടിയ സുനയനെ സുമുഖി സുമവദനെ സഖി എന്ന ഗാനം മലയാളികളെന്നും നെഞ്ചോട് ചേർത്ത ഗാനങ്ങളിലൊന്നാണ്. ഈയൊരു ഗാനം മധുരഗീതങ്ങളിലൂടെ നമുക്ക് ആസ്വദിക്കാം.

സുമുഖി എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങൾ തേടിയുള്ള യാത്രയിൽ 1990 പുറത്തിറങ്ങാത്ത ചിത്രമായ വെക്കേഷൻ എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി ഗാനരചന നിർവഹിച്ച് രവീന്ദ്രൻ ഈണം പകർന്ന് ഉണ്ണിമേനോനും സംഘവും പാടിയ ഗാനം ഇനി കേട്ടാലോ. പ്രേമിക്കാനറിയാത്ത പെൺകിടാവും കാട്ടിൽ പൊഴിയുന്ന പൂനിലാവും.

മധുര ഗീതങ്ങളിൽ ഇനി കേൾക്കാം കാവാലം നാരായണ പണിക്കർ ഗാനരചന നിർവഹിച്ച് വി ദക്ഷിണാമൂർത്തി ഈണം നൽകിയ ഒരു ക്ലാസിക്കൽ ടച്ചുള്ള ഗാനം. ഗാനം ആലപിച്ചിരിക്കുന്നത് അമ്പിളി രാജശേഖരനാണ്. 1981 ഹരികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആമ്പൽപ്പൂവ് എന്ന ചിത്രത്തിലെ ഗാനമാണിത്.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായ കള്ളനും ഭഗവതിയും എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ക്ലാസിക്കൽ മെലഡിയാണ് സുമുഖി നളിനി. ഭക്തിയും ഫാന്റസിയും ഒന്നുചേരുന്ന സുന്ദരമായൊരു ദൃശ്യവിരുന്ന് ഈ ചിത്രത്തിലെ ഏറ്റവും ഭാവസാന്ദ്രമായ ഗാനം. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് രഞ്ജിൻ രാജ സംഗീതം പകർന്ന് മധു ബാലകൃഷ്ണൻ ആലപിച്ച ഈ ഗാനം ഭഗവതിയുടെ ദിവ്യമായ മുഖസൗന്ദര്യത്തെയും ശാന്തമായ ഭാവത്തെയും പ്രകീർത്തിക്കുന്നു. കർണാടക സംഗീതത്തിന്റെ ഈണവും പ്രകൃതിയുടെ വശ്യതയും സമന്വയിക്കുന്ന ഈ ഗാനം കേൾവിക്കാരിലേക്ക് ഒരു പ്രത്യേക ശാന്തത പകർന്നു നൽകുന്നു.

പ്രിയ ശ്രോതാക്കളെ, സുമുഖി എന്ന സൗന്ദര്യഭാവം സംഗീതത്തിലൂടെ അനുഭവിച്ച ഒരു സംഗീതയാത്ര. ഇന്നത്തെ മധുരഗീതങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും കേൾക്കാം കൂടുതൽ മധുരമുള്ള ഗാനങ്ങളുമായി. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ, ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ചേക്കാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 20, ഹിജ്റ വർഷം 1448 റബിയുൽ ആക്കിർ 24, ശകവർഷം 1948 ആശ്വിനം 14, 2026 ഒക്ടോബർ 6 ചൊവ്വാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റും 2 സെക്കൻഡും.